പ്രഭാത ഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. റേഡിയോ മലബാർ 89.6 FM-ൽ ഇനി കേൾക്കാം പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി.

എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. എ ഗ്രേറ്റ് മോർണിംഗ് ടു ഓൾ. ഒഴുകഴിവുകൾ, എന്തിനും ഒഴുകഴിവുകൾ പറഞ്ഞ് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് കടമകൾ നിർവഹിക്കാതെ കൂസലേതുമില്ലാതെ സ്വന്തം സുഖതൽപരരായി ജീവിക്കുന്നവരുണ്ട്. ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് അത്തരക്കാർ വിശ്വസനീയമായ ഒഴുകഴിവുകൾ നിരത്തും. കുടുംബത്തിലും സമൂഹത്തിലും തൊഴിൽ മേഖലകളിലും ഇത്തരക്കാരെ കാണാൻ കഴിയും. സ്വന്തം ആരോഗ്യം, സൗന്ദര്യം, സമയം, ഇഷ്ടങ്ങൾ, ശാഠ്യങ്ങൾ, ഇതൊക്കെയാണ് ഇവർക്ക് പ്രാധാന്യം. ഒരിക്കലും ഉത്തരവാദിത്തങ്ങൾ ഇത്തരക്കാരെ ഏൽപ്പിക്കാൻ കഴിയില്ല. അതിന് ശ്രമിച്ചാൽ അവരെ നിയന്ത്രിക്കുന്നതായും സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതായും വിശ്വസിച്ച് പ്രക്ഷുബ്ധരാകും. നമ്മൾ ഇത്തരം ഒഴികഴിവുകൾ പറഞ്ഞ് രക്ഷപ്പെടുന്നവരാണോ? സ്വയം ഒരു അവലോകനമാകാം. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ രക്ഷപ്പെടാനാവാത്ത വിധം കെണിയിലായിപ്പോകും. ജീവിതം അങ്ങനെയാണ്. ചിന്തിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്നേഹസ്വാഗതം. മലബാർ ഡയറിയിലാദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനു ശേഷം കാവ്യധാരയിൽ പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ഛൻ എന്ന കവിത കേൾക്കാം. ആലാപനം ജ്യോതി. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:35 നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് റേഡിയോ മലബാർ പ്രക്ഷേപണം ചെയ്യുന്ന നവഗ്രഹകൃതികൾ. ആലാപനം കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസൻ ഭാഗവതർ. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജനകീയം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ അറ്റ് സ്കൂളിൽ മട്ടന്നൂർ ഉപജില്ലാ ശാസ്ത്രോത്സവം, ഒരു ശബ്ദചിത്രം. 8:00 മധുരഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:30 ചാരുകസേര. 11:00 പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. ഉച്ചയ്ക്ക് 12:00 ചിരിനേരം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0909209896. 2:00 ഒരു വട്ടം കൂടി, ഇതിൽ നാടകം ഞാൻ രാധിക 5-ാം ഭാഗം. നാടകരചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി കവിണിശ്ശേരി. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള നവഗ്രഹകൃതികൾ. തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. 7:20 ശാസ്ത്രവീതി. 7:45 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 8:00 ചിത്രപരിചയം. 9:00 കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ്, നാട്ടിലെ പാട്ട്. രാത്രി 10:00 ഇഷ്ടങ്ങൾ ഇണങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ പി കുഞ്ഞിരാമൻ നായരുടെ കവിത കളിയച്ഛൻ, ആലപിക്കുന്നു ജ്യോതി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പി കുഞ്ഞിരാമൻ നായരുടെ കവിത കളിയച്ചൻ, ആലപിച്ചത് ജ്യോതി. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: വചനാമൃതം. സമുദ്രജലത്തിലെ ഏതാനും തുള്ളികൾ മലിനമായതുകൊണ്ട് സമുദ്രജലം മുഴുവൻ മലിനമാകുന്നില്ല. മനുഷ്യനും മനുഷ്യവംശവും അതുപോലെയാണ്. മഹാത്മാഗാന്ധി.
2: ചരിത്രപഥം. ചരിത്രത്തിന്റെ വഴികളിലൂടെ
0: ഇന്ന് ഒക്ടോബർ 14, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ 14 വർഷത്തിലെ 287 ദിനമാണ്. ഒക്ടോബർ 14 ലോക സ്റ്റാൻഡേർഡ് ദിനമായും ലോക സൗഖ്യ ദിനമായും ആചരിക്കുന്നു. ഒക്ടോബർ 14 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1933 നാസി ജർമ്മനി ലീഗ് ഓഫ് നേഷൻസിൽ നിന്ന് പുറത്തുവന്നു. 1947 യു എസ് എയർക്രാഫ്റ്റ് പൈലറ്റ് ചക്ക് യേഗർ ശബ്ദത്തേക്കാൾ വേഗത്തിൽ വിമാനം പറത്തി ചരിത്രം സൃഷ്ടിച്ചു. 1964 മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയറിന് നൊബേൽ സമാധാന സമ്മാനം ലഭിച്ചു. 1968 ആളില്ല ബഹിരാകാശ വാഹനം അപ്പോളോ 7 സ്പേസിൽ നിന്ന് ലൈവ് ടെലകാസ്റ്റ് നടത്തി. 1977 കേരളത്തിലെ ആദ്യ വനിതാ ഗവർണറായി ജ്യോതി വെങ്കടാചലം ചുമതലയേറ്റു. 1982 മയക്കുമരുന്നിനെതിരെ യു എസ് എ ആഗോള യുദ്ധം പ്രഖ്യാപിച്ചു. 1991 ബർമീസ് നേതാവ് ആങ് സാൻ സൂകിക്ക് സമാധാന നൊബേൽ സമ്മാനം ലഭിച്ചു. 1994 യാസർ അറാഫത്ത്, ഇഷാഖ് റാബിൻ, ഷാമോൺ പെരസ് എന്നിവർക്ക് സംയുക്തമായി സമാധാന നൊബേൽ ലഭിച്ചു. സ്റ്റാമ്പ് ആക്ട് നടപ്പിലാക്കിയ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ജോർജ് ഗ്രാൻവിലെ, ഗദ്ദർ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ലാലാ ഹർദയാൽ, ആസാമീസ് സാഹിത്യകാരനായ ബീരേന്ദ്ര

0: കുമാർ ഭട്ടാചാര്യ, മലയാള സംവിധായകൻ ശശികുമാർ, ഗായകൻ കെ ജി മാർക്കോസ് തുടങ്ങിയവരുടെ ജന്മദിനവും സുൽത്താന റസിയ, ഡെസേർട്ട് ഫോക്സ് എന്നറിയപ്പെടുന്ന എർവിൻ റോമൽ തുടങ്ങിയവരുടെ ചരമദിനവും ഒക്ടോബർ 14-നാണ്.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1330 9496 974 141.
4: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരൂ.
5: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
6: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ്. പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, മട്ടന്നൂർ. ഫോൺ 0490247140007229001818.
0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
7: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
8: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
6: ആഘോഷങ്ങൾക്ക് മട്ടുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, മട്ടന്നൂർ. 200+ പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ, 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
8: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
6: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ, ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
6: ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ, ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
6: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ്.

0: തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
1: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: ഫോൺ 9961004648
1: 9656943 21.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പത്രവിശേഷം ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ ഒറ്റക്കെട്ടായി പോരാടാൻ ഇന്ത്യ സഖ്യം. നവരാത്രി ആഘോഷം നടക്കുന്നതിനാൽ പ്രതിഷേധങ്ങളിൽ അല്പം അയവ് വരുത്താനാണ് തീരുമാനമെങ്കിലും സമരകേന്ദ്രമെന്ന പദവി തിരിച്ചു ലഭിക്കും വരെ ജന്തർമന്ദറിൽ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ അടക്കം പങ്കെടുപ്പിച്ച് മിന്നൽ സമരവും നടത്തും. നവംബർ 1 രാംലീല മൈതാനിയിൽ ഇന്ത്യ മുന്നണിയിലെ നേതാക്കളും MPമാരും പോഷക സംഘടനകളുടെ നേതാക്കളും വിവിധ യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കുന്ന വൻ റാലിയുമുണ്ടാകും. 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI വാണിജ്യ ഇടപാടുകൾക്ക് ഈ മാസം 15 മുതൽ വ്യാപാരി കമ്മീഷൻ ഈടാക്കാനുള്ള തീരുമാനം നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ NPCI നീട്ടിവച്ചു. ഉത്സവ സീസണോടനുബന്ധിച്ച് വ്യാപാരികൾക്കുണ്ടായേക്കാവുന്ന ആശയക്കുഴപ്പം ഒഴിവാക്കാനാണ് ഇത്. ദീപാവലിക്ക് ശേഷമാകും നടപ്പാക്കുകയെന്നും തീയതി പിന്നീട് അറിയിക്കുമെന്നും NPCI വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷം സൃഷ്ടിക്കുന്ന ഊർജ്ജ പ്രതിസന്ധി ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്ക് കനത്ത വെല്ലുവിളിയാണെന്ന് അന്താരാഷ്ട്ര നാണ്യനിധി. അതേസമയം AIയിലുള്ള നിക്ഷേപം പ്രതീക്ഷ നൽകുന്നു. അടുത്ത വർഷം ആഗോള വളർച്ച 3.4% പ്രതീക്ഷ. ഇന്ത്യയുടെ വളർച്ചാ അനുമാനം മുൻപ് പ്രതീക്ഷിച്ചിരുന്ന 5.4% നിന്ന് 7% മികച്ച നിലയിലാണ് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ നീങ്ങുന്നത്. വിനിമയ വിപണിയിൽ ഡോളറിനെതിരെ നേട്ടം തുടർന്ന രൂപ. ഇന്നലെ രാവിലെ ഡോളർ 1 96.53 രൂപയിൽ വ്യാപാരം തുടങ്ങിയത് ഒരവസരത്തിൽ 94.96 വരെ മുന്നേറി. വയോജനങ്ങൾ ഒറ്റക്കാകില്ലെന്നും എല്ലാവരും ഒപ്പമുണ്ടെന്നും പ്രഖ്യാപിച്ച് മുതിർന്നവരുടെ ക്ഷേമം ഉറപ്പാക്കുന്ന നിയമനിർമ്മാണത്തിനുള്ള ബിൽ നിയമസഭയിലെത്തി. മുതിർന്നവരെ നടതള്ളുന്നവർക്ക് തടവും പിഴയും ഉറപ്പാക്കുന്ന മുതിർന്ന പൌരരുടെ പരിചരണവും അവകാശ സംരക്ഷണവും ബില്ലിൽ നിർദ്ദേശങ്ങളുമായി അംഗങ്ങൾ സർക്കാരിനെ പിന്തുണച്ചു. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. സൌദി അറേബ്യയിലെ റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേർക്ക് ശനിയാഴ്ചയുണ്ടായ ഹൂതി വിമതരുടെ മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യക്കാരിൽ പാലക്കാട് കാവശ്ശേരി സ്വദേശി മുഹമ്മദ് റബ്ബാനിയും. PM സൂര്യഘർ പദ്ധതിയുടെ പ്രചരണത്തിന്റെയും ബോധവൽക്കരണത്തിന്റെയും ഭാഗമായി കണ്ണൂർ ജില്ലാ വൈദ്യുതി ഭവൻ സേവാസേതു ക്യാമ്പ് സംഘടിപ്പിച്ചു. മേയർ P ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. ശൈത്യകാല ഷെഡ്യൂളുകളിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ പ്രതിവാരം 186 സർവീസുകൾ നടത്തും. എയർ ഇന്ത്യ എക്സ്പ്രസും ഇൻഡിഗോയും ആഴ്ചയിൽ 93 സർവീസുകളാണ് കണ്ണൂരിൽ നിന്ന് നടത്തുക. ഇതിൽ 59 അന്താരാഷ്ട്ര സർവീസുകളും 34 ആഭ്യന്തര സർവീസുകളുമുണ്ട്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ പാർലമെന്ററി കാര്യ സഹമന്ത്രി L. മുരുകൻ രാജിവെച്ചു. രാജ്യസഭാ അംഗത്വവും രാജിവെച്ചു. തമിഴ്നാട്ടിൽ പാർട്ടി ശക്തിപ്പെടുത്താൻ സമയം ചെലവഴിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ L. മുരുകൻ പറഞ്ഞു. പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ പോലീസുകാർ അതിക്രമം നടത്തിയെന്ന മാധ്യമപ്രവർത്തകയുടെ ഹർജിയിൽ ഡൽഹി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് സുപ്രീംകോടതി. നിയമപ്രകാരമല്ലാതെ ആരെയും കസ്റ്റഡിയിൽ എടുക്കരുതെന്ന് സുപ്രീംകോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. നിരോധനാജ്ഞ നിലവിലില്ലാത്ത സ്ഥലത്ത് സമാധാനപരമായി സംഘം ചേരുന്നവരെ തടഞ്ഞുവെക്കരുതെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച നടന്ന ഇന്ത്യ സഖ്യത്തിന്റെ മാർച്ചിനു ശേഷം സുപ്രീംകോടതിയിലേക്ക് ആൾക്കൂട്ടമെത്തിയത് ചോദ്യം ചെയ്ത് അഭിഭാഷകർ. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രവർത്തകരും സുപ്രീംകോടതിയിൽ രജിസ്ട്രിയിലേക്ക് മാർച്ച് ചെയ്തെത്തിയത് ചോദ്യം ചെയ്ത ചില അഭിഭാഷകരാണ് ഹർജി നൽകിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികൾ വ്യാഴാഴ്ച പരിഗണിക്കാൻ സുപ്രീംകോടതി. ഹർജികൾ ചൊവ്വാഴ്ച ലിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചിലെ ജസ്റ്റിസ് V. മോഹനിക്ക് അസുഖമായതിനാലാണ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയത്. സർക്കാർ ആശുപത്രിയിലെ മരുന്ന് ക്ഷാമത്തെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാഗ്വാദം. അധികാരം നഷ്ടപ്പെട്ട സങ്കട രോഗത്തിനുള്ള മരുന്ന് മാത്രമേ ഇല്ലാതുള്ളൂവെന്ന് പ്രതിപക്ഷത്തെ പരിഹസിച്ച് മന്ത്രി K. മുരളീധരൻ. സർക്കാരിന്റെ പിടിപ്പുകേടാണ് പ്രശ്നമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ലഡാക്കിലെ 28 സ്ഥലങ്ങൾക്കും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾക്കും ഏകീകൃതമായ ഔദ്യോഗിക പേര്

0: നൽകാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിൽ എതിർപ്പുമായി ചൈന. നടപടി നിയമവിരുദ്ധമാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വിമർശിച്ചു. ചൈനയുടെ ആരോപണങ്ങൾ ഇന്ത്യ തള്ളി. ലഡാക്ക് ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണെന്ന് വക്താവ് രൺധീർ ജസ്വാൾ ആവർത്തിച്ചു. സിഎംആറിൽ എക്സാലോജിക് പണമിടപാട് കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ പിണറായി വിജയനടക്കമുള്ളവർ ഫയൽ ചെയ്ത ഉപഹർജികൾ ഹൈക്കോടതി ഉത്തരവിനായി മാറ്റി. സിംഗിൾ ബെഞ്ച് പരിഗണിച്ച ഹർജിയിൽ പിണറായി അടക്കമുള്ളവർ കക്ഷിയല്ലാത്തതിനാൽ കോടതി അനുവദിച്ചാലേ അപ്പീൽ സ്വീകരിക്കൂ. സംസ്ഥാന ആസൂത്രണ ബോർഡ് ചീഫ് നിയമന ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്നതിന് ഹർജി തടസ്സമില്ലെന്ന് ഹൈക്കോടതി. ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉത്തരവും കേസും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് PSC നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. സൌദി അറേബ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എല്ലാ വിമാന സർവീസുകളും ഈ മാസം 17 വരെ റദ്ദാക്കിയതായി വിമാന കമ്പനികളായ ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ്, ആകാശ എന്നിവ അറിയിച്ചു. റിയാദ്, ജിദ്ദ, ദമാം, മദീന എന്നീ നഗരങ്ങളിലേക്കും തിരിച്ചുമുള്ള സർവീസുകളാണ് റദ്ദാക്കിയത്. നെടുമ്പാശ്ശേരി എയർപോർട്ട് റോഡിൽ അമിതവേഗത്തിലെത്തിയ കാറിടിച്ച് കരിമ്പ ഇടക്കുറിശി സ്വദേശി ഗോപിക ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിയെ രക്ഷിക്കാൻ ഗൂഢനീക്കം നടക്കുന്നതായി ഗോപികയുടെ കുടുംബം ആരോപിച്ചു. 3 പേർ കൊല്ലപ്പെട്ട നെടുമ്പാശ്ശേരി വാഹനാപകട കേസിൽ മരിച്ചവരുടെ കുടുംബത്തിനൊപ്പമാണ് സർക്കാരെന്നും പ്രതിക്ക് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ബീഹാറിലെ വൈശാലി ജില്ലയിൽ ചൊവ്വാഴ്ച രാത്രി 8:30 ഗംഗാനദിയിൽ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 13 കുട്ടികൾ മുങ്ങി മരിച്ചു. മാലിന്യം വലിച്ചെറിയുന്നതടക്കമുള്ള കുറ്റകൃത്യങ്ങൾക്ക് പിഴയ്ക്ക് പുറമെ നിർബന്ധിത പഠനവും പരീക്ഷയും വരും. സർക്കാരിന്റെ മാലിന്യ സംസ്കരണ പദ്ധതിയായ നിർമ്മലം പുതുയുഗ കേരളയുടെ ഭാഗമായാണ് ശിക്ഷ. സംസ്ഥാനത്ത് ജയിലുകളിൽ പോർട്ടബിൾ വീഡിയോ കോൺഫറൻസിംഗ് യൂണിറ്റുകൾ സജ്ജമാക്കുന്നു. ആദ്യഘട്ടത്തിൽ 28 യൂണിറ്റുകളും അനുബന്ധ ഉപകരണങ്ങളുമാണ് വാങ്ങുന്നത്. ജയിൽ സുരക്ഷ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും തടവുകാരുടെ നിയമപരമായ നടപടികളും പുനരധിവാസ പ്രവർത്തനങ്ങളും സുഗമമാക്കുന്നതിനുമാണ് ഇത്. ഗൾഫ് മേഖലയിലെ നിലവിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് സൌദി അറേബ്യയിലുള്ള ഇന്ത്യൻ പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്നും ശാന്തതയോടെ ഇരിക്കണമെന്നും ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം നിർദ്ദേശം നൽകി. പൊതുസമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ വ്യക്തിപരമായി കാണാതെ സാമൂഹികവും പൊതുജനാരോഗ്യ വിഷയവുമായി പരിഗണിക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ. പോത്തങ്കണ്ടം ആനന്ദഭവനം ആധ്യാത്മിക സാംസ്കാരിക കേന്ദ്രത്തിൽ നവരാത്രി ആഘോഷത്തിൽ വിവിധ പരിപാടികൾ നടന്നു. ശുചിത്വ സുന്ദര പേരാവൂർ ടൗൺ പ്രഖ്യാപനം ഇന്ന് നടക്കും. രാവിലെ 10:30 ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ശ്രീധരൻ പ്രഖ്യാപനം നടത്തും. കായിക വാർത്തകൾ. പോർച്ചുഗൽ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഗോൾ നേടിയ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് എലൈറ്റ് ഫുട്ബോൾ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാൻ ക്ലബ്ബ് നെഫ്ചി ഫർഗാനയ്ക്കെതിരെ സൌദി ക്ലബ്ബ് അൽ നസറിന് വിജയം. ഏകദിന ക്രിക്കറ്റ് പരമ്പര നേടിയതിന് പിന്നാലെ വെസ്റ്റ് ഇൻഡീസിനെതിരായ 2020 പരമ്പരയും സ്വന്തമാക്കാൻ ഇന്ത്യ. ഇന്ന് ഹൈദരാബാദിലെ 4th T20 ജയിച്ചാൽ 5 മത്സര പരമ്പര ഇന്ത്യയുടെ കൈപ്പിടിയിലാകും. 1-ാമത്തെയും 3-ാമത്തെയും കളികൾ ജയിച്ച ആതിഥേയർ 2-1 എന്ന നിലയിൽ മുന്നിലാണ്. മികച്ച കായിക താരങ്ങൾക്കുള്ള GV രാജ പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി VD സതീശൻ ജേതാക്കൾക്ക് സമ്മാനിച്ചു. ട്രിപ്പിൾ ജമ്പ് താരമായ എൽദോസ് പോളിനും വനിതാ ബാഡ്മിന്റൺ താരമായ ട്രീസ ജോളിക്കും ഒളിമ്പ്യൻ സുരേഷ് ബാബു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായ ഡോക്ടർ PT ജോസഫിനുമാണ് മുഖ്യമന്ത്രി പുരസ്കാരങ്ങൾ കൈമാറിയത്. 5 മുതൽ 12 വരെ മലേഷ്യയിൽ നടന്ന 1-ാമത് കോമൺവെൽത്ത് സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കായി 2 സ്വർണം സ്വന്തമാക്കി മലയാളിയായ മഞ്ജു മഹേഷ്. കോഴിക്കോട് പെരുന്തുരുത്തി ഭവൻസ് സ്കൂൾ +2 വിദ്യാർത്ഥിയാണ്. ICCയുടെ സെപ്റ്റംബറിലെ മികച്ച താരങ്ങളായി ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭമൻ ഗില്ലും ഷെഫാലി വർമ്മയും. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പരയിലെ മികച്ച പ്രകടനമാണ് ഗില്ലിന് തുണയായത്. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിക്കുള്ള 18-അംഗ ഇന്ത്യൻ ടീമിനെ ഹർമൻപ്രീത് സിംഗ് നയിക്കും. ഏഷ്യൻ ഗെയിംസ് സ്വർണം സ്വന്തമാക്കിയതിന് പിന്നാലെയാണ് ക്രെയ്ഗ് ഫുൾട്ടന്റെ പരിശീലനത്തിൽ ഇന്ത്യ ചാമ്പ്യൻസ് ലീഗ് നിലനിർത്താൻ ഇറങ്ങുന്നത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ജാർഖണ്ഡിനെതിരെ കേരളത്തിന് ബാറ്റിംഗ് തകർച്ച. ഓപ്പണർ അഭിഷേക് പി നായർ സെഞ്ചുറിയുമായി പൊരുതിയെങ്കിലും മധ്യനിരയുടെ തകർച്ചയിൽ 3-ാം ദിനം കളി നിർത്തുമ്പോൾ കേരളം 6 വിക്കറ്റിന് 269 റൺസ് എന്ന നിലയിലാണ്. CK നായിഡു ട്രോഫി ക്രിക്കറ്റിൽ പുതുച്ചേരിക്കെതിരെ പിടിമുറുക്കി കേരളം. 2-ാം ദിവസം കളി നിർത്തുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 240 റൺസ് എന്ന നിലയിലാണ് പുതുച്ചേരി. കേരളത്തിന്റെ ഇന്നിംഗ്സ് 515 റൺസിന് അവസാനിച്ചിരുന്നു. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം.

0: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
2: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
3: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
1: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
3: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടോ?
1: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
3: ആ പിന്നെന്നാ?
0: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
5: എല്ലാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ല.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
5: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്?
6: മതി.
5: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
5: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
0: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം. നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് റേഡിയോ മലബാർ പ്രക്ഷേപണം ചെയ്യുന്ന നവഗ്രഹ കൃതികൾ: ആലാപനം കാഞ്ഞങ്ങാട് TP ശ്രീനിവാസൻ ഭാഗവതർ, വയലിൻ എടപ്പള്ളി അജിത്ത്, മൃദംഗം ബാലകൃഷ്ണ കമ്മത്ത്. നവഗ്രഹ കൃതികൾ 4-ാം ദിവസം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് റേഡിയോ മലബാർ പ്രക്ഷേപണം ചെയ്യുന്ന നവഗ്രഹ കൃതികൾ. ആലപിച്ചത് കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസൻ ഭാഗവതർ. വയലിൻ എടപ്പള്ളി അജിത്. മൃദംഗം ബാലകൃഷ്ണ കമ്മത്ത്.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഡൽഹി പ്രഖ്യാപനത്തോടെ സമാപിച്ചു. ബൃഹത്തർ ഭാരത് അന്താരാഷ്ട്ര സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന മലയാളി താരങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബീഹാറിൽ ഗംഗാനദിയിൽ തോണിമറിഞ്ഞ് 13 പേർ മരിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ഹൈദരാബാദിൽ. വാർത്തകൾ വിശദമായി. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. ഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ചാണ് യോഗം സമാപിച്ചത്. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഉൾപ്പെടെ

0: എല്ലാതരം ഭീകരവാദങ്ങളെയും അക്രമാസക്ത തീവ്രവാദത്തെയും ബിംസ്റ്റെക് രാജ്യങ്ങൾ പ്രഖ്യാപനത്തിൽ ശക്തമായി അപലപിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിനും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും അനുസൃതമായി സമഗ്രവും സുസ്ഥിരവുമായ രീതിയിൽ ഭീകരവാദത്തെയും അക്രമാസക്ത തീവ്രവാദത്തെയും തടയുന്നതിനും ഉന്മൂലനം ചെയ്യുന്നതിനുമുള്ള ദൃഢനിശ്ചയം ബിംസ്റ്റെക് രാജ്യങ്ങൾ ആവർത്തിച്ചു. പരസ്പരബന്ധിതവും സുരക്ഷിതവും വികസിതവും സമൃദ്ധവുമായ ബിംസ്റ്റെക് മേഖല കെട്ടിപ്പടുക്കുന്നതിന് സംഘടനയ്ക്കുള്ളിൽ പ്രാദേശിക സഹകരണം ശക്തിപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധതയും നേതാക്കൾ ആവർത്തിച്ചു. അംഗരാജ്യങ്ങളിലുണ്ടായ ഭീകരാക്രമണങ്ങളിൽ ഇരകളായവരോടും അവരുടെ കുടുംബങ്ങളോടും യോഗം അനുശോചനവും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചു. മനുഷ്യക്കടത്ത്, മയക്കുമരുന്ന് നിർമ്മാണം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ മേഖലകളിൽ അന്തിമരൂപം നൽകിയ കർമ്മപദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കണമെന്നും തീവ്രവാദത്തെയും ഭീകരവാദത്തെയും നേരിടുന്നതിലെ സഹകരണത്തിനായി ഉപസമിതിയുടെ കർമ്മപദ്ധതിക്ക് അന്തിമരൂപം നൽകണമെന്നും ഡൽഹി പ്രഖ്യാപനം ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മ്യാൻമാർ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലന്റ് എന്നിവ ഉൾപ്പെടുന്ന പ്രാദേശിക കൂട്ടായ്മയാണ് ബിംസ്റ്റെക്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി ചർച്ച നടത്തി. ഉഭയകക്ഷി ബന്ധങ്ങളിലെ അനുകൂല മുന്നേറ്റം ശക്തിപ്പെടുത്താനും വ്യാപാരം, ഊർജ്ജം, സാങ്കേതികവിദ്യ, സുരക്ഷ, ജനങ്ങൾ തമ്മിലെ ബന്ധം തുടങ്ങി തന്ത്രപ്രധാന പങ്കാളിത്ത മേഖലകളിൽ പ്രത്യക്ഷ ഫലങ്ങൾ കൈവരിക്കാൻ ഇന്ത്യയും കാനഡയും ഒന്നിച്ച് പ്രവർത്തിക്കാനും ചർച്ചയിൽ ധാരണയായി. കൂടുതൽ സുസ്ഥിരവും സമൃദ്ധവുമായ ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യയും കാനഡയും സുപ്രധാന പങ്കുവഹിക്കുന്നതായി മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ചെക്ക് റിപ്പബ്ലിക് ഉപപ്രധാനമന്ത്രിയും വ്യവസായ വാണിജ്യ മന്ത്രിയുമായ കരേൽ ഹാവ്ലിചെക്കുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ശക്തിപ്പെടുത്തുന്നതിനും സംയുക്ത നിർമ്മാണം, വ്യാവസായിക പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിവിധ വഴികൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി പീയൂഷ് ഗോയൽ സമൂഹമാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കി. ബൃഹത്തർ ഭാരത് അന്താരാഷ്ട്ര സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ലോകരാജ്യങ്ങളുമായി ഇന്ത്യയുടെ സാംസ്കാരിക ബന്ധങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ് 3 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്തും 50 രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളും അംബാസഡർമാരും പണ്ഡിതന്മാരും സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക വീഡിയോ സന്ദേശത്തിലൂടെ സദസ്സിനെ അഭിസംബോധന ചെയ്യും. 1926 ഒക്ടോബർ 14 കൊൽക്കത്തയിൽ ഒരു കൂട്ടം ഇന്ത്യൻ പണ്ഡിതന്മാർ ചേർന്ന് രൂപീകരിച്ച ഗ്രേറ്റർ ഇന്ത്യ സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് ധൊലേര സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് റീജിയനെ കുറിച്ച് ഒരു റിപ്പോർട്ട്.
1: വ്യാവസായിക നഗരങ്ങൾ ആദ്യം വളരുകയും പിന്നീട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയുമാണ് പതിവ്. എന്നാൽ ഖമ്പ തുൾക്കടൽ തീരത്ത് ഒരു പ്ലോട്ട് പോലും വിൽക്കുന്നതിന് മുമ്പേ റോഡ്, ജലം, വൈദ്യുതി, ഇന്റർനെറ്റ് തുടങ്ങിയ സൌകര്യങ്ങൾ ഒരുക്കി നിർമ്മിക്കുന്ന അത്യാധുനിക സ്മാർട്ട് സിറ്റിയായ ധൊലേര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണ കാഴ്ചപ്പാടിന്റെ പ്രതിഫലനമാണ്. രാജ്യത്തെ ആദ്യ സെമി കണ്ടക്ടർ നിർമ്മാണശാലയും ഇവിടെയാണ് സ്ഥാപിക്കുന്നത്. ഒരു ആധുനിക ഉൽപ്പാദന കേന്ദ്രമെന്ന നിലയിൽ ധൊലേര കൈവരിക്കുന്ന ദ്രുതഗതിയിലെ വളർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിമാനം പ്രകടിപ്പിച്ചു. ചരിത്രപരമായ സമുദ്ര വാണിജ്യ പാരമ്പര്യത്തിൽ നിന്ന് ഉയർന്നുവന്ന് ഇന്ത്യയുടെ ഹൈടെക് ഉൽപ്പാദന മേഖലയിലെ ഭാവി വാഗ്ദാനമാകുന്ന ധൊലേര ദീർഘവീക്ഷണ ആസൂത്രണത്തിന്റെയും വികസിത് ഭാരതത്തിന്റെയും തിളക്കമാർന്ന സാക്ഷ്യപത്രമായി നിലകൊള്ളുന്നു.
0: അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന മലയാളി താരങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കായിക താരങ്ങൾക്ക് ജോലി തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കുമെന്നും ഇത്തരം പ്രതിഭകൾക്ക് കേരളത്തിൽ തന്നെ ജോലി നൽകി സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഡെസ്ക് റിപ്പോർട്ട്.
1: കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും മെഡലുകൾ കരസ്ഥമാക്കി നാടിന്റെ അഭിമാനമായി മാറിയ കായിക താരങ്ങളെ ആദരിക്കാനും ജീവിരാജ കായിക പുരസ്കാരങ്ങൾ സമ്മാനിക്കാനുമായി യുവജനകാര്യ കായിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സ്പോർട്സ് നൈറ്റ് കേരളം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. പുരുഷ വിഭാഗത്തിലെ മികച്ച കായിക താരത്തിനുള്ള ജീവിരാജ പുരസ്കാരം ട്രിപ്പിൾ ജമ്പിൽ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയ നേട്ടങ്ങൾ കൈവരിച്ച എൽദോസ് പോളിന് സമ്മാനിച്ചു. വനിതാ വിഭാഗത്തിൽ ബാഡ്മിന്റൺ താരം ട്രീസ ജോളിനു വേണ്ടി മാതാപിതാക്കൾ പുരസ്കാരം ഏറ്റുവാങ്ങി. കായിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഒളിമ്പ്യൻ സുരേഷ് ബാബു മെമ്മോറിയൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഡോക്ടർ പി ടി ജോസഫിന് മുഖ്യമന്ത്രി സമ്മാനിച്ചു. മികച്ച കായിക പരിശീലകനായി അനൂപ് ജോസഫും മികച്ച കായിക അധ്യാപകനായി ഡോക്ടർ സദാനന്ദൻ സി എസ് സിയും തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച കോളേജ് പുരസ്കാരം ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജ് നേടി. മന്ത്രി ഒ ജെ ജനീഷ് അധ്യക്ഷത വഹിച്ചു.
0: തട്ടിപ്പുകളിൽ അകപ്പെടാതിരിക്കാൻ പ്രവാസികൾക്ക് ശക്തമായ ബോധവൽക്കരണം ആവശ്യമാണെന്ന് കേരള പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് പറഞ്ഞു.

0: കാസർഗോഡ് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ പ്രവാസി കമ്മീഷൻ സിറ്റിംഗിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബീഹാറിൽ ഗംഗാനദിയിൽ തോണിമറിഞ്ഞ് 13 പേർ മരിച്ചു. വൈശാലി ജില്ലയിലെ രാഘോപൂർ ദിയാറ മേഖലയിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. 6 പേരെ രക്ഷപ്പെടുത്തിയതായി ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചു. ഒരു വിരുന്നിൽ പങ്കെടുക്കാൻ തോണിയിൽ സഞ്ചരിച്ച കുട്ടികളാണ് മരിച്ചവരിൽ ഭൂരിഭാഗവും. ദുരന്തത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. സംഭവത്തിൽ ബീഹാർ മുഖ്യമന്ത്രി സാമ്രാട് ചൌധരി അനുശോചനം രേഖപ്പെടുത്തുകയും മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 4 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജലി യോജന വഴി വീടുകളിലും സ്ഥാപനങ്ങളിലും സൌരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നവരുടെ എണ്ണം സംസ്ഥാനത്ത് ഗണ്യമായി വർദ്ധിച്ചു. പുരപ്പുറ വൈദ്യുതി നിലയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് KCB സേവാ സേതു ക്യാമ്പുകൾക്കും തുടക്കമായി. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: സംസ്ഥാനത്ത് ഇതുവരെ 371,321 പുരപ്പുറ സൌരോർജ്ജ പ്ലാന്റുകൾ കമ്മീഷൻ ചെയ്തു കഴിഞ്ഞു. സൌരോർജ്ജ പ്ലാന്റുകളിലൂടെ വൈദ്യുതി ഉൽപാദനം 2,000 MW ഉയർത്തുകയാണ് ലക്ഷ്യം. PM സൂര്യഘർ മുഫ്ത് ബിജലി യോജന വഴി ഒക്ടോബർ മാസം വരെ സംസ്ഥാനത്ത് 2,395 കോടി രൂപ സബ്സിഡിയായി അനുവദിച്ചിട്ടുണ്ട്. 1 കിലോവാട്ട് നിലയത്തിന് കേന്ദ്ര ഗവൺമെന്റ് 30,000 രൂപയും 2 കിലോവാട്ടിന് 60,000 രൂപയും 3 കിലോവാട്ടിന് 78,000 രൂപയുമാണ് സബ്സിഡി നൽകുന്നത്. വൈദ്യുതി ബില്ലിൽ ഗണ്യമായ കുറവും ഇതിലൂടെ ലഭിക്കുന്നു. കണ്ണൂർ സർക്കിളിൽ മാത്രം 2 MW വൈദ്യുതി വീടുകളിലെ സൌരോർജ്ജ നിലയങ്ങളിൽ നിന്നും ഗ്രിഡിലേക്ക് ലഭിക്കുന്നുണ്ടെന്നും 100 മുതൽ 140 MW ഉൽപാദനമാണ് ഇത്തരത്തിൽ പ്രതീക്ഷിക്കുന്നതെന്നും കണ്ണൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ PK ബഷീർ പറഞ്ഞു.
0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് വൈകിട്ട് 7 ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. പാലക്കാട് മൂലത്തറയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ 7 പേരെ അറസ്റ്റ് ചെയ്തു. കൊഴിഞ്ഞാമ്പാറ ശ്രാമ്പി ഉന്നതിയിലെ കാർത്തിക്, നവീൻ, സഞ്ജയ്, പ്രശാന്ത്, കതിരേശൻ, മണികണ്ഠൻ, സൂര്യപ്രകാശ് എന്നിവരാണ് അറസ്റ്റിലായത്. ഞായറാഴ്ച രാവിലെയാണ് 40 വയസ്സ് തോന്നിക്കുന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മർദ്ദനമേറ്റാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായതോടെ തിരുവനന്തപുരത്തെ ക്ഷേത്രങ്ങളിൽ ഭക്തജനത്തിരക്ക് വർദ്ധിച്ചു. പത്മനാഭപുരത്തു നിന്ന് എഴുന്നള്ളിച്ച സരസ്വതി വിഗ്രഹം പത്മതീർത്ഥക്കുളത്തിനരികെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കിരുത്തി. നിരവധി ഭക്തരാണ് സരസ്വതി ദേവിയെ ദർശിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. കുമാരസ്വാമിയെ പൂജയ്ക്കിരുത്തിയ ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലും 300 നങ്കയെ പൂജയ്ക്കിരുത്തിയ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലും വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന വെള്ളിക്കുതിര വാഹനത്തെ കാണാനും പ്രാർത്ഥിക്കാനും നിരവധി ഭക്തർ എത്തുന്നുണ്ട്. മലയാള ഭാഷാ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛന് അർഹിക്കുന്ന ആദരം ലഭിച്ചില്ലെന്ന് പ്രഭാഷകനും BJP സംസ്ഥാന വക്താവുമായ ശങ്കു ടി ദാസ് പറഞ്ഞു. കോഴിക്കോട്ട് നവരാത്രി സർഗോത്സവം 3-ാം ദിനം സർഗസംവാദത്തിൽ മലയാള ഭാഷാ പൈതൃകവും തുഞ്ചത്തെഴുത്തച്ഛനും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന ദസറ ആഘോഷ പരിപാടിയിൽ നിന്ന് C. സദാനന്ദൻ മാസ്റ്റർ MP ഒഴിവാക്കിയതായി BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ ആരോപിച്ചു. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ് കണ്ണൂർ ജില്ലക്കാരനായ C. സദാനന്ദൻ മാസ്റ്റർ എന്ന് കോർപ്പറേഷൻ ഭരണകർത്താക്കൾ ഓർക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഡൽഹി പ്രഖ്യാപനത്തോടെ സമാപിച്ചു. ബൃഹത് ഭാരത് അന്താരാഷ്ട്ര സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന മലയാളി താരങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ബീഹാറിൽ ഗംഗാനദിയിൽ തോണിമറിഞ്ഞ് 13 പേർ മരിച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ഹൈദരാബാദിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തഥാ കാനഡാദേശസ്യ പ്രധാനമന്ത്രി മാർക്ക് കാർണി ച ദ്വയോഃ ദേശയോഃ ദ്വിപക്ഷീയ സംബന്ധേഷു പ്രാപ്താം സകാരാത്മക പ്രഗതിം അഗ്രേ നേതും തഥാ സാമരിക സഹയോഗസ്യ പ്രമുഖ ക്ഷേത്രേഷു സാർത്ഥക പരിണാമാനി പ്രാപ്തും സഹമതിം പ്രകടിതവന്തൌ. എതേഷു ക്ഷേത്രേഷു വാണിജ്യം, ഊർജാക്ഷേത്രം, പ്രൌദ്യോഗികീ, സുരക്ഷാ തഥാ ഉഭയോഃ ദേശയോഃ ജനാനാം മധ്യേ പാരസ്പരിക സംബന്ധാഃ സമ്മിലിതാഃ സന്തി. ഉഭയോഃ മധ്യേ ദൂരഭാഷ മാധ്യമേന സൗഹാർദ്ദപൂർണ ഫലദായക ച സംവാദ ജാതഃ. ശ്രീമോദീ സാമാജിക സഞ്ചാരപട്ടലെ പ്രകാശിതെ ഏകസ്മിൻ സന്ദേശേ ഉക്തവാൻ യത് ഭാരതം കനാഡാദേശശ്ച മിലിത്വാ അധിക സ്ഥിരസ്യ സമൃദ്ധസ്യ ച വിശ്വസ്യ നിർമാണേ യോഗദാനം ദത്തഃ. ഏതന്മധ്യേ കനാഡാദേശസ്യ വിദേശമന്ത്രി അനിതാ ആനന്ദഃ ഹ്യഃ സായങ്കാലെ ദ്വിദിവസീയ ഭാരതയാത്രയൈ നവദില്ലീം സംപ്രാപ്തവതി. യാത്രയാഃ അവധൌ സാ അദ്യ വിദേശമന്ത്രിണാ ഡോക്ടർ എസ് ജയശങ്കരേണ തഥാ കൗശല വികാസ ഉദ്യമിതാ മന്ത്രിണാ ജയന്ത ചൗധരിണാ സഹ മിലിഷ്യതി. ബിഹാര രാജ്യസ്യ വൈശാലി ജനപദസ്യ രാഘോപുര ദിയാരാ ക്ഷേത്രേ ഹ്യഃ രാത്രൌ ഗംഗാനദ്യാം നൌകായാഃ വിപര്യയേണ ത്രയോദശ ജനാഃ മൃതാഃ. വൈശാലി ജനപദസ്യ ജനപദാധികാരി വർഷാസിംഹഃ വാർത്താഹരാൻ സംസൂചയന്തി അവദത് യത് നൌകായാഃ വിപര്യയണാനന്തരം ഷഡ് ജനാഃ രക്ഷിതാഃ. മൃതകേഷു അധികാംശാഃ അല്പവയസ്കാഃ സന്തി. ये भोज समारोहे भागं ग्रहीतुं नौकया यात्रां कुर्वन्तः आसन्. नौकायां प्रायः पञ्चदशतः विंशति पर्यन्तं जनाः आरूढाः आसन्. उत्तम चिकित्सायै अन्ये सप्त जनाः अन्यस्मिन् चिकित्सालये प्रेषिताः. ഉപരാഷ്ട്രപതിനാ സി പി രാധാകൃഷ്ണൻ വര്യേണ തഥാ പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ച അസ്യാം നൌകാ ദുർഘടനായാം ജനഹാനിം പ്രതി ദുഃഖം പ്രകടിതവന്തൌ. സംസ്കൃതവാർത്തയാഃ സംസ്കരണമിദം ഇദാനീം ആകാശവാണിതഃ പ്രസാര്യതെ.
3: വിശദ വൃത്താന്തായ എക്സ് മാധ്യമേ അറ്റ് AIR ന്യൂസ് അലേർട്സ് ഇത്യനുഗച്ഛന്തു. YouTube मंचे च न्यूज ऑन AIR ऑफिशियल वाहिन्याः अनुग्राहकाः भवन्तु.
2: बिम्स्टेक सदस्य देशानां गृहमन्त्रिणां प्रथमं सम्मेलनं नवदिल्ल्यां दिल्ली घोषणायाः स्वीकरणेन सम्पन्नम्. अस्मिन् घोषणापत्रे बिम्स्टेक सदस्य देशैः आतंकवादं समेत्य सर्वप्रकारकस्य आतंकवादस्य तथा ആതങ്കവാദം പോഷകസ്യ ഹിംസാത്മകസ്യ ഉഗ്രവാദസ്യ ച കട്വാലോചന കൃതാ. ഘോഷണാപത്രെ സദസ്യദേശൈഹി സംയുക്ത രാഷ്ട്ര ചാർട്ടർ ഇതി ഇത്യേതസ്യ അന്താരാഷ്ട്രീയ വിധേഹ ച അനുസാരേണ സമഗ്രതയാ നിരന്തരം ച പ്രയത്നൈഹി ആതങ്കവാദസ്യ തഥാ ഹിംസാത്മകസ്യ ഉഗ്രവാദസ്യ ച നിവാരണം പ്രതിരോധഃ സമൂലോച്ഛേദനം ച കർത്തും സ്വസങ്കൽപ്പഃ പുനരുക്തഃ. സദസ്യദേശൈഃ സംയുക്തരാഷ്ട്രസംഘസ്യ അധികാരപത്രസ്യ അന്താരാഷ്ട്രീയ വിധേഃ ച അനുരൂപം വ്യാപകതയാ നിരന്തരം ച പ്രയത്നം കൃത്വാ ആതങ്കവാദസ്യ തഥാ ആതങ്കവാദം പ്രോത്സാഹയതഃ ഹിംസാത്മകസ്യ ഉഗ്രവാദസ്യ നിവാരണം പ്രതിരോധഃ ഉന്മൂലനം ച കർത്തും സ്വകീയഃ സങ്കൽപ്പഃ പുനഃ ദൃഢീകൃതഃ. പുരുഷ ക്രിക്കറ്റ് ക്രീഡായാം ഭാരതം അദ്യ ഹൈദരാബാദെ ചതുർത്ഥേ വിംശതി പ്രതിവിംശതി അന്താരാഷ്ട്രീയ പ്രതിസ്പർദ്ധായാം വെസ്റ്റ്ഇൻഡീസ് ദലം സമ്മുഖീകരിഷ്യതി. ഏഷാ സ്പർദ്ധ ഭാരതീയ സമയാനുസാരം സായം 7 വാദനേ ആരഭ്യതേ. ഇതി വാർത്താഃ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിലാദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെയും തിരുവനന്തപുരം റീജണൽ ക്യാൻസർ സെന്ററിലെയും സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെയും എല്ലാ സീറ്റുകളിലേക്കും PG മെഡിക്കൽ

0: ഡിഗ്രി പ്രവേശനത്തിനായുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. www.cee.kerala.gov.in വഴി ഒക്ടോബർ 16 വൈകിട്ട് 4 മണിവരെ അപേക്ഷിക്കാം. മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെയും ചിറ്റാരിപ്പറമ്പ് അഭയം ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും സൗജന്യ സ്തനാർബുദ ഗർഭാശയ ഗളാർബുദ പരിശോധനയും അർബുദ ബോധവൽക്കരണ ക്ലാസും ഞായറാഴ്ച രാവിലെ 9 മുതൽ ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9400601492. മറ്റൊരു നമ്പർ 9497844280. പിലാത്തറ ലാസ്യ കോളേജ് ഓഫ് ഫൈൻ ആർട്സിലെ വിഷ്വൽ ആർട്സ് ആൻഡ് ഡിസൈൻ ഡിപ്ലോമ PG ഡിപ്ലോമ പ്രോഗ്രാമുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഈ മാസം 25 തത്സമയ പ്രവേശനം നടത്തും. വിശദവിവരങ്ങൾക്ക് 9847260010 അല്ലെങ്കിൽ 0497280096 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇമെയിൽ lasiafinance@gmail.com. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ സ്കാവഞ്ചർ തസ്തികയിൽ 3 ഒഴിവുണ്ട്. വാക്ക് ഇൻ ഇന്റർവ്യൂ ഇന്ന് രാവിലെ 11:30 ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ വെച്ച് നടക്കും. 7 യോഗ്യത. ആശുപത്രി, ആരോഗ്യ സ്ഥാപനം, സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെവിടെയെങ്കിലും ശുചീകരണം, ആശുപത്രി സ്വീവേജ് മാലിന്യം കൈകാര്യം ചെയ്യൽ, ശുചിത്വ പരിപാലനം, സ്വീവേജ് സാനിറ്റേഷൻ സംബന്ധമായ ജോലികൾ എന്നിവയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. ശുചീകരണ ജോലിയിലെ കാര്യക്ഷമത നിർബന്ധം. സർക്കാർ മാനദണ്ഡപ്രകാരമുള്ള പ്രായപരിധി ബാധകമാണ്. നിയമനം ദിവസവേതനാടിസ്ഥാനത്തിൽ ആയിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് gmckannoor.hu.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. തളിപ്പറമ്പ് പട്ടുവം GHWLP സ്കൂളിൽ LPST മലയാളം അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഈ മാസം 15 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 നടക്കും. തൊഴിൽ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. മയ്യിൽ ഇടൂഴി ഇല്ലം ആയുർവേദ ഫൗണ്ടേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നവരാത്രി ആഘോഷം ഈ മാസം 16 മുതൽ 21 നടത്തും. ഇടൂഴി ഇല്ലം അങ്കണത്തിൽ വൈകിട്ട് 6 എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കനകമല നാരായണ ഗുരുകുലം വാർഷിക സെമിനാറും ഗുരുപൂജയും ഈ മാസം 19 മുതൽ 21 കനകമലയിൽ നടക്കും. പയ്യാവൂർ കോയിപ്ര ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവവും നവരാത്രി ആഘോഷവും ഈ മാസം 20-21 നടക്കും. ക്ഷേത്രം തന്ത്രി VT രാമചന്ദ്രൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇരിക്കൂർ മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ തുലാമാസ പൂജയ്ക്കായി ഈ മാസം 17 രാവിലെ നട തുറക്കും. ഊരത്തൂർ ഇളം കരുമകൻ ക്ഷേത്രം, പരീക്കളം മഹാവിഷ്ണു ക്ഷേത്രം, പടിയൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം, പടിയൂർ പൊടിക്കളം ഭഗവതി ക്ഷേത്രം, പട്ടാനൂർ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം, പരിപ്പൻകടവ് സമ്പ്രദായ ക്ഷേത്രം എന്നിവിടങ്ങളിൽ വിശേഷാൽ സംക്രമ പൂജയും ഉണ്ടാകും. ഊരത്തൂർ ഇളം കരുമകൻ ക്ഷേത്രത്തിൽ ദേവന് പുത്തരി, നാമജപ പ്രദക്ഷിണം, അന്നദാനം എന്നിവയുണ്ടാകും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
4: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
3: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. ഓടു.
4: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
3: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
4: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
5: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി ഏക്കെ മുട്ടസ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
5: പോകണം. നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനയെ കൊണ്ടുപോകുള്ളൂ. ഇവൻ നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
5: ഏയ്, എനിക്കെന്താ പ്രശ്നം?
3: ആ പിന്നെന്നാ?
6: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോർസ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
7: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
5: ആഹാ, അങ്ങനെ പറഞ്ഞ
7: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
5: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
8: മതി.
7: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
5: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
7: അതെന്താ?
5: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
6: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
1: തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.
6: മദ്യാസക്തരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കൂട്ടായ്മയായ എലനോണിന്റെ പ്രവർത്തകർ സംസാരിക്കുന്നു ഇപ്പോൾ.
9: പ്രിയമുള്ളവരെ, ഞാനൊരു അലനോൺ അംഗം. അത്ഭുതകരമായ ഈ കൂട്ടായ്മയിലായതിനാലും ദൈവകൃപയാലും ഇന്ന് സമാധാനത്തോടെ ഇരിക്കുന്നു. 22 വർഷം മദ്യാസക്തനായ ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചതിന് ശേഷം 2022 അലനോൺ എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മയെ എനിക്ക് പരിചയപ്പെടാൻ ഭാഗ്യം കിട്ടിയത്. ആ ഒരു സമയമാകുമ്പോഴേക്കും ഞാൻ ശരിക്കും ശാരീരികമായും മാനസികമായും വളരെ തകർന്ന ഒരവസ്ഥയിലായിരുന്നു. ഒരു ദിവസം പോലും മുന്നോട്ട് ജീവിക്കാൻ, അല്ലെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിൽ ഞാൻ സ്റ്റക്കായി പോയൊരവസ്ഥയിലാണ് ഈ കൂട്ടായ്മ എന്നിലേക്ക് ദൈവം തന്നത് എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് ഇതിനെ വളരെ കൃത്യതയോടെ എനിക്ക് മറ്റൊരു അലനോൺ അംഗം പറഞ്ഞു തന്നു. ഈ ഒരു കൂട്ടായ്മയെക്കുറിച്ചും ഒരു മദ്യാസക്ത കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നപ്പോഴാണ് ഈ ഒരു കൂട്ടായ്മയുടെ പ്രാധാന്യവും അത് ഒരു മദ്യാസക്ത കുടുംബാംഗം മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ എനിക്ക് മനസ്സിലായത്. ഈ ഒരു 22 വർഷം ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചിട്ട് ശരിക്കും ഞാൻ എങ്ങനെ ഒരു ഭാര്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയെ തരണം ചെയ്യണമെന്നും അമ്മയെന്ന് പറയുന്ന ആ ഒരു പദവി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അറിയാത്ത തരത്തിൽ എല്ലാവരും എന്ന് പറയുമ്പോൾ മക്കളോടും എൻ്റെ ഭർത്താവിനോടും മാത്രമേ എനിക്ക് ദേഷ്യം കാണിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. കാരണം മറ്റുള്ളവർ, പുറത്തുള്ള ആൾക്കാരുടെ അടുത്തൊന്നും ഞാൻ അങ്ങനെ മോശമായി പെരുമാറാറോ അല്ലെങ്കിൽ എൻ്റെ ഈ വിഷമങ്ങൾ തുറന്നു പറയാറോ ചെയ്യാറില്ല. അപ്പം അങ്ങനെ എൻ്റെ ഉള്ളു തുറക്കാൻ എനിക്ക് എൻ്റെ ഉള്ള അവസരങ്ങളൊക്കെ ഞാൻ കുട്ടിയടക്കുകയായിരുന്നു. ഒരു മദ്യാസക്തൻ്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു സ്വയം സഹതാപം എന്ന് പറയുന്ന ആ ഒരു പൊത്തിനുള്ളിൽ അടയിരിക്കുകയായിരുന്നു ഇത്രയും കാലം. അവരുടെ മദ്യപാനമാണ് എന്നെ ഇത്രത്തോളം മോശക്കാരിയാക്കിയത്, അല്ലെങ്കിൽ എൻ്റെ സാമർഥ്യമില്ലായ്മയാണ് അദ്ദേഹത്തെ ഇത്രയും വലിയൊരു മദ്യപാനിയാക്കിയത് എന്ന ആ ഒരു തിരിച്ചറിവില്ലായ്മയിലൂടെ ഓരോരോ ദിവസവും കടന്നുപോയി. വീട് മൊത്തം ബഹളമയമാക്കുക, എന്നും എപ്പോഴും ഇങ്ങനെ ക്ഷീണിതയായി കിടക്കുക, അത്യാവശ്യം കാര്യങ്ങളൊക്കെ വീട്ടിൽ മക്കൾക്കും അദ്ദേഹത്തിനൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ബാക്കി ഒരു തരത്തിലും എനിക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഉള്ള ഏറ്റവും വലിയൊരു വിഷമമെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായി പെരുമാറാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ഭർത്താവിനോട് വളരെ വളരെ മോശമായ രീതിയിൽ എങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുമെന്നുള്ള ഒരു റിസർച്ച് നടത്തുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നതാണ് എൻ്റെ ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥ. കാരണം അവർ കുടിച്ചു വരുമ്പോൾ ഏറ്റവും മോശമായ രീതിയിൽ അദ്ദേഹത്തോട് പെരുമാറുമ്പോൾ അദ്ദേഹം ആ എൻ്റെ ഒരു ഏതെങ്കിലും ഒരു വാക്ക് കേട്ടിട്ട് നാളെ മുതൽ കുടിക്കാതിരുന്നാലോ എന്ന എൻ്റെ വ്യാമോഹമായിരുന്നു എന്നെ അത്രത്തോളം മോശമായ രീതിയിൽ പെരുമാറാൻ എന്താ പറയുക പ്രാപ്തയാക്കിയത് എന്നുള്ളതാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഒരു മദ്യാസക്തൻ്റെ വൈകല്യങ്ങൾ എത്രത്തോളം വലുതാണെന്നും അദ്ദേഹത്തിൻ്റെ

അസഹായാവസ്ഥ എത്രത്തോളം ദയനീയമാണെന്നും തിരിച്ചറിയാൻ പറ്റിയത് ഈ കൂട്ടായ്മയിലൂടെ വന്നപ്പോഴാണ്. അതുവരെ നിത്യേന ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹം പുറത്ത് ഓഫീസിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം അദ്ദേഹം തിരിച്ചു വരുന്നത് വരെ എൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തോട് വൈകുന്നേരം എങ്ങനെ പെരുമാറണം. അദ്ദേഹം നന്നായിട്ടാണ് കുടിച്ചു വരുന്നതെങ്കിൽ കൂടിയും ഞാൻ അന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം കുടിച്ചാലും. കാരണം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ഒരു 10-15 വർഷമൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച് എന്നെ കൊണ്ടാവുന്ന തരത്തിലൊക്കെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടി നിർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പലതരം പിന്നെ എന്താ പറയുക, ചികിത്സാ രീതികൾ, ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, അതുകൂടാതെ അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഇദ്ദേഹം പലപ്പോഴും മിതമായി മദ്യപിക്കുന്ന സമയത്താണ് ഇത്തരം ഒരു തീരുമാനത്തിലൊക്കെ എൻ്റെ കൂടെ സഹകരിക്കുക. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ അതുമായിട്ട് സഹകരിച്ച് പോകാൻ അദ്ദേഹത്തിന് പറ്റുമായിരുന്നു. പക്ഷെ അതിനുശേഷം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോഴാണ് കൂടുതൽ വീട്ടിൽ അന്തരീക്ഷം ബഹളമയമാകുന്നതും വല്ലാതെ ദയനീയ അവസ്ഥയിലേക്കൊക്കെ വരുന്നത്. അതുവരെ ഒരു നേരിയ ഒരേ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ജീവിതം ഇങ്ങനെ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മദ്യപിക്കുമ്പോൾ അത് വളരെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്ക് മാറുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇദ്ദേഹം ഒരു 3-4 വർഷത്തോളം ഇദ്ദേഹം എൻ്റെ ഈ സങ്കടങ്ങളും എൻ്റെ ഈ പെരുമാറ്റ രീതികളിൽ നിന്നൊക്കെ എന്നായിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തിനും തോന്നിത്തുടങ്ങി എൻ്റെ മദ്യപാനം കുറച്ച് വഷളാകുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ പല സ്ഥലത്തു നിന്നും അദ്ദേഹത്തിന് സ്വയം ബോധ്യം വന്നിട്ടാണെന്ന് തോന്നുന്നു. അദ്ദേഹവും കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ശബരിമലയ്ക്ക് പോകാനുള്ള തീരുമാനങ്ങൾ, 2-2.5 മാസത്തോളം വ്രത അനുഷ്ഠാനത്തോടുകൂടെ ഇങ്ങനെ പോവുക. അപ്പോൾ അതിനുശേഷം പിറ്റേ ദിവസം തന്നെ വീണ്ടും അമിതമായി മദ്യപിക്കുക. അതിങ്ങനെ ഒരു 4 വർഷം അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ എന്ത് പറഞ്ഞിട്ടും അദ്ദേഹത്തിന് കുടിക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തന്നെ തോന്നി, കാരണം എനിക്കിത് കുടി നിർത്താൻ പറ്റില്ല, അദ്ദേഹത്തിനും കുടി നിർത്താൻ പറ്റുന്നില്ല, എന്നെക്കൊണ്ട് അദ്ദേഹത്തെ കുടി നിർത്തിപ്പിക്കാനും പറ്റുന്നില്ല, അദ്ദേഹത്തിന് സ്വയം കുടി നിർത്താനും പറ്റുന്നില്ല. അപ്പോൾ ഒക്കെ ഞാൻ ചിന്തിക്കും എന്ന് വെച്ചാൽ, ഇനിയെങ്കിലും അദ്ദേഹത്തോട് നല്ല രീതിയിൽ പെരുമാറാം. കാരണം ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടോ ഒന്നും ബുദ്ധിമുട്ടില്ല, ശാരീരികമായിട്ട് തന്നെ ഉപദ്രവിക്കാറില്ല, വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്, കുഞ്ഞുങ്ങളെ കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെയാണ് നോക്കാറ്. പക്ഷേങ്കിൽ അതിനൊക്കെ അപ്പുറത്ത് അദ്ദേഹത്തോട് എനിക്ക് നല്ല രീതിയിൽ പെരുമാറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മദ്യപിക്കാത്ത ദിവസങ്ങളിൽ വളരെ സ്നേഹത്തോടെയും കരുതലോടെയൊക്കെ അദ്ദേഹത്തോട് പെരുമാറുന്ന ഞാൻ, അദ്ദേഹം കഴിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങും വീട്ടിൽ. അത് കുഞ്ഞുങ്ങളെ എത്രത്തോളം ബാധിക്കുന്നു എന്നൊക്കെ കൂട്ടായ്മയിൽ വന്നപ്പോഴാണ് ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയത്. അന്നൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എൻ്റെ അവസ്ഥ അതായതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറുന്നത്, ഇല്ലായിരുന്നെങ്കിൽ ഇതിലും മനോഹരമായിട്ടൊക്കെ എനിക്ക് പെരുമാറാൻ പറ്റുമല്ലോ എന്നൊക്കെയുള്ള ഒരു അതൊക്കെ എൻ്റെ ഒരു സങ്കടമായിരുന്നു, അങ്ങനെയൊക്കെ ജീവിച്ചു പോയല്ലോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ഇദ്ദേഹം വരുമ്പോൾ നല്ല രീതിയിൽ പെരുമാറണമെന്നും നല്ല രീതിയിലൊക്കെ സംസാരിക്കണം എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും ഓരോരോ ദിവസവും ഞാൻ ഇദ്ദേഹത്തെ ഓഫീസിൽ നിന്നൊക്കെ വരുമ്പോൾ വീട്ട് വാതിൽ തുറന്നു കൊടുക്കുക. പക്ഷേങ്കിൽ ഒരു 5 മിനിറ്റിനപ്പുറത്തേക്ക് എനിക്ക് ആ എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ എനിക്ക് പറ്റുമായിരുന്നില്ല. അദ്ദേഹം കുടിച്ചിട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിൽ കൈവിട്ടു പോവുമായിരുന്നു എന്നെ. അതൊക്കെ എന്നെ എത്രത്തോളം വഷളാക്കുന്നുണ്ടെന്നുള്ള, എൻ്റെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ എത്രത്തോളം മോശമായ ഒരവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നൊന്നും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയങ്ങളിലൊക്കെ എനിക്ക് പല ശാരീരിക പ്രശ്നങ്ങളും വരാൻ തുടങ്ങി. വയറിനൊക്കെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ വന്നിട്ട് ഡോക്ടറെ കാണിക്കുക, മരുന്ന് കഴിക്കുക, ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അന്നത്തെ ഓരോരോ ദിവസങ്ങളും കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കുടിക്കുന്ന ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ എൻ്റെ അന്നത്തെ ഒരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴെങ്കിലും അത്യാവശ്യം എപ്പോഴെങ്കിലുമൊക്കെ ഒരു ചാൻസ് ഒക്കെ കിട്ടിയാൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോ കൂടെയൊക്കെ പുറത്തു പോകും. അപ്പം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക, പോകുന്നതിൻ്റെ മുന്നേ ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുമായിരുന്നു അദ്ദേഹത്തോടും കുഞ്ഞുങ്ങളടുത്തൊക്കെ. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ തമ്മിൽ ബഹളം ഉണ്ടാവരുത്, പിന്നെ മോശമായ രീതിയിൽ പെരുമാറരുത്, നിങ്ങൾ മദ്യപിക്കാതെ വരണമെന്നൊക്കെയുള്ള മുൻകൂർ ജാമ്യമൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോവുക. അപ്പോൾ എൻ്റെ മനസ്സിൽ നിറയെ ചിരിക്കുകയൊന്നും ചെയ്യൂല ഞാൻ ആ സമയത്ത്. എനിക്ക് കൂട്ടുകാരുടെ കൂടെ അവരൊക്കെ പൊട്ടിച്ചിരിക്കുമ്പോൾ ചിരി വന്നാലും എൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ വൈകുന്നേരം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് കരച്ചലിലേക്കല്ലേ അവസാനിക്കും എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് അങ്ങനെയൊന്നും സന്തോഷിക്കൂല ഞാൻ. സന്തോഷിച്ചാൽ കരയണമെന്നുള്ള ചിന്ത എവിടെയോ എൻ്റെ ഉള്ളിൽ കയറിയത് കൊണ്ട് അതും ഞാൻ ചെയ്യാറില്ല. പക്ഷെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് രീതിക്ക് ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാൽ

പിന്നെ എൻ്റെ സന്തോഷങ്ങളൊക്കെ അവിടെ തീർന്നു എന്നൊരു ചിന്തയാണ്. അത് തന്നെയാണ് ആ ഒരു വലിയൊരു ചിന്തയാണ് എനിക്ക് ഇന്ന് മാറ്റം വന്നത് എൻ്റെ ജീവിതത്തിൽ. കാരണം എൻ്റെ സന്തോഷം എൻ്റെ കയ്യിലാണെന്നും അത് മറ്റൊരാൾ എനിക്ക് കൊണ്ടുത്തരേണ്ട ഒരു കാര്യമല്ല എന്നുമുള്ള വലിയൊരു തിരിച്ചറിവ് തന്നത് ഈ കൂട്ടായ്മയാണ്. കാരണം എൻ്റെ ഭർത്താവാണ് എൻ്റെ കുഞ്ഞുങ്ങളാണ് എന്നെ സന്തോഷിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു ചിന്തയായിരുന്നു എനിക്ക്. അത് തന്നെയായിരുന്നു ഞാൻ അവരിലൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അവരെ കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമില്ല, അവരെ വീട്ടിൽ ബഹളം ഉണ്ടാക്കിയാൽ ഞാൻ അതിലേറെ ബഹളം ഉണ്ടാക്കണം, അങ്ങനെ ഉള്ള ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു. പിന്നെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ ഒരാളുടെ കൂടെ ആയിപ്പോയത് കൊണ്ട് തന്നെ ഞാൻ തോറ്റുപോയി എന്നുള്ളതാണ്. എൻ്റെ ജീവിതം ഇദ്ദേഹത്തിൻ്റെ കൂടെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. അപ്പോൾ കിട്ടുന്ന അവസരങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ജയിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങളായി ഞാൻ അതിനെ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ എനിക്ക് ഇങ്ങനെയെങ്കിലും ഒന്ന് ജയിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഉള്ള കുറേ പൊട്ടത്തരങ്ങളും തെറ്റിദ്ധാരണകളും സ്വഭാവ വൈകല്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഒരു 4.5 വർഷത്തിന് മുന്നേ ഞാൻ ഈ കൂട്ടായ്മയെ കണ്ടുമുട്ടിയത്. കൂട്ടായ്മയെ കണ്ടുമുട്ടുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വളരെ തഴന്താഴ്ന്ന തരത്തിൽ പിന്നെ അവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് ഈ ഒരു കൂട്ടായ്മയെ പറഞ്ഞു തന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. പക്ഷെ അവൾ കൂട്ടായ്മയിൽ കുറച്ചൊക്കെ സഞ്ചരിച്ചു, പക്ഷെ അവൾ പിന്മാറി. അവൾക്കതിൽ നിൽക്കാനുള്ളൊരു അവസരം ദൈവം കൊടുത്തില്ലെന്ന് തോന്നുന്നു. എന്നെ വിളിച്ച ആലനോൺ സുഹൃത്ത് വളരെ നല്ല രീതിയിൽ ഇന്ന ഒരു ദിവസം എന്ന രീതിയിൽ ഈ കൂട്ടായ്മയെ സ്വീകരിക്കാൻ പറഞ്ഞു. അന്നത്തെ ആ ദിവസം അദ്ദേഹം പുറത്തു പോയതായിരുന്നു, മദ്യപിക്കാൻ പോയതാണെന്ന് എനിക്ക് നന്ന ഉറപ്പുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ ആ അംഗം പറഞ്ഞതുപോലെ, ആലനോൺ അംഗം പറഞ്ഞതുപോലെ, ഞാൻ നല്ല രീതിയിൽ ഇദ്ദേഹത്തോട് പെരുമാറി. ഇദ്ദേഹം സാധനങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ ഞാൻ വേഗം പുറത്തിറങ്ങി അതൊക്കെ വാങ്ങി. അന്ന് അദ്ദേഹം എൻ്റെ പിന്നാലെ വന്നു. എൻ്റെ അടുക്കള വരെ അദ്ദേഹം വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു വാക്കാണ്, നീ എന്നെ ഒന്ന് നിയന്ത്രിക്കണമെന്ന്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് ഞാൻ കേൾക്കുന്നത്. കാരണം അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മദ്യപാനത്തെ ഞാൻ നിയന്ത്രിക്കണമെന്നോ നീ എന്നെ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നതിനെയൊക്കെ എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം, നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ എന്നായിരുന്നു. അത് മാത്രം അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നുള്ളൂ. പക്ഷേങ്കിൽ അന്ന് അത് പറഞ്ഞപ്പോൾ എനിക്കതൊരു അത്ഭുതമായിട്ട് തോന്നി. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അനുഭവം, നല്ല രീതിയിൽ എനിക്ക് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യാൻ പറ്റിയത്, കുടിച്ചു വന്നിട്ടും നല്ല രീതിയിൽ എനിക്ക് അദ്ദേഹത്തോട് പെരുമാറാൻ പറ്റിയത്. അത് വലിയൊരു ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു. കാരണം ഈ കൂട്ടായ്മയെ അത്രത്തോളം ബഹുമാനത്തോടെ സ്നേഹത്തോടെ എനിക്ക് സ്വീകരിക്കാൻ പറ്റി എന്നുള്ളതാണ്. അങ്ങനെ ഓരോരോ ദിവസവും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഒരു കൂട്ടായ്മയിൽ കൈപിടിച്ച് മുന്നോട്ട് നീങ്ങി. അദ്ദേഹവും അദ്ദേഹത്തിനും പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല. ഒരു മാസം, 1.5 മാസം, 2 മാസം, അതിനപ്പുറത്ത് വീണ്ടും അദ്ദേഹം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. 1.5 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഈ കൂട്ടായ്മയെ കണ്ടുമുട്ടിയിട്ട് 1.5 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു സമാധാനത്തോടെ കൂടി നിർത്താനും 1 വർഷത്തെ ടോക്കൺ വാങ്ങിക്കാനൊക്കെ പറ്റിയത്. ശരിക്കും 2.5 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ടോക്കൺ വാങ്ങിച്ചത്. അപ്പോൾ ആ ഒരു കാലത്തോളം, ആ ആദ്യത്തെ ആ 1.5 വർഷക്കാലത്തോളം ഇദ്ദേഹം കുടിയുണ്ട് ഇദ്ദേഹത്തിന് വീട്ടിൽ. പക്ഷേ ഞാൻ കുറച്ച് കുറച്ച് എൻ്റെ പിന്നെ പെരുമാറ്റത്തിനൊക്കെ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി, ബഹളങ്ങൾ കുറയാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു സമയത്താണ് ഈ കൂട്ടായ്മയിലൂടെ ഞാൻ സഞ്ചരിച്ച ആ 1.5 വർഷക്കാലമാണ് എൻ്റെ മദ്യാസക്തൻ്റെ മദ്യപാനത്തിൻ്റെ ആ ആസക്തി എത്രത്തോളം വലുതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഈ കൂട്ടായ്മയെ കണ്ടുമുട്ടി കുടി നിർത്തണമെന്ന് വന്നു. ശാരീരിക പ്രശ്നങ്ങൾ പലതും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചിട്ടും അദ്ദേഹത്തിന് കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തത്, എത്രത്തോളം വലിയൊരു രോഗത്തിനടിമയാണ് എൻ്റെ കൂടെ ജീവിക്കുന്ന ആളെന്നും എന്തെല്ലോ വൈകല്യങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നതും എന്നും എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഈ കൂട്ടായ്മയെ മുറുകെ പിടിക്കുകയും അദ്ദേഹത്തെ സഹതാപത്തോടും അനുകമ്പയോടും കൂടെ കൂട്ടാനും എനിക്ക് പറ്റി. അപ്പോൾ അതുവരെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എൻ്റെ സാമർഥ്യമില്ലായ്മയാണ്, എൻ്റെ കഴിവില്ലായ്മയാണ് ഇയാളുടെ കൂടെ ജീവിക്കേണ്ടി വന്നത് എന്ന ആ ഒരു തിരിച്ചറിവില്ലായ്മയെ, ആ ഒരു തെറ്റിദ്ധാരണയെ എൻ്റെ സാമർഥ്യം കൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇത്രയും വർഷം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയതെന്ന്, എൻ്റെ ആ സ്വയം സഹതാപത്തിൽ നിന്നും ഞാനൊരു വലിയൊരു സംഭവമാണെന്ന അവസ്ഥയിലേക്ക്. കാരണം ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക്, എൻ്റെ മനസ്സിനെ പാകപ്പെടുത്താൻ എനിക്ക് പറ്റിയത് വലിയൊരു കാര്യമാണെന്നുള്ള ആ ഒരു അഭിമാനം എന്നിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ ആ സ്വയം സഹതാപത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനും ഇന്ന് സന്തോഷമാണ്, സമാധാനമാണ് എന്നൊക്കെ പറയാനൊക്കെ പറ്റിയത് ഈ കൂട്ടായ്മയിലൂടെ സഞ്ചരിച്ചത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ കുടിക്കുന്ന കാലം

0: ഘട്ടങ്ങളിൽ അദ്ദേഹത്തെ ജീവിക്കാൻ ഞാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാനും ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു രീതിയിൽ നിന്നൊക്കെ ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക എന്ന് പറയുന്ന മഹത്തായ ഒരു രീതി എനിക്കിന്ന് പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരാളുടെ ജീവിതത്തിൽ കയറി ഇടപെട്ട് അവരുടെ ജീവിതവും എൻ്റെ ജീവിതവും വഷളാക്കുക എന്ന് പറയുന്ന ഒരു തരം അറ്റാച്ച്മെൻറ്റിൽ നിന്നൊക്കെ മാറി സ്നേഹത്തോടുകൂടെ മാറി നിന്നുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിക്കാനും എൻ്റെ ജീവിതത്തെ അതിലേറെ പരിഗണിക്കാനും ഇന്ന് എനിക്ക് പറ്റിയെന്നുള്ളതാണ്. എൻ്റെ സന്തോഷം എൻ്റെ കൈക്കുള്ളിലാണെന്നും മറ്റുള്ളവർക്ക് ഞാൻ കൊടുക്കേണ്ട ചില പരിഗണനകളും പ്രാധാന്യവും ബഹുമാനവും സ്വാതന്ത്ര്യവും ഉണ്ടെന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഈ കൂട്ടായ്മയിലൂടെ സഞ്ചരിച്ചപ്പോൾ നിത്യേന വളരെ വളരെ ചെറിയ ചെറിയ തിരിച്ചറിവുകളായിട്ട് എന്നിലേക്ക് വന്ന കാര്യങ്ങളാണ്. വലിയ തെറ്റിദ്ധാരണയിൽ നിന്ന് ഒരു വലിയ ഒരു തിരിച്ചറിവിലേക്ക് എന്നെ കൊണ്ടുവന്നൊരു കൂട്ടായ്മയാണിത്. ഇന്നിപ്പോൾ ഞങ്ങൾ കൂട്ടായ്മയിലൂടെ സഞ്ചരിച്ച് കുടിയിൽ നിന്ന് മാറി വലിയ 3 വർഷവും 5 മാസവും ആയി എന്നുള്ളതാണ്. ഞാൻ ഈ കൂട്ടായ്മയിലൂടെ സഞ്ചരിച്ചതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം ഇന്ന് എൻ്റെ മക്കൾ അത് അനുഭവിക്കുന്നു എന്നുള്ളത്. ആ ഒരു സമാധാനം, സന്തോഷം, വീട്ടിലുണ്ടാവുന്ന ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി അവർക്ക് സമാധാനത്തോടെ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കൂട്ടായ്മ തന്ന ആ ഒരു ധൈര്യം. എൻ്റെ ആ അതുവരെ ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ടു നിന്നിരുന്ന ഞാൻ ഇന്ന് അഭിമാനത്തോടെ തലയുയർത്തി എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ എനിക്ക് ജീവിക്കാൻ എന്നെ സഹായിക്കുന്ന എൻ്റെ കൂട്ടായ്മയാണ് അലനോൺ കൂട്ടായ്മ എന്നുള്ളതാണ്. കൂട്ടായ്മയെ കണ്ടുമുട്ടിയപ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. കാരണം അന്നത്തെ എൻ്റെ ആ വൈകല്യങ്ങൾ കൊണ്ട് എനിക്കിതിനെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ആഗ്രഹിച്ച രീതിയാണ് കൂട്ടായ്മ പറഞ്ഞു തന്നത്, പക്ഷെ അതിനെ പ്രാക്ടീസ് ചെയ്യാനുള്ള മനക്കരുത്ത് എനിക്കുണ്ടായിരുന്നില്ല. എങ്കിൽ അതിനെ ഞാൻ വളരെ സ്നേഹത്തോടെ എൻ്റെ ഹൃദയത്തിൽ അന്ന് ഞാൻ സ്വീകരിച്ച് എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കത് വളരെ മനോഹരമായിട്ട് അതിനെ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുപോകാൻ പറ്റി. ഇന്ന് വളരെ സന്തോഷമാണ്, സമാധാനമാണ് എന്ന് പറയാൻ എന്നെ പ്രാപ്തയാക്കിയത് ഈ കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിലൂടെ സഞ്ചരിച്ച് എല്ലാ അലനോൺ സുഹൃത്തുക്കൾക്കും അത്യാസക്ത കുടുംബാംഗങ്ങൾക്കൊക്കെ സമാധാനത്തോടെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.
1: മധ്യാസക്തരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കൂട്ടായ്മയായ അലനോണിന്റെ പ്രവർത്തകരാണ് ഇതുവരെ സംസാരിച്ചത്. മദ്യപാനം നിങ്ങൾക്ക് ഒരു പ്രശ്നമാണോ എങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. സൗജന്യ സഹായത്തിനായി വിളിക്കുക 9447916166 9447916177.
2: തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 2 സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിജയവാഡയിൽ ദേശീയ സരസ് മേളയിൽ നാളെ പങ്കെടുക്കും. ഭീകരതയ്ക്കെതിരെയുള്ള ഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ച് പ്രഥമ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. ഇന്ത്യ ചൈന ബന്ധം നിലനിർത്തുന്നതിന് അതിർത്തിയിലെ സമാധാനവും സ്ഥിരതയും അത്യന്താപേക്ഷിതമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികവ് തെളിയിച്ച മലയാളി കായിക താരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ തൊഴിൽ നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ബീഹാറിൽ ബോട്ടപകടം.

0: ചോദ്യത്തിൽ 13 മരണം. അനുശോചിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ഹൈദരാബാദിൽ. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. നാളെ വിജയവാഡയിൽ നടക്കുന്ന ദേശീയ സരസ് മേളയിൽ പങ്കെടുക്കും. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും ആന്ധ്രാപ്രദേശ് സർക്കാരും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാണിയും ടെലിഫോൺ സംഭാഷണം നടത്തി. വ്യാപാരം, ഊർജ്ജം, സാങ്കേതികവിദ്യ, സുരക്ഷ, ജനങ്ങൾക്കിടയിലെ ബന്ധം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇരു നേതാക്കളും തമ്മിൽ ധാരണയായി. സുസ്ഥിരവും സമൃദ്ധവുമായ ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യയും കാനഡയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായി ശ്രീ നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അതേസമയം 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ ന്യൂഡൽഹിയിലെത്തിയ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് ഇന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. ഡൽഹി പ്രഖ്യാപനം ഔദ്യോഗികമായി അംഗീകരിച്ച് പ്രഥമ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. എല്ലാ രൂപത്തിലുമുള്ള ഭീകരവാദത്തെയും ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ യോഗത്തിൽ അപലപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി ഭീകരവാദത്തെ ചെറുക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണെന്ന നിലപാട് അംഗരാജ്യങ്ങൾ ആവർത്തിച്ചു. കൂടുതൽ സുരക്ഷിതവും വികസിതവുമായ ബിംസ്റ്റെക് മേഖല കെട്ടിപ്പടുക്കുന്നതിന് പ്രാദേശിക സഹകരണം ശക്തമാക്കാനും മനുഷ്യക്കടത്ത്, ലഹരിമരുന്ന് കടത്ത്, കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ എന്നീ മേഖലകളിലെ കർമ്മ പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കാനും യോഗത്തിൽ ധാരണയായി. ഇന്ത്യ യുഎസ് വ്യാപാര ചർച്ചകൾ ശരിയായ ദിശയിലാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ബ്ലൂംബെർഗ് ന്യൂ ഇക്കണോമി ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളിലെയും വാണിജ്യ മന്ത്രിമാർ കരാറിനായി പ്രവർത്തിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തതയും പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും സാധിച്ചതായി ശ്രീ എസ് ജയശങ്കർ അറിയിച്ചു. ഇന്ത്യ ചൈന ബന്ധം നിലനിർത്തുന്നതിന് അതിർത്തിയിലെ സമാധാനവും സ്ഥിരതയും അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: The point we make to the Chinese is, look, if you want a normal relationship, if the rest of the relationship is to move, then it's common sense, it's a no-brainer that the boundary has to be stable, that we need peace and tranquility in the border areas. So as the border areas are settling down, and it has settled down to a great extent since 2024, the relationship commensurately is moving towards normalcy.
0: കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബൃഹത്തർ ഭാരത് അന്താരാഷ്ട്ര സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഇന്ത്യയുടെ ആഗോള സാംസ്കാരിക ബന്ധങ്ങൾ എന്നതാണ് പ്രമേയം. പ്രത്യേക വീഡിയോ സന്ദേശത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത് പങ്കെടുക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ ചൈന, ജപ്പാൻ, മംഗോളിയ, നേപ്പാൾ, ഇറാൻ തുടങ്ങിയ 50 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ബീഹാറിലെ വൈശാലി ജില്ലയിൽ രാഘുപൂർ ദിയാര മേഖലയിലുണ്ടായ ബോട്ട് അപകടത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 13 പേർ മരിച്ചു. 6 പേരെ രക്ഷപ്പെടുത്തിയതായും അധികൃതർ അറിയിച്ചു. 20 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ശുചിത്വവുമായി ബന്ധപ്പെട്ട പ്രത്യേക ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് ഏകദിന ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. തൊഴിലിടങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കുക, ഓഫീസ് സ്ഥലത്തിന്റെ വിനിയോഗം മെച്ചപ്പെടുത്തുക, കെട്ടിക്കിടക്കുന്ന വിഷയങ്ങളിൽ വേഗത്തിൽ തീർപ്പുണ്ടാക്കുക എന്നിവയാണ് ലക്ഷ്യം. ചർമ്മരോഗങ്ങളുടെ ചികിത്സയ്ക്കായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം പുതിയ മാർഗരേഖകൾ പുറത്തിറക്കി. ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി എന്നീ 4 പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളോടൊപ്പം യോഗയെയും ഉൾപ്പെടുത്തിയാണ് സമഗ്ര രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. വിവിധ ആയുഷ് ചികിത്സാ രീതികളിൽ ഏകീകൃത സ്വഭാവം, ഗുണനിലവാരം, ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചികിത്സാ രീതികൾ എന്നിവ ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. ദേശീയ ആരോഗ്യ പരിപാലന സംവിധാനവുമായി ആയുഷ് ചികിത്സാ രീതികളെ കൂടുതൽ ആഴത്തിൽ സംയോജിപ്പിക്കാൻ ഈ മാർഗരേഖകൾ സഹായിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് പറഞ്ഞു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ മന്ത്രിസ്ഥാനവും രാജ്യസഭാംഗത്വവും രാജിവെച്ചു. രാജ്യത്തെ കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ സേവിക്കാൻ സാധിച്ചത് ഏറെ അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രിക്ക് നൽകിയ കത്തിൽ അദ്ദേഹം പറഞ്ഞു. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ മുഴുവൻ സമയവും പ്രവർത്തിക്കാനാണ് രാജിയെന്ന് ശ്രീ എൽ മുരുകൻ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം

0: ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും @AIRNews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം പുരോഗമിക്കുന്നു. മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും സംബന്ധിച്ച ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബില്ലിലൂടെ കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്നും മുതിർന്ന പൌരന്മാരുടെ ജീവിത പരിചയവും അറിവും പ്രയോജനപ്പെടുത്താൻ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച കണ്ണൂർ ഇരിട്ടി പടിയൂർ സ്വദേശി വി ദേവികയുടെ ചിതാഭസ്മം നാളെ തിരുവനന്തപുരത്തെത്തിക്കും. തുടർന്ന് ദേവികയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ മാസം 2nd ദേവികയെ ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന മലയാളി കായിക താരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് ജി വി രാജ കായിക പുരസ്കാരങ്ങൾ സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. കായിക താരങ്ങൾക്ക് ജോലി തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കുമെന്നും ഇത്തരം പ്രതിഭകൾക്ക് കേരളത്തിൽ തന്നെ ജോലി നൽകി സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പാലക്കാട് മൂലത്തറയിൽ മനോദൌർബല്യമുള്ള യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 7 അറസ്റ്റിലായി. ഞായറാഴ്ച രാവിലെയാണ് 40 തോന്നിക്കുന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്ത് നൂതനാശയങ്ങളുടെയും സംരംഭകത്വത്തിന്റെയും സംസ്കാരം വളർത്തുന്നതിന് 2016 നീതി ആയോഗ് ആരംഭിച്ച അടൽ ഇന്നവേഷൻ മിഷൻ പദ്ധതിയെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
2: കുട്ടികളിൽ ചെറുപ്രായം മുതൽ ശാസ്ത്രബോധവും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തിയെടുക്കാനും രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം കൊണ്ടുവരാനും ആവിഷ്കരിച്ച പദ്ധതിയാണ് അടൽ ഇന്നൊവേഷൻ മിഷൻ. സമ്പദ്വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തെ സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, സ്വകാര്യ മേഖല, MSME മേഖല എന്നിവ ഇതിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. സ്കൂളുകളിൽ സർഗാത്മകതയും നൂതനാശയ ചിന്താഗതിയും വളർത്തുന്ന അടൽ ടിങ്കറിംഗ് ലാബുകൾ, സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ അടൽ ഇൻക്യുബേഷൻ സെന്ററുകൾ, അടൽ കമ്മ്യൂണിറ്റി ഇന്നൊവേഷൻ സെന്ററുകൾ എന്നിവയാണ് ഈ ദൌത്യത്തിന് കീഴിലുള്ള പ്രധാന ആശയങ്ങൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4th മത്സരം ഇന്ന് വൈകുന്നേരം 7 ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17 നടക്കും. തിരുവനന്തപുരത്ത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. പത്മനാഭപുരത്ത് നിന്ന് എഴുന്നള്ളിച്ച സരസ്വതി വിഗ്രഹം പത്മതീർത്ഥകുളത്തിനരികെയുള്ള നവരാത്രി മണ്ഡപത്തിലാണ് പൂജയ്ക്കിരുത്തിയിരിക്കുന്നത്. സരസ്വതി ദേവിയെ ദർശിക്കാൻ നിരവധി പേരാണെത്തുന്നത്. കുമാരസ്വാമിയെ പൂജയ്ക്കിരുത്തിയ ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലും 300 പൂജയ്ക്കിരുത്തിയ ചെന്തിട്ട ദേവി ക്ഷേത്രത്തിലും വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ജില്ലയിലെ വിവിധ ദേവീക്ഷേത്രങ്ങളിലും നവരാത്രി പൂജയ്ക്ക് തുടക്കമായി. പൂജവയ്പ് ഉത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക ട്രെയിൻ സർവീസുമായി ദക്ഷിണ റെയിൽവേ. തിരുവനന്തപുരം നോർത്ത് സന്ദ്രഗച്ചി എക്സ്പ്രസ് ഈ മാസം 17 ഉച്ചയ്ക്ക് 1:45 പുറപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. 2 സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിജയവാഡയിൽ ദേശീയ സരസ് മേളയിൽ നാളെ പങ്കെടുക്കും. ഭീകരതയ്ക്കെതിരെയുള്ള ഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ച് പ്രഥമ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. ഇന്ത്യ ചൈന ബന്ധം നിലനിർത്തുന്നതിന് അതിർത്തിയിലെ സമാധാനവും സ്ഥിരതയും അത്യന്താപേക്ഷിതമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികവ് തെളിയിച്ച മലയാളി കായിക താരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ തൊഴിൽ നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബീഹാറിൽ ബോട്ടപകടത്തിൽ 13 മരണം. അനുശോചിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4th മത്സരം ഇന്ന് ഹൈദരാബാദ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ റേഡിയോ അറ്റ് സ്കൂളിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ 6-7 തീയതികളിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന മട്ടന്നൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ശബ്ദചിത്രം കഴിഞ്ഞ റേഡിയോ അറ്റ് സ്കൂളിലൂടെ കൂട്ടുകാർ കേട്ടുകാണുമല്ലോ. തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: മേളയുടെ ട്രോഫി കമ്മിറ്റി കൺവീനർ ലിഗിൽ മാഷ് ഉണ്ട്.
2: നമസ്കാരം. നമ്മൾ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന മട്ടന്നൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൻ്റെ ട്രോഫി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 3,800 കുട്ടികളാണ് വിവിധ ഇനങ്ങളിൽ വിവിധ വിഭാഗത്തിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇതിൽ ട്രോഫി കമ്മിറ്റി ആലോചിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, എ ബി ഗ്രേഡ് കിട്ടുന്ന എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യണം എന്നാണ്. കൂടാതെ ഓരോ ഇനത്തിലും ഒന്നാമതെത്തുന്ന കുട്ടിക്ക് ഒരു മൊമെൻറ്റോ, ഇൻഡിവിജ്വൽ മൊമെൻറ്റോ വിതരണം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നിലവിൽ നമ്മുടെ സബ് ജില്ലയിൽ ഓവറോൾ ചാമ്പ്യന്മാരാകുന്നവർക്കും മറ്റ് വിഭാഗത്തിൽ ചാമ്പ്യന്മാരാകുന്നവർക്കൊക്കെയുള്ള എവർ റോളിംഗ് ട്രോഫികളൊക്കെ റെഡിയായിട്ടുണ്ട്. അതൊക്കെ വിതരണം ചെയ്യുന്ന പ്രവർത്തനത്തിലാണ് ഞങ്ങൾ. എല്ലാ കാര്യങ്ങളും ഒരുങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ള രേഷ്മ ടീച്ചർ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും.
1: ടീച്ചറെ, എങ്ങനെയാണ് ട്രോഫികൾ, ചില ട്രോഫികൾ നമ്മൾ മറ്റ് സ്കൂളുകളിൽ നിന്ന് വരാനുണ്ടാവും അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളല്ലോ അല്ലേ, അതിനെക്കുറിച്ച് അതെല്ലാം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
3: നമ്മൾ റോളിംഗ് ട്രോഫികളെല്ലാം നമ്മൾ ഓരോ സ്കൂളിൽ നിന്നും കളക്ട് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം മേള നടന്ന സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ സ്കൂളിലെത്തി അതിനൊന്ന് പോളിഷ് ചെയ്ത് അതിൻ്റെ ടാഗിലൊട്ടിച്ച് റെഡി ആയിട്ടുണ്ട്. അതിൽ ഇല്ലാത്ത ഒരു 2 ട്രോഫി ഉണ്ടായിരുന്നു. HSS വിഭാഗത്തിൻ്റെ റണ്ണറപ്പിൻ്റെ ട്രോഫി ഉണ്ടായിട്ടില്ല. അത് നമ്മൾ സ്കൂളിൽ നിന്ന് നമ്മൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. 2 ട്രോഫി നമ്മൾ പുതുതായി ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള കുട്ടികൾക്ക് കൊടുക്കാനുള്ള ആ ട്രോഫി, ഒന്നാം സ്ഥാനം കിട്ടുന്ന കുട്ടികൾക്ക് കൊടുക്കാനുള്ള ട്രോഫികളും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് സ്പോൺസേഴ്സിനെ കിട്ടിയത് കൊണ്ട് നമുക്ക് അത് റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാം റെഡിയായിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വിതരണം ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ പ്രതീക്ഷ.
1: ഈ പറഞ്ഞല്ലോ പുതിയതായിട്ടുള്ള ട്രോഫികൾ നിങ്ങൾ കണ്ടെത്തിയത്, അപ്പോൾ അതിന് എന്തെങ്കിലും റിസ്ക് അതുപോലെ പെട്ടെന്ന് തന്നെ അതൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ?
3: ഇല്ല, അങ്ങനെ ഒരു നമ്മളെ വിചാരിച്ചാലും എളുപ്പത്തിൽ നമുക്കത് പറ്റിയിട്ടുണ്ട്. നമ്മൾ പഴയ ഇവിടുന്ന് റിട്ടയർ ചെയ്ത് പോയ ടീച്ചേഴ്സിനെ നമ്മൾ സമീപിച്ചിട്ടുണ്ട്. അവർ വളരെ സന്തോഷത്തോടെ നമുക്ക് അത് അതിൻ്റെ ഉള്ള എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ അടുത്തുള്ള ഇരിട്ടി APJ അബ്ദുൽ കലാം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവർ നമുക്ക് 1,000 രൂപ ട്രോഫിക്ക് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ

നമുക്ക് അത്ര റിസ്ക് ഒന്നും ഉണ്ടായിട്ടില്ല, എല്ലാവരും സന്തോഷപൂർവ്വം തന്നെ നമുക്ക് സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ തന്നെ ആകാൻ പറ്റും. നമ്മുടെ മുന്നേ ഇവിടെ നിന്ന് റിട്ടയർ ചെയ്തു പോയ എച്ചമ്മമാർ, നമ്മളെ സുധാമൻ ടീച്ചർ, അതുപോലെ ലീന ടീച്ചർ, ഷീല ടീച്ചർ, സ്വർണകുമാരി ടീച്ചർ, അതുപോലെ നമ്മളെ ഇവിടെയുള്ള നീത ടീച്ചറാണ് ഒരു ട്രോഫി സ്പോൺസർ ചെയ്തത്. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല, അവരെല്ലാം വളരെ സന്തോഷപൂർവ്വം തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളെ

0: നമ്മുടെ ഈ ഒരു മേളയുടെ ഏത് മത്സരത്തിൻ്റെയും ഒരു സന്തോഷം എന്ന് പറയുന്നത് റിസൾട്ടാണ്. അപ്പോൾ ഈ റിസൾട്ട് നമ്മുടെ പബ്ലിക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാം ഓഫീസിൽ ഒരുപാട് പേര് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന രഞ്ജിത്ത് മാഷിനോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. പക്ഷേ ഒന്ന് എന്താണ് ഇങ്ങനെ റിസൾട്ട് കാര്യങ്ങൾ, അതിൻ്റെ സ്പീഡ്, നിങ്ങൾ എത്ര മാത്രം അത് പെട്ടെന്ന് തന്നെ നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ എന്തൊക്കെയാണ് ശ്രമങ്ങൾ നടക്കുന്നത്?
1: നമസ്കാരം. നമ്മുടെ ശാസ്ത്രമേളയുടെ ഒന്നാം ദിവസത്തെ മുഴുവൻ റിസൾട്ടും നമ്മൾ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തു. അതിപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നും ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. ഇപ്പോഴിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ സർട്ടിഫിക്കറ്റുകൾ പ്രിൻ്റ് ചെയ്യലാണ്. പ്രിൻ്റ് ചെയ്ത് നമ്മൾ ട്രോഫി ആൻഡ് സർട്ടിഫിക്കറ്റ് കമ്മിറ്റിക്ക് കൈമാറും. അവരത് സോർട്ട് ചെയ്ത് ഓരോ സ്കൂളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അതുപോലെ എല്ലാ ഇനങ്ങൾക്കും ഒന്നാം സ്ഥാനം കിട്ടിയ കുട്ടികൾക്കുള്ള ട്രോഫി കൂടി ആ സമയത്ത് നൽകും. അതിനുശേഷം ഇനി നമുക്ക് രണ്ടാമത്തെ ദിവസത്തെ മത്സരത്തിൻ്റെ റിസൾട്ട് എത്തും. ഉച്ചയാകുമ്പോഴേക്കും ഇവിടെ എത്തും. അതും ഇതേപോലെ തന്നെ നമ്മൾ ഡീകോഡ് ചെയ്ത് വെരിഫൈ ചെയ്ത് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ അതിൻ്റെ റിസൾട്ട് പബ്ലിഷാകും. വൈകുന്നേരം രാത്രിയോടുകൂടി മുഴുവൻ സർട്ടിഫിക്കറ്റുകളും പ്രിൻ്റ് ചെയ്ത് തീർക്കണമെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്നത്. അത് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു.
0: ടീം വർക്കാണ്
1: നമ്മുടെ സബ് ജില്ലാ ശാസ്ത്രമേള, കലോത്സവം, സ്പോർട്സ്, ഇങ്ങനെയൊക്കെ കുറച്ച് സബ് ജില്ലയിൽ എക്സ്പെർട്ടായ കുറേ ടീച്ചേഴ്സുണ്ട്. അവരുടെ നല്ല പരിശ്രമം ഇതിൻ്റെ പിന്നിൽ ഉണ്ട്.
0: താങ്ക് യു.
2: യാദവ് അല്ലേ?
3: ആ യാദവ്.
2: ഈ കഴിഞ്ഞ മട്ടന്നൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ ആനിമേഷനിൽ അപ്പോ ഇതിൽ ഫസ്റ്റ് കിട്ടിയിട്ടാകുമ്പോൾ യാദവിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ, എന്ത് തോന്നുന്നു?
3: ഞാൻ ഈ ഫോണിൽ എഡിറ്റ് ചെയ്യുന്ന ഇതല്ല, ടീച്ചർ പറഞ്ഞിട്ട് ചെയ്ത് നോക്കിയത് ആപ്പിൽ. രണ്ടു മൂന്ന് ദിവസം ചെയ്തിട്ടുണ്ട്. ആ ഒരു കിട്ടിയതാണ്.
2: മൂന്ന് ദിവസം മാത്രമേ ചെയ്തിട്ടുള്ളൂ.
3: ഒരു ദിവസം ഫുള്ളായിട്ട് ചെയ്തില്ലേ, ബാക്കി പിന്നെ ക്ലാസ്സിന് ഇടയ്ക്ക് ചെയ്തത്.
2: ഓക്കെ. ഇത്രയും മാത്രം പരിശീലനം കൊണ്ട് ഫസ്റ്റ് അടിച്ചു?
3: ആ എങ്ങനെയാ
2: എങ്ങനെയാന്ന് എനിക്കും അറിയില്ല. ആ ഒരു ഇൻബോൺ ടാലന്റ് ഉള്ളിൽ ഉള്ളതുകൊണ്ടായിരിക്കില്ലേ ചിലപ്പോ. ഇഷ്ടപ്പെട്ട മേഖല ഏതാ?
3: വീഡിയോ എഡിറ്റിംഗ് തന്നെ.
2: അപ്പൊ വെറുതെ അല്ല. ഓക്കെ. പിന്നെ എന്തൊക്കെയായിരുന്നു, അതിനെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ?
3: വിഷയ അത് ഈ തൂഫാന്റെ ലഹരിന്റെ ഇപ്പോഴത്തെ അതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടേ. ഒരു കുട്ടി ഇങ്ങനെ നടന്നു പോകുമ്പോ കുറെ ആൾക്കാർ ഇങ്ങനെ സിഗരറ്റോ അങ്ങനത്തെ ഇതെല്ലാം വലിച്ചു. മറ്റേ കുട്ടി ഓടിപ്പോയിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അപ്പോൾ ഒരു ബോൾ വരും. എന്നിട്ട് ആ കുട്ടി ബോൾ കൊണ്ട് കളിച്ചിട്ട് എല്ലാവരുമായിട്ട് സൗഹൃദമായി. അങ്ങനത്തെ ഇത് വിഷയം
2: അങ്ങനെ ഒരു ടോപ്പിക്ക് തരും.
3: ആ അവർ അതിൽ തന്നെ പി ഡി എഫ് ഉണ്ടാവും. അവർ ലാപ്പിൽ തരും ഇങ്ങനെ വിഷയം എന്ന് പറഞ്ഞിട്ട് തന്നിട്ട് അതുപോലെ ആക്കുക.
2: അത് ആനിമേറ്റഡ് രൂപത്തിലേക്ക് മാറ്റാം.
3: അതിന്റെ ഫോട്ടോ ഇതെല്ലാം കാര്യങ്ങൾ അവർ അതിൽ തരും. എന്നിട്ട് അത് വെച്ച് നമ്മൾ ചെയ്യും.
2: എല്ലാ മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യും.
3: ആ അവര് പി ഡി എഫിൽ ഫയലുണ്ടാവും, അത് വെച്ച് നമ്മൾ ചെയ്യും.
2: എങ്ങനെയാ അത് ക്രിയേറ്റ് ചെയ്യുന്നത്?
3: ആ ഓപ്പൺ ടൂൾസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ വെച്ച് ചെയ്യും.
2: അതില്
3: ഓരോ ഫ്രെയിം വെച്ച് വെച്ച് ചെയ്തു
2: കറക്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ
3: കിട്ടും.
2: അപ്പൊ ഇത് മുന്നേ തന്നെ പഠിക്കണ്ടേ?
3: പഠിക്കണോ?
2: അതായത്
3: ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് കുറച്ച് ഇതാക്കി.
2: ഒരു കഥയോ കവിതയോ എഴുതുന്നതാണെങ്കിൽ നമ്മുടെ മനസ്സിന്ന് എഴുതാന്ന് വിചാരിക്കാം. പക്ഷേ ഇത് അവര് തരുന്ന ആ ഒരു പിക്ചറിനനുസരിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പൊതുവേ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് അതറിയുന്നവർക്ക് അറിയാം, ഒരു കോഡ് ഉണ്ടാവും. ഒരു സംഭവം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനൊരു ലാംഗ്വേജ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ പഠിക്കണ്ടേ?
3: ഇല്ല, കോഡൊന്നുമില്ല, ഇമേജും ഇതും വെച്ച് ആ ആപ്പിൽ വെച്ച് ചെയ്യാം.
2: അത്രേ ഉള്ളൂ. ഇനി ജില്ലയിൽ പോകുമ്പോൾ നല്ല പ്രിപ്പറേഷൻ വേണ്ട.
3: അപ്പൊ
2: അതിന്റെ പ്രത്യേക പരിശീലനം എടുക്കുന്നുണ്ടോ?
3: ഇല്ല, വീട്ടിൽ നിന്ന് ടീച്ചറെ ലാപ്പ് വെച്ച് ചെയ്ത്.
2: ഏത് ടീച്ചറാ കൂടുതൽ ഹെൽപ്പ് ചെയ്ത്?
3: നീത ടീച്ചർ, കമ്പ്യൂട്ടർ സയൻസ് നീത ടീച്ചർ.
2: നീത
3: ടീച്ചർ
2: ടീച്ചറ് റിസൾട്ട് അറിഞ്ഞപ്പോ എന്താ പറഞ്ഞേ?
3: ഞാൻ ഫോണില്ല വീട്ടില്, പിന്നെ വയ്യ അറിഞ്ഞ് ലാസ്റ്റ് അറിഞ്ഞു.
2: എന്നിട്ട്
3: ടീച്ചറോട് പറഞ്ഞേ ടീച്ചർ.
2: എല്ലാരും ഹാപ്പിയായി. ഭാവിയില് ഈ മേഖല തന്നെ തുടരണം എന്നാണോ ആഗ്രഹം?
3: ആ ഈ ഫീൽഡ് തന്നെ നോക്കണം.
2: ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.
3: ആ താങ്ക് യു.
4: എൻ്റെ പേര് മനില. ഞാൻ വരുന്നത് വി എം എം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പാലോട്ടുപള്ളി എന്നാണ്. ഞങ്ങളിപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ ഭാഗമായിട്ട് വർക്ക് എക്സ്പീരിയൻസ് മാത്സ് സയൻസ് ഫെയറിൻ്റെ ഭാഗമായിട്ട് മട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മളെ കുട്ടികളെ പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എല്ലാം കൊണ്ടും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ ഇവിടെ. എല്ലാ അറേഞ്ച്മെൻറ്റും നടന്നു ചെയ്തു തന്നിട്ടുണ്ട്. ഒരുവിധ എല്ലാ കാര്യവും നല്ല ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്.
5: എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനോദ് കുമാർ ഇ വി, മട്ടന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പ്രസിഡൻ്റാണ്. മട്ടന്നൂർ സബ് ജില്ലാ ശാസ്ത്രമേളയാണ് മട്ടന്നൂർ ഹയർ

0: സെക്കൻഡറി സ്കൂൾ നടക്കുന്നത് അഭിമാനകരമായ ഒരു ഉത്സവം തന്നെയാണ് ഇത്. 85 സ്കൂളിൽ നിന്ന് ഏകദേശം 4000 വിദ്യാർത്ഥികളാണ് അവരെ കഴിവ് പ്രകടിപ്പിക്കുന്നത്. വളരെ ഗംഭീരമായ ഒരു ദിവസമായിരുന്നു ഇന്നലെ. ഇന്നും അതുമാതിരി തന്നെ നല്ല പാർട്ടിസിപ്പൻ്റാണ് കുട്ടികളവരെ. പല കഴിവുകളും നേരിട്ട് കണ്ട ഒരു വ്യക്തിത്വമാണ്. തീർച്ചയായും ഈ ഇന്നത്തെ ശാസ്ത്രമേളക്ക് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. താങ്ക് യു.
1: എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ സ്കൂളുകൾ, പല സ്കൂളുകൾ ഇത് ഏറ്റെടുക്കുമ്പോൾ അവരോട് എന്തെങ്കിലും ഉപദേശങ്ങളോ എന്തെങ്കിലും പറയാം?
0: അല്ല, ഇതെല്ലാം സ്കൂളിൽ വെച്ചാൽ കുട്ടികൾക്ക് കിട്ടുന്ന ഈ പഠനത്തിനുപരി കുട്ടികൾക്ക് കിട്ടുന്ന നല്ലൊരു അവസരമില്ല ഇത് അവരെ കഴിവ് പ്രകടിപ്പിക്കുക എന്നുള്ളത്. അതിന് മറ്റൊരു സ്കൂളിൽ ഈ ശാസ്ത്രമേള സംഘടിപ്പിച്ചത് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. കുട്ടികൾക്ക് കിട്ടുന്ന ഒരു നല്ല അവസരമാണ്, അവരത് കൃത്യമായി വിനിയോഗിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.
1: മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് വി എൻ മുഹമ്മദ് നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച്, നമ്മുടെ മേളയെക്കുറിച്ച് ഒരുക്കങ്ങൾ, അതുപോലെ ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം.
2: മട്ടന്നൂർ സബ് ജില്ലാ പ്രവൃത്തി ശാസ്ത്ര പരിചയമേള 2 മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ കമ്മിറ്റിയും അതുപോലെ തന്നെ പി ടി എയും നഗരസഭയും ഇതൊരു ഉത്സവമായി ഏറ്റെടുത്തുകൊണ്ട് വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലകളിലുള്ളവരുടെയും സഹായ സഹകരണങ്ങളും പിന്തുണയും ഈ മേളയ്ക്ക് നല്ല നിലയിൽ നൽകിക്കൊണ്ട് വളരെ സുഖകരമായ രീതിയിൽ ഇവിടെ മത്സരത്തിന് വരുന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ഉത്സാഹത്തോടുകൂടി ഈ ശാസ്ത്രമേള നടക്കുന്നതിൽ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഉത്സവമായി ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്.
3: പേര് പറഞ്ഞു. എൻ്റെ പേര് ശിവാഞ്ജലി. ഞാൻ എസ് പി സി സീനിയർ കേഡറ്റാണ്. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. 6-7 എന്ന ശാസ്ത്രമേള, ഉപജില്ലാ ശാസ്ത്രമേള മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത്. സീനിയേഴ്സിനും ജൂനിയേഴ്സിനും ഓരോ സ്ഥലത്തും വേറെ വേറെ ആയിട്ട് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഓരോ ഭാഗമായിട്ട് തിരിഞ്ഞിട്ട് എല്ലാവരും അവരവരെ ഡ്യൂട്ടി 2 നടത്തുന്നു. ഗേറ്റ് ഡ്യൂട്ടി, സ്റ്റോപ്പ് ഡ്യൂട്ടി, റിഫ്രഷ്മെൻറ്റ്, ഹെൽപ്പ് ഡെസ്ക്, സ്റ്റേഷൻ ഡ്യൂട്ടി, ബ്ലോക്ക് ഡ്യൂട്ടി ഉണ്ട്. പിന്നെ ഒരു സൈഡായിട്ട് ഒരു ഐസ്ക്രീം ഡ്യൂട്ടിയും ഉണ്ട്.
4: സ്റ്റാൾ ഇട്ടിട്ടുണ്ടല്ലേ. ഓക്കെ, ഇതിൽ മുന്നേ പറഞ്ഞതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമോ, എന്തൊക്കെയാണത് എന്നുള്ളത്?
3: ഗേറ്റ് ഡ്യൂട്ടിയിൽ പുറത്തു നിന്ന വാഹനം ഒരു വശത്തൂടെ മാത്രം കയറ്റിയിട്ട് അതേ വശത്തൂടെ തിരിച്ചുവിടാണ്ട് വേറെ വഴിയിലൂടെ തിരിച്ചുവിടുന്ന ഗേറ്റ് ഡ്യൂട്ടിയിൽ 4 വെച്ച് നിന്നിട്ട് ചെയ്യുന്നുണ്ട്.
4: അത് സക്സസ് ആയിട്ട് പോകുന്നുണ്ടോ?
3: ആ, പിന്നെ ഹെൽപ്പ് ഡെസ്ക്, ഈ സ്കൂളിൻ്റെ ഫുള്ള് മാപ്പ് പോലെ ഇതാക്കിയിട്ട് കുറച്ച് പേപ്പർ ഇതാക്കി വെച്ചിട്ട് പുറത്തുനിന്ന് വരുന്നവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്
4: ഗൈഡ് ലൈൻ പോലെ
3: ഓരോ റൂമിലേക്കും അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. പിന്നെ ഓരോ ബ്ലോക്കിലും ഡിസിപ്ലിനായിട്ട് ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട്. റിഫ്രഷ്മെൻറ്റിന് ഫുഡ് സെർവ് ചെയ്യാനും കൊണ്ടു കൊടുക്കുക, ഡെലിവറി ഓരോ റൂമിലേക്ക് ജഡ്ജസിനെല്ലാം കൊണ്ടു കൊടുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഐസ്ക്രീം, അത് വേറെ തന്നെ ഇതിൽ കളർ ഡ്രസ്സ് ഇട്ടിട്ട്, എസ് പി സി യൂണിഫോം അല്ലാണ്ട് കളർ ഡ്രസ്സ് ഇട്ടിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഗ്രൗണ്ടിൽ 2-3 ആൾക്കാർ ഇട്ടിട്ടുണ്ട്, അനാവശ്യമായ പിള്ളേർ അങ്ങോട്ടേക്ക് പോകാണ്ടിരിക്കാനും വണ്ടി അത് നോക്കാനും.
4: ഇതിലൊക്കെ എന്തെങ്കിലും ഫോൾട്ട് കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ? നെക്സ്റ്റ് സ്റ്റെപ്പ്,
3: രജിസ്റ്ററിൽ എഴുതും, രതീഷ് മാഷിനെ റിപ്പോർട്ട് ചെയ്യും.
4: അതാണ്. രതീഷ് മാഷാണ് എസ് പി സിയുടെ
3: സി പി ഒ. നവി ടീച്ചറും രതീഷ് മാഷ്, എല്ലാവരുടെ സഹകരണത്തോടെ എസ് പി സി നല്ല വൃത്തിക്ക് എല്ലാം ചെയ്യുന്നുണ്ട്. 2 അത് നല്ല വൃത്തിക്ക് പോകുന്നുണ്ട്. ഭംഗിയായിട്ട്.
5: ഇതുവരെ കേട്ടത്, ഈ കഴിഞ്ഞ 6-7 മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന മട്ടന്നൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ശബ്ദചിത്രം.
6: ഇനി കേൾക്കാം നാടോടി കഥകൾ.
7: കൗശലബുദ്ധിക്കാരനായ കള്ളന്മാരുടെ കഥകൾ എല്ലാ മുത്തശ്ശി കഥകളിലും ഉണ്ടാവും. ഈ കഥയിലുമുണ്ടൊരു കള്ളൻ, പഠിച്ച കള്ളൻ. ഓട്ടം, നെട്ടോട്ടം, നെടുനെട്ടോട്ടം. നാടായ നാട്ടിലൊക്കെ കട്ട് മോഷ്ടിച്ചും കഴുവേറുന്ന പഠിച്ചു കള്ളനെ നാടുവാഴിയുടെ ഏമാന്മാരിലൊരാൾ കയ്യോടെ പിടികൂടി. എന്തുവന്നാലും ശരി, ആ കള്ളനെ കുറേ കാലത്തേക്ക് ഠാണാവിൽ അടയ്ക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. കള്ളൻ്റെ കുപ്പിക്കഴുത്തിൽ മുറുകെ പിടിച്ച് ഏമാൻ ആക്രോശിച്ചു. ഇനി നീ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പോണില്ല. നിനക്ക് ഇനിയുള്ള കാലം ഠാണാവിലെ കൊതുകു കടി കൊണ്ട് തീർക്കാം. പഠിച്ചു കള്ളൻ നിന്ന് കുഴങ്ങി. ഒരിക്കൽ ഠാണാവിലായാൽ പിന്നീട് ഒരു രക്ഷയുമില്ല. അതുകൊണ്ട് എന്തെങ്കിലും വിദ്യ പ്രയോഗിച്ച് അവിടുന്ന് സ്ഥലം വിടണം. കുറച്ച് ഒന്ന് ആലോചിച്ച ശേഷം അയാൾ തൊഴു കയ്യോട് പറഞ്ഞു, ഏമാനെ, അങ്ങ് കരുതും പോലെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ തെറ്റിദ്ധരിച്ച സ്ഥിതിക്ക് ഒരു എളിയ ആഗ്രഹം സാധിച്ചു തരണം. അതിനുശേഷം എന്നെ തടവറയിലേക്ക് അടക്കാവോ? ആഗ്രഹമോ? എന്താണ് ആഗ്രഹം? ഏമാൻ കണ്ണുരുട്ടി. ഇവിടെ നിനക്ക് നോക്കെത്താവുന്ന ദൂരം വരെ ഓട്ടം നടത്തണം, ഞൊടിയിടയ്ക്ക് തിരിച്ചെത്തുകയും ചെയ്യാം, പഠിച്ച കള്ളൻ പറഞ്ഞു. ഏമാൻ ആലോചിച്ചു നോക്കി. ഇതൊരു നിർദോഷമായ ആഗ്രഹം മാത്രമല്ലേ, ദീർഘകാലത്തെ ശിക്ഷ തുടങ്ങും മുൻപ് അത് സാധിച്ചു കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? ശരി, എൻ്റെ കണ്ണു വെട്ടത്തൊന്ന് ഓടിയിട്ട് വേഗം വാ. ഏമാൻ പിടിവിട്ടു. പഠിച്ച കള്ളൻ സർവശക്തിയുമെടുത്ത് ഓടി വേഗം മടങ്ങിയെത്തി. നിന്റെ മോഹം നടന്നില്ലേ, ഇനി നമുക്ക് ഠാണാവിലേക്ക് അഥവാ തടവറയിലേക്ക് പോകാം. ഏമാൻ തിരക്ക് കൂട്ടി. പഠിച്ച കള്ളൻ വീണ്ടും കൈകൂപ്പി പറഞ്ഞു, ഏമാൻ്റെ നല്ല മനസ്സിന് നന്ദിയുണ്ട്. ഓട്ടം കഴിഞ്ഞ സ്ഥിതിക്ക് ഒന്ന് നെട്ടോട്ടം ഓടാനും എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനുവദിച്ചാൽ ഞാൻ ആ മോഹം തീർത്ത് മടങ്ങി വരാം. ഏമാൻ ആ ന്യായമായ ആഗ്രഹവും സാധിച്ചു കൊടുത്തു. അയാൾ ഒറ്റ ഓട്ടം. കുറച്ചു കഴിഞ്ഞിട്ടും പഠിച്ച കള്ളൻ തിരിച്ചെത്താത്തത് കണ്ട് ഏമാൻ നെറ്റിച്ചുളിഞ്ഞു. അയാൾ തന്നെ കബളിപ്പിച്ച് കാണുമോ എന്ന ആശങ്കയിൽ മുഴുകി നിൽക്കുമ്പോഴുണ്ട് പഠിച്ച കള്ളനതാ കിതച്ചു കൊണ്ടോടി വരുന്നു. കള്ളനാണെങ്കിലും അയാൾ പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കുന്നുണ്ടെന്ന് ഏമാന് മനസ്സിലായി. ആ സന്തോഷം മനസ്സിലടക്കി ഏമാൻ ചോദിച്ചു, നിന്റെ രണ്ടാമത്തെ ആഗ്രഹവും സാധിച്ചില്ലേ? ഇനി ഠാണാവിലേക്ക് പോവാൻ തടസ്സമില്ലല്ലോ. ഏമാനെ, അങ്ങയുടെ വലിയ മനസ്സുകൊണ്ട് എൻ്റെ രണ്ട് ആഗ്രഹങ്ങളും സാധിച്ചു. പക്ഷേ അവസാനമായി ഒരൊറ്റ ആഗ്രഹം കൂടിയുണ്ട്. അതുകൂടി സാധിച്ചു തന്നാൽ ഞാനൊരു മടിയും കൂടാതെ അങ്ങയോടൊപ്പം വരാം. പഠിച്ച കള്ളൻ പറഞ്ഞു, ഇനിയും ആഗ്രഹമോ? എന്താണെന്ന് വേഗം പറഞ്ഞു തുരയ്ക്ക്. ഏമാന് ക്ഷമ കെട്ടു. എനിക്കൊന്ന് നെടുനെട്ടോട്ടം ഓടണം. അങ്ങ് ഇവിടെ നിന്നാൽ മതി, ഞാൻ വേഗം ഓടിയെത്താം. പഠിച്ച കള്ളൻ്റെ അവസാനത്തെ ആഗ്രഹവും സാധിച്ചു കൊടുക്കാൻ ഏമാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് അനുവാദം കിട്ടിയതും പഠിച്ച കള്ളൻ ഓടടാ ഓട്ടം. അയാൾ തൻ്റെ കണ്ണിൽ നിന്നും മറയും വരെ ഏമാനും അത് നോക്കി നിന്നു. അയാളുടെ വരവും കാത്ത് ഏമാൻ അവിടെ തന്നെ നിന്നു. പഠിച്ചു കള്ളൻ അതിനകം നാടുവിട്ട് എങ്ങോട്ടോ പോയിരുന്നു. പാവം ഏമാൻ മണിക്കൂറുകളോളം നോക്കി നിന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണും കാലും കഴച്ചതു മിച്ചം. ഇത്രയും ബുദ്ധിമുട്ടി നെടുനെട്ടോട്ടമോടിയ കള്ളൻ്റെ സാമർത്ഥ്യത്തെ മനസ്സാ പുകഴ്ത്തി അദ്ദേഹം ആ നിൽപ്പ് തുടർന്നു.
5: ഇതോടുകൂടി ഇന്നത്തെ റേഡിയോ എറ്റു സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
3: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
4: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
3: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
4: യെസ്,
3: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളിൽ സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
4: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
3: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
4: 9447371836,
3: 8078502836.
5: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
6: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
3: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരുമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരുമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരുമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
4: എല്ലാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
5: ആഹാ, അങ്ങനെ പറഞ്ഞ?
4: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
5: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്?
7: മതി.
4: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
5: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതായി ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
4: അതെന്താ?
5: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
8: ചുരികയേക്കാൾ മൂർച്ചയുണ്ടെന്നും നിന്റെ അമ്മയുടെ നാവിന് വീരാളിപ്പെട്ട് വിധാനത്തോടെ ആർത്തു വിളിച്ച് ശമമടിപ്പിക്കും എന്നും പറഞ്ഞു കാണും അല്ലേ? അതിലേറെയും പറയും. പാണന് പാട്ട് കെട്ടാൻ വേണ്ട വീരവചനങ്ങൾ എന്നും വരുമല്ലോ അവൾക്ക് നാവിൻ തുമ്പത്ത്.
9: ചിത്രപരിചയം.
10: അപ്രിയമായ സത്യങ്ങൾ പറയാതിരിക്കുക,
11: അപ്രിയമായ കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കാം.
9: അത് ഞാൻ ഉറപ്പിച്ചു.
11: ഇതിനു മുമ്പേ പല ഉറപ്പുകളും ഉണ്ടായിട്ടുണ്ട്.
9: വിഖ്യാത ചലച്ചിത്രങ്ങളുടെ മുഖവചനം, കണ്ടുമറന്ന ദൃശ്യങ്ങൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ.
12: നരസിംഹമ്മന്നാടിയാരുടെ ഭാര്യ ആയിരിക്കാൻ നിനക്ക് സമ്മതം.
9: മറവിയുടെ മാറാലക്കെട്ടുകൾക്കിടയിൽ സിനിമാ കൊട്ടകയിലെ അനശ്വര ചിത്രങ്ങളുടെ പുനരവതരണം.
8: ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു.
9: ചിത്രപരിചയം.
11: കുഞ്ഞുകണ്ഠന്റെ മോളല്ലേ?
13: അതെ.
11: എന്താ പേര്?
13: മായ.
9: റേഡിയോ മലബാറിൽ ആഴ്ചതോറും
13: ഇവിടെ 1-2 തവണ വന്നിട്ടുണ്ട്. നല്ല പ്രകൃതമൊക്കെയാ.
9: മറക്കാതെ കേൾക്കുക.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങൾ

0: റേഡിയോ മലബാറിന്റെ സംഗീത പരിപാടിയായ മധുരഗീതങ്ങളിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ചില താരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അവരുടെ സൗന്ദര്യം കൊണ്ടാണ്. ചിലർ അവരുടെ അഭിനയ മികവ് കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്നു. എന്നാൽ ചിലരുണ്ട്, അവർ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായി തീരുന്നുണ്ട്. മലയാളികളുടെ മനസ്സിൽ അത്തരത്തിലൊരിടം സ്വന്തമാക്കിയ അഭിനേത്രിയാണ് നവ്യ നായർ.
1: ഇങ്ങനെ ദ്രോഹം ചെയ്യരുതേട്ടോ, നെഞ്ചിൽ പെടപ്പ് കയറിട്ട് നടക്കാൻ കൂടി പറ്റില്ലായിരുന്നു. തിരുമുഖം ആദ്യമായിട്ട് കാണാൻ പോയതല്ലേ, അപ്പോഴേക്കും വന്നു. എനിക്കറിയാം, ആ സൈക്കിളിന്റെ രൂപത്തിൽ വന്നല്ലേ. വെറുതെ അല്ല ആളുകളെ കള്ളകൃഷ്ണൻ എന്ന് വിളിക്കണേ. കള്ളൻ തന്നെയാ, വെണ്ണക്കള്ളൻ, ചേലക്കള്ളൻ.
2: അമ്മമ്മ പറഞ്ഞതേ,

0: ഗുരുവായൂരപ്പൻ ആരെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ഇയാളെയാണെന്ന്. അതുകൊണ്ട് വെറുതെ ചീത്ത വിളിച്ച് മൂപ്പരെ ദേഷ്യപ്പെടുത്തണ്ട, അത് പെട്ടെന്ന് ഉണങ്ങാൻ.
1: എന്റെ കൃഷ്ണ, നീക്ക് ആ ചെക്കനെ കിട്ടട്ടെ, അന്ന് ഞങ്ങൾ രണ്ടാളും കൂടെ വരും തൊഴാൻ. അന്നേ ഇനി ബാലാമണി വരുന്നുള്ളൂ.
2: ബാലാമണിയുടെ നിഷ്കളങ്കതയും ഗൗരിയുടെ പ്രസരിപ്പും വിവിധ സിനിമകളിലെ വ്യത്യസ്ത ഭാവങ്ങളും കൊണ്ട് പ്രേക്ഷകരെ ആകർഷിച്ച നവ്യാ നായരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഇന്നത്തെ നമ്മുടെ മധുരഗീതങ്ങൾ. അപ്പൊ നമുക്ക് നവ്യാ നായർക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ മധുരഗീതങ്ങളിലേക്ക് തുടക്കമിടാം. സ്കൂൾ കാലത്ത് തന്നെ കലാരംഗത്ത് മികവ് തെളിയിച്ച നവ്യ നൃത്തത്തിലും കലോത്സവ വേദികളിലും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. നൃത്തത്തോടുള്ള താല്പര്യവും കലാപരമായ കഴിവുകളും നവ്യയെ ചെറുപ്പത്തിൽ തന്നെ ശ്രദ്ധേയാക്കി. ആലപ്പുഴ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കലാതിലകം നേടിയതും അവരുടെ കലാജീവിതത്തിലെ പ്രധാന നേട്ടങ്ങളിലൊന്നാണ്. പ്രിയ ശ്രോതാക്കളെ, നവ്യാ നായരുടെ കഥ തുടങ്ങുന്നത് സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്നല്ല കേട്ടോ, സ്കൂൾ കലോത്സവങ്ങളുടെ വേദികളിൽ നിന്നാണ്. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് സിനിമയിലേക്കുള്ള വഴി തുറക്കുന്നത്. സംവിധായകൻ സിബി മലയിലിന്റെ ഇഷ്ടം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അഭിനയ രംഗത്തേക്കുള്ള അരങ്ങേറ്റം. നവ്യയുടെ ആദ്യകാല പേര് ധന്യ എന്നായിരുന്നു. സിനിമയിലെത്തിയപ്പോൾ നവ്യാ നായർ എന്ന പേരിലാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. ആദ്യ ചിത്രത്തിൽ അവസരം ലഭിച്ചതിനെ കുറിച്ച് സംവിധായകൻ സിബി മലയിൽ പിന്നീട് പറഞ്ഞിട്ടുള്ള അനുഭവങ്ങളും കൗതുകകരമാണ്. ഒരു മാസികയുടെ മുഖചിത്രത്തിൽ കണ്ട പെൺകുട്ടിയെ കുറിച്ചുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് നവ്യയെ പരിഗണിച്ചത്. ഒഡീഷനിൽ മികവ് തെളിയിച്ചതോടെ ആ വേഷത്തിലേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഒരു തുടക്കക്കാരിക്ക് മുന്നിലുള്ള വെല്ലുവിളികൾ ഉണ്ടായിരുന്നുവെങ്കിലും അഭിനയത്തോടൊപ്പം നൃത്ത പരിചയവും പ്രകടനശേഷിയും നവ്യക്ക് കരുത്തായി. ഇങ്ങനെ ധന്യ വീണ എന്ന പെൺകുട്ടി നവ്യാ നായർ എന്ന അഭിനേത്രിയായി മലയാള സിനിമയുടെ ലോകത്തേക്ക് കടന്നുവന്നു. നവ്യാ നായരുടെ സിനിമാ ജീവിതത്തിലെ ആദ്യ അധ്യായം തുറന്ന ചിത്രമാണ് ഇഷ്ടം. സിബി മലയിൽ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ദിലീപിനൊപ്പം അഞ്ജന എന്ന കഥാപാത്രത്തെയാണ് നവ്യ അവതരിപ്പിച്ചത്. ആദ്യ സിനിമയിലൂടെ തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടാൻ കഴിഞ്ഞു എന്നതാണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകത. മോഹൻ സിതാരയുടെ സംഗീതവും കൈതപ്രത്തിന്റെ വരികളും ചേർന്ന ഈ ഗാനം നവ്യയുടെ ആദ്യകാല സിനിമാ സ്മരണകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഇനി കേൾക്കാം KS ചിത്രയുടെ മധുര ശബ്ദത്തിൽ ചഞ്ചല ദ്രുതപഥ താളം എന്ന ഗാനം.

നവ്യ നായർ എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം തെളിയുന്ന കഥാപാത്രങ്ങളിൽ ഒന്നാണ് ബാലാമണി അല്ലെ. രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനം ബാലാമണിയുടെ നിഷ്കളങ്കമായ ഭക്തിയും സ്നേഹവും സ്വപ്നങ്ങളും മനോഹരമായി അവതരിപ്പിച്ച ചിത്രമാണ്. ചിത്രത്തിലെ ഗാനങ്ങൾക്കും വലിയ സ്വീകാര്യത ലഭിച്ചു. കേസ് ചിത്രയുടെ ശബ്ദത്തിൽ രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീതത്തിൽ വിരിഞ്ഞ കാർമുകിൽ വർണ്ണന്റെ ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളിൽ ഒന്നാണ്.

നവ്യ നായരുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക മധുര ഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടന്നാലോ. ഗൗരിയായി നവ്യ നായരെത്തിയ കല്യാണരാമൻ മലയാളത്തിലെ ജനപ്രിയ ഹാസ്യ ചിത്രങ്ങളിൽ ഒന്നാണ്. ഷാഫി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ദിലീപിന്റെ രാമൻകുട്ടിയോടൊപ്പം നവ്യയുടെ കഥാപാത്രവും കഥയുടെ പ്രണയഭാഗത്തിന് നിറം പകരുന്നുണ്ട്. ഇന്നസെന്റിന്റെ പുഞ്ഞിക്കരയും കുടുംബത്തിന്റെ രസകരമായ സംഭവങ്ങളും ചിത്രത്തെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സിനിമകളിലൊന്നാക്കി. പ്രണയവും തമാശയും സംഗീതവും ഒത്തുചേരുന്ന ആ സിനിമ മലയാളികളുടെ മനസ്സിൽ ഒരിക്കലും മായാതെ കിടക്കുന്നുണ്ട് അല്ലേ?

രൂപത്തിലും ജീവിതാനുഭവങ്ങളിലും വ്യത്യസ്തനായ കുഞ്ഞിക്കൂനന്റെ കഥ പറഞ്ഞ ചിത്രത്തിൽ നവ്യ ചെമ്പകമെന്ന കഥാപാത്രമായി എത്തി. ദിലീപിന്റെ ശ്രദ്ധേയമായ ഇരട്ടവേഷവും വൈകാരികതയും ഹാസ്യവും ചേർന്ന കഥയും ചിത്രത്തെ ജനപ്രിയമാക്കി. നവ്യയുടെ ആദ്യകാല സിനിമകളിൽ പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ മറ്റൊരു ചിത്രമാണ് കുഞ്ഞിക്കൂനൻ. അപ്പോ ആ ചിത്രത്തിലെ ഗാനമെന്ന് കേട്ടാൽ

തുടർച്ചയായി വ്യത്യസ്ത കഥാപാത്രങ്ങൾ ലഭിച്ച വർഷമായിരുന്നു നവ്യയ്ക്ക് 2002. അക്ബർ ജോ സംവിധാനം ചെയ്ത മഴത്തുള്ളി കിലുക്കത്തിൽ സോഫി എന്ന കഥാപാത്രത്തെയാണ് അവർ അവതരിപ്പിച്ചത്. ഹാസ്യത്തിനും കുടുംബ ബന്ധങ്ങൾക്കും പ്രാധാന്യം നൽകിയ ചിത്രം. നവ്യയുടെ ആദ്യകാല അഭിനയയാത്രയിലെ മറ്റൊരു ഓർമ്മയാണ് ഈ ചിത്രം. മഴത്തുള്ളി കിലുക്കം എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടി മനോഹരമാക്കിയ ഗാനം നമുക്ക് ആസ്വദിക്കാം.

0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
1: നവ്യാനായരുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനത്തിലേക്ക് പോകാം. കമൽ സംവിധാനം ചെയ്ത ഗ്രാമഫോൺ സംഗീതത്തെയും മനുഷ്യബന്ധങ്ങളെയും സ്നേഹത്തെയും ചേർത്ത് പറഞ്ഞൊരു കഥയാണ്. ദിലീപ്, മീര ജാസ്മിൻ എന്നിവരോടൊപ്പം നവ്യയും പൂജ എന്ന കഥാപാത്രമായി ചിത്രത്തിലെത്തി. പഴയ സംഗീതത്തിന്റെ സൗന്ദര്യവും മനുഷ്യരുടെ ജീവിതത്തിലെ ഓർമ്മകളും ചിത്രത്തിന് വേറിട്ടൊരു ഭാവം നൽകി. സംഗീതം തന്നെ കഥയുടെ ഹൃദയമാകുന്ന ഈ ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം ഇനി.

കുടുംബ ബന്ധങ്ങളും സ്നേഹവും കരുതലും പ്രമേയമാക്കിയ അമ്മക്കിളിക്കൂടിൽ അഖില എന്ന കഥാപാത്രത്തെയാണ് നവ്യ അവതരിപ്പിച്ചത്. എം പത്മകുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ കുടുംബത്തിന്റെ വൈകാരിക ലോകത്തിന് പ്രാധാന്യമുണ്ട്. സ്നേഹബന്ധങ്ങളുടെ നിശബ്ദമായ ഭാഷ ഓർമ്മിപ്പിക്കുന്ന ഈ ചിത്രത്തിന്റെ സംഗീതത്തിലേക്ക് ഇനി നമുക്കൊന്ന് കടന്നാലോ.

റാഫി മെക്കാട്ടിൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചതിക്കാത്ത ചന്തു ഹാസ്യവും പ്രണയവും നിറഞ്ഞ ചിത്രമായിരുന്നു. ജയസൂര്യയും ഭാവനയും പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ ചിത്രത്തിൽ നവ്യ വസുമതിയായും അംബികയായും ഇരട്ട വേഷം അവതരിപ്പിച്ചു. ഒരേ സിനിമയിൽ വ്യത്യസ്ത സ്വഭാവമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള അവസരമായിരുന്നു അത്. ചിത്രത്തിലെ രസകരമായ മുഹൂർത്തങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകാം.

0: ബിജുട്ട നീ എങ്ങോട്ടാ?
1: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശേഷേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: നവ്യനായരുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനത്തിലേക്ക് കടക്കാം. സിബിമലയിൽ സംവിധാനം ചെയ്ത ജലോത്സവത്തിൽ ഗീത എന്ന കഥാപാത്രമായാണ് നവ്യ എത്തിയത്. ഗ്രാമീണ ജീവിതവും വള്ളംകളിയുടെ പശ്ചാത്തലവും മനുഷ്യബന്ധങ്ങളും ചിത്രത്തിന് പ്രത്യേക അന്തരീക്ഷം സൃഷ്ടിച്ചു. നവ്യയുടെ അഭിനയ യാത്രയിൽ നാട്ടിൻപുറത്തിന്റെ നിഷ്കളങ്കതയുള്ള കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു ഗീത. ജലോത്സവത്തിന്റെ ഗ്രാമീണ ഭംഗിയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഈ ചിത്രത്തിലെ ഗാനം ഇനി ആസ്വദിക്കാം.

ദിലീപിനൊപ്പം നവ്യ നായർ വീണ്ടും ശ്രദ്ധേയമായ കഥാപാത്രത്തിലെത്തിയ ചിത്രമാണ് പാണ്ടിപ്പട. റാഫിൻ മെക്കാട്ടിൻ സംവിധാനം ചെയ്ത ഈ ഹാസ്യ ചിത്രത്തിൽ മീന കരുപ്പസ്വാമി എന്ന കഥാപാത്രത്തെയാണ് നവ്യ

വിവാഹത്തിനും കുടുംബജീവിതത്തിനും ശേഷം സിനിമയിൽ വീണ്ടും സജീവമായ നവ്യാനായരുടെ തിരിച്ചുവരവിൽ നിർണായകമായ ചിത്രമാണ് ഒരുത്തി. വി കെ പ്രകാശ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ

രാധാമണി എന്ന സാധാരണക്കാരിയായ സ്ത്രീയുടെ ജീവിത പോരാട്ടമാണ് പ്രമേയം. മുൻകാലത്തെ നൃത്തവും പ്രണയവും നിറഞ്ഞ കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളോട് പോരാടുന്ന ഒരു സ്ത്രീയെ അവതരിപ്പിക്കുകയായിരുന്നു നവ്യ. ഈ കഥാപാത്രം അവരുടെ അഭിനയ യാത്രയിലെ പുതിയ അധ്യായമായി മാറി. ഈ ചിത്രത്തിലെ ഗാനം കേൾക്കാം.

നവ്യ നായരുടെ അഭിനയ യാത്രയെ കുറിച്ച് പറയുമ്പോൾ ചില ചിത്രങ്ങൾ പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട് കേട്ടോ. ആദ്യ ചിത്രത്തിൽ ഇഷ്ടത്തിന് ശേഷം 2002 പുറത്തിറങ്ങിയ നന്ദനം നവ്യയുടെ അഭിനയ ജീവിതത്തിലെ നിർണായക വഴിത്തിരിവായി. ബാലാമണി എന്ന കഥാപാത്രത്തിലൂടെ നിഷ്കളങ്കതയും ഭക്തിയും പ്രണയവും മനോഹരമായി അവതരിപ്പിക്കാൻ നവ്യക്ക് കഴിഞ്ഞു. കല്യാണരാമൻ, കുഞ്ഞിക്കൂനൻ, മഴത്തുള്ളി കിലുക്കം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഹാസ്യവും പ്രണയവും നിറഞ്ഞ കഥാപാത്രങ്ങളെയും അവർ അവതരിപ്പിച്ചു. ഗ്രാമഫോൺ, അമ്മക്കിളിക്കൂട്, ചതിക്കാത്ത ചന്തു തുടങ്ങിയ ചിത്രങ്ങൾ നവ്യയുടെ അഭിനയ പരിധി കൂടുതൽ വിപുലമാക്കി. ബനാറസ് പോലുള്ള ചിത്രങ്ങൾ അവരുടെ സിനിമാ ജീവിതത്തിലെ സംഗീത സമ്പന്നമായ അധ്യായങ്ങളായി മാറി. ഒരു ഘട്ടത്തിൽ കുടുംബജീവിതത്തിനും മറ്റുത്തരവാദിത്വങ്ങൾക്കും പ്രാധാന്യം നൽകിയ നവ്യ പിന്നീട് ഒരുത്തി എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്തി. സാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ ജീവിത പോരാട്ടം അവതരിപ്പിച്ച രാധാമണി എന്ന കഥാപാത്രം ഈ തിരിച്ചുവരവിന്റെ പ്രധാന അടയാളമായി. തുടർന്ന് ജാനകി, ജാനേ, പാതിരാത്രി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ നവ്യ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലെത്തി. 2025 പുറത്തിറങ്ങിയ പാതിരാത്രിയിൽ പ്രൊബേഷൻ SI ജാൻസി കുര്യൻ എന്ന കഥാപാത്രത്തെയാണ് നവ്യ അവതരിപ്പിച്ചത്. മുൻകാല കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പോലീസ് വേഷം അവരുടെ അഭിനയയാത്രയിലെ പുതിയൊരു അനുഭവമായി മാറി. ഇങ്ങനെ 25 വർഷത്തോളമായി സിനിമയിൽ സജീവമായ നവ്യ നായരുടെ യാത്ര ഒരു അഭിനേത്രിയുടെ വളർച്ച മാത്രമല്ല.

0: കാലത്തിനനുസരിച്ച് സ്വയം പുതുക്കുന്ന ഒരു കലാകാരിയുടെ യാത്ര കൂടിയാണ്. സിനിമയിൽ അഭിനയിക്കുന്നതിന് പുറമെ നവ്യ നായരുടെ ജീവിതത്തിൽ നൃത്തത്തിനും വലിയ സ്ഥാനമുണ്ട്. വേദികളിലെ നൃത്താവതരണങ്ങളിലൂടെയും കലാപരിപാടികളിലൂടെയും അവർ തന്റെ കലാജീവിതം തുടർന്നു. സിനിമയിൽ നിന്നുള്ള ഇടവേളയ്ക്ക് ശേഷം ഒരുത്തി എന്ന ചിത്രത്തിലൂടെ തിരിച്ചെത്തിയ നവ്യ ജാനകി ജാനേ, പാതിരാത്രി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പുതിയ തലമുറയിലെ പ്രേക്ഷകരുമായും ബന്ധം പുതുക്കി. ഇഷ്ടത്തിലെ അഞ്ജനയിൽ തുടങ്ങി നന്ദനത്തിലെ ബാലാമണിയിലൂടെ മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ നവ്യ പിന്നീട് നിരവധി കഥാപാത്രങ്ങളിലൂടെ തന്റെ അഭിനയ മികവ് തെളിയിച്ചു. കാലം മാറിയപ്പോഴും പുതിയ കഥാപാത്രങ്ങളെ സ്വീകരിക്കാനും വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ മുന്നോട്ടു പോകാനും അവർ ശ്രമിച്ചു. ഒരു കലാകാരിയുടെ ജീവിതത്തിൽ വിജയങ്ങളും ഇടവേളകളും തിരിച്ചുവരവുകളും ഉണ്ടാകും. അവയെല്ലാം ചേർന്നാണ് ആ യാത്ര പൂർണ്ണമാകുന്നത്. നവ്യ നായർക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. ഇനിയും മികച്ച കഥാപാത്രങ്ങളിലൂടെയും മനോഹരമായ നൃത്താവതരണങ്ങളിലൂടെയും മലയാളികളെ സന്തോഷിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നവ്യ നായർ അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങളായിരുന്നു ശ്രോതാക്കൾ ഇതുവരെ മധുരഗീതങ്ങളിൽ കേട്ടുകൊണ്ടിരുന്നത്. റേഡിയോ മലബാർ 89.6 FM സംഗീത വഴികളിൽ വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
1: മധുരഗീതങ്ങൾ.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:30 ചാരുകസേര, 11:00 പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി, ഉച്ചയ്ക്ക് 12:00 ചിരിനേരം, 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം, 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0909209786. 2:00 ഒരു വട്ടം കൂടി, ഇതിൽ നാടകം ഞാൻ രാധിക 5-ാം ഭാഗം. നാടകരചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി കവിണിശ്ശേരി. 5:00 ചലച്ചിത്രഗാനങ്ങൾ, 5:30 ജനകീയം, 5:45 ആർദ്രഗീതങ്ങൾ. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, 6:40 നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള നവഗ്രഹകൃതികൾ, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ, 7:20 ശാസ്ത്രവീതി, 7:45 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 8:00 ചിത്രപരിചയം, 9:00 കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് നാട്ടിലെ പാട്ട്, രാത്രി 10:00 ഇഷ്ടങ്ങൾ ഇണങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ്കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പത്രവിശേഷം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ: മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിനെതിരെ ഒറ്റക്കെട്ടായി പോരാടാൻ ഇന്ത്യ സഖ്യം. നവരാത്രി ആഘോഷം നടക്കുന്നതിനാൽ പ്രതിഷേധങ്ങളിൽ അല്പം അയവ് വരുത്താനാണ് തീരുമാനമെങ്കിലും സമരകേന്ദ്രമെന്ന പദവി തിരിച്ചു ലഭിക്കും വരെ ജന്തർമന്ദറിൽ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ അടക്കം പങ്കെടുപ്പിച്ച് മിന്നൽ സമരവും നടത്തും. 1 നവംബർ രാംലീല മൈതാനം

സേനയിൽ ഇന്ത്യ മുന്നണിയിലെ നേതാക്കളും എംപിമാരും പോഷക സംഘടനകളുടെ നേതാക്കളും വിവിധ യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കുന്ന വൻ റാലിയുമുണ്ടാകും. 2,000 രൂപയ്ക്ക് മുകളിലുള്ള UPI വാണിജ്യ ഇടപാടുകൾക്ക് ഈ മാസം 15 മുതൽ വ്യാപാരി കമ്മീഷൻ ഈടാക്കാനുള്ള തീരുമാനം നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ NPCI നീട്ടിവച്ചു. ഉത്സവ സീസണോടനുബന്ധിച്ച് വ്യാപാരികൾക്കുണ്ടായേക്കാവുന്ന ആശയക്കുഴപ്പം ഒഴിവാക്കാനാണ് ഇത്. ദീപാവലിക്ക് ശേഷമാകും നടപ്പാക്കുകയെന്നും തീയതി പിന്നീട് അറിയിക്കുമെന്നും NPCI വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷം സൃഷ്ടിക്കുന്ന ഊർജ പ്രതിസന്ധി ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത വെല്ലുവിളിയാണെന്ന് അന്താരാഷ്ട്ര നാണ്യനിധി. അതേസമയം AIയിലുള്ള നിക്ഷേപം പ്രതീക്ഷ നൽകുന്നു. അടുത്ത വർഷം ആഗോള വളർച്ച 3.4% പ്രതീക്ഷ. ഇന്ത്യയുടെ വളർച്ച അനുമാനം മുൻപ് പ്രതീക്ഷിച്ചിരുന്ന 5.4% നിന്ന് 7% മികച്ച നിലയിലാണ് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ നീങ്ങുന്നത്. വിനിമയ വിപണിയിൽ ഡോളറിനെതിരെ നേട്ടം തുടർന്ന് രൂപ. ഇന്നലെ രാവിലെ ഡോളർ 1 96.53 രൂപയിൽ വ്യാപാരം തുടങ്ങിയത് ഒരവസരത്തിൽ 94.96 വരെ മുന്നേറി. വയോജനങ്ങൾ ഒറ്റക്കാകില്ലെന്നും എല്ലാവരും ഒപ്പമുണ്ടെന്നും പ്രഖ്യാപിച്ച് മുതിർന്നവരുടെ ക്ഷേമം ഉറപ്പാക്കുന്ന നിയമനിർമ്മാണത്തിനുള്ള ബിൽ നിയമസഭയിലെത്തി. മുതിർന്നവരെ നടതള്ളുന്നവർക്ക് തടവും പിഴയും ഉറപ്പാക്കുന്ന മുതിർന്ന പൌരരുടെ പരിചരണവും അവകാശ സംരക്ഷണവും ബില്ലിൽ നിർദ്ദേശങ്ങളുമായി അംഗങ്ങൾ സർക്കാരിനെ പിന്തുണച്ചു. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. സൌദി അറേബ്യയിലെ റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേർക്ക് ശനിയാഴ്ചയുണ്ടായ ഹൂതി വിമതരുടെ മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യക്കാരിൽ പാലക്കാട് കാവശ്ശേരി സ്വദേശി മുഹമ്മദ് റബ്ബാനിയും. PM സൂര്യഘർ പദ്ധതിയുടെ പ്രചരണത്തിന്റെയും ബോധവൽക്കരണത്തിന്റെയും ഭാഗമായി കണ്ണൂർ ജില്ലാ വൈദ്യുതി ഭവൻ സേവാ സേതു ക്യാമ്പ് സംഘടിപ്പിച്ചു. മേയർ PI ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. ശൈത്യകാല ഷെഡ്യൂളുകളിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ പ്രതിവാരം 186 സർവീസുകൾ നടത്തും. എയർ ഇന്ത്യ എക്സ്പ്രസും ഇൻഡിഗോയും ആഴ്ചയിൽ 93 സർവീസുകളാണ് കണ്ണൂരിൽ നിന്ന് നടത്തുക. ഇതിൽ 59 അന്താരാഷ്ട്ര സർവീസുകളും 34 ആഭ്യന്തര സർവീസുകളുമുണ്ട്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ പാർലമെന്ററി കാര്യ സഹമന്ത്രി എൽ മുരുകൻ രാജിവെച്ചു. രാജ്യസഭാ അംഗത്വവും രാജിവെച്ചു. തമിഴ്നാട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ സമയം ചെലവഴിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ എൽ മുരുകൻ പറഞ്ഞു. പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ പോലീസുകാർ അതിക്രമം നടത്തിയെന്ന മാധ്യമപ്രവർത്തകയുടെ ഹർജിയിൽ ഡൽഹി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് സുപ്രീംകോടതി. നിയമപ്രകാരമല്ലാതെ ആരെയും കസ്റ്റഡിയിൽ എടുക്കരുതെന്ന് സുപ്രീംകോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. നിരോധനാജ്ഞ നിലവിലില്ലാത്ത സ്ഥലത്ത് സമാധാനപരമായി സംഘം ചേരുന്നവരെ തടഞ്ഞുവെക്കരുതെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച നടന്ന ഇന്ത്യ സഖ്യത്തിന്റെ മാർച്ചിനു ശേഷം സുപ്രീംകോടതിയിലേക്ക് ആൾക്കൂട്ടമെത്തിയത് ചോദ്യം ചെയ്ത് അഭിഭാഷകർ. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രവർത്തകരും സുപ്രീംകോടതിയിൽ രജിസ്ട്രിയിലേക്ക് മാർച്ച് ചെയ്തെത്തിയത് ചോദ്യം ചെയ്ത ചില അഭിഭാഷകരാണ് ഹർജി നൽകിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികൾ വ്യാഴാഴ്ച പരിഗണിക്കാൻ സുപ്രീംകോടതി. ഹർജികൾ ചൊവ്വാഴ്ച ലിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചിലെ ജസ്റ്റിസ് V. മോഹനിക്ക് അസുഖമായതിനാലാണ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയത്. സർക്കാർ ആശുപത്രിയിലെ മരുന്ന് ക്ഷാമത്തെച്ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാഗ്വാദം. അധികാരം നഷ്ടപ്പെട്ട സങ്കട രോഗത്തിനുള്ള മരുന്ന് മാത്രമേ ഇല്ലാതുള്ളൂവെന്ന് പ്രതിപക്ഷത്തെ പരിഹസിച്ച് മന്ത്രി K. മുരളീധരൻ. സർക്കാരിന്റെ പിടിപ്പുകേടാണ് പ്രശ്നമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ലഡാക്കിലെ 28 സ്ഥലങ്ങൾക്കും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾക്കും ഏകീകൃതമായ ഔദ്യോഗിക പേരുകൾ നൽകാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിൽ എതിർപ്പുമായി ചൈന. നടപടി നിയമവിരുദ്ധമാണെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രാലയം വിമർശിച്ചു. ചൈനയുടെ ആരോപണങ്ങൾ ഇന്ത്യ തള്ളി. ലഡാക്ക് ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണെന്ന് വക്താവ് രൺധീർ ജസ്വാൾ ആവർത്തിച്ചു. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ പിണറായി വിജയൻ അടക്കമുള്ളവർ ഫയൽ ചെയ്ത ഉപഹർജികൾ ഹൈക്കോടതി ഉത്തരവിനായി മാറ്റി. സിംഗിൾ ബെഞ്ച് പരിഗണിച്ച ഹർജിയിൽ പിണറായി അടക്കമുള്ളവർ കക്ഷിയല്ലാത്തതിനാൽ കോടതി അനുവദിച്ചാലേ അപ്പീൽ സ്വീകരിക്കൂ. സംസ്ഥാന ആസൂത്രണ ബോർഡ് ചീഫ് നിയമന ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്നതിന് ഹർജി തടസ്സമില്ലെന്ന് ഹൈക്കോടതി. ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉത്തരവും കേസും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് PSC നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് A. ബദറുദ്ദീൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. സൌദി അറേബ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് അങ്ങോട്ടും

0: ഇങ്ങോട്ടുമുള്ള എല്ലാ വിമാന സർവീസുകളും ഈ മാസം 17 വരെ റദ്ദാക്കിയതായി വിമാന കമ്പനികളായ ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ്, ആകാശ എന്നിവ അറിയിച്ചു. റിയാദ്, ജിദ്ദ, ദമാം, മദീന എന്നീ നഗരങ്ങളിലേക്കും തിരിച്ചുമുള്ള സർവീസുകളാണ് റദ്ദാക്കിയത്. നെടുമ്പാശ്ശേരി എയർപോർട്ട് റോഡിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് കരിമ്പ ഇടക്കുറിശി സ്വദേശി ഗോപിക ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിയെ രക്ഷിക്കാൻ ഗൂഢനീക്കം നടക്കുന്നതായി ഗോപികയുടെ കുടുംബം ആരോപിച്ചു. 3 പേർ കൊല്ലപ്പെട്ട നെടുമ്പാശ്ശേരി വാഹനാപകട കേസിൽ മരിച്ചവരുടെ കുടുംബത്തിനൊപ്പമാണ് സർക്കാരെന്നും പ്രതിക്ക് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ബീഹാറിലെ വൈശാലി ജില്ലയിൽ ചൊവ്വാഴ്ച രാത്രി 8:30 ഗംഗാനദിയിൽ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 13 കുട്ടികൾ മുങ്ങി മരിച്ചു. മാലിന്യം വലിച്ചെറിയുന്നതടക്കമുള്ള കുറ്റകൃത്യങ്ങൾക്ക് പിഴയ്ക്ക് പുറമെ നിർബന്ധിത പഠനവും പരീക്ഷയും വരും. സർക്കാരിന്റെ മാലിന്യ സംസ്കരണ പദ്ധതിയായ നിർമ്മലം പുതുയുഗ കേരളയുടെ ഭാഗമായാണ് ശിക്ഷ. സംസ്ഥാനത്ത് ജയിലുകളിൽ പോർട്ടബിൾ വീഡിയോ കോൺഫറൻസിംഗ് യൂണിറ്റുകൾ സജ്ജമാക്കുന്നു. ആദ്യഘട്ടത്തിൽ 28 യൂണിറ്റുകളും അനുബന്ധ ഉപകരണങ്ങളുമാണ് വാങ്ങുന്നത്. ജയിൽ സുരക്ഷ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും തടവുകാരുടെ നിയമപരമായ നടപടികളും പുനരധിവാസ പ്രവർത്തനങ്ങളും സുഗമമാക്കുന്നതിനുമാണ് ഇത്. ഗൾഫ് മേഖലയിലെ നിലവിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് സൌദി അറേബ്യയിലുള്ള ഇന്ത്യൻ പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്നും ശാന്തതയോടെ ഇരിക്കണമെന്നും ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം നിർദ്ദേശം നൽകി. പൊതുസമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ വ്യക്തിപരമായി കാണാതെ സാമൂഹികവും പൊതുജനാരോഗ്യ വിഷയവുമായി പരിഗണിക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ. പോത്തങ്കണ്ടം ആനന്ദഭവനം ആധ്യാത്മിക സാംസ്കാരിക കേന്ദ്രത്തിൽ നവരാത്രി ആഘോഷത്തിൽ വിവിധ പരിപാടികൾ നടന്നു. ശുചിത്വ സുന്ദര പേരാവൂർ ടൗൺ പ്രഖ്യാപനം ഇന്ന് നടക്കും. രാവിലെ 10:30 ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ശ്രീധരൻ പ്രഖ്യാപനം നടത്തും. കായിക വാർത്തകൾ. പോർച്ചുഗൽ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഗോൾ നേടിയ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് എലൈറ്റ് ഫുട്ബോൾ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാൻ ക്ലബ്ബ് നെഫ്ചി ഫർഗാനയ്ക്കെതിരെ സൗദി ക്ലബ്ബ് അൽ നസറിന് വിജയം. ഏകദിന ക്രിക്കറ്റ് പരമ്പര നേടിയതിനു പിന്നാലെ വെസ്റ്റ് ഇൻഡീസിനെതിരായ 2020 പരമ്പരയും സ്വന്തമാക്കാൻ ഇന്ത്യ. ഇന്ന് ഹൈദരാബാദിലെ 4th T20 ജയിച്ചാൽ 5 മത്സര പരമ്പര ഇന്ത്യയുടെ കൈപ്പിടിയിലാകും. 1-ഉം 3-ഉം കളികൾ ജയിച്ച ആതിഥേയർ 2-1 എന്ന നിലയിൽ മുന്നിലാണ്. മികച്ച കായിക താരങ്ങൾക്കുള്ള ജി രാജ പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി വി സതീശൻ ജേതാക്കൾക്ക് സമ്മാനിച്ചു. ട്രിപ്പിൾ ജമ്പ് താരമായ എൽദോസ് പോളിനും വനിതാ ബാഡ്മിന്റൺ താരമായ ട്രീസ ജോളിക്കും ഒളിമ്പ്യൻ സുരേഷ് ബാബു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായ ഡോക്ടർ പി ടി ജോസഫിനുമാണ് മുഖ്യമന്ത്രി പുരസ്കാരങ്ങൾ കൈമാറിയത്. 5 മുതൽ 12 വരെ മലേഷ്യയിൽ നടന്ന 1-ാമത് കോമൺവെൽത്ത് സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കായി 2 സ്വർണം സ്വന്തമാക്കി മലയാളിയായ മഞ്ജു മഹേഷ്. കോഴിക്കോട് പെരുന്തുരുത്തി ഭവൻസ് സ്കൂൾ +2 വിദ്യാർത്ഥിയാണ്. ICC സെപ്റ്റംബറിലെ മികച്ച താരങ്ങളായി ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭമൻ ഗില്ലും ഷെഫാലി വർമ്മയും. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പരയിലെ മികച്ച പ്രകടനമാണ് ഗില്ലിന് തുണയായത്. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിക്കുള്ള 18-അംഗ ഇന്ത്യൻ ടീമിനെ ഹർമൻപ്രീത് സിംഗ് നയിക്കും. ഏഷ്യൻ ഗെയിംസ് സ്വർണം സ്വന്തമാക്കിയതിന് പിന്നാലെയാണ് ക്രെയ്ഗ് ഫുൾട്ടന്റെ പരിശീലനത്തിൽ ഇന്ത്യ ചാമ്പ്യൻസ് ലീഗ് നിലനിർത്താൻ ഇറങ്ങുന്നത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ജാർഖണ്ഡിനെതിരെ കേരളത്തിന് ബാറ്റിംഗ് തകർച്ച. ഓപ്പണർ അഭിഷേക് പി നായർ സെഞ്ചുറിയുമായി പൊരുതിയെങ്കിലും മധ്യനിരയുടെ തകർച്ചയിൽ 3-ാം ദിനം കളി നിർത്തുമ്പോൾ കേരളം 6 വിക്കറ്റിന് 269 റൺസ് എന്ന നിലയിലാണ്. CK നായിഡു ട്രോഫി ക്രിക്കറ്റിൽ പുതുച്ചേരിക്കെതിരെ പിടിമുറുക്കി കേരളം. 2-ാം ദിവസം കളി നിർത്തുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 240 റൺസ് എന്ന നിലയിലാണ് പുതുച്ചേരി. കേരളത്തിന്റെ ഇന്നിംഗ്സ് 515 റൺസിന് അവസാനിച്ചിരുന്നു. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: ഈ തോട് ഇന്നോണ്ട് വൃത്തിയാക്കി തീരുവാൻ്റെ ശാന്തെ.
1: യമണി ഇന്നെ തീർക്കണോ? അല്ലപ്പ കഴിഞ്ഞ മാസത്തെ തൊഴിലുറപ്പിന്റെ കൂലി കിട്ടി നിങ്ങൾക്കല്ലോ?
2: എനിക്ക് കിട്ടിയില്ലല്ലോ, എന്റെ ബാങ്കിൽ വന്നിട്ടുണ്ട്. നീ നോക്ക് പോയിട്ട്, ബാങ്കിൽ പോയിട്ട്
1: എന്നാ പോയി നോക്കാം.
2: ഒന്നും കൂടി പോയി നോക്ക്.
1: അല്ല പങ്കെ, ഇന്റെ മോളെ പാട്ട് ഇന്നലെ ആ റേഡിയോ കേട്ടിനല്ലോ, അയ്യല്ലൂരിലെ റേഡിയോയില്.
0: ഓളെ മോളെ പാട്ട് മാത്രമൊന്നുമല്ല, മുരളിയിലെ ചെക്കന്റെയും കൂട്ടരെല്ലാം പാട്ടുണ്ടേനും പോലും റേഡിയോയില്.
2: ഇപ്പൊ നാട്ടിലെല്ലാവർക്കും പാടാൻ പറ്റും പോലും.
1: അതാ വരുന്ന അതിലേക്ക് കൂടി ആ ഒരു ബാഗെല്ലെടുത്തിട്ട്
2: മോളെ ഇടുന്ന.
3: ഞാൻ അയ്യല്ലൂരിലെ റേഡിയോ സ്റ്റേഷനിൽ നിന്നാ.
0: ഓ

0: റേഡിയോന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവരിങ്ങ് എത്തിയല്ല.
1: നിങ്ങള് പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
2: കേക്കലുണ്ട് കേക്കലുണ്ട്.
1: പാട്ട് പാടാറുണ്ടോ? പാട്ടൊക്കെ ഇഷ്ടാണോ?
3: പാട്ട് ഇഷ്ടാന്ന്,
4: പാട്ട് കേക്കലെല്ലാം ഉണ്ട്.
3: പങ്കെല്ലാം പാടുവപ്പ.
1: പണ്ട് ഞാൻ നാട്ടിക്ക് പോകുമ്പോ പാടുന്ന പാട്ടല്ലാണ്ട് വേറെ എന്ത് പാട്ടാടോ ഞാൻ പാടല്.
5: പങ്കെ വെറുതെ പറയല്ലേ, നീ കഴിഞ്ഞ ആഴ്ച കൂടി പാടുന്ന ഞാൻ കേട്ടു.
1: ഏ, ഞാൻ നാട്ടിക്കുള്ള പാട്ടും അല്ലാണ്ട് വേറെ എങ്ങനെയൊന്നും പാടില്ലപ്പ.
3: എന്നാ നാട്ടിക്കുള്ള പാട്ട് പാടി കൊടുക്കണ്ടേ പങ്കെ?
1: നമുക്ക് പാടാൻ തോന്നില്ല രമണി.
3: ആ, എല്ലാവർക്കും കൂടെ അങ്ങ് പാടാ.
1: ഉച്ചി.

0: എനിക്ക് ഓർമ്മയില്ല.
1: ഓർമ്മയില്ല, നാട്ടിലും പോയിട്ട് കുറെ ആയില്ലേ. നമ്മളെ മധുവിന്റെ വീട്ടിലെ പണി കഴിഞ്ഞില്ലാന്നൊന്ന് ആശാരി ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
0: അത് ഏത് നേരവും മുട്ടലും തട്ടലും തന്നെ അല്ലപ്പാ, ഇതെത്ര രസമായി തുടങ്ങിട്ട്.
2: മോളെ ഈ പങ്കുപാടി പാട്ടിപ്പാ നമ്മളെ റേഡിയോയിൽ കേൾക്കുക.
3: വേഗം തന്നെ വരെ
0: നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചുതരും റേഡിയോയില്.
3: ഏച്ചിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പറയോ, വെച്ചു തരാലോ.
0: അന്നേരം ഗൾഫിലുള്ള എന്റെ മോനെല്ലാം കേൾക്കാൻ പറ്റും പാട്ട്?
3: ഓ പിന്നെ, ലോകത്തുള്ള എല്ലാവർക്കും കേൾക്കാൻ പറ്റും.
0: ഓ അങ്ങനെയുണ്ട് അല്ലേ.
1: രമണിച്ച് ഒരു പാട്ട് പറ.
2: രമണി, ആ കഴിഞ്ഞ ദിവസം നിങ്ങളെ ക്ലബിൽ പാടിയ പാട്ടില്ലേ,
1: ചിമ്മിയിലെ പാട്ടായിരിക്കും.
0: ആ കൊറേ കയ്യടി കിട്ടിയ നമ്മള് കഴിഞ്ഞ സാ രാത്രി
1: പെണ്ണാളേ പെണ്ണാ
0: പങ്ക് പാടുന്ന ആ പാട്ട് തന്നെ. അങ്കെ പാടി കൊടുക്കും.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: അശ്വിനി,
1: ഓ,
0: നമ്മള് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ആരെ കുറിച്ച് ഇനി പറയണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ നമ്മള് പോയത്? അപ്പൊ ഇനി ചോദിക്കണ്ടിയോ? ഒന്നും ആവശ്യമില്ലല്ലോ.
1: ഇല്ല ഇല്ല,
0: നേരെ മാഷെടുത്ത് പോവുക, കഥ കേൾക്കുക, വരുക. യുദ്ധത്തിനൊന്നും ഇല്ലല്ലോ.
1: യുദ്ധത്തിന്റെ തന്നെയാണ്.
0: യുദ്ധത്തിന്റെയോ?
1: ആ, അതൊരു പ്രത്യേകതര യുദ്ധാണ്.
0: അതെന്ത് യുദ്ധ? നമ്മളതിന് യുദ്ധമൊന്നും അതിന് നടന്നിട്ടില്ലല്ലോ.
1: ഗറില്ല യുദ്ധം.
0: ഗറില്ല യുദ്ധ? ചന്തുവിന്റെ യുദ്ധല്ലേ?
1: ആ, അത് തന്നെ. അല്ല, നിങ്ങള് യുദ്ധമൊന്നും ഇല്ലാന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞതാ.
0: ഞാൻ അതല്ല ഉദ്ദേശിച്ചേ, നമ്മള് തമ്മിലുള്ള യുദ്ധമൊന്നും ഇല്ലല്ലോ എന്നാ ഞാൻ ഉദ്ദേശിച്ചേ.
1: അതല്ല, ഇത് വേറെ യുദ്ധം, ഗറില്ല യുദ്ധം.
0: ആ,
1: നമ്മൾ തമ്മിലുള്ള യുദ്ധത്തിനും അങ്ങനെ പറയാ.
0: എന്തിന്? ഗറില്ല യുദ്ധം.
1: ആ, ഈ ഗറില്ല എന്ന് പറയുന്നത് ഒരു ജീവി ആണല്ലോ, കുരങ്ങു വർഗത്തിൽ.
0: അതെ അതെ, അതെനിക്ക് മനസ്സിലായി.
1: അപ്പൊ ഞാൻ ഗറില്ലനോട് യുദ്ധം ചെയ്യുന്നത് ഗറില്ല യുദ്ധം
0: അല്ല. അങ്ങനെയല്ല.
1: അങ്ങനെയാന്ന്?
0: അല്ല,
1: ഞാൻ പറഞ്ഞത് മനസ്സിലായി.
0: ഞാൻ
1: അതായത് അടങ്ങിയിരിക്കുന്ന ഗറില്ലേന വേറൊരു മനുഷ്യൻ.
0: ശരി, ഞാൻ സമ്മതിച്ച്, ഞാൻ ഗറില്ല തന്നെ. പക്ഷെ നീ അതിന്റെ അനിയൻ കുരങ്ങനു. ഏ,
1: ഞാനാ?
0: ആ അതെ, നീയല്ലേ എനിക്ക് ഗറില്ല എന്ന് പറഞ്ഞത്. അപ്പൊ നീ എന്റെ അനിയത്തിയല്ലേ. അപ്പൊ നീ കുരങ്ങച്ചി.
1: സൂര്യേച്ചി
0: അല്ല പിന്നെ. മാഷടുത്ത് പോവാ.
1: ആ,
0: മാഷേ.
2: ആ, നമ്മള് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ച കഥയുടെ തുടർച്ചയാണല്ലേ. എന്താണ് കഥ?
1: ഗറില്ല.
2: ഗറില്ല?
0: മാഷേ, നമ്മുടെ ചെറിയൊരു യുദ്ധം കഴിഞ്ഞിട്ടാ വരുന്നേ.
2: അത് പതിവാണല്ലോ അല്ലേ. നമ്മുടെ ചാരകസേലന്റെ ചുറ്റും ഇരുന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഏറ്റുമുട്ടും. ആ ഏറ്റുമുട്ടല് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് ആരാണ്?
1: ശ്രോതാക്കള്.
2: രസകരമായ നിരുപദ്രവകരമായ ഏറ്റുമുട്ടല് ആവശ്യമാണ് ഈ കഥയുടെ വിരസത അകറ്റാൻ. ശരി, എന്താണ് ഇന്നത്തെ യുദ്ധം?
1: ഗറില്ല യുദ്ധം.
0: അതായത് മാഷേ, ഇവിടെ എന്നോട് പറഞ്ഞ് സൂര്യേച്ചി ഗറില്ലയാണെന്ന്. ഞാൻ ഒരുപാട് നിഷേധിച്ച്, പക്ഷെ ഇവിടെ സമ്മതിക്കുന്നേ ഇല്ല. ഇവിടെ അടുത്തൊന്നും ആർക്കെങ്കിൽ എത്തുവോ മാഷേ? ഇല്ലല്ലോ, അമ്മാതിരി നാവല്ലേ കൊടുത്തിനെ. അപ്പൊ ഞാൻ തോറ്റ്. ഞാൻ പറഞ്ഞ ഞാൻ ഗറില്ല തന്നെ. ഓക്കെ, പക്ഷെ എന്റെ അനിയത്തില്ലേ ഇവള്? അപ്പൊ കൊര

0: ചി അല്ലെ കൊരങ്ങൻ എന്നുള്ള ഇതായിരിക്കും അവൾക്ക് ഉണ്ടാവുക. ജീവശാസ്ത്ര പ്രകാരം ഗറിലയുടെ ഇളയതാണല്ലോ കൊരങ്ങ്.
1: നിങ്ങൾ എവിടുന്ന് ജീവശാസ്ത്രം പഠിച്ചിന്?
0: അല്ല, ഞാൻ 8, 9, 10 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ അശ്വിനി വന്നത്.
1: ആടെ ഇതെല്ലാം പറയുന്നുണ്ടോ?
2: എന്താണ് ഗറില്ലയുടെ കടന്നു വരാൻ കാരണം?
0: നമ്മൾ ഇന്ന് പറയേണ്ട കഥ ചന്തുവിന്റെ ആണല്ലോ.
2: ഏത് ചന്തു ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ ഇന്ന്.
3: ഇല്ല,
2: ഏത് ചന്തുവാണ്?
3: തലക്കൽ
2: ചന്തു. തലക്കൽ ചന്തു
1: ഗറില്ല യുദ്ധമുറയുടെ ആദ്യത്തെ ആളാണല്ലോ, ഒന്നാമത്തെ ആളല്ലേ?
2: ഒന്നാമത്തെ ആണെങ്കിലും അല്ലെങ്കിലും ഗറില്ല യുദ്ധമുറയിലൂടെ പൊരുതിയ ഒരു ധീരനാണല്ലേ. അപ്പൊ ആ ഗറില്ല യുദ്ധമാണ് നമ്മളിപ്പോ തുടങ്ങിയത്. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ഗറില്ല അല്ലെങ്കിൽ ഗറില്ല യുദ്ധം?
1: ഒളിഞ്ഞിരുന്നിട്ട് ആക്രമിക്കുക.
0: ഗറില്ല എന്ന് പറഞ്ഞാല് കൊരങ്ങ് വർഗത്തിൽപ്പെട്ട ഭീമാകാരമായ ഒരു ജീവിയാണെന്നറിയാം.
1: ഇപ്പൊ നമുക്ക് കാണാൻ എവിടെയും പോകുന്നും വേണ്ടല്ലോ.
0: ഇവിടെ എവിടെയും കൊണ്ടോ?
1: നിങ്ങൾ തന്നെ സ്വയം സമ്മതിച്ചല്ലേ ഞാൻ ഗറില്ലയാണെന്ന്.
0: ഓ അങ്ങനെ.
2: അപ്പോ ഭീമാകാരമായ ഒരു ജീവി തന്നെയാണ്, അത് അക്രമാസക്തമായ ഒരു ജീവിയാണ്. നമ്മുടെ മൃഗശാലയിലൊക്കെ നമ്മൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. ആ ഗറില്ലയുടെ ചില രീതികളുണ്ട്, അത് ഇരപിടിക്കുന്നത്, ശത്രുക്കളെ ആക്രമിക്കുന്ന രീതികള്. അതുകൊണ്ടാണ് ഒരു പ്രത്യേകതരം യുദ്ധമുറയ്ക്ക് നമ്മൾ എന്ത് പറയുന്നത്?
1: ഗറില്ല
2: ഗറില്ല യുദ്ധമുറ. നമ്മളിപ്പം ചിലന്തി അതിന്റെ ഇരപിടിക്കുന്നുണ്ടല്ലോ, അതുപോലെ തവള അതിന്റെ ഇരപിടിക്കുന്നുണ്ട്, പാമ്പ് വിഴുങ്ങുന്നുണ്ട്. അതുപോലെ ഓരോന്നിനും പ്രകൃതിയിലെ ചില ജീവജാലങ്ങളുടെ ഇരപിടുത്തവും അതിന്റെ പ്രകൃതങ്ങൾ നമ്മൾ ഇത്തരം ചില പ്രയോഗങ്ങളായിട്ട് വരും. അപ്പൊ ഗറില്ല യുദ്ധമുറ അശ്വിനിക്ക് എന്തോ പറയാനുണ്ട്. സുര അശ്വിനി പറയട്ടല്ലേ, ഗറില്ലയോട് വളരെ ഇഷ്ടപ്പെട്ട ആളാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അശ്വിനിക്ക് അറിയാവുന്ന ഗറില്ല യുദ്ധമുറ കേൾക്കട്ടെ നമുക്ക്.
1: അതായത് ശത്രു മുന്നിൽ നിൽക്കുമ്പോ അവരെ ഒളിഞ്ഞു നിന്ന് തോൽപ്പിക്കുക അല്ലേ?
2: അതെ. എന്നിട്ട്
1: ഓടുക
0: അല്ലേ? സാധാരണ ശത്രുക്കള് നമ്മളെ ഇതാക്കുമ്പോ നമ്മൾ അങ്ങോട്ട് പൊരുതലേ, അപ്പോഴോ തിരിഞ്ഞു നിന്നിട്ട് ഓടുകയ്യ.
2: അതായത് നമ്മൾ നേരിട്ടുള്ള യുദ്ധം അല്ലേ, അതിന് പകരം ഒളിപ്പോര് എന്ന് പറയും. ഒളിപ്പോരാണ് ഗറില്ലയുടെ ഒരു പ്രധാനപ്പെട്ട രീതി. മരത്തിന്റെയും മറ്റു പൊത്തുകളുടെയും പിറകില് മാറി നിന്ന് പെട്ടെന്ന് അറ്റാക്കിയും അറ്റാക്കി ചെയ്തപ്പാട് ഓടിമറിയും. ഇത് ഒരുപാട് നമ്മളിപ്പം മുല്ലപ്പൂ വിപ്ലവം എന്ന ഒരു നമ്മുടെ ചരിത്രം പഠിച്ചിട്ടുണ്ടല്ലോ, അതിന് ഗറില്ല യുദ്ധം എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ ചെഗുവേരയുടെ യുദ്ധത്തിന് ഗറില്ല യുദ്ധമുറ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിലൊക്കെ ഈ ഗറില്ല യുദ്ധമുറ പരിശീലിച്ചതായും പ്രയോഗിച്ചതായും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ തമിഴ് LTTFന്റെ പ്രഭാകരൻ അല്ലേ, തമിഴ് പുലികൾ എന്ന് കേട്ടില്ലേ,
1: ആ
2: അവിടെ പക്ഷെ പുലിയുദ്ധമല്ല ഗറില്ല യുദ്ധമാണ്. നമുക്ക് ഗറില്ലയല്ലല്ലോ നമുക്ക് വിഷയം, തലക്കൽ ചന്തുവാണ്. ശക്തമായ ഒരു സൈന്യം അല്ലെങ്കിൽ ശത്രു, അതിനെ നമുക്ക് നേരിട്ട് നേരിടാൻ ഒരുപക്ഷെ സാധ്യമല്ല. എന്തു ചെയ്യും? അതിനെ ചെറു സംഘങ്ങളായി ഒളിഞ്ഞിരുന്ന് അറ്റാക്ക് ചെയ്യലാം. നമുക്ക് പഴശ്ശി കലാപത്തിന്റെ വയനാട് വേർഷൻ നോക്കിയാൽ മനസ്സിലാവും. പഴശ്ശിരാജാവിനെ പിടിക്കാൻ വേണ്ടി കമ്പനി സൈന്യം സായുധരായിട്ട് വരും. കമ്പനി സൈന്യത്തിന് സഹായിക്കാൻ വേണ്ടി കമ്പനി ഏർപ്പാടാക്കിയ സൈന്യത്തിന്റെ പേരാണ് കൊൽക്കാരന്മാർ. കൊൽക്കാരൻ പോലീസ്. അവർക്ക് പ്രത്യേക യൂണിഫോമും ആയുധങ്ങളും പരിശീലനവും ശമ്പളമൊക്കെ കൊടുക്കും. ഇതൊന്നും പഴശ്ശി പടയാളികൾക്ക് ഉണ്ടായിരുന്നില്ല. ഒരു പ്രത്യേകതരം വേഷമൊക്കെ അവർക്കുണ്ട്. അപ്പോൾ യൂറോപ്പുകാരായ കമ്പനി പടയുടെ കൂടെ അവരുടെ എണ്ണത്തിന് എത്രയോ ഇരട്ടിയാണ് നാടൻ പടയാളികളായ കൊൽക്കാരും വരണ്ടാവുക. അപ്പം ഇവർ കൂട്ടത്തിൽ ഈ വെടിക്കോപ്പ് ചുമക്കാൻ, അതുപോലെ തോക്കുകൾ ചുമന്നുകൊണ്ട് ആഹാരങ്ങൾ എടുത്തുകൊണ്ട് കുറേ ആളുകൾ വരും. കാരണം റോഡുകളൊന്നുമില്ല, വയനാടിൻ്റെ മലമടക്കുകളിലൂടെയാണ് നമ്മുടെ പഴശ്ശിരാജാവിൻ്റെ യാത്ര, പോരാട്ട യാത്ര. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നും ഏതെങ്കിലും മരത്തിൻ്റെ മുകളിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഗുഹകൾക്കുള്ളിൽ നിന്ന്, പാറക്ക് പിറകിൽ നിന്നൊക്കെ ചില അമ്പുകൾ ചീറി പാഞ്ഞു വരിക. അത് മൊട്ടയമ്പായിരിക്കും അല്ലെങ്കിൽ വിഷം പുരട്ടി അമ്പായിരിക്കും. വലിയ ശബ്ദമൊന്നും ഉണ്ടാവില്ല, നമ്മൾ വെടിപൊട്ടിക്കുന്ന പോലത്തെ ശബ്ദമൊന്നും ഉണ്ടാവില്ല. ഒരു ശിൽക്കാരത്തോട് വന്ന് തെറിക്കും. അങ്ങനെ എവിടുന്നാണ് അമ്പ് വന്നതെന്നും മനസ്സിലാവില്ല. അതിനെയാണ് നമ്മൾ ഒളിപ്പോരെന്ന് പറയുക. കാരണം പഴശ്ശിരാജാവിൻ്റെ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തത് പ്രകൃതിയാണ്. പ്രകൃതിയെ, മലകളെ, മരങ്ങളെ, പാറകളെ, കുന്നുകളെ എല്ലാം പഴശ്ശിരാജാവ് യുദ്ധത്തിൻ്റെ ഉപാധികളാക്കി മാറ്റിയിരുന്നു. അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയാണ് പഴശ്ശിരാജാവ് ചെയ്തത്. അത് വയനാടിൽ നമുക്ക് പഴശ്ശിയുടെ ഒരു പ്രധാനപ്പെട്ട ആളാണല്ലോ തലക്കൽ ചന്തു. അപ്പം അങ്ങനെ ഈ വലിയ സൈനിക ശക്തിയുള്ള കമ്പനിയിൽ നിന്ന് ഇതുപോലെ ചെറു ചെറു സംഘങ്ങൾ വരുമ്പോൾ അവരുടെ ഈ ആയുധപ്പെട്ടികളായിട്ട് ചുമന്ന് വരുന്ന ആളുകളൊക്കെ തലക്കൽ ചന്തുവിൻ്റെയോ അല്ലെങ്കിൽ പഴശ്ശിയുടെ ആളുകളായിരിക്കും. അവർ പെട്ടെന്ന് ഇൻവിസിബിളാകും, അപ്രത്യക്ഷമാകും. എങ്ങനെയാണ് ഇൻവിസിബിൾ ആവുന്നത്? ഏതെങ്കിലും ഒരു വഴിയിലൂടെ പെട്ടെന്ന് മറ്റൊരു അവർക്ക് മാത്രം അറിയാവുന്ന ഒരു ഊട് വഴിയിലൂടെ അങ്ങോട്ടേക്ക് പോകും. പിറകിൽ ആയുധം ചുമക്കുന്നവരും ഭക്ഷണം ചുമക്കുന്നവരും ഒന്നുമില്ല. അവർ നേരെ എവിടത്തേക്കാണ് പോകുന്നത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ചന്തുവിൻ്റെ, കുങ്കൻ്റെ, പഴശ്ശിയുടെ പാളയം അറിയാം, അവിടത്തേക്ക് പോകും. അപ്പം ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ, പരാജയപ്പെടുത്താൻ, യുദ്ധം ചെയ്യാൻ പഴശ്ശിരാജാവ് ഉപയോഗിച്ചത് ബ്രിട്ടീഷുകാരുടെ തന്നെ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പം നമ്മൾ തലക്കൽ ചന്തുവിൻ്റെ കഥയിലേക്ക് വരാം അല്ലേ. തലക്കൽ ചന്തു നമ്മൾ അറിയുന്നത് പഴശ്ശി പോരാളിയായിട്ടാണ്. പഴശ്ശിരാജാവിനൊരു മുഖവരിയുടെ ആവശ്യം പഴശ്ശിക്കാരായി

0: നമ്മൾ പറഞ്ഞത് ശരിയില്ലല്ലോ അല്ലേ. പഴശ്ശിരാജാവിൻ്റെ പ്രധാനപ്പെട്ട സൈനിക അല്ലെങ്കിൽ ഭരണപരമായ പ്രദേശങ്ങൾ ഒന്ന് വയനാട്, മറ്റൊന്ന് കോട്ടയം. കണ്ണൂർ ജില്ലയും ഇന്നത്തെ ഇന്നത്തെ വയനാട് ജില്ലയാണ്. വയനാട് ഒരുപാട് മേഖലകളുണ്ട്. കണ്ണൂർ, കോട്ടയം, നമ്മുടെ പഴശ്ശി, കൂത്തുപറമ്പ്, കണ്ണവം, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ അതിൽ പെടും. ഈ പഴശ്ശിരാജാവിന് ഒരുപാട് സാമന്തന്മാരും മന്ത്രിമാരൊക്കെ ഉണ്ട്. ആദിവാസികളുടെ പാട്ടുകളിലൊക്കെ 18 മുഖ്യന്മാരുണ്ടെന്നാണ് പറയുന്നത്. അവസാനം പഴശ്ശിരാജാവ് 18 അദ്ദേഹത്തിന് സ്ഥലങ്ങളൊക്കെ വീതിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചരിത്രം നമുക്ക് അറിയുന്നത് ഇംഗ്ലീഷ് കമ്പനിയുടെ രേഖകളിലൂടെയാണ്. അതിൽ രണ്ട് പ്രധാനികളാണ്. ഒന്ന് എടച്ചേന കുങ്കനും മറ്റൊന്ന് കൈതേരി അമ്പുമാണ്. കൈതേരി അമ്പവും അതുപോലെ കണ്ണവത്ത് നമ്പ്യാരുണ്ട്. ഈ കണ്ണവത്ത് നമ്പ്യാരും കൈതേരി അമ്പവും ഒക്കെ എവിടെയാണ്? കണ്ണൂരിലെ പഴശ്ശിയുടെ കോട്ടയത്തിന് സമീപത്തെ രണ്ട് പേരാണ്. കണ്ണവത്താണ് കണ്ണവത്ത് നമ്പ്യാർ, കൈതേരിയിലാണ് കൈതേരി അമ്പു. അവരെ കുടുംബക്കാരൊക്കെ ഉണ്ട്. രണ്ടാം പഴശ്ശി യുദ്ധം നടക്കുന്നത് അതായത് 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി യുദ്ധം. രണ്ടാം പഴശ്ശി യുദ്ധം 1800 മുതൽ 1805 വരെ. ഈ സെക്കൻഡ് പഴശ്ശി റിവോൾട്ട് നടക്കുന്നത് മുഴുവനായിട്ടും വയനാട്ട് വെച്ചാണ്. ഒന്നാം പഴശ്ശി കലാപത്തിന് ശേഷം പഴശ്ശിക്കോട്ട് അറ്റാക്ക് ചെയ്തു. അവിടുന്നാണ് രക്ഷപ്പെട്ടു പോകുന്നത്, വയനാട്ടിലേക്ക് ചുരം കയറി പോകുന്നത്. അവിടെ പഴശ്ശി സ്വീകരിക്കാൻ എടച്ചേന കുങ്കൻ നായർ എന്നൊരു വലിയ ജന്മി, വലിയ നാടുവാഴി, വലിയ യോദ്ധാവ് പോരാളി ഉണ്ടായിരുന്നു. ഈ എടച്ചേന കുങ്കന്റെ കീഴിലുള്ള ഒരു സൈനികനാണ് ആര്? തലക്കൽ ചന്തു. തലക്കൽ ചന്തു കുറിച്ച വിഭാഗത്തിലെപ്പെട്ടയാളാണ്. വയനാട് ഏറ്റവും അധികമുള്ള ആദിമനിവാസികളിൽപ്പെട്ടവരാണ് കുറിച്ചന്മാർ. അവർ വിശ്വസ്തരാണ്. അവർ നായാടും, അതുപോലെ കാർഷിക പ്രവർത്തികൾ ചെയ്യും, അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് കുറിച്ചന്മാർ. അവരുടെ നേതാവായിരുന്നു ആര്?
1: ചന്തു,
0: തലക്കൽ ചന്തു.
2: ശരിക്കും ചന്തുവിന് മാത്രമായിട്ട് പറയാനൊന്നും കഥയുണ്ടാ?
1: അല്ല, നീ എന്താ അങ്ങനെ പറയാൻ കാരണം? ഓരോ എത്ര കുറച്ച് കാണിക്കുന്നേ, ഓർക്കല്ലേ എല്ലാ കഥകളും ഉള്ളത്.
2: രണ്ടെണ്ണം പറഞ്ഞുതരുമോ സൂര്യേച്ചി?
1: അതിനല്ലേ മാഷെ നമ്മള് കസേരമ പിടിച്ചിരുത്തിനി, പിന്നെ ഞാൻ പറയണോ?
2: നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടൊന്നുമില്ല
1: മാഷെ. കഥ പറ മാഷെ.
0: അതെ, കഥയിലേക്ക് പോവാം. അശ്വിനി ചോദിച്ചത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. പഴശ്ശി എന്ന പ്രധാന കഥയിൽ വരുന്ന ഈ ചന്തു, കുങ്കൻ, അല്ലെ, കണ്ണൂത്ത് നമ്പ്യാര്, അരളത്ത് കുട്ടിപ്പുനമ്പ്യാർ, ഇവർക്കെല്ലാം സ്വന്തമായിട്ട് പറയാൻ മാത്രം ഒരു കഥയുണ്ടോ എന്നുള്ളൊരു ഒരു ചോദ്യം തന്നെയാണ്. പക്ഷേ തീർച്ചയായിട്ടും ഉണ്ട്. പ്രത്യേകിച്ചും തലക്കൽ ചന്തുവിന് അദ്ദേഹത്തിന്റെ പോരാട്ടം, അദ്ദേഹത്തിന്റെ മരണശേഷവും തുടർന്ന കുറിച്യരുടെ പോരാട്ടമൊക്കെ ചരിത്രമാണ് അല്ലെ. ഒരു ആ കാലത്ത് 18 അവസാന കാലത്തൊക്കെ ഒരു തരത്തിലും മുഖ്യധാരയിലേക്ക് വരാത്തൊരു സമൂഹമായിരുന്നു ആദിവാസികൾ. അവർക്ക് വ്യക്തിത്വം അല്ലെങ്കിൽ അസ്തിത്വം പകർന്നു നൽകിയയാളാണ് അന്നത്തെ ഭരണാധികാരിയായ പഴശ്ശിരാജാവ്. അയിത്തവും തൊട്ടുകൂടായ്മയും വർണ്ണവിവേചനവും ചാതുർവർണ്ണയൊക്കെ കൊടികുത്തി വാഴുന്ന കാലത്താണിത്. അന്ന് അയിത്തം കൽപ്പിച്ചാലും ചോദിക്കാനൊന്നുമില്ല, ഇന്നത്തെ പോലെയാ അല്ല. അപ്പൊ എന്നിട്ട് കൂടി പഴശ്ശിരാജാവിന്റെ ആ ഒരു വിശാലമായ കാഴ്ചപ്പാടിലൂടെ എല്ലാവരും ചേർത്ത് നിർത്തിയിരുന്നു. അത് തന്നെയാണ് പഴശ്ശി നൽകുന്ന ഒരു, അദ്ദേഹത്തിന്റെ സമരം നൽകുന്ന ഒരു സന്ദേശവും. ഈ തലക്കൽ ചന്തുവിന് തലക്കറ ചന്തു എന്ന് കൂടി വിശേഷിപ്പിക്കുന്നുണ്ട്. തലക്കറ എന്നൊരു സ്ഥലപ്പേരാണ്. തലക്കറ വയനാട്ടിലെ സവർണ വിഭാഗമാണ് ഈ കുറിച്ചന്മാർ. നമ്മൾ അവർണര് ആദിവാസികൾ എന്നൊക്കെ പറയല്ലോ, പക്ഷേ ശുദ്ധാശുദ്ധങ്ങൾ, അൺടച്ചബിലിറ്റിയും മറ്റ് ഐത്തങ്ങളും അതുപോലത്തെ ആചാരങ്ങളൊക്കെ നമ്മുടെ മലബാറിലൊക്കെ ബ്രാഹ്മണർക്ക് അല്ലെങ്കിൽ ക്ഷത്രിയന്മാർക്കൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ചതുർവർണ്ണത്തിൽ ഏറ്റവും ഉയർന്ന വർണ്ണമായിട്ട് നമ്മളിവിടെ കാണുന്നത് പോലെ അതേ പദവി ആർക്കുണ്ടായിരുന്നു? വയനാട്ടിൽ കുറിച്ചന്മാർക്കുണ്ടായിരുന്നു. അവരുടെ ജീവിത രീതി ഈ നായാട്ടും കൃഷിയും മറ്റൊക്കെ ആണെങ്കിൽ കൂടി അവിടുത്തെ ഒരു സവർണ വിഭാഗമാണ്. സവർണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എന്താണ് വർണ്ണം എന്ന് പറഞ്ഞാൽ?
2: നിറം.
0: ചാതുർവർണ്ണം എന്ന് പറഞ്ഞാൽ നാല് നിറം. എന്തൊക്കെയാ നാല് നിറം?
2: ബ്രാഹ്മണർ,
1: ക്ഷത്രിയ,
0: ശൂദ്രർ. അപ്പൊ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും വർണ്ണം, കളർ എന്ന് പേര് പറയാൻ കാരണം എന്താണ്? അവർക്കൊരു നിറം കൽപ്പിച്ചു കൊടുത്തിരുന്നു പണ്ടുള്ളവര്. എന്താണ് ബ്രാഹ്മണോ ശുഭ്രവർണ, എന്താ നിറം?
2: ശുഭ്രവർണ്ണ,
0: വെളുപ്പ്. ക്ഷത്രിയോ രക്തവർണ്ണ,
2: ചുവപ്പ്.
0: ചുവപ്പ്, ചൊക്ക ചൊക്ക വെളുപ്പ് എന്ന് പറഞ്ഞില്ലേ, ചുവന്ന് തുടുത്തവരായിരിക്കും. വൈശ്യോ പീതവർണം,
1: പീതാംബരം,
0: മഞ്ഞ. ശൂദ്രന്മാരുടെയാണ് കൃഷ്ണവർണം,
1: കറുപ്പ്.
0: അപ്പൊ ഇങ്ങനെ ഒരു വർണ്ണം കൽപ്പിക്കപ്പെട്ടിരുന്നു. അത് അവരുടെ ഡ്യൂട്ടി, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ചില നിറങ്ങളാവാം, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ നിറം കൊണ്ടൊരു പക്ഷേ ഈ ശൂദ്രരുടെ വർണ്ണമാണെങ്കിൽ കൂടി വയനാട്ടിലെ ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ള വർണ്ണത്തിൽപ്പെട്ടവരായിരുന്നു കുറിച്ചര്. അവിടെ മാളു എന്നൊരു കുറിച്ചപ്പെണ്ണ്, ചന്തുവിന്റെ അമ്മയുടെ പേര് മാളു ആണ് എന്ന് പറയപ്പെടുന്നുണ്ട്. നമുക്ക് തെളിവുകളൊന്നുമില്ല.
2: മാഷ പോഹിച്ചു പറയുന്നതാണോ?
1: മാഷക്ക് ഇഷ്ടപ്പെട്ട പേരായിരിക്കും മാളു.
2: അതെ മാഷേ.
0: അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പാടുണ്ടോ? നമ്മളിപ്പോ ഈ മാളു എന്ന പേര് കിട്ടുന്നത് വടക്കൻ ഐതിഹ്യമാല എന്ന പേരില് വനിതാ സെളയാവൂരിന്റെ ഒരു പുസ്തകമുണ്ട്. അതിലാണ് അദ്ദേഹം തലക്കൽ ചന്തു എന്നൊരു ലേഖനത്തിൽ ഈ പേര് പറയുന്നുണ്ട്.
2: മഷാരി വാണിദാസ് അളയാവൂര്,
1: നിനക്കറിഞ്ഞൂടാ? ഓറല്ലേ അളയാവൂരിലെ വാണിദാസേ.
0: വാണിദാസ് അളയാവൂര് വലിയ പണ്ഡിതനാണ്, വാഗ്മിയാണ്, ഗ്രന്ഥകാരനാണ്. അദ്ദേഹം ഒരു തവണ വയനാട്ടില് ഒരു പഴശ്ശി അനുസ്മരണത്തിന് പോയി. അദ്ദേഹവും കെ കെ എൻ കുറുപ്പും അദ്ദേഹം ഒരു ദിവസം നേരിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അവിടെ അനുസ്മരണം കഴിഞ്ഞപ്പോൾ കുറച്ച് ആദിവാസികളെ കണ്ടു, കുറിച്ചന്മാരായ കുറേ ആളുകളെ കണ്ടു. അവരൊക്കെ പറയുന്നത്

0: കണ്ണദാസുകളെ അവരൊക്കെ പറയുമ്പോൾ കൗതുകത്തോടു കൂടിയാണ് അവർ കേൾക്കുന്നത്. അവരുടെ മുതുമുത്തശ്ശന്മാരൊക്കെ അതിൽ കഥാപാത്രങ്ങളാണല്ലോ. അപ്പൊ അന്ന് കുറച്ച് പാട്ടുകളുണ്ട് ഞങ്ങളുടെ കയ്യിലെന്ന് പറഞ്ഞു. അവർ പാടാൻ തുടങ്ങി. ഓലകളോ കടലാസുകളിലൊന്നുമില്ല, അവരിങ്ങനെ പാടാൻ തുടങ്ങി. അപ്പം വണിദാസൻ അത് വലിയ കൗതുകം തോന്നുകയും അദ്ദേഹം പിന്നീട് അവരെ ഒരു പ്രത്യേക ദിവസം അവരെ വിളിച്ചു വരുത്തി റെക്കോർഡ് ചെയ്തിട്ട് കുറേ പാട്ടുകൾ ഉണ്ടായിരുന്നു. അതിന് വടക്കൻ കേരളത്തിലെ ഒരു വീരഗാഥ എന്നോ മറ്റോ പറഞ്ഞൊരു പുസ്തകം അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. പാട്ടാണ്, ആദിമ നിവാസികൾ പാടിക്കൊടുത്ത പാട്ട് ശബ്ദലേഖനം ചെയ്ത് രേഖപ്പെടുത്തിയാണ്. അത് വാമൊഴിയിലൂടെ വന്നതാണ്. ഒരു 100-150 വർഷം അവരുടെ അവർ പാടിക്കൊടുത്തവരുടെ അച്ഛന്മാർ അവരുടെ മുത്തശ്ശന്മാർ അങ്ങനെ പാടിപ്പാടി വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു അർദ്ധസത്യങ്ങളൊക്കെ അതിലുണ്ടാക്കും. എന്നാലും ഞാൻ പറഞ്ഞു വന്നത് ഈ പഴശ്ശി അതുപോലെ തലക്കൽ ചന്തു കുറിശന്മാരുടെ പങ്ക് ഇതൊക്കെ ഗവേഷണാത്മകമായി പരിശോധിച്ച ഒരാളെ തന്നെയാണ് അവർ, വാണിദാസ് ഇളയവർ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൃതിയിലെ ഈ മാളു എന്ന പേര് അദ്ദേഹത്തിന്റെ സംഭാവനയാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് ലഭിച്ച വിവരമാണോ നമുക്കറിയില്ല. ഏതായാലും ആരുടെ മാനസപുത്രിയല്ല,
1: അല്ല
0: തലക്കൽ ചന്തുവിന്റെ അമ്മയുടെ പേര് മാളു എന്ന് നമുക്ക് തൽക്കാലം വിശ്വസിക്കാം. നമുക്കറിയാം പഴയകാലത്ത് ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി ഒരുപാട് കാലം
1: കാത്തിരിക്കും.
0: എങ്ങനെ
2: പൂജ വഴിപാടുകൾ
0: പ്രാർത്ഥന അല്ലേ, അങ്ങനെ കുറെ പ്രാർത്ഥനയും വഴിപാടൊക്കെ ആയിട്ട് അങ്ങനെ പറക്കുന്ന കുട്ടിയായിരിക്കും വളരെ ധീരനായ മഹാനായ കുട്ടി. അതാണ് ചരിത്രം അല്ലെങ്കിൽ പുരാണം. ഇവിടെയും അതുപോലെയാണ്. അങ്ങനെ കുലദേവതയായ മലങ്കാരി, കട്ടുജാതിക്കാരാണ് മലങ്കാരി അമ്മ, കാളി. മലങ്കാരി അമ്മയുടെ മുന്നിൽ പാതിരാവിൽ പോലും അവർ ചെന്ന് പ്രാർത്ഥിക്കും. ഒടുവിൽ മലങ്കാരി അമ്മയുടെ മനസ്സ് അലിയും, മനസ്സ് തെളിഞ്ഞു. അങ്ങനെ മാളുപ്പെറ്റു, ഒരു കുഞ്ഞു പിറന്നു. ആ കുട്ടിയാണ് തലക്കൽ ചന്തു. ചന്തു എല്ലാവരുടെയും വാത്സല്യ ഭാജനമാണ്. കാര്യം എന്താണ്?
1: ആറ്റാറ്റ് നോറ്റ് കിട്ടിയ കുട്ടിയല്ലേ മാഷെ?
2: ആ നാറ്റാറ്റാറ്റാറ്റ് ആറ്റു നോറ്റുണ്ടായൊരുണ്ണി അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി.
1: സൂര്യച്ചി നിങ്ങൾക്ക് പാടാനാണെങ്കിൽ ഞാൻ വേറെ തന്നെ സിറ്റുവേഷൻ ഉണ്ടാക്കി.
2: സിറ്റുവേഷൻ നീ നേരത്തെ ആറ്റാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പാട്ട് ഓർമ്മ.
1: അതെ, അതവർ നിങ്ങളായിട്ട് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് പാടരുത്. ഞാൻ തരൂ തരൂ.
0: ശരി, എന്തായാലും നല്ല പാട്ടാണല്ലേ.
1: ആ പക്ഷെ പാട്ട് ഒറിജിനൽ നല്ല പാട്ടേനെ.
0: അങ്ങനെ ആറ്റുനോറ്റുണ്ടായ ചന്തു, ചന്തുവിനെ ആ ഗോത്രത്തിലെല്ലാവരും വളരെ പ്രിയപ്പെട്ട് ലാളിച്ചു വളർത്തലാണ്. അപ്പൊ അവരുടെ ആയോധനം, അതായത് ശാസ്ത്രങ്ങളും അസ്ത്രവിദ്യകളൊക്കെ പഠിക്കും. നമുക്ക് സംസ്കൃതം മറ്റൊക്കെ പഠിക്കാനുള്ള വഴികളൊന്നും ഒന്നില്ല അല്ലേ, കാട്ടുജാതിക്കാരായതുകൊണ്ട് ഒന്നും അവർക്ക് പാടില്ല. അവിടെ അവര് കെണിയമ്പറ്റ എന്ന ഒരു സ്ഥലമാണ് ചന്തുവിന്റെ പ്രധാനപ്പെട്ട സങ്കേതം. കണിയമ്പറ്റ എന്നും കെണിയമ്പറ്റ ഇന്നും ആ സ്ഥലം അവിടെ ഉണ്ട്, കെണിയമ്പറ്റ. ചന്തു പലപ്പോഴും അമ്പെയ്ത്ത്, ഇവരുടെ ആയോധനം വാളും പരിചയമൊന്നുമല്ല, അമ്പും വില്ലുമാണ് ഇവരെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. അതാണ് പിന്നെ കുന്തം, വാള് പരിച, അതുപോലെ ഉറുമി, അതൊക്കെ കുറച്ച് പരിമിതമായിട്ട് മാത്രമേ അവർ ഉപയോഗിക്കുള്ളൂ. കാരണം കാട്ടിലാണല്ലോ ഈ അമ്പും വില്ലും ഉപയോഗിക്കുന്നത്, വേട്ടയാടാനാണ്. വേട്ടമൃഗങ്ങള് എന്തിനാണ് വേട്ടയാടുന്നത്?
1: ഭക്ഷണം,
0: ആഹാരത്തിന് വേണ്ടിയാണ്. അതുപോലെ അതിന്റെ വേട്ടമൃഗങ്ങളുടെ തോല്, അതുപോലെ ചിലതിന്റെ കൊമ്പ്, അതൊക്കെ വിറ്റ് അതുമാണ് അവരുടെ ഉപജീവന മാർഗം ആ കാലത്ത്. അല്ലാതെ ആളുകളെ ഏറ്റുമുട്ടി കൊല്ലാനൊന്നും ആയിരുന്നില്ല. കെണിയാമ്പറ്റ എന്ന സ്ഥലത്തിന് പേര് വരാനൊരു കാരണമുണ്ട്. ഇവരുടെ ഈ അസ്ത്രവിദ്യയിൽ അർജുനനേക്കാളും അല്ലെങ്കിൽ അർജുനനോളം ഇങ്ങനെയൊക്കെ പറയും, അല്ലെങ്കിൽ കർണനോളം,
2: കർണനോളം.
1: ഓ ഓ, വൃഷാലി ഉണർന്നു.
0: ആ അങ്ങനെ കർണനെ പോലെ അർജുനനെ പോലെയുള്ള പോരാളികളാണ്, ധനുർധരന്മാരാണ്, വില്ലാളി വീരന്മാരാണ്. ഇവരുടെ ഒരു രീതി കെണിയമ്പ് തൊടുത്തു വെക്കും. വളരെ ദൂരെ നിന്നുള്ള ശത്രുക്കളെ ആക്രമിക്കാൻ വേണ്ടി ഇവരവിടെ നിൽക്കണമെന്നില്ല, റിമോട്ട് കൺട്രോളാണ് കെണിയമ്പ്. ഒരു പ്രത്യേക തരത്തിൽ ഒരു അമ്പ് അവിടെ തൊടുത്തു വെക്കും. ഒരു വള്ളിയും മറ്റോ പിടിച്ചു വലിക്കുമ്പോൾ ആ അത് തൊടുത്തങ്ങോട്ട് പോകും. നമ്മളിപ്പോ പക്ഷികളെ മറ്റൊക്കെ കെണി വെക്കുന്നില്ലേ, അത് ഏതിലെങ്കിലും ചെറിയ കമ്പിൽ ചവിട്ടുമ്പോൾ അത് റിലീസായി, അത് അതുപോലെ കെണിയമ്പ് വെക്കുന്ന, അതിന് നമുക്ക് അതിന്റെ ടെക്നോളജിയെ കുറിച്ച് കൂടുതൽ അറിയില്ല, അത് ഉപയോഗിച്ചിരുന്നു. അതൊരു കഥയല്ല, യാഥാർത്ഥ്യം തന്നെയാണ്. ഈ കെണിയമ്പ് വെച്ചൊരു സ്ഥലമാണ് കെണിയാമ്പറ്റ എന്ന സ്ഥലം. ശത്രുക്കളെ എഴുതു വീഴ്ത്താൻ വേണ്ടി പല സ്ഥലങ്ങളിലും ഈ കെണിയമ്പുണ്ടോ, നമ്മൾ അറിയാതെ ഏതെങ്കിലും ഒരു വള്ളി ചവിട്ടിപ്പോയാൽ അല്ലെ കാലിന് കുടുങ്ങി വലിഞ്ഞാൽ അതൊരു വില്ലിന്മേലേക്കുള്ള ഒരു മെസ്സേജ് ആയിരിക്കും. ഉണ്ടല്ലേ. അപ്പോ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഗൊറില്ല യുദ്ധമുറ കൂടാതെ കെണിയമ്പ് വെച്ച് ശത്രുക്കളെ കീഴ്പ്പെടുത്തുന്ന വിവരവും അല്ലെങ്കിൽ ഒരു വിദ്യയും ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. ഈ ചന്തു കോട്ടയത്ത് രാജാവിന്റെ അല്ലെങ്കിൽ പഴശ്ശിരാജാവിന്റെ ആളായിട്ട് മാറുന്നത് എപ്പോഴാണ്? നമുക്കറിയാം പഴശ്ശിക്കോവലകം 1796 April 23 മേഡം 10 കൊള്ളയടിക്കപ്പെടുന്നത്. അന്ന് പഴശ്ശിത്തമ്പുരാനും സംഘവും അവിടെ നിന്ന് രക്ഷപ്പെട്ട് തൊടീക്കളം മണത്തണ വഴി പോവുകയാണ്. പിന്നെ ആ പോക്കാണ് യഥാർത്ഥത്തിൽ വയനാട്ടിലേക്കുള്ള യാത്ര തുടരുന്നത്. പക്ഷെ അത് നേരിട്ട് പോകുന്നില്ല, പിന്നീട് ഇംഗ്ലീഷ് കമ്പനിയുമായിട്ട് ഒരുപാട്.

0: നെഗോഷിയേഷൻ നടത്തുകയും പഴശ്ശിക്കോവിലേക്ക് നിന്ന് കൊള്ളയടിച്ച പണം മറ്റൊക്കെ തിരിച്ച് വാങ്ങിക്കാൻ വേണ്ടി കേസൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ പിന്നീട് വയനാട്ടിലേക്ക് ചെല്ലുന്നു. വയനാട്ടിലേക്ക് പഴശ്ശി സ്വീകരിക്കുന്നത് എടച്ചേനെ കുങ്കനാണ്. എടച്ചേനെ കുങ്കൻ്റെ കീഴിലുള്ള ഒരു യോദ്ധാവാണാര് തലക്കൽ ചന്തു. അപ്പോൾ തലക്കൽ ചന്തു സാധാരണ ഒരു സൈനികനായിരുന്നു. പക്ഷേ പിന്നീട് തലക്കൽ ചന്തുവിനെ കുറിച്ചപ്പടയുടെ കമാൻഡർ ഇൻ ചീഫാക്കി മാറ്റുകയാണ്, പ്രധാനപ്പെട്ട ആളാക്കി മാറ്റുക. അതുകൊണ്ടാണ് സൈന്യാധിപൻ. തലക്കൽ ചന്തു മരിച്ചപ്പോൾ എടച്ചേനെ കുങ്കൻ പറയുന്നുണ്ട്, എൻ്റെ വലങ്കൈയാണ് നഷ്ടപ്പെട്ടതെന്ന്. ഓർക്കേണ്ടത് ഈ എടച്ചേനെ കുങ്കൻ നായരാണ്, വർണ്ണവ്യവസ്ഥ അനുസരിച്ച് സവർണനാണ് അല്ലേ. ഒരു ജാതി കാട്ടുജാതിക്കാരനാണ് ആര്, തലക്കൽ ചന്തു. പക്ഷേ രണ്ടുപേരും തോളോട് തോൾ ചേർന്നിട്ടാണ് രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്തത്. പഴശ്ശിപ്പടയുടെ ഒരു പരിച്ഛേദം അതാണ്. എല്ലാ തരത്തിലും ആളുണ്ട്, എല്ലാ മതം, എല്ലാ ജാതി, എല്ലാ തരം സാമ്പത്തിക നിലവാരമുള്ള ആള്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അങ്ങനെ വയനാട്ടിലേക്ക് പഴശ്ശിയുടെ താവളം വരുമ്പോൾ എടച്ചേനെ കുങ്കനാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നവര് തലക്കൽ ചന്തുവിന്. ഒരു ദിവസം കുറച്ച് കോളനികളിൽ ഇംഗ്ലീഷ് കമ്പനി പിരിവിന് വരും, നെല്ല് പിരിക്കാൻ വേണ്ടി നിർബന്ധപൂർവ്വം നെല്ല് പിരിച്ചെടുക്കും. കാരണം കുറച്ചര് അധ്വാനിച്ചുണ്ടാക്കുന്ന നെല്ലാണ്. കമ്പനി പട്ടാളക്കാർക്ക് അതുപോലെ കൊൽക്കാരന്മാർക്ക് അവർക്കൊക്കെ ആഹാരം കഴിക്കാനും അവർക്ക് വിൽപ്പന നടത്താനും എന്തു വേണം, നെല്ലും മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ വേണം. ഇപ്പം കുറിച്ചുകൂടിൽ അവർ അധ്വാനത്തിൻ്റെ ഭാഗം അവിടെ സൂക്ഷിച്ചു വെച്ച് കുറിച്ചുകൂടലുകളിൽ റെയ്ഡ് ചെയ്യാൻ വേണ്ടി ആര് വരും, ഇംഗ്ലീഷ് പട്ടാളം വരും, കോൽക്കാരന്മാർ വരും. അപ്പോൾ ഒരു ദിവസം ഒരു കോളനിയിൽ ഇവർ വന്ന് ബലപ്രയോഗത്തോടുകൂടി നെല്ല് പിരിച്ചെടുക്കുമ്പം അവിടത്തേക്ക് ആര് വരുന്നു, കുങ്കൻ നായർ വരുന്നു, എടച്ചേനെ കുങ്കൻ നായർ വരുന്നു. കുങ്കൻ നായർ അപ്പാട് ആ കോൽക്കാരൻ ഇംഗ്ലീഷ് ഓഫീസർ കൊന്നുളഞ്ഞു. അപ്പോഴത്തേക്കും അവിടെ വലിയ ആളുകളായി, ബഹളമായ ആൾക്കൂട്ടമായി. അവിടെ നിന്നാണ് ആദ്യമായിട്ട് നമ്മുടെ ചന്തുവിൻ്റെ രംഗപ്രവേശം. അതിന് കുങ്കൻ നായരെ വലിയ രീതിയിൽ സഹായിച്ച ആളാണ് ചന്തു. പിന്നെ തമ്പുരാൻ വന്നപ്പോൾ തമ്പുരാന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പിന്നെ ഒരുപക്ഷെ തലക്കൽ ചന്തുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാട്ടം എന്ന് പറഞ്ഞാൽ 1802 ഒക്ടോബർ 11
1: നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നത് ഒക്ടോബർ 11
0: ഒക്ടോബർ 11 അപ്രതീക്ഷിതമായൊരു ആകസ്മികമായൊരു യാദൃശ്ചികതയാണ്. നമുക്ക് ഒക്ടോബർ കഴിഞ്ഞാൽ അടുത്ത മാസം നവംബറാണ്. നവംബറിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് നവംബർ 15.
1: നവംബർ 30
0: അത് പഴശ്ശി രക്തസാക്ഷി ദിനം. പക്ഷേ തലക്കൽ ചന്തു രക്തസാക്ഷി ദിനം
1: നവംബർ 15.
0: അപ്പം ചന്തുവിന്റെ കഥ പറയേണ്ട സമയം തന്നെയാണിതല്ലേ.
1: അപ്പൊ ഒക്ടോബർ 11 എന്ന മാസം സംഭവിച്ചു.
0: ഒക്ടോബർ 11 പനമരം കോട്ട ആക്രമണം. പഴശ്ശിയുടെ രണ്ടാം പഴശ്ശി യുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറ്റാക്കാണ്, സമരമാണ്, വിജയിച്ച സമരമാണ് പനമരം കോട്ട ആക്രമണം. നമുക്കറിയാം പഴശ്ശി രാജാവിന്റെ യുദ്ധം തുടങ്ങുന്നത് വെളിച്ചപ്പാടുകളുടെ വെളിപ്പാടുകളിലൂടെ ആയിരിക്കും. പല ദൈവങ്ങളും മലദൈവങ്ങളോടും ചോദിക്കും. അപ്പം അതിൻ്റെ ഉത്തരവ് കിട്ടിയപ്പിന് യുദ്ധം തന്നെയാണ്. അങ്ങനെ 1802 ഒക്ടോബർ 11 പനമരം കോട്ട ആരുടെ കൈകളിലാണ് അന്നുണ്ടായത്? ഇംഗ്ലീഷ് കമ്പനിയാണ്. കൊൽക്കാരന്മാരും സായിപ്പന്മാരും അവിടെ ക്യാമ്പ് ചെയ്യലാണ്. പിന്നെ മാത്രമല്ല ആദിവാസികളെയും പഴശ്ശിയുടെ പടയാളികളൊക്കെ അവിടെ പിടിച്ച് തടങ്കലിലിട്ടിട്ടുണ്ട്. ഈ പനമരം കോട്ട ഏതാണ്ട് 150 വരുന്ന കുറിച്ചന്മാരുടെ പടയാളികൾ. തലക്കൽ ചന്തുവാണ് നേതൃത്വം, കുങ്കന്നായിരുന്നില്ല. തലക്കൽ ചന്തു നേരിട്ട് ഓപ്പറേറ്റ് ചെയ്തൊരു സംഭവമായിരുന്നു, സൈനിക ഓപ്പറേഷനാണ്. അവിടെ മുഴുവൻ പേരെയും കൊന്നുകളഞ്ഞു.
1: അയ്യോ, പിന്നെ കൊല്ലണ്ടേ? നീന്തല് ഇത്ര സങ്കടം പറയുന്നേ? പാവപ്പെട്ട ആദിവാസികളുടെ നെല്ല് പിടിച്ചു വരിക്കില്ലേ അവര് ചെയ്തത്? മാഷേ, ഇവിടെ രാജ്യദ്രോഹിയാ, തുറങ്കിലിടക്കണം.
0: രാജ്യദ്രോഹിയായിട്ട് പ്രഖ്യാപിക്കല്ലേ. എന്തായാലും ഒരു ജീവൻ നഷ്ടപ്പെട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഉയർന്നു വന്ന ഒരു
1: ആത്മരോധനമാണല്ലേ. അതെ, അത് മനുഷ്യന്മാർക്കേ മനസ്സിലാവും.
0: തൽക്കാലം അവിടെ നിൽക്കട്ടെ, അവരൊക്കെ കൊല്ലപ്പെടേണ്ടവർ തന്നെയാണ്. സൂര്യ പറഞ്ഞ പോലെ നമ്മുടെ നാടിനെ അതിക്രമിച്ച് കയറുക, പാവപ്പെട്ടവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരിക അല്ലേ, അതൊക്കെ ചെയ്തവരാണ്. ഏതായാലും ക്യാപ്റ്റൻ ഡിക്കിൻസൺ അതുപോലെ ലെഫ്റ്റനന്റ് മാക്സ്വെൽ രണ്ട് പ്രധാനപ്പെട്ട ഓഫീസർമാർ ഉൾപ്പെടെ തലക്കൽ ചന്തുവിൻ്റെ ഈ കത്തിയമ്പില് വീണുപോയി. 70 soldiers 70 English പട്ടാളക്കാർ. ആ പനമരം കോട്ട 100% ഇംഗ്ലീഷുകാരിൽ നിന്ന് മുക്തമാക്കി മോചിപ്പിച്ചു. അവർക്കന്ന് കിട്ടുന്ന അവർ കൊണ്ടുപോയ വസ്തുക്കളുടെ ഒരു ലിസ്റ്റ് ഈ രേഖകളിലുണ്ട്. 112 തോക്ക് ഞാൻ പറഞ്ഞു. ഈ തോക്കുകളാണ് പിന്നീട് ഇവർക്കെതിരെ, കമ്പനിക്കെതിരെ ഉപയോഗിക്കുന്നത്. 6 പെട്ടി വെടിക്കോപ്പ് 6000 രൂപ ഇതൊക്കെ സമാഹരിച്ചു. ഇതോടുകൂടി കമ്പനിക്ക് തലവേദനയായി. ആരെക്കൊണ്ട്? ചന്തുവിനെ കൊണ്ട്. കാരണം അവിടുത്തെ പഴശ്ശിരാജാവിന്റെ ശക്തി എന്ന് ചോദിച്ചാൽ ചന്തുവാ. ചന്തുവിന്റെ ആക്രമണം എവിടെ നിന്നാണ് പറയുകയില്ല.
1: നമ്മള് സിനിമ കണ്ടിട്ടില്ലേ, വലിയ മരത്തുമ്പോ 100 വീണിട്ട് അപ്പടം പെയ്യുന്ന കേരളവർമ്മ പഴശ്ശിരാജയിലെ. സിറ്റുവേഷൻ ആയില്ലേ, ഞാൻ പറയൂ. യേശുദാസ് എല്ലാം പാടി നല്ല സ്റ്റൈലാക്കിയ പാട്ടാ, പക്ഷെ അതിന്റെ ഇടക്ക് കോറസ് ഉണ്ട്. അതെ, കോറസ് ഉണ്ട്.
0: നമുക്ക് ഈ മരങ്ങളിൽ നിന്നൊക്കെ വള്ളിപ്പടർപ്പിലൂടെ ഊർന്നിറങ്ങി വന്ന ആദിവാസി

0: കാഴ്ച കാണുമ്പോ മനസ്സിൽ ഓടി വരുന്ന പാട്ട് അത് തന്നെയാണ് അശ്വിനി അല്ലേ? നമുക്ക് സൗരത്തിലെ സൂര്യ പിന്നീട് പാടിക്കോട്ടെ,
1: നമുക്ക്
0: കഥയിലേക്ക് പോവാം. കാരണം ഇവിടെ ഇംഗ്ലീഷ് ദേഷ്യം പിടിച്ചിരിക്കുന്നുണ്ട്. ആരെ കണ്ടിട്ട്?
1: ചന്തുവിനെ
0: കൊണ്ട്. ഇതുപോലെ എവിടുന്നാണ് ചന്തുവിന്റെയും കൂട്ടാളികളുടെയും ആക്രമണം വരിക എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. ഒരു ചെറിയ നീർച്ചാലും മതി, അല്ലെങ്കിൽ ഒരു ചെറിയ പാറക്കല്ലും മതി, അതിന്റെ പിറകിലുണ്ടാവും. ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിൽ വലിയ ആൾനാശം. ഇംഗ്ലീഷ് കമ്പനിയുടെ കൈകളിൽ യന്ത്രത്തോക്കുകളാണ്. ഒരു പിസ്റ്റൾ വലിച്ചാൽ തീയുണ്ട പോകും. പിസ്റ്റൾ നിറയ്ക്കാൻ ഒരുപാട് സഹായികളുണ്ട്. അവരുടെ കയ്യിൽ വലിയ കാട്ടിലൂടെ നടക്കേണ്ട കാലുറകളുണ്ട്, തൊപ്പിയുണ്ട്, വേഷം ശരീരം മുഴുവനും മറക്കുന്ന വസ്ത്രങ്ങളുണ്ട്. ഇതൊന്നും ഇല്ല ആർക്ക്? ആദിവാസികൾക്ക്. അവർക്ക് വളരെ പ്രാകൃതമായ ആയുധങ്ങൾ മാത്രമേ ഉള്ളൂ, അമ്പും വില്ലും മാത്രം. അപ്പോൾ അത് എടുത്താണ് പ്രയോഗിക്കുന്നത്. ഒരു തരത്തെ സേഫ്റ്റി സുരക്ഷാ മുൻകരുതലുകളും ഇല്ലാതെ, എന്നിട്ട് പോലും പ്രാകൃത ആയുധങ്ങൾക്ക് മുമ്പിൽ ഈ പരിഷ്കൃത ആയുധങ്ങൾ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ അവിടെ കണ്ടത്. വയനാട്ടിലെ തലക്കൽ ചന്തുവിൻ്റെ തേർവാഴ്ചയായിരുന്നു. ഒരു തരത്തിലും എവിടെയും ഇംഗ്ലീഷുകാർക്ക് രക്ഷയില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ ഏതു വിധേനയും ചന്തുവിനെ കൊടുക്കണമെന്ന് അവർ തീരുമാനിച്ചു. ഒരുപക്ഷെ പഴശ്ശിരാജാവിനെ കീഴ്പ്പെടുത്താനുള്ള ഏക മാർഗം എന്താണ്? ചന്തുവിനെ പിടിക്കുക. ചന്തു ജീവിച്ചിരിക്കുന്ന കാലത്തോളം പഴശ്ശിയെ പിടിക്കാൻ പറ്റില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അങ്ങനെയാണ് ചന്തുവിനെ അവർ പിടിക്കുന്നത്. 1805 നവംബർ 15 തീയതിയാണ് ചന്തുവിനെ ഒരു കുടിലിൽ വെച്ച് പിടിക്കുന്നു. പിന്നീട് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. കുളിമര ചുവട്ടിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് വെടിവെച്ച് കൊന്നു. അതിനുശേഷം മരത്തിൽ എല്ലാവരും കാണിക്കെ കെട്ടിത്തൂക്കിയെന്നാണ് കഥ.
1: സിനിമയിൽ അങ്ങനെയുണ്ടല്ലോ കെട്ടിത്തൂക്കുന്നത്. മനോജ് കെ ജയൻ അവതരിപ്പിച്ച കഥാപാത്രം.
0: അതെ, മനോജ് കെ ജയനാണ് ഹരിഹരന്റെ MT ആ സിനിമയിൽ തലക്കൽ ചന്തുവായിട്ട്. അവിടെ പിടിക്കപ്പെട്ട ചന്തുവിനെ അങ്ങേറ്റം പീഡിപ്പിച്ച് മർദ്ദിച്ച് വലിച്ച് കൊണ്ടുവരുന്നു. എന്നിട്ട് ജനങ്ങളൊക്കെ നോക്കി നിൽക്കുകയാണ് തൂക്കിക്കൊല്ലുന്നത്. അത് കമ്പനിയുടെ ഒരു രീതിയാണ്. എന്തുകൊണ്ട്? പേടിപ്പിക്കാൻ വേണ്ടി. കമ്പനിയോട് കളിച്ചാൽ ഇതായിരിക്കും ഫലം. അങ്ങനെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ
1: ചന്തുവിന്റെ മരണത്തെ കുറിച്ച് വേറെയും പറയുന്നുണ്ടല്ലോ.
0: ചന്തുവിന്റെ മരണത്തെക്കുറിച്ച് ഈ രേഖകൾ, ചരിത്ര രേഖകൾ, വില്യം ലോഗന്റെ മലബാർ മാനുവലും KK കുറുപ്പിന്റെ പഴശ്ശി സമരങ്ങൾ തുടങ്ങിയ പുസ്തകങ്ങളിലുള്ള വിവരങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. പക്ഷെ അത് കൂടാതെ ആദിവാസികളുടെ പാട്ടുകളിലൊക്കെ മരണത്തെക്കുറിച്ച് മറ്റ് കഥകളുണ്ട്. നമ്മളിപ്പം പഴശ്ശിരാജാവിന്റെ മരണത്തെക്കുറിച്ച് പോലും പല കഥകളുണ്ടല്ലോ. അതിലൊരു കഥ ഇങ്ങനെയാണ്. ചന്തുവിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു.
1: നീലിയല്ലേ മാഷേ അത്? അതെ,
0: നീലിയല്ല. നമുക്ക് നീലിയുടെ കഥ പറയാം, ഇപ്പം തന്നെ പറയാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മരിച്ച കാര്യം ഇങ്ങനെ നമുക്ക് നോക്കാം. ഭാര്യയുടെ പേര് നീലിയാണെന്ന് അറിയില്ല. ഈ വനിതാസും KK കുറുപ്പൊന്നും അത് പറഞ്ഞിട്ടില്ല. നീലി ആദിവാസികളുടെ പേരുകളിൽ ഉപയോഗിക്കുന്ന ഒരു പേര് തന്നെയാണ്. മറ്റൊരു നീലി കഥയിൽ കോട്ടയം കഥകളിൽ വരുന്നുണ്ട്. ഒരു ദിവസം രണ്ടു പേര് ചന്തുവിന്റെ ഭാര്യയെ കാണാൻ ചെന്നു. അവരെ കയ്യിൽ വലിയൊരു കിഴി ഉണ്ടായിരുന്നു. ആ കിഴി നിറയെ സ്വർണ്ണ നാണയം. പണമില്ലാത്ത കാലല്ലേ അശ്വിനി?
1: അതെ. എങ്ങക്കിഷ്ടപ്പെട്ടത് നിങ്ങൾ പറഞ്ഞ്, നിനക്കിഷ്ടപ്പെട്ടത് നീയും.
0: എന്തായാലും വലിയ ഓഫറുമായിട്ടാണ് അവിടെ പോകുന്നത്. ഇതില് ചന്തുവിന്റെ ഭാര്യയുടെ സഹോദരനും കൂടി ഇവരെ കൂടി ഉണ്ടായിരുന്നു. ആരാണ് വന്നത്? കമ്പനിയുടെ ആളുകളാണ്. എന്താണ്, എന്തായിരിക്കും ആവശ്യം?
1: ചന്തുവിനെ വിലക്കെടുക്ക്,
0: ചന്തുവിനെ പിടിക്കാൻ സഹായം അല്ലേ? അതിനു വേണ്ടിയിട്ടാണ്, ചന്തുവിനെ പിടിക്കാനുള്ള സഹായത്തിന്
1: വേണ്ടിയിട്ടാണ്
0: രണ്ടാം ഭാര്യയെ സ്വാധീനിക്കുന്നത്.
1: പക്ഷെ സ്വാധീനിക്കാൻ പറ്റൂലല്ലോ മാഷേ, ഭാര്യയല്ലേ.
0: അതെ, ഭാര്യയെ സ്വാധീനിക്കാലോ.
1: നിങ്ങള് തിരക്കാക്കലെ സൂര്യച്ചി മുറത്ത് കയറി കൊത്തല്ല മാഷെ, പറയട്ടെ. എന്നാലും
0: അതായത് ഈ പണത്തിനും പൊന്നിനും മോഹമുള്ള ഒരു സ്ത്രീയായിരുന്നു ചന്തുവിന്റെ രണ്ടാം ഭാര്യ. അപ്പൊ ഒരുപാട് കിഴിനിറയെ പൊന്ന് കണ്ടപ്പോൾ മഞ്ഞളിച്ചു പോയി. ഇനിയും തരാം കാര്യങ്ങൾ സാധിച്ചാൽ എന്ന് ഒരു ഓഫറും കൊടുത്തു. അപ്പൊ അങ്ങനെ ചില എന്തെങ്കിലും ചില സൗന്ദര്യ പണക്കൊക്കെ അവിടെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകും. അതൊക്കെ മുതലെടുക്കലാണല്ലോ. ഈ ആംഗ്ലേയും അതുപോലെ ഇംഗ്ലീഷുകാരുടെ ആളുകളായ രണ്ടുപേരും കൂടി ചേർന്ന് രണ്ടാം ഭാര്യ ശരിക്കും വിലക്കെടുത്തു. വലിയ പണം കൊടുത്തിട്ട് എന്ത് വേണം അവര്? ചന്തുവിന്റെ കയ്യില് വീര്യം കൂടിയ ഒരു ഉറുക്കും നൂലുണ്ട്. അത് മാത്രമല്ല, എപ്പോഴും ചന്തു കിടന്നുറങ്ങുമ്പോൾ തന്റെ വില്ലും അമ്പുകളും കിടക്കുന്ന കിടക്കൊക്കെ അല്ലെങ്കിൽ പായക്കെടുത്ത് തന്നെ വെക്കും. അതെടുത്ത് മാറ്റണം. അല്ലാതെ മറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പാല് വിഷം കലത്തി ഇങ്ങനെ അല്ലേ? അതൊന്നുമല്ല ഇവിടെ പറഞ്ഞത്. ഈ കാര്യമാണ് അവർ പറഞ്ഞത്. ചന്തു ഭാര്യ വീട്ടിൽ വന്നെത്തി. ഒന്ന് സംശയിച്ചില്ലല്ലോ, ഭാര്യയെ വളരെ ഇഷ്ടമാണ്, വേറെ സംശയിക്കാനൊന്നുമില്ല. ഒരുപാട് പോരാട്ടങ്ങളൊക്കെ കഴിഞ്ഞൊരു ദിവസമായിരുന്നു. ഒന്ന് മയങ്ങി. ഈ സമയത്താണ് ഭാര്യ മലക്കാരിയുടെ മഹാശക്തി കുടികൊള്ളുന്ന കൈത്തണ്ടയിലെ ഉറുക്കും തണ്ടും. നമുക്ക് പണ്ട് ദേഹരക്ഷ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അല്ലേ? ശത്രുക്കളൊന്നും ആക്രമിക്കാൻ പറ്റില്ല ആ ഉറുക്കുന്നോലൊക്കെ ഉണ്ടെങ്കിൽ. വടക്കൻ പാട്ട് കഥകളിലൊക്കെ അത് ധാരാളമുണ്ട്. പച്ചുളിയോദയനന്റെ കഥയിൽ നമ്മളത് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു വിശ്വാസം മന്ത്രച്ചരടാണത്. അത് മെല്ലെ അഴിച്ചെടുത്തു ചന്തു അറിയാതെ ഉറങ്ങിക്കിടക്കുമ്പോൾ. മാറിൽ വിലങ്ങനെ, അതായത്

0: വില്ല് മാറലിങ്ങനെ ബലങ്ങനെ വെക്കും ഉറങ്ങുമ്പോഴും. ആ കാരണം ഏത് സമയത്തും ശത്രുക്കൾ വരും. ശത്രുക്കൾ വന്നാൽ ആയുധം എടുക്കാൻ പോവാൻ പോലും സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് മാറല് വില്ലിനത്ര വലിയ കനന്നുണ്ടാവില്ലല്ലോ. അതിൻ്റെ ഒരു ഭാഗം നെഞ്ചിലിങ്ങനെ ക്രോസ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. ഭാര്യ നല്ല ഗാഠനിദ്രയാണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മെല്ലെ ആ വില്ലെടുത്തങ്ങ് മാറ്റി. ഈ സമയത്താണ് കാത്തിരിക്കുന്ന വെള്ളപ്പട പുറത്തുണ്ട്. അവർക്ക് സിഗ്നൽ കൊടുത്തു. എന്താണ്, ചന്തു നിരായുധനാണ്, കൊല്ലാൻ പറ്റുന്ന പാകത്തിലായി. കാരണം അദ്ദേഹത്തിനെ കൊല്ലാൻ പറ്റാതിരിക്കാൻ കാരണം മന്ത്രച്ചരടന്റെ ശക്തിയുണ്ട്, അതിപ്പോ ഇല്ല. മറ്റൊന്ന് ആയുധമില്ല, അമ്പട് തൊടുക്കാൻ വില്ല് നെഞ്ചിലില്ല. ഉടനെ തന്നെ പുറത്ത് കാത്തിരിക്കുന്ന വെള്ളപ്പടയാളികൾ ആ വീട്ടിലേക്ക് ഇരച്ച് കയറുകയും നിരായുധനായ ചന്തുവിനെ
1: കൊന്നു
0: കൊല്ലുകയും ചെയ്തു.
1: ചതി ഇപ്പൊ ഇവിടെയും ചതി. ചന്തുവിന്റെ പേരിന്റെ കൂടെ എപ്പോഴും ചതി ഉണ്ടാവും.
0: ചതിയൻ ചന്തു അല്ലേ, ചതിയൻ ചന്തുമാരുടെ കഥകൾ ധാരാളം ഉണ്ട്.
2: രണ്ടാം ഭാര്യക്ക് എന്തെങ്കിലും സംഭവിച്ച
0: ഈ ചന്തുവിന്റെ മരണം, ദുർമരണം, കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആ നാട്ടുകാരൊക്കെ ഓടിക്കൂടി. കാരണം ചന്തു അപ്പോഴത്തേക്കും വളരെയധികം പ്രശസ്തനായിരുന്നു. കേവലം ഒരു യോദ്ധാവ് മാത്രമല്ല, വയനാടിന്റെ മൊത്തം കമാൻഡർ ഇൻ ചീഫാണ്. പഴശ്ശിരാജാവിന്റെ പടയാളികളുടെ പ്രധാനപ്പെട്ട സർവ്വസൈന്യാധിപനാണ്. കുറിച്ചിപ്പട പഴശ്ശിരാജാവിന്റെ പ്രധാനപ്പെട്ട ഒരു പടയല്ലേ. നായർപടയുടെ കമാൻഡ് എടശനക്കുങ്കനും കുറിച്ചിപ്പടയുടേത് തലക്കൽ ചന്തുവിനാണ്. അപ്പൊ അങ്ങനെ വലിയൊരു ആളാണ് കൊല്ലപ്പെട്ടത്. എല്ലാവരും അവിടെ വന്നു. ചന്തുവിന്റെ ഈ പിന്നെ അവസ്ഥ കണ്ടെല്ലാവരും വളരെ സങ്കടപ്പെടുകയാണ്. അങ്ങനെ രണ്ടാം ഭാര്യ ഈ കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ആകെ സമനില തെറ്റി. അവര് ഭ്രാന്തിയെ പോലെ ഓടുകയാണ്. എവിടത്തേക്ക്?
1: പുഴയിലേക്ക്.
2: അതൊരു സിനിമാ പാട്ടല്ലേ?
1: അതെ, അതുപോലെ ഇവര് ഓടിയിട്ടുണ്ടാവുമല്ലോ. പക്ഷെ നിങ്ങളത് പാടണ്ട.
2: എന്തായാലും ഞാൻ അത് പാടൂ. ആ രണ്ടാം ഭാര്യ ഓടുന്ന കേൾക്കുമ്പോ എനിക്ക് ആ സിനിമാ പാട്ടിലെ വലിയ ഓർമ്മ വരുന്നു. മാത്രല്ല പുഴയിലേക്കല്ലേ പോന്നേ.
0: ശരി, അത് സൗരത്തില് സൂര്യ പാടി അശ്വിനെ കേൾപ്പിക്കും. നമ്മുടെ ഈ രണ്ടാം ഭാര്യ, ചന്തുവിന്റെ രണ്ടാം ഭാര്യ പോകുന്നത് കബനി നദിയിലേക്കാണ്. വയനാട്ടിൽ ഒഴുകുന്ന നദി കബനിയാണല്ലോ. അവിടെ ആത്മഹത്യാനല്ല കേട്ടാ. ഒരു പാത്രം നിറയെ വെള്ളം എടുത്ത് വന്നിട്ട് ഭ്രാന്തിയെ പോലെ ചന്തുവിന്റെ കിടപ്പ് നാവ് പുറത്തേക്ക് നീട്ടിയിട്ടാണ്. വല്ലാത്തൊരു ഭീകരമായൊരു ദൃശ്യമായിരുന്നത്. ആ നാവിലേക്ക് കബനി നദിയിൽ നിന്ന് കൊണ്ടുവന്ന കുടത്തിൽ കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നാവപ്പാട് ഉള്ളിലേക്ക് ഉൾവലിഞ്ഞു അത്ര. ആ അവസാന വെള്ളം കൊടുത്തു അങ്ങനെ കണ്ടടഞ്ഞു. പിന്നീട് ഈ രണ്ടാം ഭാര്യ എന്ത് സംഭവിച്ചൊന്നും അറിയില്ല. അതോടുകൂടി തലക്കൽ ചന്തുവിന്റെ കഥയും കഴിഞ്ഞു.
2: അവര് റിച്ച് ആയിട്ടുണ്ടാവും, കാരണം സ്വർണ്ണ നാണയല്ലേ കൊടുത്തിന്.
1: ഭ്രാന്ത് പിടിച്ച് ഏതെങ്കിലും പുഴ പോയി വീണിട്ടുണ്ടാവും.
2: ഏ, അത് അഭിനയം മാത്രമാണ്.
0: തലക്കൽ ചന്തുവിന്റെ സ്മാരകം ഇപ്പോഴും നമുക്ക് വയനാട്ടിൽ കാണാം. അദ്ദേഹത്തെ കെട്ടിത്തൂക്കിയ ഈ കോളിമരം ഒരു സ്കൂളിന്റെ കോമ്പൗണ്ടിലാണ്. 2012 അവിടെ ഈ തലക്കൽ ചന്തു സ്മാരകം സ്ഥാപിച്ചു. അവിടെ തലക്കൽ ചന്തുവിന്റെ കാലത്ത് ഉപയോഗിച്ച ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. പഴശ്ശിയുടെ കഥകളിലെ ഒരു പ്രധാനപ്പെട്ട എപ്പിസോഡാണ് തലക്കൽ ചന്തു. പനമരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് പിന്നിൽ ഇപ്പോഴും നമുക്ക് ആ ധീര യോദ്ധാവിന്റെ സ്മാരകം കാണാം.
2: മാഷ് നേരത്തെ ഒരു നീലിയുടെ കഥ പറയാന്ന് പറഞ്ഞില്ലേ.
0: സിനിമയിലൊക്കെ തലക്കൽ ചന്തുവിന്റെ ഭാര്യ ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ, അത് നീലിയാണ്.
1: പത്മപ്രിയല്ലേ അഭിനയിച്ചേ.
2: അതെ.
0: പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ തലക്കൽ ചന്തുവിന്റെയും കുടുംബത്തിന്റെയും ഒക്കെ കഥ പഠിക്കാൻ പോയ വനിതാ സിലയാപൂരിന്റെ ഒരു പുസ്തകത്തിലെ ഒരു ലേഖനം, ഒരു രാജവംശം പിറക്കുന്നു എന്ന പേരിലൊരു ലേഖനമുണ്ട്, വടക്കൻ ഐതിഹ്യമാലയിൽ ഡി സി ബുക്സ് പുറത്തിറക്കിയത്. അതിലൊരു നീലിയെ കുറിച്ച് പറയുന്നുണ്ട്. ആ നീലി ചന്തുവിന്റെ ഭാര്യയല്ല, അവര് യഥാർത്ഥത്തിൽ കോട്ടയം കുടുംബാംഗമാണ്.
1: അത് വലിയ കഥയാണെങ്കിലും നമുക്ക് വേറൊരു ചാരുവസരെ പറഞ്ഞൂടെ മാഷേ.
2: അതെന്താ അശ്വിനി ഇപ്പം തന്നെ പറഞ്ഞാല്?
1: തലക്കൽ ചന്തുവിന്റെ മുഖം മനസ്സിന്ന് പോകുന്നില്ല സുരീച്ചി.
2: അതുകൊണ്ട് തന്നെയാണോ?
1: ഓ,
0: അത് തീർച്ചയായിട്ടും അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോവരുത് അല്ലേ. കാരണം തൽക്കൽ ചന്തുവിനെ ചതിച്ച് കൊന്നവരുടെ ഉദ്ദേശം എന്താണ്? നമ്മുടെ നാട്ടിൽ കടൽ കടന്ന് കച്ചവടം ചെയ്യാനും നമ്മുടെ അധികാരം പിടിച്ചെടുക്കാനും വന്ന യൂറോപ്യൻ ശക്തിയെ പുറന്തള്ളാൻ ശ്രമിക്കുന്ന ധീര ദേശാഭിമാനികളായ യോദ്ധാക്കൾക്ക് കരുത്തു പകരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ആര്?
1: ചന്തു.
0: ചന്തു, തലക്കൽ ചന്തു. ഒന്നും ആഗ്രഹിക്കാതെ എല്ലാം നഷ്ടപ്പെട്ട് വളരെ ചെറുപ്പത്തിൽ ജീവന് നഷ്ടപ്പെട്ട ഒരു യോദ്ധാവാണ്. അദ്ദേഹത്തെ പോലുള്ള ധീര യോദ്ധാക്കളുടെ ഓർമ്മകൾ പുതിയ തലമുറയുടെ മനസ്സിലെന്നും ഒളിമങ്ങാതെ ഉണ്ടാവണം. നമ്മുടെ ശ്രോതാക്കളുടെ ഉള്ളിലേക്കും ചന്തുവിന്റെ ഓർമ്മകൾ പ്രസരിച്ചിട്ടുണ്ടാകുമെന്ന വിശ്വാസത്തോടെ
1: ഇന്നത്തെ ചാരുകസേര
2: ഇവിടെ നിർത്താം.
1: നന്ദി,
2: നമസ്കാരം.
3: ചാരുകസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
2: വീടിന്റെ പ്ലംബിംഗ് പണിയൊക്കെ ഇന്ന് തീരും, എന്നിട്ടും ഈ വാൽവ് എന്തിനാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ.
3: അതോ, കക്കൂസിന്റെ കുഴിയിൽ നിന്നൊരു പൈപ്പ് തോട്ടിലേക്ക് കൊടുക്കണം, അതിനാണ് ഈ വാൽവ്.
2: ഓഹോ, ആരും കാണാതെ കക്കൂസ് മാലിന്യം ഒഴുക്കുവെള്ളത്തിലേക്ക് തുറന്നുവിടാനല്ലേ?
3: അത് തന്നെ, ആരും അറിയണ്ടെന്ന്.
2: എന്തൊരു മനുഷ്യനാ നിങ്ങൾ! ദാ, ആ തോട്ടിൽ നീന്തി കുളിക്കുന്ന മക്കളെ കണ്ട, അവരുടെ വായിലേക്കാണോ നിങ്ങൾക്ക് മാലിന്യം ഒഴുക്കേണ്ടത്?
3: എടോ, അത് പിന്നെ
2: തെറ്റാണ് നിങ്ങളുടെ ചിന്ത. തിരുത്തണം, നമുക്ക് നാടിനും വേണ്ടി.
4: ജലം അമൂല്യമാണ്, അത് അശുദ്ധമാകാതിരിക്കാൻ ജാഗ്രത അനിവാര്യമാണ്.

0: ഇത് സ്വർണ്ണാണോ?
1: അല്ല, സ്വർണത്തിന് ഇത്ര കമ്പാണെങ്കിൽ ഇതേ ആകെയുള്ളൂ. ഇതിലൊരു കഷ്ണം തന്നെ.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648 9656948321.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ईश्वर के दरबार में मैं महात्मा हूँ कि मैं दुष्ट आदमी हूँ वो तो कोई नहीं जान सकता है, मुझको भी बुरा पता नहीं चलेगा कि मेरे में दुष्टता कितनी भरी है या तो मेरे में साधुता कितनी भरी है। वो तो साधु हृदय है, दुष्ट हृदय वो जानने वाला तो राम जी पड़ा है।
3: സഹസ്രാബ്ദത്തിന്റെ മഹാപുരുഷൻ, ജീവിതം സന്ദേശമാക്കി ലോകത്തിന് സമർപ്പിച്ച മഹാത്മജി,
4: ഗാന്ധി ചിന്തയുടെ നേർവഴി, ഗാന്ധിലയം.
3: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
2: ആ നാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലു.
2: പോകുന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കോ?
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1330 3090 9496 974 141.
0: അമ്മേ,

0: കുഞ്ഞാമ്മ കരയുന്ന കേൾക്കുന്നില്ല.
1: ഞാനിപ്പോ പാല് കൊടുത്ത് ഉറക്കിയിട്ടേ ഉള്ളൂ, പിന്നെന്താ വീണ്ടും ഒരു കരച്ചിലേ?
0: പാല് കൊടുത്ത ശേഷം ഇപ്പൊ വിഷല്ലേ കൊടുക്കുന്നേ, പിന്നെങ്ങനെയാ കുഞ്ഞാമ്മ കരയാണ്ടിക്കുക?
1: വിഷ? നീ എന്ത് നീ പറയുന്നേ?
0: പിന്നെ അല്ലാണ്ട് ഇങ്ങള് പ്ലാസ്റ്റിക് കത്തിച്ച് ശ്വാസം മുട്ടി ചിരിക്കാൻ പറ്റുന്നില്ല. ചപ്പും ചവറും കത്തിക്കരുതമ്മേ.
1: അയ്യോ എന്റെ മോളെ, അമ്മ അത്രക്കൊന്നും ചിന്തിച്ചില്ല.
2: ശുചിത്വം സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് വീട്ടിൽ നിന്നും ആരംഭിക്കുക, നാടും നമുക്കൊപ്പം ചേരും.
3: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
2: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.0.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടത്തെങ്കിലും പോയി വാങ്ങിക്കോ. കൊടു.
0: അല്ല അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
4: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
5: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. മലയാള ചലച്ചിത്ര സംഗീതത്തിൽ പ്രണയത്തിന്റെ മാധുര്യവും വിരഹത്തിന്റെ നൊമ്പരവും ആഘോഷത്തിന്റെ താളവും ഒരുപോലെ പകർത്തിയ സംഗീത സംവിധായകനാണ് ഹിഷാം അബ്ദുൽ വഹാബ്. ഹൃദയം എന്ന ചിത്രത്തിലെ ദർശന ഉൾപ്പെടെയുള്ള ഗാനങ്ങൾ അദ്ദേഹത്തെ മലയാളി സംഗീത പ്രേമികളുടെ പ്രിയപ്പെട്ട സംഗീത സൃഷ്ടാക്കളിലൊരാളാക്കി മാറ്റി. സംഗീത സംവിധായകൻ എന്ന നിലയിലും ഗായകൻ എന്ന നിലയിലും ശ്രദ്ധേയനായ ഹിഷാം അബ്ദുൽ വഹാബിന്റെ ജന്മദിനമാണിന്ന്. അദ്ദേഹത്തിന് റേഡിയോ മലബാറിന്റെ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹം ഈണം നൽകുകയും പാടുകയും ചെയ്ത ചിത്രങ്ങളിലെ ഗാനങ്ങളിലൂടെയുള്ള ഒരു സംഗീതയാത്ര. വ്യത്യസ്ത സിനിമകൾ, വ്യത്യസ്ത സംഗീതാനുഭവങ്ങൾ, ഓരോ പാട്ടും ഓരോ ഭാവം, ഓരോ ഈണവും ഓരോ ഓർമ്മ. കേൾക്കാം സാൾട്ട് മാംഗോട്രി എന്ന ചിത്രത്തിലെ ഗാനം. 2015 രാജേഷ് നായർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിനു വേണ്ടി ഡോക്ടർ മധു വാസുദേവ് ഗാനരചന നിർവഹിച്ച് ഹിഷാം ഈണം നൽകി സിതാര കൃഷ്ണകുമാർ പാടിയ കാതിൽ ആരോ എന്ന് തുടങ്ങുന്ന ഗാനം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: ഒരു ഗാനത്തിന്റെ ഈണം മനസ്സിൽ പതിയാൻ ചിലപ്പോൾ ഏതാനും നിമിഷങ്ങൾ മതി. സംഗീതത്തിന്റെ ആ മായിക ശക്തി അനുഭവിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകാം. ജാന മേരി ജാന, ഹസീന എസ് ഖാനത്തിന്റേതാണ് വരികൾ. ചിത്രം 2017 പുറത്തിറങ്ങിയ കാപ്പുച്ചീനോ. MV നൌഷാദ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിനു വേണ്ടി ഗാനം ആലപിച്ചിരിക്കുന്നത് വിനീത് ശ്രീനിവാസനും ദിവ്യ എസ് മേനോനും ചേർന്ന്.

0: അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0402-471-4000, 7220-9001-8.
1: പ്രണയത്തിന്റെ മധുരവും സൗഹൃദത്തിന്റെ ഊഷ്മളതയും ഇഴചേരുന്ന മറ്റൊരു സംഗീതാനുഭവം. ഹിഷാമിന്റെ സംഗീതയാത്രയിലെ ശ്രദ്ധേയമായൊരു ഗാനമാണിത്. അങ്ങനെ ഞാനും പ്രേമിച്ചു എന്ന ചിത്രത്തിലെ സ്നേഹിതനോ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. 2018 രാജീവ് വർഗീസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി BK ഹരിനാരായണനാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. ആലാപനം നജീം അർഷാദും ഹിഷാം അബ്ദുൾ വഹാബും ചേർന്ന്.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും

0: ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648
0: 9656 94 8321.
2: പ്രിയ ശ്രോതാക്കളെ, മലയാള ചലച്ചിത്ര സംഗീത സംവിധായകനും ഗായകനുമായ ഹിഷാം അബ്ദുൾ വഹാബിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹം പാടുകയും ഈണം നൽകുകയും ചെയ്ത ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹബന്ധങ്ങളുടെ സൗന്ദര്യം ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനം ആസ്വദിച്ചാലോ? സംഗീതം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രിയപ്പെട്ട മനുഷ്യരെയും നിമിഷങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു. 2021 മുസ്തഫ ഗുഡ്സ് സംവിധാനം ചെയ്ത ഓളെ കണ്ടനാൾ എന്ന ചിത്രത്തിനു വേണ്ടി ഡിജോ ഡൊമിനിക് ഗാനരചന നിർവഹിച്ച് ഹിഷാം അബ്ദുൾ വഹാബ് സംഗീതവും ആലാപനവും നിർവഹിച്ച ഗാനം ചൊല്ലാമോ കണ്ണേനീ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: മനസ്സിൽ മധുരമുള്ളൊരു ഓർമ്മയായി ശേഷിക്കുന്ന ഈണങ്ങൾക്കാണ് എന്നും പ്രത്യേക സ്ഥാനം. ഇനി ഇഷാം അബ്ദുൽ വഹാബിന്റെ സംഗീത ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രങ്ങളിലൊന്നായ ഹൃദയം എന്ന സിനിമയിലേക്ക്. ആദ്യമായി മലയാളി യുവത്വം ഏറ്റുപാടിയ പ്രണയത്തിന്റെ മനോഹരമായൊരു അനുഭവമായി മാറിയ ഗാനം. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഹൃദയം എന്ന ചിത്രത്തിലെ ദർശന. 2022 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനുവേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് അരുൺ ആലാട്ട്. സംഗീതവും ആലാപനവും ഹിഷാം അബ്ദുൽ വഹാബ്.

0: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: പ്രണയം മനസ്സിൽ മുട്ടിടുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രത്യേക അനുഭൂതി എത്ര മനോഹരമായാണ് ഈ ഗാനം പകർന്നു നൽകുന്നത്. ലളിതമായ ഈണവും ഹൃദ്യമായ ആലാപനവും ചേർന്നപ്പോൾ ദർശന സംഗീത പ്രേമികളുടെ ഹൃദയങ്ങളിൽ ഇടം നേടി. ഒരു നല്ല സംഗീത സംവിധായകന്റെ മികവ് തിരിച്ചറിയുന്നത് ഈണങ്ങളുടെ വൈവിധ്യത്തിലൂടെയാണ്. പ്രണയത്തിന്റെ മൃദുലതയിൽ നിന്ന് ആഘോഷത്തിന്റെ ഉന്മേഷത്തിലേക്കും വിരഹത്തിന്റെ നൊമ്പരത്തിലേക്കും അനായാസം സഞ്ചരിക്കാൻ ഹിഷാമിന്റെ സംഗീതത്തിന് കഴിയുന്നു. ഇനി മധുരം എന്ന ചിത്രത്തിലെ മനോഹര ഗാനം കേൾക്കാം. 2021 അഹമ്മദ് കബീർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിനു വേണ്ടി വിനായക ശശികുമാർ വരികൾ എഴുതി, ഹിഷാം സംഗീതം പകർന്ന് സൂരജ് സന്തോഷും നിത്യ മാമനും ചേർന്ന് പാടിയ ഗാനം.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളും സ്നേഹത്തിന്റെ ലാളിത്യവും സംഗീതത്തിലൂടെ അനുഭവിക്കാൻ കഴിയുന്ന നിമിഷങ്ങൾ. ഇനി യുവത്വത്തിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ മൈക്ക് എന്ന ചിത്രത്തിലെ നീ എന്ന ഗാനം കേൾക്കാം. 2022 വിഷ്ണു ശിവപ്രസാദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മൈക്ക്. ഈ ചിത്രത്തിനു വേണ്ടി സിദ് ശ്രീറാം, ഗായത്രി രാജീവ്, ലക്ഷ്മി ശിവനേശ്വര ലിംഗം എന്നിവർ പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഹിഷാം അബ്ദുൾ വഹാബിന്റെ സംഗീതം.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
0: ദാ അച്ഛന്റെ മുഖത്ത് സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
4: ഓരോ ചിത്രത്തിനും അതിൻ്റെതായൊരു സംഗീത ഭാവമുണ്ട്. ആ ഭാവത്തിനനുസരിച്ച് ഈണങ്ങൾ സൃഷ്ടിക്കുന്നതിലാണ് ഒരു സംഗീത സംവിധായകന്റെ മികവ്. ഇനി മധുര മനോഹര മോഹം എന്ന ചിത്രത്തിലെ കണ്ടു കണ്ടു നാമിത എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. 2023 സ്റ്റെഫി സേവിയറുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി, ഹിഷാം അബ്ദുൾ വഹാബ് സംഗീതം പകർന്ന് മധു ബാലകൃഷ്ണനും ചിത്രയും ആലപിച്ച ഗാനം.

0: എന്നാടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു?
1: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെയൊന്നും ചിന്തിക്കും വേണ്ടേനും.
0: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം.
1: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
0: ഇനിയിപ്പോ എന്നാ ചെയ്യാ?
1: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനോ ആടെ ഉള്ളത്? മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
0: എല്ലാ കാര്യത്തിനും നമ്മള് കൂടെ വേണ്ടി വരൂലേ?
1: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലിൽ നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിയിട്ട് നമുക്ക്

0: ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമോ?
1: നീ പറഞ്ഞതാ ശരി.
2: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ഥ് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
3: മനോഹരമായൊരു മെലഡി കൂടി ആസ്വദിച്ചു. ഇനി അല്പം വ്യത്യസ്തമായ താളവും ഉന്മേഷവും നിറഞ്ഞ ശേഷം മൈക്കിൽ ഫാത്തിമ എന്ന മനു സി കുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിനു വേണ്ടി സുഹൈൽ കോയ ഗാനരചന നിർവഹിച്ച ഗാനം കേൾക്കാം. അനിരുദ്ധ് രവിചന്ദ്രാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. 2023 ചിത്രം പുറത്തിറങ്ങിയത്.
4: ഖൽബും കാലും ഒരുപോലെ പന്ത് തൊടുന്ന കിക്ക് ഓഫീസിലാണ് നമ്മുടെ ചങ്ക് തുളച്ചിപ്പം മുഴങ്ങിയത്. ഹണ്ടേഴ്സ് മുക്കവും സോക്കർ വെങ്ങൂരും തമ്മിലുള്ള അഭിമാന പോരാട്ടം. ഇടത് വിങ്ങിൽ നിന്ന് ഷാനിദ് റഹ്മാന്റെ ചീറി അടിക്കുന്ന പാസ് ഗോൾ പോസ്റ്റിനടുത്തേക്ക്. ഗോൾ തൊടുക്കാൻ ഷഫീഖ്.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000.
1: സംഗീത ലോകത്ത് വൈവിധ്യത്തിനും പരീക്ഷണങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. വ്യത്യസ്ത ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഹിഷാമിന്റെ സംഗീതയാത്രയിലെ ഫിലിപ്സ് എന്ന ചിത്രത്തിന് വേണ്ടി ഈണമിട്ട സദാ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. 2023 ആൽഫ്രഡ് കുര്യൻ ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന് വേണ്ടി അനു എലിസബത്ത് ജോസാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. ആലാപനം സീബ ടോമി.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഈണവും ആലാപനവും ചേർന്ന് മനസ്സിൽ സൃഷ്ടിക്കുന്ന അനുഭവമാണ് നല്ല ഗാനങ്ങളുടെ പ്രത്യേകത. ഇനി നമുക്ക് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന ചിത്രത്തിലെ കണ്ടേ ഞാൻ ആകാശത്തൊരു എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. 2024 നാദൃഷ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിനു വേണ്ടി സുഹൈൽ കോയയാണ് ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. ആലാപനം ഹിഷാം അബ്ദുൾ വഹാബും നാദൃഷയും മുഹമ്മദ് അനസും ചേർന്ന്.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മലയാള ചലച്ചിത്ര സംഗീത സംവിധായകനും ഗായകനുമായ ഹിഷാം അബ്ദുൾ വഹാബിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹം ഈണം നൽകുകയും പാടുകയും ചെയ്ത ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയുടെ സമയം ഇവിടെ തീരാറാവുകയാണ്. വ്യത്യസ്ത സിനിമകളിൽ നിന്നുള്ള ഗാനങ്ങളിലൂടെ ഹിഷാം അബ്ദുൾ വഹാബിന്റെ സംഗീതത്തിലെ വൈവിധ്യം ആസ്വദിക്കാനാണ് ഇന്ന് നാം ശ്രമിച്ചത്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹിഷാം അബ്ദുൽ വഹാബിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹം ഈണം നൽകുകയും പാടുകയും ചെയ്ത ഗാനങ്ങളിലൂടെയുള്ള നമ്മുടെ സംഗീതയാത്ര ഇവിടെ അവസാനിക്കുന്നു. സംഗീതം ഒരു ഭാഷയാണ്. ചിലപ്പോൾ അത് പ്രണയത്തിന്റെ ഭാഷയാകുന്നു, ചിലപ്പോൾ സൗഹൃദത്തിന്റെയും ഓർമ്മകളുടെയും പ്രതീക്ഷകളുടെയും ഭാഷയാകുന്നു. അത്തരം മനോഹരമായ സംഗീതാനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന സംഗീത പ്രതിഭകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ.
1: ഏല്ലപ്പ,
2: ഇതെന്തൊരു പോക്കാണ്!
1: എടോ ഇങ്ങ ഇട നോക്ക്.
2: ഏല്ലപ്പ, ഇങ്ങളിത് എന്ത് പോക്കാ പോന്ന്?
3: എനിക്ക് ഇന്നോട് വർത്താനത്തിനൊന്നും നേരമില്ല കരണ, എനിക്ക് വേഗം പോണോ?
2: അതെന്ത് പോക്കാ എന്റെ അമിൻത,
3: ഇനി ഇന്റെ അടുത്ത് വന്നിട്ട് ഞാൻ വർത്താനത്തിനൊന്നും നിക്കൂലട്ടാ. ഇനി എന്നെ കാണാൻ മറ്റു നീ അങ്ങോട്ട് വരും വേണ്ട, എനിക്ക് അതിനൊന്നും നേരമില്ല. ഇന്നോട് വർത്താനത്തിനേ എനിക്ക് നേരമില്ല.
2: അല്ല അമിൻത, ഞാൻ അതിന് നിങ്ങളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ.
3: നീ ഒന്നും ചെയ്യണ്ട കരണ, പക്ഷെ എനിക്ക് നിന്നോട് വർത്താനത്തിന് നേരമില്ലാന്ന്.
2: അല്ലപ്പ, ഇങ്ങനെ തിരക്കിട്ട് പോവാൻ ഒന്നാന്ന് കാരണം നിങ്ങൾ പറയണ.
3: അപ്പൊ നീ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കുന്നേ?
2: എന്റെ അമിൻത, നിങ്ങൾ ഇങ്ങനെ എന്നെ ടെൻഷൻ അടിപ്പിക്കാണ്ട് കാര്യം പറ.
3: നീ ഇതൊന്നും അറിയല്ലേ കരണ.
2: അമിൻത, എനിക്ക് എന്തെല്ലോ ആദ്യമാണ്, നിങ്ങൾ ഒന്ന് വേഗം പറ കാര്യോ.
3: ആദ്യം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നീ നാട്ടിൽ നടക്കുന്ന കാര്യം അറിയില്ല എന്ന് പറയുമ്പോ എനക്കൊരു വിഷമമുണ്ട് കേട്ടാ.
2: എന്റെ അമിൻത, ഒരു വക കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നല്ലേ. ഞാൻ അറിയാത്ത സംഭവം എന്നാണ്?
3: റേഡിയോ മലബാറ പൂട്ടുന്നില്ല പോലും.
2: അല്ല, അതിനത് പൂട്ടുന്നുണ്ടേനാ.
3: അങ്ങനത്തെ പൂട്ടലല്ല, നമ്മള് രാവിലെ 5 മണിക്ക് തുറന്നു വെച്ചാല് 10 AM പൂട്ടലില്ലേനുവാ. ഇനിയിപ്പത് ഇല്ല പോലും.
2: ഇല്ലേ?
3: ഇല്ലാന്ന്. 5 മണിക്ക് തുറന്നു വെച്ചാല് 3 മണി വരെ പരിപാടികളാന്ന്.
2: അതെയാ?
3: ആ.
2: ഓ, എന്നാ പിന്നെ നമുക്ക് വീട്ടിൽ കുത്തിരുന്ന് പരിപാടിയെല്ലാം കേക്കാലോ.
3: പിന്നെന്താ, അതല്ലേ ഞാൻ പറഞ്ഞു ഇന്നോട്, എനിക്ക് ഇന്നോട് വർത്താനത്തിന് നേരമില്ലാന്ന്.
2: ഓ, അപ്പൊ പരിപാടി കേക്കാൻ വേണ്ടി പോകുന്ന തിരക്കിലാന്നല്ലേ.
3: പിന്നെന്താ,
2: എന്നാ പിന്നെ നിങ്ങള് വേഗം പോയിക്കോളി.
3: നീ എടി പോന്ന്,
2: ഞാനും വീട്ടിൽ പോയിട്ട് പരിപാടിയാക്കട്ടെ.
3: അതന്നെ.
4: എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്.
5: മനസ്സിലായോ?
6: രാജുട്ടാ, എഴുതി വാങ്ങിയിട്ട് ഇവന്റെ സ്ഥാവര ജംഗമോ? അല്ല,
7: അന്തരാസ് കൂന്തരാസ് തള്ളേ കലിപ്പ് തീരണില്ലല്ലേ. പോടേ പോടേ പോടേ പോടേ.
8: ഓർത്തോ, ഐ എം ഭരത് ചന്ദ്രൻ, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്.
9: അല്ല, നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട താരങ്ങളുടെ സിനിമാ വിശേഷങ്ങൾ കേൾക്കണ്ടേ? നിങ്ങളുടെ ഇഷ്ട താരങ്ങളുടെ സിനിമാ വിശേഷങ്ങൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു താരസ്വരത്തിൽ. ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ.
10: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
11: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ജീവിതത്തിൽ എത്ര തിരക്കുണ്ടെങ്കിലും എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും മനസ്സ് തുറന്ന് ചിരിക്കാനുള്ള കുറച്ചു നിമിഷങ്ങൾ നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. ചിരി ഒരു ഔഷധമാണ്. പണമൊന്നും ചെലവില്ലാതെ കിട്ടുന്ന ഈ ഔഷധം മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം പകരുന്നു. ഏവർക്കും റേഡിയോ മലബാർ 89.6 FM ചിരിനേരം എന്ന പരിപാടിയിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് നമ്മുടെ ചിരിനേരത്തിൽ കൂട്ടിനുള്ളത് മലയാള സിനിമയിലെ രസകരമായ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ ആൻ ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി എന്ന ചിത്രമാണ്. പേരിൽ ഇന്റർനാഷണൽ, പക്ഷേ കാര്യങ്ങളിലോ ലോക്കൽ രസം. നാട്ടിൻ പുറത്തെ സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളും വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകളും അതിനിടയിൽ പൊട്ടിപ്പുറപ്പെടുന്ന രസകരമായ സംഭവങ്ങളുമെല്ലാം ചേർന്നൊരു സിനിമ. അപ്പോൾ ജോലി തിരക്കുകളും വീട്ടിലെ പ്രശ്നങ്ങളും തൽക്കാലം മാറ്റിവെക്കാം. മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാം. മനസ്സിൽ ചിരിയുടെ പൂത്തിരി കത്തിക്കാം.
3: യാത്രക്ക് സുഖമൊന്നുമില്ലേ
4: ചേച്ചി?
5: എല്ലാവർക്കും സുഖമല്ലേ?
3: എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ അഴിച്ചോളാം. ഇതൊക്കെ
5: സൂക്ഷിച്ച്
3: സൂക്ഷിച്ച്.
5: അതെ, എല്ലാം പൊട്ടുന്ന സാധനങ്ങളാ.
3: എല്ലാം പൊട്ടണ്ടോ? ഉപ്പിയുണ്ടാവും. പൊട്ടാ, സൂക്ഷിച്ച് സൂക്ഷിച്ച്. എല്ലാവർക്കും സുഖമല്ലേ? ഉരുള് മുണിഞ്ഞ പോലെ നിക്കണം.
6: എടാ അയ്യപ്പ, ആ 100 തേങ്ങ ഇന്ന കൊടുക്കേണ്ടത്? താങ്ങര പറഞ്ഞ് പൊട്ടം കളിക്കണത്. അഡ്വാൻസ് നേരം മറന്നുപോയോ?
3: അളി,
5: 100 തേങ്ങയോ? ആർക്ക് കൊടുക്കാം? ആർക്കാ തേങ്ങ?
3: ഒന്ന് പിടിച്ചേ. അതെ, ആ 100 തേങ്ങ അമ്പലത്തിലേക്ക് വഴിപാട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അളിയന് മലേഷ്യയിൽ വെച്ചടി വെച്ചടി കേട്ടം കിട്ടാ.
5: എന്താ ഇയാളുടെ പേര്?
3: അവന്റെ
6: ആന്റപ്പൻ.
5: ആന്റപ്പൻ ഏത് അമ്പലത്തിലെ ശാന്തിയ?
6: സെന്റ് മേരീസ് ഫെറോറ അമ്പലത്തിലെ
3: കപ്പിയല അല്ലേ? അതെ അതെ.
5: അളിയ,
3: ഓ,
5: ഈ ആന്റപ്പന്റെ കയ്യിൽ അമ്പലത്തിലേക്ക് തേങ്ങ കൊടുത്തുവിടുന്നില്ല. ആ വഴിപാട്
3: നിർത്തത്.
5: നമുക്ക് ഇത്തരം വഴിപാടുകളൊന്നും വേണ്ട.
3: വെച്ചടി വെച്ചടി കയറ്റം വേണ്ടെങ്കി വേണ്ട. നിന്നിപ്പോ ആര് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിയെടുത്തത്?
6: തന്റെ അളിയനെ ഇങ്ങനെ കെട്ടിയെടുക്കുമെന്ന് എനിക്കറിയാമോ?
3: എടാ, എന്റെ അളിയനെ കെട്ടിയെടുക്കണവരെ നിനക്കറിയില്ല, നിന്നെ കെട്ടിയെടുക്കണവരെ എന്നോടൊന്നും പറയായിരുന്നില്ലേ?
6: അപ്പൊ തേങ്ങാര് കെട്ടിയെടുക്കും?
3: എടാ, ഞാൻ കട്ടത്താണെങ്കിൽ എവിടെന്നെങ്കിലും കെട്ടിയെടുത്തു വരാം. നിന്നെ മോട്ടിച്ചാണെങ്കിലും കൊണ്ടുവരും.
6: അതൊക്കെ തന്നെ എപ്പോഴും ചെയ്തോണ്ടിരിക്കണത്. ഇയാളെ എന്നെങ്ങളാക്കും.
2: ഹരിശ്രീ അശോകൻ സംവിധാനം ചെയ്ത 2019 മലയാള ഹാസ്യ ചലച്ചിത്രമാണ് ആൻ ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി. 5 സുഹൃത്തുക്കൾ തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചുള്ള ഈ ചിത്രത്തിൽ രാഹുൽ മാധവ്, അശ്വിൻ ജോസ്, ദീപക് പറമ്പോൽ, ധർമ്മജൻ ബോൾഗാട്ടി, ബിജുക്കുട്ടൻ, സുരഭി സന്തോഷ്, മമിത ബൈജു, മനോജ് കെ ജയൻ, ടിനി ടോം എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. ഇവരെ കൂടാതെ സുരേഷ് കൃഷ്ണ, ജുബിൽ രാജൻ പി ദേവ്, നന്ദു, ശോഭാ മോഹൻ, സലീം കുമാർ, കലാഭവൻ ഷാജോൺ, ബൈജു സന്തോഷ്, ഇന്നസെന്റ്, കുളപ്പുള്ളി ലീല, കലാഭവൻ റഹ്മാൻ, അബു സലീം, ജാഫർ ഇടുക്കി, മണിക്കുട്ടൻ തുടങ്ങിയവർ ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു.
7: മാധവേട്ട, മാധവേട്ട, മാധവേട്ട, മാധവേട്ട, ചായ. മാധവേട്ട, ചായ.
8: മൈമൂനെ, നീ എന്താ ഇവിടെ?
7: മൈമൂനെ,
8: നിന്നോട് പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരണ്ടായിരുന്നു?
7: ആരോട്?
8: മൈമൂനെ, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ നാളെ

0: മാമന്റെ മോള് വിലാസിനോട് കൂടെ എന്റെ കല്യാണം നിശ്ചയിച്ചത്. നീ ഒന്ന് പോവുമോനെ?
1: ഒന്ന്
2: പോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി. ഓർമ്മക്കുറവ് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. തലയ്ക്ക് ക്ഷതമേൽക്കുമ്പോഴാണ് കൂടുതൽ സംഭവിക്കാറ്. അങ്ങനെ എന്തെങ്കിലും?
1: ഇന്നലെ രാത്രി കിടക്കുന്നത് വരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല.
2: തൽക്കാലം കുറച്ച് മരുന്ന് ഞാൻ എഴുതിത്തരാം. വിശദമായൊരു ചെക്കപ്പ് നടത്തേണ്ടി വരും.
3: അളിയന് ഫുൾ ബോധം പോയിട്ടില്ല, എന്നെ മാത്രം മനസ്സിലായി.
4: എന്തളിയാ? ഷാജഹാന്റെ മൈമൂനയുമായിട്ടുള്ള എന്റെ വിവാഹത്തിന് തടസ്സം നിൽക്കുന്നത് ആ ഉല്ലാസിനിടെ തന്റെ അനിയൻ അയ്യപ്പനാ. അവനെ വിഷം കൊടുത്ത് കൊന്നിട്ടാണെങ്കിൽ ശരി, ഞാൻ മൈമൂനെ കല്യാണം കഴിക്കും. തൽക്കാലം നീ അവളെ വിളിച്ചോണ്ട് പോ. എന്റെ പൊന്നു ഷാജഹാനെ നീ ഒന്ന് പോ.
1: അപ്പൊ ഡോക്ടർ പറയുന്നത്?
2: ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, ഓർമ്മ വീണ്ടെടുക്കാൻ കുറച്ച് സമയമുണ്ട്.
5: അച്ഛന് ബോധം വന്നു.
1: ഇന്ന് ഓർമ്മ വന്നപ്പോ ഓമനയുടെ കാര്യം പറഞ്ഞു.
6: നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും.
1: തോന്നിയതല്ല, ഇനി വന്ന് ഞാൻ കാണിച്ചു തരാം.
7: എന്തൊക്കെയാണ്?
1: ഇങ്ങോട്ട് വന്നേ, നോക്കിയേ.
7: എനിക്ക് തോന്നുന്നു ഡയമണ്ടും അച്ഛനും ഈ ഓമനയും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന്.
4: ഇത്രയും ഓമനമാരായിട്ട
7: ചേട്ടാ, നമുക്ക് ഈ ഓമനനെ വെച്ചൊരു കളി കളിച്ചാല.
8: പ്രിയമുള്ള ഓമനമാരെ, നിങ്ങൾക്കിതാ ഒരു സന്തോഷ വാർത്ത. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ വെച്ച് പുതുപ്പിൽ ബ്രദേഴ്സിന്റെ അമ്മയുടെ അമ്മുമ്മയായ ഓമനയുടെ സ്മരണാർത്ഥം നടത്തപ്പെടുന്ന ഓമനയ്ക്ക് ഓണപ്പടവ എന്ന പരിപാടിയിലേക്ക് ഈ നാട്ടിലെ പൊന്നോമനകളായ എല്ലാ ഓമനമാരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു.
4: ദൈവമേ ശിവനാണല്ലോ, ഒന്ന് പിടിച്ചടാ, അവൻ സ്മെല്ലറിയും.
8: എന്താ മോനെ?
6: അമ്മാവ, നമ്മുടെ പന്തലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിട്ടില്ലേ?
4: പന്തലം ഏർപ്പാടാക്കിട്ടില്ലേ?
8: ഇല്ല, അതൊക്കെ ഓക്കെ അല്ലേ?
6: ആ ഓക്കെ ഓക്കെ.
8: ആരുടെ ടീമാ? അർണോൾഡ് ലൈറ്റ് ആൻഡ് സൗണ്ട്.
6: ഇറങ്ങാണ്ട് എടുത്ത് നോക്കി, പെട്ടെന്ന് എടുത്ത് വെക്കടാ.
9: ഇതുള്ള പരിപാടിയാണ്.
6: അയ്യോ, ഇത് ഇവിടെ വെക്കട്ടെ. അവിടെ
9: ഓമനക്ക് ഒരു ഓണപ്പാവാട
6: പാവാടയല്ല, ഉടവ. നോക്കി നിക്കണ്ടി അവിടെ
9: കൊണ്ടുവെക്കണം.
6: നീ ഓർക്കടാ എടേ, ഞാനാണ് ഈ അർണോൾഡ് ലൈറ്റ് ആൻഡ് സൗണ്ടിന് ഓർഡർ.
9: ആണോ?
6: ഞാൻ പറയും, നിങ്ങൾ കേൾക്കും.
9: ഓഹോ, നീ പറയുന്നത് അവൻ കേൾക്കാൻ വേണ്ടിട്ടല്ല, ഞങ്ങൾ പറയുന്നത് നാട്ടുകാർ കേൾക്കാൻ വേണ്ടിട്ടാ. നിന്നെ വിളിച്ച് വരുത്തിയാ, മനസ്സിലായി?
6: വായി നോക്കി നിക്കാതെ വാരി വിളിച്ച് കെട്ട്.
9: എടാ
6: പെട്ടെന്ന് കെട്ടണെ, ഓമനമാരുടെ ജാഗര.
10: ആൻ ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറിയിൽ രാഹുൽ എന്ന കഥാപാത്രത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് വിവാഹവും കുടുംബത്തിന്റെ പ്രതീക്ഷകളും രസകരമായ സംഭവങ്ങൾക്കുമാണ് വഴിയൊരുക്കുന്നത്. വിദേശത്ത് ജോലി ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുന്ന ഒരാൾ നാട്ടിലെത്തുമ്പോൾ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും വീട്ടുകാർക്കും ഒരുപാട് പ്രതീക്ഷകളുണ്ടാകും. എന്നാൽ അയാളുടെ സ്വന്തം ആഗ്രഹങ്ങൾ വേറെയാണെങ്കിലും അവിടെയാണ് അഭിപ്രായ വ്യത്യാസങ്ങളും രസകരമായ സാഹചര്യങ്ങളും രൂപപ്പെടുന്നത്. വിവാഹം നടത്തേണ്ടത് എപ്പോഴാണ്? ആരെയാണ് വിവാഹം കഴിക്കേണ്ടത്? എങ്ങനെയായിരിക്കണം ജീവിതം? ഇതിനെല്ലാം വീട്ടുകാർക്ക് ഓരോ അഭിപ്രായമുണ്ടാകും. പക്ഷേ വിവാഹം കഴിക്കേണ്ട ആളുടെ അഭിപ്രായം കൂടി ചോദിക്കേണ്ടതല്ലേ? ഇത്തരം സാഹചര്യങ്ങൾ സിനിമയിൽ ഹാസ്യത്തിന് വഴിയൊരുക്കുമ്പോൾ നമുക്ക് ചിരിയോടൊപ്പം ചില ചിന്തകളും ഉണ്ടാകുന്നു. എന്തായാലും കല്യാണകാര്യം വരുമ്പോൾ ഗൗരവം കൂടും. ഗൗരവം കൂടുമ്പോൾ തെറ്റിദ്ധാരണകൾക്കും സാധ്യത കൂടും. അതിനിടയിൽ ഒരു തമാശ കൂടി വന്നാലോ, പിന്നെ ചിരിയുറപ്പ്.
8: പ്രിയമുള്ളവരെ, പുതുപ്പിൽക്കാരുടെ അമ്മയുടെ എന്റെ കുഴപ്പമില്ല, സോറി. പുതുപ്പിൽ നാറിയ മാധവ, പുതുപ്പിൽ മാധവ നേരെ അമ്മയുടെ
6: അമ്മുമ്മയുടെ എന്നെ തല്ലുപിടിപ്പിക്കാൻ വേണ്ടി വന്നാണോ പട്ടി? ഇറങ്ങിപ്പോയി, സ്റ്റേജിന്റെ പുറത്ത് പോ, പുറത്ത് പോ. പ്രിയമുള്ളവരെ, പുതപ്പിൽക്കാരുടെ അമ്മയുടെ, ക്ഷമിക്കണേ, പുതപ്പിൽക്കാരുടെ മമ്മിയുടെ ഗ്രാൻഡ് മദറിന്റെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്നിവിടെ നടത്തപ്പെടുന്ന ഓമനക്കർ ഓണപ്പുടവ എന്ന ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും. പേര് വിളിക്കുന്നതനുസരിച്ച് നിരനിരയായിരിക്കുന്ന ഓമനന്മാർ വരിവരിയായി കടന്നു വന്ന് മാധവൻ സാറിന്റെ ഇന്ന് പുടവ വാങ്ങി കൃതജ്ഞതയോടെ പോവേണ്ടതാണ്.
7: ഏത് ഓമനെ കാണുമ്പോഴാണ് അച്ഛന് ഭാവ വ്യത്യാസം വരുന്നത് ശ്രദ്ധിക്കണം.
6: ആദ്യം സി കെ ഓമന.
7: ഇതേ സി കെ ഓമന.

0: കൃതാർത്ഥതയോടെ വാങ്ങി കൃതജ്ഞതയോടെ പോയിക്കൊള്ളൂ. അടുത്തതായി മച്ചിമേൽ ഓമന, മച്ചിമേൽ ഓമന.
1: അക്കാർത്തോമനില്ലേ, അത് ഓമനല്ലേട്ടാ.
2: പിന്നെ ആരാണ്?
1: കാണിച്ചുതരാം. ഓ ചേച്ചി, ഏതാരാന്ന് കാണിച്ചിട്ടെ. സുഷമ ചേച്ചി,
0: ഓമന മാധവൻ, ഓമന മാധവൻ.
3: അച്ഛ, ഓമന മാധവൻ.
2: കൈയോടുത്തേക്ക്.
0: അടുത്തതായി വേദിയിലേക്ക് കടന്നു വരുന്നു. ഓക്കെ ഓമന, ഓമന. ഓക്കെ ഓമന, ഓമന. ഓക്കെ
2: ഓമന ഒന്നല്ല,
0: ഓമന. ഓക്കെ ഓമന ശ്രീധരൻ.
4: ഹലോ, എന്തി എത്തിയ?
0: ഓമന
4: ആ ഞാൻ പോരാ. എടാ രാഹുൽ എത്തിന്ന്. എയർപോർട്ടില് ഇപ്പൊ പോയി കഴിഞ്ഞ ഒരു മണിക്കൂർ അവനോട് കിട്ടും, ഇല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് കിട്ടും. വീട്ടിൽ പോയി
1: കഴിഞ്ഞാൽ ഞാൻ പോയി കൊണ്ടുവരാം. ജീപ്പിലേക്ക് ഇരുന്നേടാ, ഇങ്ങടന്നെ ഉണ്ടല്ലോട്ടാ.
0: ഒരു വിധത്തിൽ അമ്മാരുടെ കാലേ സാഷ്ടാംഗം വീണ് കരഞ്ഞു പറഞ്ഞതുകൊണ്ടാ പ്രശ്നമൊന്നും തീർപ്പാക്കിയത്. സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിലേ പുതപ്പിച്ച് കടത്തു അമ്മാര്. എന്റെ വായിലെ നാവിന്റെ ഗുണം കൊണ്ടാ നീയൊക്കെ ഇങ്ങനെ ഞെളിഞ്ഞ് നിക്കുന്നത്. ഡമ്മകേഷ്, അമ്പലത്തിൽ ഉത്സവം ഞാനായിട്ട് പിടിച്ചു തന്ന, അതെങ്കിലും കൊളവാക്കരുത് പ്ലീസ്.
1: അത് ഞാൻ പേടിക്കണ്ട, നാളെ 6 മണിക്ക് അമ്പലം നിന്ന്
0: കത്തും. എന്റെ അമ്മ,
1: അതല്ല ഞാൻ പറഞ്ഞത്. വർണ്ണ ശബരമായി അലങ്കരിച്ച ലൈറ്റിംഗ് കൊണ്ട് പ്രകാശപൂരിതമായിട്ട് അമ്പലം നിന്ന് കത്തും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.
0: എന്റെ പൊന്ന് സിന്റപ്പ, നീ കടത്തിക്കോ, പക്ഷെ കുളിപ്പിച്ച് കടത്തരുത്. അത്യാവശ്യമായിട്ടൊരു കുളിപ്പിക്കലുണ്ട്, ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോയിട്ട് വരാം.
4: പോകണം, കൊസ്റ്റിന്റെ പോകട്ടെ.
0: നീ ഒന്ന് പോരാ അവിടുന്ന്. എന്നെ അടുത്ത ഇലക്ഷന് സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിക്കുന്ന മീറ്റിംഗ് ആണ്. പോയില്ലെങ്കിൽ എന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്തിലാവും. അതാവന്.
1: നീക്കുന്ന പണിയാണ് കാണിച്ചത്. ഒരു പരിപാടി കഴിഞ്ഞാൽ ആ സാധനവും ചമ്മിയാനെ കിട്ടും പണിക്ക് വെക്കണ്ടേ. വലിച്ചോടിയിട്ടേക്കണാ, ഇനി ഞാൻ മടങ്ങിയാലും മടങ്ങുള്ള.
2: അല്ല
1: വിനോടാ, കൈ നീട്ടി കാശ് മേടിക്കണ്ട, നല്ലോണം പണിയെടുക്കണപ്പ.
2: നീ ഇങ്ങോട്ട് വാണ,
1: നീ ഒന്നും പറയണ്ട, നിനക്കൊരു ഉത്തരവാദിത്വം വേണ്ടേ? നീ അല്ലെ മുതലാളി, എല്ലായിടത്തും എന്റെ കണ്ടത്.
2: ഇങ്ങോട്ട് വാ, പറയട്ടെ.
1: നീ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളൂ?
2: ഉത്തരവാദിത്തം മനസ്സിലായില്ല.
1: അപ്പൊ അതായിരുന്നല്ലേ സ്റ്റോറി, നേരത്തെ പറയണ്ടേ.
4: രാഹുലിനെ വിളിക്കാൻ പോയിട്ട്
1: അവനോട്. കഥകളൊക്കെ നമുക്ക് പിന്നെ പറയാം, ആദ്യം
0: 2 എണ്ണം ശരിക്കും ഇതിന് വെള്ളം വേണ്ട, എന്നാലും നനച്ചേക്കാം. വാടാ, വാ വാ വാ, വന്നടിക്ക്.
2: സുഖനട്ടും പോയില്ലേ,
0: എവിടെ പോവാൻ?
4: അപ്പൊ തനിക്ക് സ്ഥാനാർത്ഥിയോടെ മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്
0: ആര് നിർത്താൻ? നിർത്തിയാ തന്നെ ആര് ജയിക്കാൻ? ഞാനാണ് ഈ സാധനം ആദ്യമായിട്ട് അടിക്കുക. വന്ന് മിണുങ്ങുന്ന മിണുങ്ങണ.
4: അരെ സിന്റപ്പാ, നീ അറ്റത്തിന്റെ മാല കത്തിച്ചു നോക്കിയാ?
1: അത് കത്തിച്ചു നോക്കി നോക്കണത്.
4: ആ ജനറേറ്റർ സ്റ്റാർട്ട്
1: ആവുന്ന നോക്കിയ? ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയല്ലേ, ഓക്കെ ആയിരിക്കൂടെ. അത്
4: കോക്കെ ആയിരിക്കും, കോക്കെ ആയിരിക്കും പറഞ്ഞു ആ സമയത്ത് വർക്ക് ചെയ്തിട്ടില്ല. അണ്ണാക്കിൽ കതിരെ വെച്ച് പൊട്ടിക്കും ഞാൻ.
1: ഇന്നൊരു കാര്യം ചെയ്യ്, അത് വെടിക്കിട്ടുകാരനെ വെച്ചിട്ട് മൊത്തം പടക്കൊന്ന് പൊട്ടിച്ചോക്കാൻ പറ. ആ സമയത്ത് അത് പൊട്ടിയില്ലെങ്കില നിന്റെയൊക്കെ ഒരു കാര്യം.
4: എന്റെ നെഞ്ചത്ത് വെച്ചിട്ട്
1: വൃത്തിയിടാവൂലേ.
4: ഇങ്ങനെ കൊണ്ടുപോയി കിട്ടു പോ.
1: നിനക്കത് മതിയൊക്കെ പറഞ്ഞാ പോരാ, ചൂടാണെങ്കിലാണ്. ഇനി കുറച്ചേരത്തിന്
0: കറികൾ കുറവാണെങ്കിലും ചോറ് കൂടുതലായിട്ട്. എന്താണത്?
1: നോക്കിയിരിക്കണ്ടോ? 500 ഓർഡറാ.
5: ആരാടാ ആ നാണി? നമുക്ക് വിശക്കണം എന്ന് പറഞ്ഞ ഇത്തിരി പൊറോട്ടയും ബീഫും മേടിച്ചു കൊടുത്താണ്. ഹേവി
0: ആയിക്കോട്ടെ.
5: ഓണയാണ്, ഞാനിത് തെങ്ങിന്റെ നെഞ്ചത്തോടെ കെട്ടിട്ടുണ്ട്.
1: എവിടെയും കൊണ്ടുകെട്ടു.
0: സുരേഷേ,
1: നമ്മളൊന്നും കഴിഞ്ഞാൽ വിളിച്ചില്ല.
0: കുറച്ച് തിരക്കായി പോയി കളിയാ.

0: കുഴപ്പമില്ലടാ, നിന്റെ അടുത്ത കല്യാണത്തിന് വിളിച്ചാ മതി.
1: ഇന്നലെ എനിക്കിതിൽ കുറവായിരുന്നു.
0: ആ അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി.
1: അത് കറക്റ്റാടാ, അത് മേശ്ര ചേരുവാ. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എന്താ
0: അടുത്ത ക്ലാസ്?
1: ഇതെവിടുന്ന് വന്നേറി?
0: ഇതിനെയാണ് തൊണ്ടഭാഗ്യം തൊണ്ടഭാഗ്യം എന്ന് പറയണത്.
2: അല്ലത് എവിടെയായിരുന്നു?
3: ഒരു ബക്കറ്റ് വരുവുണ്ടായിരുന്നു,
2: നല്ല കാശ് കിട്ടിക്കണം.
3: ബക്കറ്റ് മേടിച്ച കാശ് പോലും കിട്ടില്ലെന്ന്
0: ജനങ്ങൾക്കൊക്കെ വിവരം വെച്ചു തുടങ്ങി.
3: സത്യം.
2: അല്ല, നിങ്ങളെ കിട്ടുന്ന കാശ് വല്ല പാവം കൊടുക്കുന്നുണ്ടോ?
3: പിന്നെ മുഴുവൻ പാവംകല്ലേ കൊടുക്കുന്നത്.
1: എന്നിട്ടാണ് ആ പാവം മണിച്ചേച്ചിനൊന്നും സഹായിക്കാത്തത്?
3: ഏതാ മണിച്ചേച്ചി?
1: അയ്യോ, ഇപ്പൊ അറിയില്ല. അവരുടെ മുറ്റു സമയത്ത് അവരുടെ വീടിന്റെ പിന്നാമ്പറത്ത് ക്യൂആറുകളാണ്. ഇവന്റെ അച്ഛനുണ്ടായിരുന്നു.
2: കുഞ്ഞാറോ,
1: അന്ന് നീ ചേർന്നത്? നിന്റെ അച്ഛൻ നിന്റെ കടിയും വൃത്തിയിട്ടോ?
3: അങ്ങനെ ഒരു പാവത്തിനെ പണ്ട് സഹായിക്കാൻ പോയതുകൊണ്ടാണ് അടിമാലി MLA ആയിരിക്കണേ ഞാൻ ഇവിടെ നിങ്ങളുടെ കൂടെ ഓസിന് ഇത് അടിച്ചോണ്ടിരിക്കുന്നത്.
2: അതെന്താ സംഭവം?
0: പറസുഗുണ
3: പോണം.
4: എങ്ങോട്ട് പോണ്?
5: എങ്ങോട്ട് വേണമെങ്കിലും പോവാം. 5000.
4: 3000.
5: 4000.
4: 3500. 3500.
3: 3500 ചിക്കൻ ബിരിയാണി.
5: ഡീൽ.
4: ഛേ, ഒരു ചിക്കൻ ബിരിയാണിക്ക് മിസ്സായി. ഇനി വീട്ടിലോട്ട് തന്നെ പോവാ.
5: അതെ.
3: എന്താ
5: എന്നെ 9 മണിക്ക് മുമ്പ് ഫ്രീ ആക്കണം, എനിക്ക് സീരിയൽ കാണാനുള്ളത്.
4: അതൊക്കെ ഏറ്റു, പക്ഷെ എന്റെ പുറകെ തന്നെ പറഞ്ഞു. എന്നാ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തോ. ഞാൻ എവിടെ നിൽക്കുന്നു അവിടെ നിൽക്കണം. ഞാൻ ഇങ്ങോട്ട് കയറുന്നു കണ്ണുടച്ചങ്ങോട്ട് കയറിക്കണം. മനസ്സിലായോ?
5: അതൊക്കെ എനിക്കറിയാടോ.
4: ഡിസ്റ്റൻസ്.

0: എടാ സുഹൃത്ത്, നീ എവിടെ പോയി കിടക്കുന്നു? നിന്നെ എത്ര നേരം വിളിക്കണം?
1: അല്ല എനിക്ക്
0: നിന്നെ വിളിച്ചാലും കിട്ടൂല.
1: അല്ല
0: കോൾ അടിച്ചല്ല, നീയാടാ നമ്മുടെ സ്ഥാനാർത്ഥി. എളുപ്പാങ്കാലത്ത് വന്നിരിക്കുന്ന പ്രസിഡന്റാണ്, നിന്നെ വിളിച്ചു വിളിച്ചു മടുത്ത്.
1: നമസ്കാരം.
0: ആ നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ സുഹൃത്ത്.
1: അത് മൊബൈലിന് ചാർജ് ഇല്ലായിരുന്നു.
0: ഞാനൊരു ചാർജ് നിന്നെ അങ്ങോട്ട് ഏൽപ്പിക്കാനായിട്ടിരിക്കുകയായിരുന്നു, അപ്പൊ നിന്റെ ചാർജ് പോയോ?
1: ഈ എടുത്തിട്ട് എന്തെന്നറിഞ്ഞൂടാ, പെട്ടെന്നങ്ങ് ചാർജ് പോവും. എന്തു ചെയ്യല്ലേ?
2: അതെ, ഒരാളെന്ന് പറഞ്ഞിട്ട് ഇതൊരു ജാതിക്കുള്ള ആൾക്കാരുണ്ടല്ലോ.
0: ഇതാരാ
2: തിക്കളവനെയൊന്നും എനിക്ക് പറ്റത്തില്ലേട്ടാ.
0: ഓ സുഗുണ,
1: ക്ഷമിക്കണം. ആളവിടെ പോയി?
3: സ്ഥാനാർത്ഥി എടുത്ത് നിർത്തിയില്ലേ?
1: ആ നാട്ടിലെ നിർത്തിയില്ല, പിന്നെ സ്ഥാനാർത്ഥി.
3: കണ്ണിനിച്ചവരില്ലാത്ത പ്രസിഡന്റ്, എനിക്ക് മാത്രം കഴിക്കാനുള്ളൂ. രണ്ടാക്കി കഴിക്കട്ടെ?
1: ആ വേണ്ട, രണ്ടാക്കാനുള്ളില്ല.
3: വേണ്ട, എനിക്ക് ആ കഥയെ കേട്ട ഒരു ഫീല്.
1: വേണ്ട,
3: അത് കുഴപ്പമില്ല. നീ ഞാൻ അടിച്ചില്ലെങ്കിലും സോണഞ്ചാലും ഓർമ്മ, ഇത്ര സങ്കടം ഉള്ളിൽ ഒതുക്കി നടക്കാൻ ആളായിരുന്നില്ല സോണഞ്ചാലും.
1: അയ്യോ നിന്റെ പോയട്ടാ. അപ്പൊ ഓക്കെ, അടുത്ത ഉപ്പ് മേടിക്കാൻ വരാം. ബൈ.
3: ഈ തട്ടിനെ ഇവിടെ നിർത്തൂല,
4: അന്ന് പിന്നെ ഞാൻ നിൽക്കട്ടെ.
3: വേണ്ട, നിക്ക് നിക്ക് നിക്ക് നിക്ക്. ഡോക്ടർ രാഹുലിന്റെ കൂടെ എനിക്കൊരു സെൽഫി. ഓക്കെ, റെഡി, വൺ, ടു. അയ്യോ ചാർജ് തീർന്നു.
5: ശരിയുള്ള ചാർജ് തീർന്നതല്ലടാ, കരണ്ട് പോയതാണ്.
6: ഒരു കോമഡി രംഗം വിജയിക്കണമെങ്കിൽ സംഭാഷണം മാത്രം പോരാ, അത് പറയുന്ന വ്യക്തിയുടെ മുഖഭാവവും ശബ്ദത്തിലെ വ്യത്യാസം, പ്രതികരിക്കുന്ന രീതി, കൂടെയുള്ള കഥാപാത്രങ്ങളുടെ ഇടപെടൽ, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ചിരി പൂർണ്ണമാകുന്നത്. ഹാസ്യ നടന്മാർക്ക് ഈ കാര്യത്തിൽ പ്രത്യേക കഴിവുണ്ട്. സാധാരണ ഒരു വാചകം പോലും അവർ പറയുന്ന രീതി കൊണ്ട് ചിരിയുണർത്താൻ കഴിയും. ആൻ ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറിയിൽ ഹരിശ്രീ അശോകന്റെ സംവിധാനത്തിൽ രാഹുൽ മാധവ്, ധർമ്മജൻ ബോൾഗാട്ടി, ദീപക് പറമ്പോൽ, മനോജ് കെ ജയൻ തുടങ്ങി നിരവധി അഭിനേതാക്കൾ അണിനിരക്കുന്നു. വ്യത്യസ്ത സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ ഒരുമിച്ചെത്തുമ്പോൾ ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾക്കിടയിൽ രസകരമായ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നു. ഒരാൾ ഗൗരവക്കാരനാണെങ്കിൽ മറ്റൊരാൾ തമാശക്കാരനായിരിക്കും. ഒരാൾ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരാളുടെ ഇടപെടൽ ആ നിയന്ത്രണം തന്നെ തകർത്തേക്കാം. ഇത്തരം രംഗങ്ങളുടെ ഭംഗി അവയുടെ സ്വാഭാവികതയിലാണ്. പ്രേക്ഷകർക്ക് കഥാപാത്രങ്ങളുമായി ബന്ധപ്പെടാൻ കഴിയുമ്പോൾ ചിരിയും കൂടുതൽ ആസ്വാദകരമാകുന്നു.
3: അയ്യാ അച്ഛനെ മിനിറ്റുണ്ടോ ദിവസം ഒന്നും അല്ലത്, പിന്നെ ഈ തിളക്കുന്നതിന് പേര് എന്താണ്?
7: തലയിൽ വെച്ച പേനരിക്കും താഴ്ത്തു വെച്ച ഉറുമ്പനിക്കൊന്നും പറഞ്ഞ് വളർത്തിയതാണ് ഈ തവത്താനി പറഞ്ഞ നിന്റെ.

0: നിർത്തിട്ട് കാര്യം
1: പറയും.
0: എന്താ പ്രശ്നം? എന്താടേ കാണുന്നേ?
2: ഇത് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ അമ്മിണിയല്ലേ?
3: അമ്മിണി നിങ്ങൾക്ക് ഞങ്ങളുണ്ട്, അമ്മിണി സഹായ സംഘം.
2: നിന്റെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, എന്നിട്ട് നീ എന്തല്ലാത്ത?
0: ആര് പറഞ്ഞില്ലെന്ന്? ഞാൻ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്ത ഈ വാച്ച്, ഈ ഫോട്ടോ പിന്നെ എങ്ങനെ വന്നു?
3: അവര് തമാശക്ക് വേണ്ടി ചെയ്തായിരിക്കും, അവര് ചെറുപ്പക്കാരല്ലേ. നീ ഒന്ന് ക്ഷമിക്ക്.
2: അച്ഛന്റെ തമാശ തന്നെ മോനും അല്ലേ?
0: നിങ്ങൾ കൂടുതൽ തമാശക്കല്ലേ? നീ ഒരു ഡോക്ടറാണ്, അത് നീ മറക്കരുത്.
4: ഹലോ അമ്മിണി സഹായം, ഞങ്ങൾക്കൊരു മെമ്പർഷിപ്പ് ആരോ
2: നിർത്തിയോണ്ട്.
4: ആർക്കാണ് മെമ്പർഷിപ്പ് വേണ്ട?
5: യുവന്മാർ വെറുതെ ഇരിക്കണല്ലേ, ഇവർക്കും കൊടുക്കും മക്കളൊരു മെമ്പർഷിപ്പ്.
2: അലമ്പുണ്ടാക്കല്ലേ ആറോന്ന് ഞാൻ കെട്ടിട്ടില്ല.
4: എന്താടാ
2: ഇവൻ ചട്ടിടാന്ന് നിന്നൊക്കെ ഭാഗ്യം വിചാരിച്ചോട്ടാ. ഇല്ല നിന്നെയൊക്കെ ഞാനിട്ടാ. എന്താണ് ജീവിക്കണത്? എല്ലാവർക്കും എപ്പോഴേ ഇത് ഇടാൻ പറ്റുന്നവരില്ല.
4: പിന്നെ
2: ചട്ടിടിപ്പിച്ച് ഞാനും വരവോടാ.
4: അവനെന്തേടാ കുഞ്ഞാറോ?
5: അവനൊരു ഡിസ്കഷനിലാണ്.
4: ഓഹോ മുത്തേ, നീ എന്തെങ്കിലും ഇരിക്കണത്?
6: ഏ ഒന്നുമില്ലടാ.
4: നീ എന്താ ഭയങ്കര മൂടോട്ടിരിക്കണത്?
6: ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ?
4: നീ അമ്മണി അമ്മനൊന്ന് സഹായിച്ചു, അത്രല്ലേ ഉള്ളു.
6: ഇന്നലെ നാട്ടുകാര്
4: നാട്ടുകാരോട് പോകാൻ പറഞ്ഞാ. നീ ഒരു കാര്യം ചെയ്യും, നീ രണ്ടെണ്ണം തടിച്ചേ, നിന്റെ മൂടോട്ട് വരട്ടെ.
6: ഏയ് ഞാൻ അതിന്റെ ഡ്യൂട്ടി ടൈമില്.
4: എന്ത് ഡ്യൂട്ടി ടൈം? നീ അടിച്ചേ. നീ അടിച്ച പിന്നെ ഞാനും അടിക്കില്ലടാ. ഓക്കെ അല്ലേ?
6: ഇതാ ഞാൻ പറഞ്ഞത്.
5: ഡിസ്കഷൻ കഴിഞ്ഞെങ്കിൽ ഒന്ന് കൊണ്ടുപോയിക്കോ, ഇച്ചിരി പണിയുണ്ടായിരുന്നു.
4: കൊണ്ടോണേ കൊള്ളാം, അവനെ കൊണ്ട് അധികം പണിയൊന്നും എടുപ്പിക്കരുന്നു. ആകെ മൂടൗട്ടാണ്
6: അവൻ. പണിയുണ്ട്, ഞാൻ വന്നിട്ട് അടിക്കാം. അടിച്ച് തീർത്തോളം മതിയായിരുന്നു.
5: ഇവരും എടുത്ത് കേറണം.
4: മാഷേ ഒരു 100 വന്നിടാ.
5: എന്തിനാണ്?
4: ചെറിയൊരു പർച്ചേസിംഗ് ഉണ്ട്.
2: എന്താടാ 50 രൂപ?
4: എന്തിനാന്ന് മനസ്സിലായോ? പോണ വഴിക്ക് ഒരു ഷഡി മേടിച്ചിട്ടോളാം. ടൂൾസ് ഇല്ലല്ലോ, അത്യാവശ്യം ഷഡിങ്ങനെ നമുക്ക് വേണം. മോളിൽ കയറി എന്നൊക്കെ പണിയെടുക്കണ്ട.
2: അപ്പൊ 3 ഷഡി 2 കർച്ചി.
5: മാസം ശമ്പളം ഇല്ലാട്ടാ.
2: എടാ വയറും കഴിഞ്ഞില്ല, ഇനി കണക്ഷൻ കൊടുത്താ മതി.
7: മെമ്പർ സൈൻ ചെയ്യാനുണ്ട്, ഒന്ന് വരൂ.
8: എല്ലാ നേഴ്സും അറിയില്ലേ എന്റെ നമ്പർ ഉണ്ട്? നിങ്ങൾ ആര്
5: ആരാണി? ഇവളുടെ നമ്പറും എന്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഇല്ല,
8: ഇവിടെ താഴെ. നീ മേളിലേ കയറി.
2: നീ എന്താ പാഞ്ചി വിടാ? നീ ഒക്കെ എന്താണ് ഇവിടെ?
4: എടാ ഞങ്ങളുടെ കൂട്ടുകാരും പുതിയതായിട്ട് ജോലിക്കാരനാണ് ഇവിടെ.
2: എന്തുപടിയടാ?
6: ഡോക്ടർ ആയിട്ടാണ്.
2: ഡോക്ടറെ എന്താടാ പിടിച്ചില്ലേ? നിന്റെ ഒക്കെ കൂട്ടുകാരനാ.
4: അതേ സാമേ, നിനക്ക് നിങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി, ഞങ്ങളുടെ പയ്യനെ.
2: ഓക്കേടാ, എടാ ബാഗിന്ന് പ്ലെയർ എടുത്തിട്ടാ. അതിന്റെ അകത്ത സൈഡിലുണ്ട്
4: ഒരു അസിസ്റ്റന്റിനോ. നീ മുണങ്ങൂരില്ല ഇട്ടു.
2: എന്നാ പ്ലെയർ കൂടി
6: ഇതങ്ങാട് പോണു.
2: വരല് പിടിഞ്ഞ പോലെ നിൽക്കാണ്ട് വേഗം പോയി എടുക്കട.
9: അത് ഞാൻ പറയാം.
2: നീ എടുക്കല്ലേ? അതെടുക്കാതെ നിന്നാലേ ആ വന്നാളെ എന്നെ എടുത്തുണ്ടോ?
9: ഇത് നിന്റെയാണോ?
2: അരുതേ, എറിയരുതേ, ഇങ്ങ് തന്നോളൂ. ഇനി ആരുടെയും തലയിൽ വീഴണ്ട, ഞാൻ കൊടുത്തോളൂ. ഈ ഞാൻ എന്തെന്നല്ല ഞാൻ. ഏ പാഞ്ചി, പ്ലെയർ മൂളൊക്കെ കിടപ്പുണ്ടോ? ഇറങ്ങി കൊടുത്തോളൂ.
10: ബി കെ ഹരിനാരായണൻ, രാജീവ് ആലുങ്കൽ, ദിനു മോഹൻ എന്നിവർ എഴുതിയ ഗാനങ്ങൾക്ക് ഗോപി സുന്ദർ, നാദിർഷ, അരുൺരാജ് എന്നിവർ ചേർന്നാണ് സംഗീതമൊരുക്കിയത്. അഫ്സൽ, ആന്റണി ദാസൻ, അൻവർ സാദത്ത്, അർജുൻ അശോകൻ, കെ എസ് ഹരിശങ്കർ, ശ്വേതാമോഹൻ എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ചിത്രത്തിനു വേണ്ടി പശ്ചാത്തല സംഗീതമൊരുക്കിയത് ഗോപി സുന്ദറാണ്.

0: വിലാസിനി, ഒരു ചായ എടുക്ക്. അയ്യോ അയ്യോ, വിലാസിനി വിലാസിനി, അയ്യപ്പ, എന്താ പറ്റിയേ?
1: എന്താ?
0: ഒരു കാര്യമില്ല, ബോധം കെട്ടു വീണു.
1: ഏ ബോധം കെട്ടു വീണ മുരുകാസിനി? പെങ്ങളെ,
0: വിലാസിനി, അമ്മളുടെ മോഹം പോകാൻ, താൻ എന്റെ മോഹത്തിനാണോ വെള്ളം ഒഴിക്കുന്നത്?
1: വന്നോ ഓമന.
0: ഓമനയോ?
1: അപ്പൊ ഓർമ്മ.
0: താനിക്ക് എന്താ പറ്റിയേ?
2: എടാ മക്കളെ, അച്ഛന് ബോധം വന്നടാ.
3: നിർമ്മലയുടെ മകന്റെ ഒരു കൈപ്പുണ്ണി ഒരു ഇഞ്ചക്ഷൻ എടുത്തപ്പോഴേക്കും അച്ഛന്റെ ഓർമ്മ തിരിച്ചു കിട്ടിയല്ലോ.
0: അപ്പൊ കുറച്ചു കാലമായിട്ട് എനിക്ക് ബോധമില്ലായിരുന്നു.
1: അതേ, വരും പോകും വരും പോകും. ബോധേ,
3: ഇവരെയൊക്കെ മനസ്സിലായോ മാധവേട്ടന്? അത് നമ്മുടെ അർജുൻ.
0: അച്ചു
4: അച്ചു.
5: ഞാൻ ചിക്കു.
0: ശിവൻ.
4: ഞാൻ കിച്ചു.
5: കൃഷ്ണൻ.
1: ഞാൻ അയ്യപ്പൻ.
5: മനസ്സിലായളിയാ?
1: മനസ്സിലായി.
4: ചോദിക്ക ചോദിക്ക. ശിവേട്ടാ, അമ്മാവൻ ഇയാളെ ഇപ്പൊ എന്ത് ചെയ്യും?
6: നിങ്ങളെല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കേ. അല്ല, അച്ഛന് ഇച്ചിരി കാറ്റ് കൊള്ളട്ടെ.
1: അച്ഛന് കാറ്റ് കൊള്ളണെങ്കിൽ അച്ഛനെ പുറത്തേക്ക് ഇറക്കിയാ പോരെ.
4: അമ്മാവനും ഇറങ്ങും.
1: ഞാനും ഇറങ്ങണം. വെള്ളം തളിച്ച് ബോധം പരുത്തി ഞാനാണ് കേട്ടോ.
4: ആയിക്കോട്ടെ.
1: അപ്പൊ നിങ്ങൾ ഇറങ്ങണല്ലേ.
4: ഞങ്ങൾ ഇറങ്ങണം.
1: അങ്ങനെ പറ.
0: മലേഷ്യയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന ഡയമണ്ട്സിനെ കുറിച്ച് വല്ലതും ഓർമ്മയുണ്ടോ?
5: ഉണ്ട്. അതെവിടാന്ന് അച്ഛൻ ഓർമ്മയുണ്ടോ?
0: ഉണ്ടല്ലോ. അന്ന് രാത്രി നിങ്ങളൊക്കെ നല്ല ഉറക്കമായിരുന്നു. ഞാന് ഈ അലമാര തുറന്നാണ് ഡയമണ്ട്സ് എടുത്തത്.
5: അച്ഛാ,
0: ശാന്ത കുളി കഴിഞ്ഞു പോയോ?
5: ശാന്തയോ? അതാരാച്ച?
0: അച്ഛനോ? ആരുടെ അച്ഛൻ?
4: എന്നെ പോയോ? അച്ഛ ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ കിച്ചു, ഇത് അച്ചു, ഇത് ചേട്ടൻ ചിക്കു.
0: ആരാ ഈ ചിക്കു ചക്കു ഒക്കെ? നീ ആരാ?
4: കിച്ചു.
0: ഇറങ്ങി പോടാ വെളിയില്. ഇറങ്ങി പോ.
5: പോരടാ പോര്.
1: എന്തായി?
5: ഓമന പോയി, ഇപ്പൊ ഒരു ശാന്തയിൽ എത്തിയിട്ടുണ്ട്.
1: എങ്കിൽ ശാന്തനെ വെച്ചൊരു കളി കളിച്ചാലോ. വേണ്ടേ.
7: 2019 ഹരിശ്രീ അശോകന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം എസ്ക്വയർ സിനിമാസിന്റെ ബാനറിൽ എം ഷിജിത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ആൽബി ആന്റണി. ചിത്രസംയോജനം രതീഷ് രാജ്. കലാസംവിധാനം ജിത്തു സെബാസ്റ്റ്യൻ. ഡിസൈൻ ആർട്ട് കാർപ്സ്. തിരക്കഥയൊരുക്കിയിരിക്കുന്നത് രഞ്ജിത്, എബിൻ, സനീഷ് എന്നിവർ ചേർന്നാണ്. സംഭാഷണം ഹരിശ്രീ അശോകൻ, രഞ്ജിത്, എബിൻ, സനീഷ് എന്നിവർ ചേർന്ന്. സമീറ സനീഷാണ് കോസ്റ്റ്യൂം ഡിസൈനർ. പ്രൊഡക്ഷൻ കൺട്രോളർ NM ബാദുഷ. 2019 March 1 ചിത്രം പ്രദർശനത്തിനെത്തിയത്. റേഡിയോ മലബാർ 89.6 FM ചിരിനേരം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു രസകരമായ സിനിമയുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരെ ചിരിക്കൂ, ചിരിപ്പിക്കൂ, സന്തോഷത്തോടെ ജീവിക്കൂ. ചിരിനേരത്തിൽ വീണ്ടും കേട്ടുമുട്ടും വരെ നമസ്കാരം.
8: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
9: ചേട്ടാ, എനിക്കെന്തോ വല്ലാത്ത ക്ഷീണം. ഈ വേദനയും എന്താണെന്നറിയില്ല.
10: പേടിക്കണ്ട, നമുക്ക് ഡോക്ടറെ കാണാം. നിന്റെ ആരോഗ്യം തന്നെയാ എനിക്ക് വലുത്.
11: സ്ത്രീകളുടെ ആരോഗ്യം ഒരു കുടുംബത്തിന്റെ സന്തോഷമാണ്. അവളുടെ ഓരോ വേദനയും തിരിച്ചറിയാനും ഓരോ ആശങ്കകൾക്കും കരുതലോടെ മറുപടി പറയാനും നിങ്ങളുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും കരുതലിന്റെ കരങ്ങളുമായി ന്യൂ ആശ്രയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. സ്ത്രീകളുടെ എല്ലാ പ്രായത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും വിദഗ്ധ പരിചരണം.
12: ഡോക്ടർ ശ്രുതി എജി, ഗൈനക്കോളജിസ്റ്റ്. പ്രസവശേഷമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, അണുബാധകൾ, മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ, ഗർഭാശയത്തിലെ അർബുദ സാധ്യതകൾ, ലൈംഗികാരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങി സ്ത്രീകളുടെ ആരോഗ്യത്തിന് ആവശ്യമായ പരിചരണം.
11: നിങ്ങളുടെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. വിശ്വാസത്തോടെ വരൂ, കരുതലോടെ മടങ്ങൂ.
12: ന്യൂ ആശ്രയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, മട്ടന്നൂർ.
11: ഫോൺ 7508999555. ന്യൂ ആശ്രയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ.

0: കരുതൽ. നിങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ കരുതൽ.
1: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 345. മറ്റൊരു നമ്പർ 9495 532 542.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് അടുത്ത 5 വർഷത്തിനുള്ളിൽ മത്സ്യോൽപാദനം ഇരട്ടിയാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ. നെടുമ്പാശ്ശേരി അപകടത്തിൽ കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അടുത്ത അധ്യയന വർഷം മുതൽ LLB പ്രവേശന പരീക്ഷകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും നടത്താൻ സംസ്ഥാന സർക്കാർ അനുമതി. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ഹൈദരാബാദ്. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിൽ എത്തും. നാളെ വിജയവാഡയിൽ നടക്കുന്ന ദേശീയ സരസ് മേളയിൽ പങ്കെടുക്കും. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും ആന്ധ്രാപ്രദേശ് സർക്കാരും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് GR അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. വൈദ്യുതി പ്രതിസന്ധി മുഴുവൻ ജനങ്ങൾക്കും പ്രയാസമുണ്ടാക്കിയതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാർ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് സഭയെ അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയത്തിനുള്ള അവതരണ അനുമതി സ്പീക്കർ നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അടുത്ത 5 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് മത്സ്യോൽപാദനം ഇരട്ടിയാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ ഉപയോഗപ്പെടുത്തിയും ബ്ലൂ എക്കണോമിയിൽ ഉൾപ്പെടുത്തിയുമാണ് മത്സ്യോൽപാദനം കൂട്ടുകയെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ചോദ്യോത്തരവേളയിൽ വി മുരളീധരൻ MLA ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഉൾനാടൻ മത്സ്യമേഖലയിൽ ഉൽപാദനം ഇരട്ടിയാകുന്നതിനുള്ള പുതിയ പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്നും ശ്രീ അബ്ദുൾ ഗഫൂർ വ്യക്തമാക്കി.
1: മത്സ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, പുതിയ പദ്ധതികൾ സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. കേന്ദ്ര പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ട് മത്സ്യ പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയുള്ള ബ്ലൂ എക്കോണമിയിൽ പെടുത്തി തന്നെ നമ്മളിപ്പോൾ സബ്പ്ലാനിൽ 20 കോടി രൂപ അതിനുവേണ്ടി മാറ്റി വെക്കാൻ ഉദ്ദേശിക്കുകയാണ് സാർ. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. മത്സ്യ പ്രൊഡക്ഷൻ അടുത്ത 5 വർഷത്തിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇരട്ടിയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് സാർ.
0: സംസ്ഥാനത്തെ ജലാശയങ്ങളുടെ ആഴം വർദ്ധിപ്പിക്കുമെന്നും മണൽ വാരൽ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി മോൻസ് ജോസഫ്. പമ്പാ നദിയിലെ മണൽ നീക്കം സംബന്ധിച്ച നടപടികൾ കേന്ദ്ര പദ്ധതികളുമായി ചേർന്ന് നടപ്പിലാക്കുമെന്നും അദ്ദേഹം ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. അതേസമയം വേമ്പനാട് കായലിൽ നിന്ന് കൃത്യമായ നീരൊഴുക്ക് കടലിലേക്ക് ഉണ്ടാകുന്നില്ലെന്നും ഇത് പരിഹരിക്കാൻ സമയബന്ധിതമായി ശാസ്ത്രീയമായ പദ്ധതി നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു. നെടുമ്പാശ്ശേരി അപകടത്തിൽ കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. മദ്യപിച്ച് വാഹനം ഓടിച്ചുണ്ടാകുന്ന ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി അറിയിച്ചു. നിയമസഭാ സമ്മേളനത്തിന്റെ 3ാം ദിവസമായ ഇന്ന് 3 ബില്ലുകൾ അവതരിപ്പിക്കും. 2026 കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ, 2026 കേരള മോട്ടോർ വാഹന നികുതി ചുമത്തൽ ഭേദഗതി ബിൽ എന്നിവയാണ് സഭയുടെ പരിഗണനയ്ക്ക് വരുന്നത്. അടുത്ത അധ്യയന വർഷം മുതൽ LLB പ്രവേശന പരീക്ഷകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും നടത്താൻ അനുമതി നൽകി സംസ്ഥാന സർക്കാർ. വിദ്യാർത്ഥികളുടെ ആവശ്യവും മാതൃഭാഷാ നയവും മുൻനിർത്തി LLB പ്രവേശന പരീക്ഷാ ചോദ്യങ്ങൾ മലയാളത്തിൽ കൂടി ലഭ്യമാക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ നിർദ്ദേശം നൽകുകയായിരുന്നു. മലയാളം ഐക്യവേദി നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. എറണാകുളം മാർക്കറ്റിലെ ചരിത്രപ്രസിദ്ധമായ കടവുഭാഗം സിനഗോഗിന് സമീപം തീയിട്ട സംഭവത്തിൽ പ്രതി പിടിയിൽ. പുത്തൻകുരിശ് സ്വദേശി എബിൻ പോളാണ് പോലീസിന്റെ പിടിയിലായത്. ഈ മാസം 12 പുലർച്ചെ സിനഗോഗിന് സമീപമെത്തിയ ഇയാൾ പെട്രോൾ ഒഴിച്ച് തീയിട്ട ശേഷം കടന്നുകളയുകയായിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് കൊച്ചി സിറ്റി DCP അരുൺ കെ പവിത്രൻ അറിയിച്ചു. ജപ്പാനിൽ ട്രെയിൻ തട്ടിമരിച്ച കണ്ണൂർ ഇരിട്ടി പടിയൂർ സ്വദേശി വി ദേവികയുടെ ചിതാഭസ്മം നാളെ തിരുവനന്തപുരത്ത് എത്തിക്കും. തുടർന്ന് ദേവികയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ മാസം 2 ദേവികയെ ജപ്പാനിൽ ട്രെയിൻ തട്ടിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാലക്കാട് മൂലത്തറയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 7 അറസ്റ്റിൽ. ഞായറാഴ്ചയാണ് 40 വയസ്സ് തോന്നിക്കുന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മലപ്പുറം വണ്ടൂരിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനു പിന്നാലെ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന ഒരാൾ മരിച്ചു. പെവുന്തറ സ്വദേശി അച്ചിപ്ര സത്താറാണ് മരിച്ചത്. വണ്ടൂർ മഞ്ചേരി റോഡിൽ അടുത്തിടെ പ്രവർത്തനം തുടങ്ങിയ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കിടയിൽ വ്യാപകമായി മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബണ്ടൂർ ബ്ലോക്കിലെ 6 പഞ്ചായത്തുകളിലായി രോഗബാധിതരുടെ എണ്ണം 100 കടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്തെ നൂതനാശയങ്ങളുടെയും സംരംഭകത്വത്തിന്റെയും സംസ്കാരം വളർത്തുന്നതിന് 2016 നീതി ആയോഗ് ആരംഭിച്ച അടൽ ഇന്നൊവേഷൻ മിഷൻ പദ്ധതിയെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം പ്രത്യേക പരമ്പരയിൽ ഇന്ന്. കുട്ടികളിൽ ചെറുപ്രായം മുതൽ ശാസ്ത്രബോധവും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തിയെടുക്കാനും രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം കൊണ്ടുവരാനും ആവിഷ്കരിച്ച പദ്ധതിയാണ് അടൽ ഇന്നൊവേഷൻ മിഷൻ. സമ്പദ്വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തെ നൂതനാശയ സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. രാജ്യത്ത് പുതിയ ക്ഷയരോഗ കേസുകളിൽ 21% കുറവുണ്ടായതായി കേന്ദ്ര സർക്കാർ. പരിശോധനകൾ, നൂതന സാങ്കേതിക വിദ്യ, ജനപങ്കാളിത്തം എന്നിവയിലൂടെ ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ഊർജ്ജിതമാക്കിയിട്ടുണ്ട്. ടിബി മുക്ത ഭാരത് അഭിയാൻ പദ്ധതിക്ക് കീഴിൽ 28 കോടിയിലധികം ജനങ്ങളെ പരിശോധനയ്ക്കും വിധേയരാക്കി. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി 7 മണിക്ക് ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17 നടക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. മറ്റന്നാൾ 7 ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല തൂവൽ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. സഞ്ചാരികൾ മുങ്ങിമരിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വെള്ളച്ചാട്ടത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ പര്യാപ്തമല്ലാത്തതിനാൽ പൊതുജനങ്ങളുടെ പ്രവേശനം പൂർണ്ണമായും നിരോധിക്കണമെന്ന ഉടുമ്പൻചോല തഹസിൽദാരുടെ റിപ്പോർട്ട് കണക്കിലെടുത്താണ് നടപടി. ഇടുക്കിയിൽ മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനും പാഴ്വസ്തുക്കളിൽ നിന്ന് വരുമാനം നേടാനും ലക്ഷ്യമിട്ട് കട്ടപ്പന നഗരസഭാ ഭരണസമിതിയും ആരോഗ്യ വിഭാഗവും പുതിയ പദ്ധതിക്ക് രൂപം നൽകി. ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനുള്ള ബിന്നുകൾ മുഴുവൻ വീടുകളിലും ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: നഗരസഭാ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാൻ നിലവിൽ സ്വകാര്യ ഏജൻസികൾക്ക് പണം നൽകുകയാണ് ചെയ്യുന്നത്. ഈ സ്ഥിതി മാറ്റി പാഴ്വസ്തുക്കളുടെ വിതരണം ലാഭകരമാക്കുകയാണ് നഗരസഭയുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ചെമ്പ്, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ പാഴ്വസ്തുക്കളുടെ ഏകദേശ കണക്കെടുത്ത മൂല്യം തിട്ടപ്പെടുത്തും. കൂടാതെ പുളിയൻമല സ്ലോട്ടർ ഹൌസിന് സമീപം 90 ലക്ഷം രൂപ ചെലവിൽ ജില്ലയിലെ ആദ്യത്തെ ഡബിൾ ചാമ്പർ സാനിറ്ററി പാഡ് ഇൻസിനറേറ്ററും ഉടൻ പ്രവർത്തന സജ്ജമാകും.
0: തിരുവനന്തപുരം നഗരത്തിലെ ഓവർഹെഡ് കേബിളുകൾ നീക്കം ചെയ്യുന്ന നഗരസഭയുടെ പദ്ധതിക്ക് തുടക്കമായി. പാളയം രക്തസാക്ഷി മണ്ഡപത്തിനു മുന്നിൽ നടന്ന ചടങ്ങിൽ മേയർ വി.വി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അനധികൃതമായുള്ള എല്ലാ കേബിളുകളും നീക്കം ചെയ്യുമെന്ന് മേയർ പറഞ്ഞു. നവരാത്രി മഹോത്സവത്തിന്റെ 4 ദിനമായ ഇന്ന് ദുർഗാദേവിയുടെ 4 ഭാവമായ കൂഷ്മാണ്ഡ ദേവിയെ സ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയ പ്രതീക്ഷയും സമൃദ്ധിയും മികച്ച ആരോഗ്യവും ഉണ്ടാകട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. തിരുവനന്തപുരത്ത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. പത്മനാഭപുരത്തു നിന്ന് എഴുന്നള്ളിച്ച സരസ്വതി വിഗ്രഹം പത്മതീർത്ഥക്കുളത്തിനരികെയുള്ള നവരാത്രി മണ്ഡപത്തിലും കുമാരസ്വാമിയെ ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവി ക്ഷേത്രത്തിലുമാണ് കൂടിയിരുത്തിയിരിക്കുന്നത്. പൂജവയ്പ്പ് ഉത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക ട്രെയിൻ സർവീസുമായി ദക്ഷിണ റെയിൽവേ. തിരുവനന്തപുരം നോർത്ത് സന്ത്രഗച്ചി എക്സ്പ്രസ് ഈ മാസം 17 ഉച്ചയ്ക്ക് 1:45 പുറപ്പെടും. യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് ബംഗളൂരു കണ്ടോൺമെന്റിനും തിരുവനന്തപുരം നോർത്തിനുമിടയിൽ ഈ മാസം 16 പ്രത്യേക സർവീസ് ഉണ്ടാക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് അടുത്ത 5 വർഷത്തിനുള്ളിൽ മത്സ്യോൽപാദനം ഇരട്ടിയാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് മന്ത്രി വി അബ്ദുൽ ഗഫൂർ. നെടുമ്പാശ്ശേരി അപകടത്തിൽ കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അടുത്ത അധ്യയന വർഷം മുതൽ LLB പ്രവേശന പരീക്ഷകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും നടത്താൻ സംസ്ഥാന സർക്കാർ അനുമതി. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ഹൈദരാബാദിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0492 970 896. 2 ഒരു വട്ടം കൂടി. ഇതിൽ നാടകം ഞാൻ രാധിക, 5 നാടകരചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി കവിണിശ്ശേരി. 5 ചലച്ചിത്രഗാനങ്ങൾ, 5:30 ജനകീയം, 5:45 ആർദ്രഗീതങ്ങൾ. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള നവഗ്രഹകൃതികൾ. തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. 7:20 ശാസ്ത്രവീതി. 7:45 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 8 ചിത്രപരിചയം. 9 കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് നാട്ടിലെ പാട്ട്. 10 ഇഷ്ടങ്ങൾ ഇണങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. നാട്ടുവിശേഷം. മയ്യിൽ ഇടോഴി ഇല്ലം ആയുർവേദ ഫൗണ്ടേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നവരാത്രി ആഘോഷം ഈ മാസം 16 മുതൽ 21 നടത്തും. ഇടോഴി ഇല്ലം അങ്കണത്തിൽ വൈകിട്ട് 6 എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കനകമല നാരായണ ഗുരുകുലം വാർഷിക സെമിനാറും ഗുരുപൂജയും ഈ മാസം 19 മുതൽ 21 കനകമലയിൽ നടക്കും. പയ്യാവൂർ കോയിപ്ര ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവവും നവരാത്രി ആഘോഷവും ഈ മാസം 20-21 നടക്കും. ക്ഷേത്രം തന്ത്രി VT രാമചന്ദ്രൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇരിക്കൂർ മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ തുലാമാസ പൂജയ്ക്കായി ഈ മാസം 17 രാവിലെ നട തുറക്കും. ഊരത്തൂർ ഇളം കരുമകൻ ക്ഷേത്രം, പരീക്കളം മഹാവിഷ്ണു ക്ഷേത്രം, പടിയൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം, പടിയൂർ പൊടിക്കളം ഭഗവതി ക്ഷേത്രം, പട്ടാനൂർ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം, പരിപ്പൻകടവ് സമ്പ്രദായ ക്ഷേത്രം എന്നിവിടങ്ങളിൽ വിശേഷാൽ സംക്രമ പൂജയും ഉണ്ടാകും. ഊരത്തൂർ ഇളം കരുമകൻ ക്ഷേത്രത്തിൽ ദേവന് പുത്തരി, നാമജപ പ്രദക്ഷിണം, അന്നദാനം എന്നിവയുണ്ടാകും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
2: ആ കേറിവാ, ഇരിക്കേ, ചായ കുടിച്ചിട്ട് പോകാം. ഇന്നെന്ന വിശേഷോ? മോളെ കല്യാണം ഉറപ്പിച്ച്. അതിന് കാരണക്കാര് നിങ്ങള് ഹരിതകർമ്മസേനക്കാര് കൂടിയാ.
3: ഞങ്ങളാ?
2: അതെ, ചെറുക്കന് പെണ്ണിനെ മാത്രല്ല വീടും പരിസരവും ഒരുപാട് ഇഷ്ടായിന്ന് മാലിന്യമില്ലാത്ത നാടെന്ന് പ്രത്യേകം പറഞ്ഞു.
3: ഓ സന്തോഷം.
2: ആദ്യോ യൂസർ ഫീ തരാൻ പോലും മടിച്ചവരാ ഞങ്ങള്. ആ ഞങ്ങളെ വീട്ടിലാ ഈ സൗഭാഗ്യം പടികടന്നു വന്നത്.
3: നാടും നഗരവും കൂടുതൽ സുന്ദരാവുമ്പോ ഇനിയും ഒരുപാട് മഹാഭാഗ്യങ്ങള് നമ്മളെ തേടി വരും. തീർച്ച.
4: അതെ, മാലിന്യ മുക്തി നേടി മഹാഭാഗ്യം കൈവരിക്കാൻ

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സമാധാനവും സുസ്ഥിരവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ആസിയാനും മുൻഗണന നൽകുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോള സെമി കണ്ടക്ടർ മൂല്യ ശൃംഖലയിൽ സൈബർ സുരക്ഷയ്ക്ക് പ്രാധാന്യം ഏറി വരികയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. രാജ്യത്ത് പുതിയ ക്ഷയരോഗ കേസുകളിൽ 21% കുറവ്. 28 കോടിയിലധികം ആളുകളെ പരിശോധനയ്ക്ക് വിധേയരാക്കിയതായി കേന്ദ്ര സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിജയവാഡയിലെ കനകദുർഗ ക്ഷേത്രത്തിൽ വൈകുന്നേരം രാഷ്ട്രപതി ദർശനം നടത്തും. നാളെ ആരംഭിക്കുന്ന ദേശീയ സരസ്മേള 2026 രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 1500 സ്വയം സഹായ സംഘങ്ങളിലെ വനിതാ അംഗങ്ങൾ മേളയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും ടെലിഫോൺ സംഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാൻ ഇരു നേതാക്കളും ധാരണയായി. സുസ്ഥിരവും സമൃദ്ധവുമായ ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യയും കാനഡയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായി ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അതേസമയം രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് ഇന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. സമാധാനവും സുസ്ഥിരവും സുതാര്യവുമായ ഇന്തോ പസഫിക് മേഖല എന്ന വിഷയത്തിൽ ഇന്ത്യയ്ക്കും ആസിയാനും ഒരേ താൽപര്യമാണുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ആസിയാൻ ഇന്ത്യ ഡിഫൻസ് തിങ്ക് ടാങ്ക് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. തെക്കുകിഴക്കൻ ഏഷ്യയുമായി സഹകരിക്കാനുള്ള ദീർഘകാല പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയമെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
1: For India, ASEAN is central to our Indo-Pacific vision. India's act is policy Sagar and Mahasagar vision. Advocate open multipolar cooperation and we align these approaches through ASEAN-led mechanism. Our act is policy is a long-term commitment to working with Southeast Asia as an equal partner.
0: ആഗോള സെമികണ്ടക്ടർ മൂല്യ ശൃംഖലയിൽ ഉൽപാദന ചെലവിനൊപ്പം വിശ്വാസ്യതയ്ക്കും സൈബർ സുരക്ഷയ്ക്കും പ്രാധാന്യം ഏറി വരികയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സെമി കണ്ടക്ടർ രൂപകൽപ്പന, നിർമ്മാണം, പരിശോധന എന്നിവയിൽ വിശ്വസ്ത പങ്കാളിയാകാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും ന്യൂഡൽഹിയിൽ നടന്ന ബ്ലൂംബർഗ് ന്യൂ ഇക്കോണമി ഫോറത്തിൽ സംസാരിക്കവെ അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 4 വർഷത്തിനിടെ 38 വികസിത രാഷ്ട്രങ്ങളുമായി ഇന്ത്യ മുൻഗണനാ വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ബ്ലൂംബർഗ് ന്യൂ ഇക്കോണമി ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിപണി സാധ്യതകൾ ആഗോളതലത്തിൽ വികസിപ്പിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്ത് പുതിയ ക്ഷയരോഗ കേസുകളിൽ 21% കുറവുണ്ടായതായി കേന്ദ്ര സർക്കാർ. പരിശോധനകൾ, നൂതന സാങ്കേതികവിദ്യ, ജനപങ്കാളിത്തം എന്നിവയിലൂടെ ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ഊർജിതമാക്കിയിട്ടുണ്ട്. ടിബി മുക്ത് ഭാരത് അഭിയാൻ പദ്ധതിക്ക് കീഴിൽ 28 കോടിയിലധികം ആളുകളെ പരിശോധനയ്ക്കും വിധേയരാക്കി. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടുത്തയാഴ്ച ഇന്ത്യ സന്ദർശിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊർജ്ജ സഹകരണവും തന്ത്രപ്രധാനമായ പങ്കാളിത്തവും സന്ദർശനവേളയിൽ ചർച്ചയാകും. പര്യടനത്തിനിടെ റൂബിയോ മുംബൈ ജാംനഗറും സന്ദർശിക്കും. യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചതാണ് ഇക്കാര്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. GST കൌൺസിൽ രാജ്യത്ത് സൃഷ്ടിച്ച നിർണായക മാറ്റങ്ങളെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പര.

0: ഇന്ന് വിശദാംശങ്ങളിലേക്ക്.
1: ഇന്ത്യയുടെ നികുതി പരിഷ്കരണ യാത്രയിൽ സുപ്രധാന ചുവടുവയ്പായി 2017 ജൂലൈ 1 ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈടാക്കുന്ന പലവിധ നികുതികളെ ഏകീകൃത സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരാൻ ഇതിലൂടെ സാധിച്ചു. ജി എസ് ടി ഘടന കൂടുതൽ ലളിതവൽക്കരിക്കാനുള്ള നടപടികളും ജി എസ് ടി കൌൺസിൽ കഴിഞ്ഞ വർഷം സ്വീകരിച്ചു. ജി എസ് ടിയിലൂടെ സങ്കീർണമായ നികുതി ശൃംഖലയെ ഒരു ഏകീകൃത ദേശീയ വിപണിയാക്കി മാറ്റാൻ സർക്കാരിന് സാധിച്ചതായി ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന ബ്ലൂംബർഗ് ന്യൂ ഇക്കണോമി ഫോറത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വൈദ്യുതി പ്രതിസന്ധിയുണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് ജി ആർ അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. വൈദ്യുതി പ്രതിസന്ധി മുഴുവൻ ജനങ്ങൾക്കും പ്രയാസമുണ്ടാക്കിയതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാർ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് സഭയെ അറിയിച്ചു.
2: എന്താണ് ഈ പ്രതിസന്ധിയുടെ കാരണം? എല്ലാവർക്കും അറിയാം, ആവശ്യകതയിലെ വർധനവാണ് പ്രധാനമന്ത്രി. കഴിഞ്ഞ സെപ്റ്റംബറിനേക്കാൾ ഈ വർഷം സെപ്റ്റംബറിൽ 1200 മെഗാവാട്ടിന്റെ അധിക വർധനമുണ്ടായി. 25 26% വർധനമുണ്ടായി. ഈ ആവശ്യകത നമുക്കറിയാം, മഴ കുറഞ്ഞു. മഴ കുറയുമ്പോൾ വൈദ്യുതി ഉൽപ്പാദനത്തിന് വെള്ള ലഭ്യത കുറയുക മാത്രമല്ല, മഴ കുറയുമ്പോൾ ചൂട് കൂടും. ചൂട് കൂടുമ്പോൾ ആളുകൾ കൂടുതലായിട്ട് എയർ കണ്ടീഷൻ ഉപയോഗിക്കും, കൂടുതൽ ഫാൻ ഉപയോഗിക്കും, പുതിയ AC വാങ്ങിയിട്ടുണ്ട്, കൺസംപ്ഷൻ കൂടി.
0: മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി സ്പീക്കർ നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അടുത്ത 5 സംസ്ഥാനത്ത് മത്സ്യോൽപാദനം ഇരട്ടിയാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി ഇ അബ്ദുൽ ഗഫൂർ. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പ്രയോജനപ്പെടുത്തിയും ബ്ലൂ ഇക്കോണമിയിൽ ഉൾപ്പെടുത്തിയുമാണ് മത്സ്യോൽപാദനം കൂട്ടുകയെന്ന് വി മുരളീധരൻ MLA ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഉൾനാടൻ മത്സ്യമേഖലയിൽ ഉൽപാദനം ഇരട്ടിയാക്കുന്നതിനുള്ള പുതിയ പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നിയമസഭാ സമ്മേളനത്തിന്റെ 3 ദിവസമായ ഇന്ന് 3 ബില്ലുകൾ അവതരിപ്പിക്കും. 2026 കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ, 2026 കേരള മോട്ടോർ വാഹന നികുതി ചുമത്തൽ ഭേദഗതി ബിൽ എന്നിവയാണ് സഭയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും 2 റൌണ്ടിൽ പ്രവേശിച്ചു. തൻവി ജപ്പാൻ താരത്തെയും ശ്രീകാന്ത് ഫ്രഞ്ച് താരത്തെയുമാണ് പരാജയപ്പെടുത്തിയത്. അതേസമയം ഇന്ത്യയുടെ PV സിന്ധുവും ലക്ഷ്യ സെന്നും പുറത്തായി. പുരുഷ ഡബിൾസിൽ സ്വാതിക് സായിരാജ്, രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യവും വനിതാ ഡബിൾസിൽ ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യവും ഇന്ന് ക്വാർട്ടറിലിറങ്ങും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് വൈകുന്നേരം 7 ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17 നടക്കും. CJP നേതാക്കളായ സൌരഭ് ദാസിനെയും അശുതോഷ് റാങ്കെയും ഡൽഹിയിലെ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കോടതി 5 ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. അജിങ്ക്യ ഷിൻഡെയെ ഉപാധികളോടെയാണ് വിട്ടയച്ചത്. നിയമവിരുദ്ധ സംഘം ചേരൽ, ഔദ്യോഗിക ഉത്തരവുകൾ ലംഘിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി 3 പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. കേരളത്തിൽ 4 മുതൽ മഴ ശക്തി പ്രാപിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് താപനില സാധാരണയേക്കാൾ 4 വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. നവരാത്രി മഹോത്സവത്തിന്റെ 4 ദിനമായ ഇന്ന് ദുർഗാദേവിയുടെ 4 ഭാവമായ കൂഷ്മാണ്ഡ ദേവിയെ സ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയ പ്രതീക്ഷയും സമൃദ്ധിയും മികച്ച ആരോഗ്യവും ഉണ്ടാകട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. അടുത്ത അധ്യയന വർഷം മുതൽ LLB പ്രവേശന പരീക്ഷകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും നടത്താൻ അനുമതി നൽകി സംസ്ഥാന സർക്കാർ. വിദ്യാർത്ഥികളുടെ ആവശ്യവും മാതൃഭാഷാ നയവും മുൻനിർത്തി LLB പ്രവേശന പരീക്ഷാ ചോദ്യങ്ങൾ മലയാളത്തിൽ കൂടി ലഭ്യമാക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ നിർദ്ദേശം നൽകുകയായിരുന്നു. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സമാധാനവും സുസ്ഥിരവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ആസിയാനും മുൻഗണന നൽകുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോള സെമി കണ്ടക്ടർ മൂല്യ ശൃംഖലയിൽ സൈബർ സുരക്ഷയ്ക്ക് പ്രാധാന്യം ഏറി വരികയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. രാജ്യത്ത് പുതിയ ക്ഷയരോഗ കേസുകളിൽ 21% കുറവ്. 28 കോടിയിലധികം ആളുകളെ പരിശോധനയ്ക്ക് വിധേയരാക്കിയതായി കേന്ദ്ര സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ്

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയുടെ സമയമാണ്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0409029708 96. ആദ്യ കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ആരാണ്?
2: ഞാൻ, എന്റെ പേര് കൃഷ്ണൻ കരിപ്പാൽ.
1: ആ കൃഷ്ണേട്ടാ, സുഖല്ലേ? ലൈനില് നമ്മൾ അങ്ങനെ ആരെയും അങ്ങനെ കട്ട് ചെയ്യാറില്ല കൃഷ്ണേട്ടാ. ലൈനില് പ്രശ്നം വരുമ്പോഴാണ് ഡിസ്കണക്ട് ആയി. ഇന്നെന്താ വിളിച്ചതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇന്ന്? കൃഷ്ണേട്ടാ കേൾക്കുന്നില്ല.
2: എന്റെ ഒരു സുഹൃത്തിന്റെ അമ്മയുടെ 73-ാം പിറന്നാളാണ് ഇന്ന്.
1: ആണോ? പേര് പറഞ്ഞോളൂ, സുഹൃത്തിന്റെ പേരും അമ്മയുടെ പേരും ഒക്കെ പറഞ്ഞു.
2: സുഹൃത്തിന്റെ പേര് അഭിലാഷ് പരിപ്പായി. അവരുടെ അമ്മ KP ജാനകി പരിപ്പായി.
1: ജാനകി അമ്മയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ ഞങ്ങളുടെ
2: അവർക്ക് വേണ്ടി എനിക്കൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കണം.
1: ഓ, ആയിക്കോട്ടെ, ഏത് പാട്ടാണ്?
2: അതെ, ഹലോ മദ്രാസ് ഗേളിലെ ആശംസകൾ, 100 ആശംസകൾ എന്നുള്ള പാട്ട്.
1: ആയിക്കോട്ടെ, പാട്ട് രണ്ടുപേരും പാടുന്നോ?
2: ഇല്ല, എന്റെ ശബ്ദം ശരിയല്ല, തൊണ്ടവേദന.
1: തണുപ്പ് പിടിച്ചിന്.
2: മാഡത്തിന്റെ പേരെന്നാ?
1: ഞാൻ ചന്ദ്രലേഖ.
2: ചന്ദ്രലേഖ.
1: അപ്പൊ നമുക്ക് ജാനകി അമ്മയ്ക്ക് നമ്മുടെ റേഡിയോ മലബാറിന്റെ വകയും കൂടി ആശംസ അറിയിക്കണ്ടേ? റേഡിയോ മലബാർ ഫുൾ ടീമിന്റെ ബർത്ത്ഡേ ആശംസകൾ അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. ജാനകിയമ്മ കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജാനകിയമ്മ, ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ നമുക്ക് പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം ഇനി. സന്തോഷമായിക്കോട്ടെ.
2: ഓക്കെ
1: കൃഷ്ണേട്ടാ.

0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836,
1: 9447-371-836, 8078-502-836.
2: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656-12002. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഹലോ.
4: ഹലോ,
5: നമസ്കാരം.
4: ഹലോ, നമസ്കാരോ. ഹലോ,
5: ആരാണ്?
4: ചന്ദ്രേച്ചിയാണോ?
5: ആഹാ, എന്തുണ്ട് വിശേഷം ചന്ദ്രേച്ചി?
4: അതെന്തേ,
5: ഒരു സങ്കടം?
4: സങ്കടമൊന്നുമില്ല,
5: സന്തോഷം തന്നെയാണ്. അപ്പൊ സന്തോഷമായി, സന്തോഷാണെന്ന് അറിഞ്ഞുകൊണ്ട്. ഇനി ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
4: പാട്ട് സ്വപ്നാടൻ എന്ന സിനിമയിൽ റാണിചന്ദ്ര അഭിനയിച്ച ഏതെങ്കിലും ഒരു പാട്ട്
5: കേൾക്കണ്ടതല്ലേ? ആളെ ഇഷ്ടാണോ?
4: ഓ, ആള് മരിച്ചിട്ട് ആയില്ലേ കൊറേ കൊല്ലം.
5: അതെ അതെ, കാണാറുണ്ടോ അവരുടെ സിനിമ?
4: അവരെ അവസാനത്തെ സിനിമയല്ലേ സ്വപ്നാടൻ, ആ സിനിമ കണ്ടിരുന്നു.
5: അത് മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ സിനിമയൊന്നും
4: കണ്ടില്ല. അതല്ല അന്നെല്ലാം അപ്പം കാണലുണ്ടേനു, പക്ഷെ അവർ ഇഷ്ടപ്പെട്ട മജി റാണിചന്ദ്രയായിരുന്നു.
5: അതെ അല്ലേ, നിങ്ങളുടെ എല്ലാം ആ കാലഘട്ടത്തിലുള്ള തിളങ്ങിയ താരമായിരിക്കും അല്ലേ?
4: ഓ, അതെ അതെ.
5: പഴയ കാലത്ത് സിനിമക്കൊക്കെ എങ്ങനെയാ പോവാറ്? ടാക്കീസ് പോയിട്ട് തന്നെയാണ് കാണാറ്?
4: ആ, അതെ, ടാക്കീസ് പോയിട്ട് തന്നെ പോവാറ്. എങ്ങനെയാ പോകാണ്ട്? അന്നേരം ടിവി ഒന്നും
5: ഇല്ലല്ലോ. ആരൊക്കെയാണ് ടാക്കീസ് പോകുമ്പോ കൂടെ ഉണ്ടാവാറ്?
4: ടാക്കീസില് നമ്മളെ അപ്പുറം ഇപ്പുറം ഉള്ള

0: നമ്മളെ വീട്ടിലുള്ള ആളും
1: എല്ലാരും കൂടി.
0: അതെ,
1: ഈ സ്വപ്നാടനം ഏത് ടാക്കീസ് എന്നാ കണ്ടത്?
0: ഇതേ കൂത്തുപറമ്പിലെ ഒരു ശൈല ടാക്കീസ് ഉണ്ട്.
1: ഓലപ്പൊരി ആയിരുന്നു അന്നേരം അതൊക്കെ. അച്ഛനൊക്കെ അപ്പൊ ആ ഓർമ്മകളെല്ലാം ഇപ്പൊ ഇങ്ങനെ അയവിറക്കാണ്.
0: ഇപ്പൊ പേപ്പറിൽ കാണുമ്പോ അതെല്ലാം വായിച്ചിരിക്കൂ.
1: അപ്പൊ ഈ പാട്ടിന്റെ കൂടെ നമുക്ക് ആ പഴയ ഓർമ്മകളും ഒന്ന് മനസ്സിലേക്ക് വരട്ടെ. പാട്ട് കേട്ടാലോ ഇനി?
0: ഓക്കെ
1: കേട്ടോ.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെ ഒന്നും ചിന്തിക്കും വേണ്ടേനും.
2: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം.
1: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
2: ഇനിയിപ്പന്ന ചെയ്യാ.
1: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരല്ലേനോ ആടെയുള്ളത്. മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ.

0: ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
1: എല്ലാ കാര്യത്തിനും നമ്മൾ കൂടെ വേണ്ടി വരൂലേ?
0: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലിൽ നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
1: നീ പറഞ്ഞതാ ശരി.
2: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ത് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിൽ അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ. ഹലോ ഏച്ചി. ഹലോ, കേൾക്കുന്നില്ല, കുറച്ച് ശബ്ദത്തിൽ പറയോ. ആ കീച്ചേരിന്ന് രമണി ഏച്ചി. ആ ആ കൊച്ചുമോള്. ആ ഒന്ന് ഒന്നും കൂടി ഓർക്ക പറയോ, കേൾക്കുന്ന കുറച്ച് കുറവാ. ഏതെങ്കിലും സാമിയുടെ പാട്ട് കേൾക്കണം എന്നല്ലേ. ആ മോളിന്ന് സ്കൂളിൽ പോയിട്ടുണ്ടാവില്ലേ? അതെ അല്ലേ. ആഹാ, ഇപ്പൊ പാട്ട് എനിക്ക് ക്ലിയർ ആവുന്നില്ല സംസാരം, അതുകൊണ്ട് നമുക്ക് പാട്ട് കേട്ടാലോ.
4: ഓ
3: ഓക്കെ.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446-903-345. മറ്റൊരു നമ്പർ 9495-532-542.
4: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 04-902-97-08-96. ഹലോ
5: ഹലോ
6: ഹലോ, നമസ്കാരം.
5: നമസ്കാരം.
6: അഡ്രസ്സാണ് വെസ്റ്റ് കൈപ്പുറം, പാലക്കാട് ജില്ല.
5: അവിടെ എന്തൊക്കെയോ ഒച്ചയെല്ലാം കേൾക്കുന്നുണ്ടല്ലോ.
6: റോഡ് സൈഡിന്റെ അടുത്താണ് ഷോപ്പ്, അതുകൊണ്ടാണ്.
5: അതിന്റെ പ്രശ്നമാണല്ലേ.
6: മാറി നിൽക്കുന്നുണ്ട്.
5: ആയിക്കോട്ടെ, എന്തുണ്ട് വിശേഷം?
6: സുഖാണ്, ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മളെ പ്രോഗ്രാം ഇങ്ങനെ കേട്ടപ്പോ വിളിച്ചതാണ്.
5: ആണല്ലേ, സന്തോഷം.
6: പ്രോഗ്രാം കേൾക്കുമ്പോൾ വിളിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്?
5: അങ്ങനെയാണ്,
6: നല്ല അവതരണം, നല്ല പരിപാടികൾ.
5: എല്ലാവരോടും പറയാ, എന്തായാലും സന്തോഷം കൂടി, ഒന്നുകൂടി നമ്മളെ സന്തോഷം കൂടി അറിയിക്കാണ്.
6: തീർച്ചയായും, ഞങ്ങൾ തയ്യലിനോടൊപ്പം മലബാറുണ്ടാകും, ഒപ്പം ഒഴിവിനനുസരിച്ച് കേട്ടുകൊണ്ടിരിക്കും.
5: ആണല്ലേ, ഏതൊക്കെ പരിപാടിയാ കേൾക്കാറ്?
6: പരിപാടി ചാരുക്കസാല, അതുപോലെ 8 മണിക്ക് ഇന്നലെ ഉണ്ടായിരുന്ന ചിരിമരുന്ന്.
5: ചിരിമരുന്നല്ല, ചിരിനേരം.
6: ചിരിനേരം,
5: പുതിയ പുതിയ പേരൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ചിരിമരുന്ന് നല്ല പേരാണല്ലോ. പിന്നെ
6: ചൊവ്വാഴ്ച 8 മണിക്ക് കാത്തിരിക്കും എത്ര പേരെ കേൾക്കാൻ.
5: ആണല്ലേ,
6: ഇന്നലെയും കേട്ടു.
5: നമുക്ക് വെറുതെ ഇരുന്ന് ചിരിക്കാലോ.
6: തീർച്ചയായും,
5: സിനിമ ഫുൾ കാണേണ്ട ആവശ്യമില്ലല്ലോ ചിരിക്കാൻ. ബൈജു അങ്ങനെ എന്താ പറയാ, ഓരോ സീനാക്കിട്ട് ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പിന്നെ ഏത് പാട്ട ഒക്കെ കേൾക്കേണ്ടത് ഇന്ന്?
6: പിരിയുന്നിത പേർ പിരിയുന്നിത എന്നുള്ള ഒരു പാട്ടാണ്. ഒരല്പാണ് തോന്നുന്നു, കാരണം ഈ ഗാനം എവിടുന്നോ ഒരു കേട്ട ഒരു ഓർമ്മയുള്ളൂ. മലബാറിന്നാണ് എനിക്ക് ആദ്യമായിട്ട് കേൾക്കുന്നത് പാട്ട് ചോദിച്ചിട്ട്.
5: ആണോ? ഞാൻ വിചാരിച്ചു വല്ല ചെറിയ സങ്കടത്തിലാണോ ആള്, അതുകൊണ്ടാ ചോദിച്ചേ എന്താണ് ഈ പാട്ട് സെലക്ട് ചെയ്യാൻ കാരണം.
6: നമ്മള് ഓരോ ഭാഗങ്ങളിൽ ഇങ്ങനെ പോകുമ്പോ ഓരോ ഗാനങ്ങളും കേൾക്കുമ്പോ ഇങ്ങനെ നോട്ട് ചെയ്ത് നോക്കും. ശ്രദ്ധിക്കും
5: അതാണ്. എന്നിട്ട് ഇങ്ങനെ നമ്മളോട് ചോദിക്കുന്നത്?
6: ചോദിക്കുന്നത് അത് കിട്ടാത്തത് നമ്മള് മലബാറിൽ ചോദിക്കും.
5: കിട്ടാത്തത് മലബാർ ചോദിച്ചാ കിട്ടും. ആ ഒരു
6: വിശ്വാസം,
5: വിശ്വാസം. അങ്ങനെ
6: ടെക്നോളജി അടുത്തിരിക്കുന്ന കമ്പ്യൂട്ടറിന്റെ അടുത്തുള്ള ആളൊരു ഇത്.
5: ബൈജുവിന് നമുക്ക് അതിന്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കാം അല്ലേ?
6: തീർച്ചയായും, ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുമ്പോ അദ്ദേഹത്തിന് കൂടി ഞാൻ സമർപ്പിക്കുന്നുണ്ട്.
5: അപ്പൊ എനിക്കില്ല?
6: തീർച്ചയായും, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന, മലബാർ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഉണ്ട്.
5: അല്ല, എനിക്കില്ലേന്നാ ചോദിച്ചേ.
6: അവതാരകർക്കും പേര് ഞാൻ മറന്നുപോയി.
5: അതുകൊണ്ട് ആ പേര് കിട്ടുമോന്ന് അറിയാനാ ഞാൻ ചോദിച്ചോണ്ടേ ഇരിക്കുന്നേ. മനസ്സിലായി, നമ്മള് നില ഇടക്കങ്ങ് മറന്നു പോകുന്നുണ്ടല്ലേ. എന്റെ പേര്
6: ചന്ദ്രലേഖ.
5: അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലും വെക്കാം.

0: തീർച്ചയായും നമ്മൾ കേട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും പിന്നെ അണിയറ പ്രവർത്തകർക്കും.
1: ശരി, അപ്പൊ ഇതുപോലെയുള്ള വ്യത്യസ്തമായ ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇനിയും വിളിക്കുക, പാട്ട് കേട്ടോളൂ.
0: തീർച്ചയായും. ഓക്കെ, താങ്ക് യു.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647. മിലൻ ഓപ്റ്റിക്കൽസ്.

0: മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ, മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഹലോ
2: ഹലോ
3: ഹലോ, നമസ്കാരം.
2: വിനോദാട്ടാ,
3: സുഖാണ്?
2: കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു.
3: കൊറേ ആയില്ലേ നമ്മള് സംസാരിച്ചിട്ട്?
2: അതെ അതെ, കുറച്ച് നാളായി.
3: ഇന്ന് ഏത് പാട്ടാണ്?
2: ഇന്ന് ജാനകിയമ്മ പാടിയ മലർത്തൊടി പോലെ എന്നുള്ള പാട്ടില്ല.
3: ഇന്ന് ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി പാടിത്തരുന്നേ?
2: മലർക്കൊടി പോലെ മലർക്കൊടി പോലെ

0: ഞാനാരോ കനവു കണ്ടുണരാനായും മഴക്കൊടി പോലെ മഞ്ഞക്കൊടി പോലെ
1: ഹലോ, അടിയൊളി. ഇനി ഞങ്ങൾ പിന്നെ അത് ഫോണിന്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചു. കുറച്ചുപേര് ഉറങ്ങിപ്പോയിട്ടുണ്ടാവും.
0: ഓക്കെ,
1: അടിപൊളി പാട്ടല്ലേ. എപ്പോഴാണപ്പ ഇഷ്ടങ്ങൾ ഇണങ്ങളെല്ലാം എടുക്കാൻ വരും നിങ്ങള്? ആ ഒരു ദിവസം ഇനി ആയിട്ടില്ല അല്ലേ? വണ്ടി ഓട്ടത്തിൽ തന്നെയാണോ? ഓ, അതെയാ. അപ്പൊ അതിന്റെതായ പ്രശ്നങ്ങള് ഇല്ല. അങ്ങനെ ടൗണിന്റെ ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ആ ഒരു എനിക്ക് തോന്നുന്നു ഫോണിന്റെ ഒരു ആ ഒരു റേഞ്ചിന്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ആ ഫീൽ കിട്ടി പാട്ടില്.
0: ഇങ്ങനെ
1: കട്ടായി പോയിട്ടുണ്ടായിരുന്നു എന്തോ ലൈനില് ചെറിയ പ്രശ്നം വന്നിട്ട്. ഇടക്ക് ഇടക്ക് ഗ്യാപ്പ് ഇട്ട് വിളിക്കുമ്പോ കുഴപ്പമൊന്നുമില്ല. അടുപ്പിച്ച് വിളിക്കുമ്പോഴാണ്
0: പിന്നെ
1: പിന്നെ വേറെ ഏതൊക്കെ പരിപാടിയാണ് എപ്പോഴും കേൾക്കുന്നത്?
0: ഞാൻ രാവിലെ ഒരു പിന്നെ ഈ മലബാർ ഡയറി അതുപോലെ സുഭാഷിതൻ കവിത ആ ടൈമില് കൂടുതൽ അതാ കൂടുതൽ രോഗിച്ച് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരം അങ്ങനെ സമയം
1: പിന്നെ
0: ഈ ഫോണിംഗ് പരിപാടി കേട്ടിട്ടാണ് പരിപാടി എപ്പോഴും കേൾക്കും
1: കേൾക്കും വിളിച്ചിട്ട് വിളിക്കുന്നില്ല എന്നേ ഉള്ളൂ. കേൾക്കാറുണ്ട് നിങ്ങളാണ് പരസ്യത്തിന്റെ
0: അതെയല്ലേ.
1: എല്ലാരോടും പറയാം. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
0: എല്ലാവർക്കും
1: വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. സന്തോഷം കേട്ടോളൂ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം.

0: കര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കൊക്കേനെറ്റ്,
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
3: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247100 7025 9000 18.
4: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളിൽ അടുത്ത് ധാരാളം നോക്കാം.
5: ഹലോ
6: ഹലോ,
5: ആ ശോഭേച്ചി,
4: ശോഭേച്ചി റേഡിയോന്റെ അടുത്ത് ഒന്ന് മാറി നിന്ന് സംസാരിക്കോ. കേൾക്കുമ്പോഴേ കേൾക്കുന്നവർക്ക് എക്കോ അടിക്കും, അതുകൊണ്ടാണ്. ആ ശോഭേച്ചി, ഏത് പാട്ടാ ഇന്ന് കേൾക്കണ്ടേ?
5: എനിക്ക് കീർത്തി ചക്രയിലെ ഒരു പാട്ടാ വേണ്ടേ.
4: ആണോ, ഈ സിനിമയിലെ പാട്ട് സെലക്ട് ചെയ്യാൻ എന്താ കാരണം?
5: സന്ദ്രീച്ചിന്റെ മോനല്ലേ, മിലിറ്ററി.
4: ആ ചന്ദ്രീച്ചോട് ചോദിച്ചു പറയണം.
5: ആയിക്കോട്ടെ,
4: പാട്ട് കേട്ടാലോ.
5: ആ ഓക്കേ.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656948321. മോളെ, ഇതാ നോക്കിയാ, ഇതിലേതാ നിനക്ക് വേണ്ടേ? നിറയെ ഡോളുകളുണ്ട്, കാറുകളുണ്ട്, ഏത് വേണമെങ്കിലും എടുത്തോ.
2: എനിക്കിതൊന്നും വേണ്ടേ?
0: പിന്നെ നിനക്ക് എന്നാ വേണ്ടേ?
2: എനിക്കൊന്നും വേണ്ട.
3: മോളെ, എന്താ അച്ഛൻ വാങ്ങിച്ചേരുന്നൊന്നും വേണ്ടെന്ന് പറയുന്നേ?
2: അമ്മേ, ഇതെല്ലാം ഗുണം കുറഞ്ഞ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതല്ലേ. രണ്ടു ദിവസം കളിക്കുമ്പോക്ക എല്ലാം പൊട്ടിപ്പോവും. വാങ്ങാതിരുന്നാല് അത്രയും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയൂലേ. അതുകൊണ്ടാ വേണ്ടെന്ന് പറഞ്ഞേ.
0: അമ്പടി മിടുക്കി.
1: പുനരുപയോഗിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം നമുക്കും നാടിനും ഒരുപോലെ ആപത്താണ്. പ്ലാസ്റ്റിക് മുക്ത സമൂഹത്തിനായി ഒരുമിച്ച് കൈകോർക്കാം.
4: ചേട്ടാ, എനിക്കെന്തോ വല്ലാത്ത ക്ഷീണം. ഈ വേദനയും എന്താണെന്നറിയില്ല.
5: പേടിക്കണ്ട, നമുക്ക് ഡോക്ടർ കാണാം. നിന്റെ ആരോഗ്യം തന്നെയാ എനിക്ക് വലുത്.
1: സ്ത്രീകളുടെ ആരോഗ്യം ഒരു കുടുംബത്തിന്റെ സന്തോഷമാണ്. അവളുടെ ഓരോ വേദനയും തിരിച്ചറിയാനും ഓരോ ആശങ്കകൾക്കും കരുതലോടെ മറുപടി പറയാനും നിങ്ങളുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും കരുതലിന്റെ കരങ്ങളുമായി ന്യൂ ആശ്രയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. സ്ത്രീകളുടെ എല്ലാ പ്രായത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും വിദഗ്ധ പരിചരണം.
6: ഡോക്ടർ ശ്രുതി എജി, ഗൈനക്കോളജിസ്റ്റ്. പ്രസവശേഷമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, അണുബാധകൾ, മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ, ഗർഭാശയത്തിലെ അർബുദ സാധ്യതകൾ, ലൈംഗികാരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങി സ്ത്രീകളുടെ ആരോഗ്യത്തിന് ആവശ്യമായ പരിചരണം.
1: നിങ്ങളുടെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. വിശ്വാസത്തോടെ വരൂ, കരുതലോടെ മടങ്ങൂ.
6: ന്യൂ ആശ്രയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, മട്ടന്നൂർ.
1: ഫോൺ 7508999555. ന്യൂ ആശ്രയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ.
6: നിങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ കരുതൽ.
7: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
8: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
9: ഏയ്, അടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. പോടു.
7: അല്ല, എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടൊന്നും പ്രശ്നമുണ്ടോ?
9: ആടൊന്നും പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
7: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
8: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
9: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
7: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
9: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
7: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
9: ആ പിന്നെന്നാ.
1: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
10: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങൾ തുടരുന്നു. ഹലോ.
11: ഹലോ, നമസ്കാരം.
10: നമസ്കാരം.
11: ആ,
10: മനസ്സിലായി.

ഈ ശബ്ദം, ഈ ശബ്ദത്തിന് സുജാത മേറ്റടി മാത്രമേ ഉള്ളൂ. എന്തുണ്ട് വിശേഷം? സുഖല്ലേ? ഏത് പാട്ടാ കേൾക്കണ്ടേ? ആദ്യത്തെ കോള് അവർക്ക് വിഷ് ചെയ്തോണ്ടുള്ളതായിരുന്നു. ഈ പാട്ടാണ് കേൾക്കേണ്ടത്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വിളിക്കുന്നത്? കഴിക്കണത്ര ലേറ്റ് ആവാറുണ്ട്. ഇന്ന് എന്താണ് സ്പെഷ്യൽ? അതെയാ? അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ ജാനകിയമ്മ കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ പാട്ട് കേട്ടോളൂ.

0: എടാ നീ നല്ലോണം പാടുന്നുണ്ടല്ലോ.
1: സംഘത്തിന്റെ കുറിവെന്ന എന്റെ പാട്ടാണല്ലേ. നല്ല ലാഭത്തിന് കിട്ടിയിട്ടുണ്ടാവല്ലേ.
0: അവന് പാടാനുള്ള കഴിവുണ്ട്, നീ എന്തിനീ അസൂയപ്പെടുന്നത്.
1: നീ എപ്പോ ഓന്റെ സൈഡാണല്ലോ, എനിക്കറിയാം.
0: എടാ ബിജുവേ, നമ്മുടെ അയ്യല്ലൂരുള്ള റേഡിയോയില് നിനക്കൊന്ന് പാടിക്കൂടെ.
2: എന്റെ ജയ, പണിയെല്ലാം മെനക്കെട്ടിട്ട് എങ്ങനെയാ പോവുക?
0: അതിന് അവിടെ പോണെന്ന് ആരാ പറഞ്ഞ്? വരദ കുടുംബശ്രീയിലെ ജാനകിയേച്ചിയുടെയും തൊഴിലുറപ്പിന് പോകുന്ന പങ്കേച്ചിയുടെയും പാട്ട് അവിടുന്ന് അവര് വന്ന് എടുത്തിട്ടാണല്ലോ റേഡിയോയില് വന്നത്.
1: അതെ അതെ, ഞാനും അത് കേട്ടു. പങ്കേച്ചിന്റെ പാട്ട് ഓർ ഇത്ര നന്നായി പാടുന്നു ഇപ്പൊ അറിഞ്ഞോ.
0: അല്ലപ്പ, പറഞ്ഞ് നാവെടുത്തില്ല, റേഡിയോക്കാരല്ലാ വരുന്നത്. ഇവരിപ്പോ നാട്ടിലെല്ലായിടത്തും പോകുന്നുണ്ട് പോലും. പണിസ്ഥലത്തും സംഘത്തിലും കുടുംബശ്രീയില് വായനശാലയില് അങ്ങനെ എല്ലായിടത്തും പോകുന്നുണ്ട് പോലും.
1: അല്ല, അപ്പൊ ഇവരെല്ലാം ഇനി നാട്ടില് സെലിബ്രിറ്റി ആവുമല്ലോ അല്ലേ.
3: പിന്നില്ലേ, നിങ്ങൾ എവിടെയുണ്ടോ അവിടെ ഞങ്ങളുമുണ്ട്. പാടാൻ മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞാൽ കേൾപ്പിക്കാനും കൂടിയാണ് നാട്ടിലെ പാട്ട്. ഇന്നാട്ടിൽ മാത്രമല്ല, ലോകത്തിൽ എവിടെയായാലും നിങ്ങളുടെ പാട്ട് എല്ലാവർക്കും കേൾക്കാം. നിങ്ങൾ എവിടെയായാലും നിങ്ങളെ തേടി, നിങ്ങളുടെ പാട്ട് തേടി, നിങ്ങളോടൊപ്പം ഇനി ഞങ്ങളുണ്ട്. നാട്ടിലെ പാട്ട്, റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ.
4: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276200.
6: വീടിന്റെ പ്ലംബിംഗ് പണിയൊക്കെ ഇന്ന് തീരും, എന്നിട്ടും ഈ വാൽവ് എന്തിനാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ.
7: അതോ, കക്കൂസിന്റെ കുഴിയിൽ നിന്നൊരു പൈപ്പ് തോട്ടിലേക്ക് കൊടുക്കണം, അതിനാണ് ഈ വാൽവ്.
6: ഓഹോ, ആരും കാണാതെ കക്കൂസ് മാലിന്യം ഒഴുക്കുവെള്ളത്തിലേക്ക് തുറന്നുവിടാൻ അല്ലേ?
7: അത് തന്നെ, ആരും അറിയണ്ടെന്ന്.
6: എന്തൊരു മനുഷ്യനാ നിങ്ങൾ. ദാ, ആ തോട്ടിൽ നീന്തി കുളിക്കുന്ന മക്കളെ കണ്ട, അവരുടെ വായിലേക്കാണോ നിങ്ങൾക്ക് മാലിന്യം ഒഴുക്കേണ്ടത്?
7: എടോ, അത് പിന്നെ.
6: തെറ്റാണ് നിങ്ങളുടെ ചിന്ത, തിരുത്തണം. നമുക്ക് നാടിനും വേണ്ടി.
8: ജലം അമൂല്യമാണ്, അത് അശുദ്ധമാകാതിരിക്കാൻ ജാഗ്രത അനിവാര്യമാണ്.
9: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽനേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്, അരോമ ഗ്രിൽനേഷൻ, നെടുവട്ടുകുന്ന്. മട്ടന്നോർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ് ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ. 7025-9000-17, 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും, അതാണ് അരോമ ഗ്രിൽനേഷൻ.
10: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് ഇതുവരെ കേട്ടത്. ഈ പരിപാടിയിൽ ഇതുവരെ നിങ്ങളോട് സംസാരിച്ചത് ചന്ദ്രലേഖ മല്ലിശ്ശേരി, സാങ്കേതിക സഹായം നൽകിയത് ബൈജു സുന്ദരൻ.
11: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര.

0: പുരളിമല. സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
1: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ച്

നാടകനേരത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ രാധിക. നാടകം അഞ്ചാം ഭാഗം. നാടകത്തിൻ്റെ ഈ ഭാഗത്ത് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: സിനി രാമദാസ് മട്ടന്നൂർ, ദേവദാസ്, രാമകൃഷ്ണൻ പഴശ്ശി, മാധവൻ നായർ, ബൈജു സുന്ദരൻ മട്ടന്നൂർ, അഡ്വക്കേറ്റ് മോഹൻ, ചന്ദ്രലേഖ മല്ലിശ്ശേരി, ദേവിക, അശ്വിനി കവണിശ്ശേരി, രാധിക, സൂര്യ എടവന, കമലം, ചിന്താമണി, വസുമതി. നാടകരചന കൃഷ്ണകുമാർ. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണിശ്ശേരി. ഞാൻ രാധിക, അഞ്ചാം ഭാഗം. ദേവദാസ് കമല ദമ്പതികളുടെ മകളുടെ വിവാഹത്തിന് സായന്തനം എന്ന വൃദ്ധസദനത്തിൽ നിന്നും അന്തേവാസികൾ പ്രത്യേക ക്ഷണിതാക്കളായി എത്തുന്നു. ഈ കാര്യത്തെ ചൊല്ലി ദേവദാസും ഭാര്യ കമലവും തർക്കിക്കുകയാണ്. കല്യാണ പിറ്റേന്ന് അതിരാവിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വാർത്തയുമായി കമല ദേവദാസിനെ വിളിച്ചുണർത്തുന്നു. കല്യാണ ദിവസം വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്ക് ആഹാരം നൽകിയതിൻ്റെ പേരിൽ കമലാദാസിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. അന്തേവാസികൾക്ക് സദ്യ നൽകുന്ന ദൃശ്യവും ദേവദാസിൻ്റെയും കമലയുടെയും സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് റീൽസ് നിർമ്മിക്കുവാൻ വേണ്ടി രാധിക എന്ന പെൺകുട്ടി എത്തുകയാണ്. ചിത്രീകരണത്തിനൊടുവിൽ ദേവദാസിനോട് വൃദ്ധസദനത്തിൽ നിന്നും ക്ഷണിതാക്കളായി വന്നവരുടെ കൂട്ടത്തിൽ തനിക്ക് പ്രിയപ്പെട്ടവരായിട്ട് ആരെങ്കിലുമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. വൃദ്ധസദനത്തിലെ അന്ത്യവാസികളിൽ ഒരാളായ മാധവൻ നായരുമായി രാധിക സംസാരിക്കുന്നു. മാധവൻ നായർ ദേവദാസിൻ്റെ അച്ഛനാണ് എന്നുള്ള കാര്യം വെളിപ്പെടുത്തുകയാണ്. തൻ്റെ ജീവിതത്തിലെ സംഭവ വികാസങ്ങളെല്ലാം രാധികയോട് ഓർത്തെടുത്ത് പറയുകയാണ് മാധവൻ നായർ. അച്ഛനമ്മമാരെ പരിപാലിക്കുവാനുള്ള ചുമതലകളെ ചൊല്ലി സഹോദരന്മാരായ ദേവദാസും ദേവികയും തർക്കത്തിലാണ്. അവർ വ്യവസ്ഥയനുസരിച്ച് ഊഴമിട്ട് തങ്ങളുടെ വീടുകളിൽ പാർപ്പിക്കുന്നു. മാതാപിതാക്കളുടെ സമ്പത്തിൽ മാത്രം നോട്ടമിട്ടിരിക്കുന്ന മക്കളാണ് തനിക്കുള്ളതെന്ന് മാധവൻ നായർ രാധികയോട് പറയുകയാണ്. നാടകം തുടർന്ന് കേൾക്കുക. ഞാൻ രാധിക.

0: ബസുമതി,
1: എന്താ ആലോചിക്കുന്നത്?
2: എന്താ ആലോചിക്കാൻ? ആലോചിച്ചിട്ട് എന്താ കാര്യോ?
0: അറിഞ്ഞില്ലേ, ഊഴമിട്ട് പങ്കുവെക്കുന്ന ഏർപ്പാട് നിർത്താൻ പോകുന്നു.
2: അതെന്താ
0: അറിയില്ല. മോളുടെ വകയാ ആലോചന. വക്കീൽ ബുദ്ധിയല്ലേ.
2: ഇതൊക്കെ അനുഭവിക്കാനായിട്ട് എന്തിനാ ദൈവേ?

0: നല്ല സുഖമല്ലടോ. രണ്ടു മാസം മകൾക്കൊപ്പം, രണ്ടു മാസം മകനൊപ്പം, നല്ല രസമല്ലേ?
1: രസം. നിങ്ങൾ വേണ്ടാത്ത ഓരോരോ ഏർപ്പാടുകള് വയ്യാണ്ട് കെട്ടും മുട്ടുമായി അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് വയ്യ, മടുത്തു. മക്കളോട് പറഞ്ഞാലോ?
0: എന്തിന്?
1: എന്താ, അവര് സമ്മതിക്കൂലേ?
0: വസുമതി, അവര് അവര് സമ്മതിച്ചതാ.
1: പിന്നെന്താ?
0: ഈ രണ്ടു മാസം കൂടുമ്പോഴുള്ള ഈ യാത്രയുണ്ടല്ലോ, ഗതി കിട്ടാത്ത ആത്മാക്കളെ പോലെയുള്ള ഈ യാത്ര, അതൊഴിവാക്കാന്ന് പറഞ്ഞു നമ്മുടെ മോനും മോളും.
1: പിന്നെ നിങ്ങള് വേണ്ടാന്ന് പറഞ്ഞല്ലേ?
0: വസുമതി, നിന്നെ കാണണ്ടാവൂലടോ. സങ്കടം വരുമ്പോ നിന്റെ ഈ കണ്ണിലോട്ട് നോക്കി അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് അത് മതിയടോ.
1: മാധവേട്ട,
0: അമ്മ ഒരാളെടുത്തു, അച്ഛൻ മറ്റൊരാളെടുത്തു, ഞാൻ എങ്ങനെയാ അത് പറ്റുവെന്ന് പറയാ? എന്താ, അങ്ങനെ വേണോ?
1: വേണ്ട, വയ്യാണ്ടായാലും ഒറ്റക്ക് പറ്റൂല മാധവാട്ട. ഞാൻ ആലോചിക്കുക, ഈ സ്വത്തും സമ്പാദ്യമൊന്നും ഇല്ലാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇതുപോലെ പിടിച്ചു പറി കാണണ്ടല്ലോ.
0: അസുമതി, സ്വത്തൊന്നും വേണ്ടെന്നല്ല ഞാൻ ആലോചിക്കുന്നത്.
1: പിന്നെന്താ?
0: മക്കളെ വേണ്ടായിരുന്നു. ഓരോന്ന് ഓർക്കുമ്പോ, അനുഭവിക്കുമ്പോ എനക്ക് അങ്ങനെയാ തോന്നുന്നത്.
1: നിങ്ങൾ ഇങ്ങനെ വിഷമിക്കല്ലേ, ആരെങ്കിലും കാണും.
0: ഒന്നും മിണ്ടാൻ സങ്കടം പറയാൻ പോലും പറ്റാണ്ടുള്ള ഈ ജീവിതം ഇതൊരു ജയില് തന്നെയാ അല്ലേ വസുമതി?
1: മക്കളല്ലേ, അങ്ങനെ വിചാരിക്കാം. മലന്ന് കടന്ന് കൈകാലിട്ടടിച്ച് കളിക്കുമ്പോഴും മുട്ടിലഴിയുമ്പോഴും ഒക്കെ നമ്മൾ സഹിച്ചില്ലേ. അവര് വലുതായിട്ടില്ല എന്ന് വിചാരിക്കാം, ഒന്നും ഓർക്കണ്ട.
0: എന്നെ സമാധാനിപ്പിക്കാൻ നീ ഇങ്ങനെ പറയുമ്പോ ഉള്ളില് കരയുന്നത് എനിക്ക് കാണാം. മറച്ചു പിടിക്കുക അല്ലേ അല്ലേ വസുമതി? ഏയ്, വേണ്ടടോ, കരയണ്ട. നിന്റെ കണ്ണ് നനയുന്നത് എനിക്ക് കാണണ്ട. ഞാനുള്ള കാലത്തോളം ആ കണ്ണ് നിറയുന്നത് എനിക്ക് കാണണ്ട. ഒന്നും ഓർക്കണ്ട, പോയി കിടന്നോ. കാലത്ത് പോകണ്ടതല്ലേ, ചെല്ലെ, പോയിക്കോ, പോയി കിടന്നോ വസുമതി, ചെല്ലേ.

0: അല്ല, നിങ്ങൾ എന്തിനാ എന്നെ കൊണ്ട് അങ്ങനെ പറയിച്ചത്?
1: അവിടെ പ്ലംബിംഗ് നടക്കില്ലേ ദേവി?
0: പ്ലംബിംഗ് പറയുമ്പോ തന്നെ എനക്ക് മനസ്സിലായിന് നുണയാന്ന്. അടുത്ത് നമുക്ക് സത്യം പറയുന്ന പോലെ നുണ പറയാനും അറിയാം.
1: ഓ, നീയും അക്കാര്യത്തിൽ ഒട്ടും പിറകിലല്ലോ.
0: എന്താ, എപ്പോഴാ ഞാൻ നുണ പറഞ്ഞത്?
1: മതി മതി മതി, ഞാനത് പിൻവലിച്ചു.
0: എന്നാ ഞാൻ പിൻവലിച്ചിട്ടില്ല. നാളെ അമ്മയെയും അച്ഛനെയും കൂട്ടാൻ വരുവോ?

0: നമ്മൾ കൊണ്ടാക്കണോന്ന് ചോദിക്കാൻ വിളിച്ചല്ലേ.
1: എന്നിട്ട്
0: എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞാലും കുഴപ്പമില്ലാന്ന് നിങ്ങളല്ലേ പറയാൻ പറഞ്ഞേ. അതെന്തിനാ?
1: എടോ ദേവികെ, പാവല്ലേ അവര്. പ്രായമായ അച്ഛനെയും അമ്മയും നന്നായി നോക്കേണ്ടത് മക്കളല്ലേ.
0: ഓഹോ, ഇപ്പെന്താ ഇങ്ങനെ ഒരു പ്രത്യേക സ്നേഹം?
1: ഇപ്പോഴല്ല, എപ്പോഴും ഉണ്ട്. നിന്റെ പെറ്റമ്മയല്ലേ, ഇങ്ങനെ ടൈം ടേബിൾ വെച്ച് നോക്കല്ലാന്ന്.
0: ഏ, ഇതെന്ത് കഥയാ വൻഷ്യ? നിങ്ങൾ തയ്യാറാക്കിയതല്ലേ അഗ്രിമെന്റ്. എന്നിട്ട്
1: എന്നിട്ട് ഒരു കാര്യം കൂടി വിളിച്ചു പറ. അച്ഛനമ്മമാരെ ഇങ്ങനെ ഷട്ടിൽ സർവീസ് ആക്കല്ലാന്ന്.
0: അല്ലപ്പാ, ഇന്നലെ വരെ ഇല്ലാത്തൊരു ചിന്ത ഇപ്പൊ വരാൻ എന്താ കാരണം?
1: ദേവികെ, ചില ചിന്തകൾ എപ്പോഴും തോന്നണമെന്നില്ല, എപ്പോഴെങ്കിലും ആയിരിക്കും.
0: ഓഹോ, ഇപ്പൊ എന്ത് ചിന്തയാണാവോ മനസ്സിൽ ഉണർന്നത്?
1: ശരിയാ, ഒരു ചിന്ത കുറച്ച് നാളായി മനസ്സിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്നു. പറയട്ടെ.
0: പറയ്.
1: നീ കോപിക്കരുത്.
0: നിങ്ങൾ പാറാപ്പാ, കോപിക്കണോ വേണ്ടേ ഒന്ന് അതിനുശേഷം തീരുമാനിക്കാം.
1: അച്ഛന്റെയും അമ്മയുടെയും പേരിലുള്ള സ്ഥലത്തിൽ നിന്റെ അവകാശം ഏട്ടൻ ദേവദാസിന് കൊടുത്തേക്ക്.
0: അത് മരണാനന്തര കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതല്ലേ.
1: ശരീരദാനം വർക്കൗട്ടായില്ലേ?
0: അല്ല, ഇതെങ്ങനെ ശരിയാവും? അപ്പോ മരണാനന്തര ചടങ്ങിനും ചെലവില്ല എന്നർത്ഥം. പക്ഷെ എന്തിനാ എന്റെ ഷെയർ കൊടുക്കുന്നത്?
1: അച്ഛനും അമ്മയും സ്ഥിരമായി ഏട്ടന്റെ അടുത്ത് നിൽക്കട്ടെ.
0: നടന്ന തന്നെ, എന്റെ അല്ലേ ഏട്ടെ.
1: അതെന്താ നടക്കാണ്ട്?
0: 20 സെന്റ് സ്ഥലം, അതും പാറക്കൂട്. ആകെ ഒരു 20,000 കിട്ടിയാ കിട്ടി.
1: അപ്പൊ ഏട്ടൻ സമ്മതിക്കൂല?
0: 100 വട്ടം ഇല്ല. ചിലപ്പോ ഈ ചോദ്യം എന്നോട് ചോദിക്കുമെന്നാ എനക്ക് തോന്നുന്നത്.
1: എങ്ങനെ?
0: ഇത് എന്നോടടുത്തോളം ചെലപ്പം പറയൂ.
1: ഓ, എങ്കിൽ നന്നായി.
0: ഏ, എന്നാ പറഞ്ഞേ?
1: 20 സെന്റ് ഭൂമിയുടെ അവകാശം വേണ്ടാന്ന് എഴുതി തരണം, അത്രേ ഞാൻ പറയൂ.
0: ഹേ, നിങ്ങക്ക് എന്താ പറ്റിയ മനുഷ്യ? വെറും 20,000 രൂപക്ക് എന്തിനാ ആ സ്ഥലം നമുക്ക്? അല്ല, നിങ്ങളൊരു വക്കീലല്ലേ?
1: അതെ, വക്കീല് തന്നെ. അതുകൊണ്ട് തന്നെ പറഞ്ഞത്.
0: എന്തു പറയേ, ആ വെറും തരിശ്, അതിലെന്താ നിധി ഉണ്ടാ?
1: യെസ്, യു സെഡ് ഇറ്റ്, നിധിയുണ്ട്. നിധിയുണ്ട് ദേവികെ, നിധി.
0: ഏ,
1: അതെ, ആ തരിശ് മണ്ണിനടുത്ത് വലിയൊരു ഡെവലപ്മെന്റ് വരാൻ പോകുന്നു. സർക്കാരിന്റെ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക്. സമീപത്തെ ഭൂമിക്ക് പൊന്നും വില.
0: അപ്പോ
1: 20 സെന്റിന് 20,000 അല്ല, നീ ഒന്ന് സങ്കല്പിക്കേ, 40 ലക്ഷം. ഇതെന്നാ ബോധം കിട്ടാ?
0: മഞ്ഞില് കൊടയില്ലാണ്ട് ഉറങ്ങിയാലും കഴുതി വീഴൂലേ? വീണാലും സൂചി പൊട്ടി പോവൂലേ?
1: ദേവി, ദേവി,
0: ഞാനെന്നാ പറഞ്ഞേ? ഞാനെന്നാ പറഞ്ഞ നകുലേട്ടാ?
1: നകുലേട്ടനാ? സത്യം പറഞ്ഞോ, ആരാത്? ഞാനറിയാത്ത നകുലേട്ടൻ ആരാ? നകുലേ
0: സഹദേവന്റെ ഏട്ടനല്ലേ. നിങ്ങള് രാമായണം ഒന്നും വായിച്ചില്ലേ?
1: ഓ, അങ്ങനെ.
0: നകുലേട്ടാ,
1: ദേവി.
0: സോറി മോനേട്ടാ, നിങ്ങളിതെങ്ങനെ അറിഞ്ഞ്?
1: അതിനൊക്കെ വഴിയുണ്ടോ? തലസ്ഥാനത്ത് പേപ്പറുകൾ മൂവായി കഴിഞ്ഞു.
0: സത്യം?
1: സത്യം.
0: അപ്പൊ ഇനി?
1: ഇനിയാണ് കളി, നാടകക്കളി.
0: നാടക?
1: ആ, നാടകം തന്നെ, ജീവിത നാടകം. അഭിനയിക്കാൻ ഒരുങ്ങിക്കൊള്ളുക. ബെല്ല് മുഴങ്ങട്ടെ.

0: ഹലോ, ആ ദേവിയോ? ഇല്ല, ഇന്ന് വന്നില്ല. ആ ഉണ്ട്. എവിടെയാ? അതെയാ? ആ
1: അതെന്തിനാപ്പാ?
0: ആ ശരി, എന്നാ ആയിക്കോട്ടെ. ദാസേട്ടാ,
1: ഇതെന്തിനാപ്പാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളെന്ന്?
0: ദാസേട്ടാ,
2: എന്നാ എന്നാ ആരാ വിളിച്ചേ?
0: വിളിച്ചത് ഞാൻ തന്നെ.
2: ഫോൺ വിളിച്ചത് ആരാന്ന്?
0: ആ അത് പറയാനല്ലേ ഞാൻ വിളിച്ചേ. ദേവി.
2: എടോ, എന്നാ കാര്യോ?
0: അവര് ടൗണിൽ വന്നിട്ടുണ്ട്. ഇതുവഴി വരുന്നുണ്ട് പോലും.
2: അതെയാ?
0: പണിക്കാരുണ്ടോന്ന് ചോദിച്ചു. നിങ്ങൾ ആ ടോയ്ലറ്റിലെ ടാപ്പൊന്ന് പൊട്ടിച്ചാട്ടെ.
2: ടാപ്പ് പൊട്ടിക്കാനാ? നീ എന്തിന്നാ കമലു പറയുന്നത്?
0: പ്ലംബിങ്ങിന്റെ റിപ്പയർ പണിയുണ്ടെന്നല്ലേ പറഞ്ഞേ. അവര് വന്നു നോക്കുമ്പോ.
2: നീ ഒന്ന് മിണ്ടാണ്ടിന്നാ. ടോയ്ലറ്റിൽ പോവാനാ അവര് വരുന്നത്?
0: പിന്നെന്തിനായിരിക്കൂ?
2: അവരെ കൂടെ അമ്മയും അച്ഛനും ഉണ്ടാ?
0: അതൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഉണ്ടാവുക.
2: വരട്ടെ, നോക്കാം.

0: ആ വാ വാ. ഓ വക്കീലുണ്ടല്ലോ, വാ കയറിയിരിക്കെ.
1: ടൗണ് വരെ വന്നതാ ആയുർവേദ ക്ലിനിക്കില്?
2: ക്ലിനിക്കിലാ, എന്തു പറ്റി?
3: മോഹനേട്ടനല്ല,
1: നല്ല ഒന്നാം തരം കുഴമ്പ് കിട്ടു. പുറം വേദന മുട്ടുവേദന എല്ലാം പമ്പ കിടക്കും, പക്ഷേ കാശിത്തിരി കൂടുതലാട്ടോ.
0: അല്ല ആർക്കാ മുട്ടുവേദന?
2: അമ്മക്ക് മുട്ടുവേദന, അച്ഛന് പുറം വേദന. ഇവിടെ വരുമ്പോ വാങ്ങാന്ന് കരുതിയതാ.
1: അല്ല റിപ്പയർ വർക്ക് കഴിഞ്ഞല്ലേ ദാസേട്ടാ?
0: ഓ എന്ത് പറയാനാ, ഒരാഴ്ചയായി ഇന്ന് വരും നാളെ വരും എന്ന് പറയാൻ തുടങ്ങിട്ട് മറ്റന്നാൾ ഉറപ്പായിട്ടും വരുന്നാ പറഞ്ഞ.
2: ഞാൻ ചായ എടുക്കട്ടെ?
3: വേണ്ട വേണ്ട, വേഗത്തിൽ ഇറങ്ങണം.
1: അതല്ല എടത്തി, ടൗണിന്ന് നന്നായി കഴിച്ചു നിങ്ങൾ അനിയത്തി.
3: ഓ മോനേട്ടാ.
0: അല്ല ഇന്ന് ഓഫീസിൽ പോയില്ല?
1: കുറച്ച് നേരത്തെ ഇറങ്ങി.
0: ഓ അത് ശരി.
1: ആ പിന്നെ ദാസേട്ടാ, നമ്മുടെ അഗ്രിമെന്റ് എന്റെ സീനിയറെ കാണിച്ചിരുന്നു. സാറ് ചില സജഷൻസ് പറഞ്ഞിട്ടുണ്ട്.
0: എന്താ പറഞ്ഞത്?
1: അല്ല നമ്മുടെ ഷെയറിൽ പെടുത്താത്ത 20 സെന്റ് സ്ഥലത്തിന്റെ കാര്യത്തില് ഒരു ധാരണയാവുന്നത് നല്ലതാ.
0: അതിക്രിമേഷൻ ചെലവിനായി വെച്ചതല്ലേ?
1: അത് തന്നെ. പക്ഷെ സാറ് പറഞ്ഞപ്പോ എനിക്കും തോന്നി, ദാസേട്ടനൊന്ന് ആലോചിക്കേ, നിങ്ങളെ അച്ഛനും അമ്മയോ മരിച്ചിട്ട് അതിന്റെ ചെലവിന് പ്രോപ്പർട്ടി സെയിൽ ചെയ്യാന്ന് പറയുന്നത് മോശമല്ലേ? ആളുകൾ എന്ത് പറയും?
2: മോഹൻ എന്താ ഉദ്ദേശിക്കുന്നേ?
1: എടത്തി അത് ദാസേട്ടന്റെ പേരിൽ തന്നെ എഴുതണോന്ന്.
0: എന്നിട്ട്
3: ചെലവുകള് ഏട്ടൻ എടുക്കണം, അത്ര തന്നെ.
2: അതെങ്ങനെ ശരിയാകൂ?
1: ദാസേട്ടന് പരിചയമുള്ള ഏതെങ്കിലും വക്കീലിനോട് ചോദിച്ചോക്ക്.
3: മാത്രല്ല അച്ഛനും അമ്മയും പ്രായമായിക്കൊണ്ടിരിക്കല്ലേ, ഓരോ മാസവും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതും അത്ര ശരിയാവൂല.
2: അപ്പൊ അച്ഛനും അമ്മേനെയും മരിക്കും വരെ നോക്കണം എന്നാ. മരുന്നും വാങ്ങണം, ശേഷക്രിയകളും ചെയ്യണം. ആന്ന് ശരിയാവൂലേ?
3: അതെ, അതിനെന്താ, സ്ഥലം ഏട്ടൻ ഒറ്റക്കല്ലേ, എനക്ക് അവകാശം വേണ്ടാന്ന് എഴുതി കൊടുക്ക.
2: എന്നാ പിന്നെ കുറച്ചധികം സ്ഥലങ്ങൾ മാറ്റി വെച്ചാ പോരായിരുന്നാ, ഇത് വെറും 20 സെന്റ്.
1: ദാസേട്ടൻ എന്തോന്ന് പറയാത്തത്?
0: ഞാൻ എന്ത് പറയാനാ?
2: ഒന്നും പറയണ്ട, ഞാൻ പറയാ. മോഹന്റെ വീട്ടില് 2 കാറുണ്ട്, ഓഫീസിലെ സ്റ്റാഫ് ഓടിക്കുകയും ചെയ്യും. നിങ്ങൾക്കാണെങ്കിൽ ഒരു ആൺകുട്ടിയല്ലേ, ഇവിടെ മോള് ബാംഗ്ലൂരിൽ നിന്ന് വന്നാല് കുറേ വർക്കുണ്ടാവും. പിന്നെ ദാസേട്ടനാണെങ്കിൽ കാലിന്റെ മസിൽ കയറിട്ട് ശരിക്കും അങ്ങ് നടക്കാനും പറ്റൂല. അതാണെങ്കിലോ ഇടക്കിടയെ വരുന്നുണ്ട്, അല്ലേ ദാസേട്ടാ?
0: അതെ ശരിയാ.
1: എടത്തി എന്താ പറഞ്ഞു വരുന്നേ?
2: അതായത് മോഹനാ, എന്തായാലും ദേവി ഇവരുടെ അനീത്തിയല്ലേ, ബാക്കി സ്ഥലം കൂടി അവൾക്ക് കൊടുക്കാൻ പറയാ. ഞാൻ ഓഹരി വേണ്ടാന്ന് എഴുതി കൊടുക്കാം.
3: ഏ അതൊന്നും ശരിയാവൂല, മോഹനേട്ടന് നല്ല തിരക്ക, വീട്ടിലെ കാര്യം തന്നെ നോക്കാൻ നേരമില്ല. മാത്രല്ല രാത്രിയും അവധി ദിവസങ്ങളിലും വീട്ടിൽ കേസിന്റെ കാര്യത്തിന് വരുന്ന ആളുകൾ എത്രയാ, എപ്പോ ആളും തിരക്കും തന്നെയാ, പിന്നെങ്ങനെയാ?
0: ദേവി അസൗകര്യങ്ങൾ പറഞ്ഞാൽ തീരൂല, ഈ അമ്മമാർക്ക് പെൺമക്കളുടെ കൂടെ കഴിയാനായിരിക്കും ഇഷ്ടം. പിന്നെ അച്ഛന് അമ്മയോടൊപ്പോ?
3: ഓഹോ ഓരോ പുതിയ കണ്ടുപിടുത്തോ. എന്തായാലും എനക്ക് പറ്റൂല, പറ്റില്ല എന്ന് പറഞ്ഞാ പറ്റില്ല.
2: ഞങ്ങൾക്കും പറ്റില്ല എന്ന് പറഞ്ഞാ പറ്റില്ല.
3: എടത്തി
1: ദേവി വേണ്ട, നിന്റെ ഏട്ടന് ഏടത്തിയാണ്, മറക്കണ്ട. മാത്രല്ല ഏട്ടന്റെ വാക്കുകൾക്കാണ് ലീഗൽ വാലിഡിറ്റി. അഭിപ്രായം ആദ്യം പറയാൻ അവകാശം മൂത്ത ആൾക്കാ, ദാസേട്ടനാണത്. ദാസേട്ടൻ തന്നെ തീരുമാനിച്ചാ മതി, അത് നീയും അനുസരിക്കണം.
3: നിങ്ങളെ ലോ പോയിന്റ് ഒന്നും ഇവിടെ ശരിയാവൂലേ.
2: ആന്താ ശരിയാകാണ്ട്?
0: കമലം മോഹനം പറയട്ടെ.
1: ഒരു വക്കീൽ എന്ന നിലയിൽ പറയുക, ദേവദാസ് ദേവിക ഇവരിൽ ആരെങ്കിലും ഒരാളുടെ പേരിൽ, ഒരാളുടെ മാത്രം പേരിൽ സ്ഥലം രജിസ്റ്റർ ചെയ്യണം. ആരുടെ പേരിലാണെങ്കിലും മറ്റേയാൾ അവകാശം വിട്ടൊഴിയുന്ന സത്യവാങ്മൂലം എഴുതണം. ആരുടെ പേരിലാണ് സ്ഥലം രജിസ്റ്റർ ചെയ്യുന്നത്, അയാളുടെ ചുമതലയിലായിരിക്കും അച്ഛനമ്മമാർ. പിന്നെ കാലശേഷം അവരുടെ ശേഷക്രിയകളും ഈ കാര്യങ്ങളും രേഖയിൽ വേണം. ഇനി ദാസേട്ടന് പറയാം, സ്ഥലവും അച്ഛനമ്മമാരും ആരുടെ പേരിൽ.
2: പറഞ്ഞു ദാസേട്ടാ.
1: ആലോചിക്കണമെങ്കിൽ ആവാം, വിളിച്ചു പറഞ്ഞാ മതി, ഞാൻ ഡോക്യുമെന്റ് തയ്യാറാക്കാം.
0: ശരി ഞാൻ വിളിച്ചു പറയാം.
1: ശരി ദേവി വാ പോകാം. നീ ഇങ്ങനെ ചൂടായിട്ടൊന്നും കാര്യമില്ല, നിയമങ്ങൾ അതെല്ലാവർക്കും ബാധക.
3: ഞാനൊന്നും പറയുന്നില്ല, നിങ്ങളെ ഒരു നിയമം. ഞാൻ പോകുന്നു.
1: ശരി ദാസേട്ടാ, ഞങ്ങൾ ഇറങ്ങുന്നു. ഓക്കെ നിങ്ങൾ വിളിച്ചാൽ മതി.

0: ആരാ?
1: ദാസേട്ടെ. എന്താ ദാസേട്ടാ, ആണോ ഇത്ര വേഗം ഡിസൈഡ് ചെയ്തോ? പറഞ്ഞോ. ഓ ശരി, ആ കുറച്ച് വർത്തമാനം ഉണ്ടാവും, കുറച്ച് ദിവസമല്ലേ, അത് ഞാൻ പറഞ്ഞ് ശരിയാക്കാം. ആ അല്ല, വണ്ടിയിലുണ്ട്, ഞാൻ പേപ്പറൊക്കെ ശരിയാക്കാം. ഓക്കെ. ഇല്ല പ്രശ്നമില്ല, ഞാൻ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം.
0: എന്താ
1: എന്തെന്താന്ന്? സക്സസ്, ഓപ്പറേഷൻ സക്സസ് ദേവിക.
0: ഞാൻ പറഞ്ഞില്ലേ?
1: അല്ല, സിനിമയിലൊന്ന് ട്രൈ ചെയ്യുന്ന.
0: എന്ത്
1: ആക്ടിങ്, സൂപ്പർ.

0: പങ്കുവെക്കുന്ന സ്ഥാവര ജംഗമ വസ്തുക്കൾ, അതിലൊന്നാ അച്ഛനമ്മമാർ. ചർച്ചയും തർക്കവും തീരുമാനവും മുടക്കമില്ലാതെ നടക്കുന്നു. രണ്ട് ജീവാത്മാക്കളുടെ മനസ്സറിയുന്ന മക്കളില്ല. മനസ്സറിയാനും അവർ തയ്യാറല്ല. വേഷങ്ങൾ ആടി തീർക്കുകയാ മക്കൾ. ചതിയും വഞ്ചനയും സഹോദരർ തമ്മിൽ തന്നെ.
1: കഥ ഇനിയും തീർന്നില്ലല്ലോ.
0: ഇല്ല, കഥ കഴിയും വരെ തുടരും. ഞങ്ങളുടെ കഥ കഴിയും വരെ.
1: മകളുടെ കൂടെയുള്ള ജീവിതം എങ്ങനെയുണ്ടായിരുന്നു?
0: സുഖം. സുഖിപ്പിച്ച് ദുഃഖിപ്പിക്കുക, സന്തോഷിപ്പിച്ച് വേദനിപ്പിക്കുക. ആദ്യ നാളുകളിലെ അവസ്ഥയാണ്.
1: അപ്പോ ഭൂമി രജിസ്ട്രാക്കിയോ?
0: എവിടെയൊക്കെയോ ഒപ്പുവെച്ചു. എല്ലാം കഴിഞ്ഞപ്പോ വക്കീലും മരുമകൻ ഒരു കടലാസ് സമ്മാനിച്ചു.
1: കടലാസോ? എന്ത് കടലാസ്?
0: പ്രശസ്തി പത്രം. മെഡിക്കൽ കോളേജിൽ നിന്ന് കോളേജ് പ്രിൻസിപ്പാളും ആരോഗ്യവകുപ്പ് സെക്രട്ടറിയും ഒപ്പിട്ടത്.
1: അതെന്താ, എനിക്ക് മനസ്സിലായില്ല.
0: ആദ്യം എനിക്കും മനസ്സിലായില്ല, പിന്നെ
1: പിന്നെ
0: മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ മരണാനന്തരം ശരീരം ദാനം ചെയ്യുന്ന സമ്മതപത്രം.
1: ഓ, അങ്ങനെ. ഇറ്റ്സ് ഗ്രേറ്റ്.
0: എന്ത് ഗ്രേറ്റ് കുട്ടി, സർക്കാരിന്റെ അഭിനന്ദനം. പുരോഗമനവാദിയായ സാമൂഹ്യ സേവകൻ. വിശേഷണങ്ങളൊക്കെ അനവധിയാ, പക്ഷേ വക്കീലിന്റെ നോട്ടോ മറ്റൊന്നായിരുന്നു. ശവദാഹത്തിന് ഇനി ചെലവില്ലല്ലോ.
1: വല്ലാത്തൊരു മനസ്സ് തന്നെ. അല്ലമ്മാവ, ആ പാഴ്വസ്തുവിന് പിന്നെ നല്ല വില കിട്ടിയോ? അതിന്റെ പേരില് വീണ്ടും തർക്കം ഉണ്ടായിരുന്നോ?
0: തർക്കമുണ്ടായി. സർക്കാര് വലിയ വില കൊടുത്തേറ്റെടുക്കുന്ന ഭൂമിയിൽ നമ്മുടേതും പെടുമെന്ന് ദേവദാസ് അറിഞ്ഞു. കലഹായി. വഞ്ചനയാണെന്ന് ആക്ഷേപം. പക്ഷേ ഇപ്പുറമൊരു വക്കീലാണല്ലോ, ഏട്ടനോട് ഏറ്റെടുക്കാൻ നിർബന്ധിച്ചതല്ലേ എന്ന് മോളും.
1: ഓ, ഒരാൾക്കപ്പോ പണി കിട്ടിയല്ലേ. അല്ല, ഇതിനിടയില് സായന്തനത്തിൽ എങ്ങനെയാ എത്തിയത്?
0: എന്റെ ഒപ്പ് ഇനി ഒന്നിനും ആവശ്യമില്ല എന്ന് ബോധ്യമായതോടെ മകളുടെയും വക്കീലിന്റെയും ഭാവം മാറി തുടങ്ങി. പുറത്ത് പുകച്ചു ചാടിക്കുക എന്ന തന്ത്രമായിരുന്നു ആദ്യം. പിന്നെ
1: പിന്നെ
0: വസുമതി പറഞ്ഞിരുന്നു. കുറച്ചു നാള് സ്നേഹ കൂടുതൽ കണ്ടപ്പോഴേ പറഞ്ഞിരുന്നു.

0: അച്ഛാ, അച്ഛാ.
1: എന്താ മോളെ?
0: അച്ഛന് സന്തോഷം ഉണ്ടാവുന്ന ഒരു കാര്യം പറയട്ടെ.
1: നീ പറ.
0: അമ്മ എപ്പോഴും പറയാറില്ലേ യാത്ര പോകണമെന്ന്. നല്ലൊരു തീർത്ഥയാത്രയുടെ പാക്കേജ് വന്നിട്ടുണ്ട്.
1: ആണോ?
0: അതെ, വാരണാസി, ബദരിനാഥ്, മധുര, അങ്ങനെ കുറേ ഉത്തരേന്ത്യൻ തീർത്ഥാടന സ്ഥലങ്ങൾ.
1: അതിനൊക്കെ കുറെ പണം ആവില്ലേ മോളെ?
0: മോഹൻ 2 സീറ്റ് ബുക്ക് ചെയ്തു, അഡ്വാൻസും കൊടുത്തു. പ്രായമായവർക്ക് വേണ്ടി മാത്രമുള്ള പാക്കേജാണ്.
1: ആരോഗ്യസ്ഥിതിയൊക്കെ നോക്കണ്ടേ?
0: നോക്കണല്ലോ. അടുത്ത ദിവസം തന്നെ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. വിദഗ്ധ ഡോക്ടർമാരാ. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റും. പിന്നെ യാത്രാ സംഘത്തിൽ ഡോക്ടറുണ്ട്.
1: നന്നായി.
0: പിന്നെന്താ, ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് വരാം. അമ്മക്കും വളരെ സന്തോഷാവും.
1: ശരിയാ, സന്തോഷാവും.

0: പ്രായം ചെന്നവരെല്ലാം ആഗ്രഹിക്കുന്നതാ തീർത്ഥാടനം. മക്കളത് സാധിപ്പിച്ചതില്ലേ സന്തോഷം. പക്ഷേ അച്ഛനമ്മമാരുടെ ആഗ്രഹം നിറവേറ്റുന്നതിലും ചില ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടാകുമ്പോ എങ്ങനെ സന്തോഷിക്കും?
1: ഗൂഢലക്ഷ്യങ്ങളോ?
0: വാരണാസിയിലെ രണ്ട് രാത്രിയും ഒരു പകലും, അതിരാവിലെ 6 മണിക്ക് യാത്ര തുടരണമെന്ന് ടൂർ ഓപ്പറേറ്റർ പറഞ്ഞു. ഞങ്ങള് 6 മണിക്ക് മുമ്പേ എത്തി. പക്ഷേ ബസ് കണ്ടില്ല. അത് 5 മണിക്ക് മുമ്പേ പോയി. ടൂർ ഗൈഡിനെ വിളിച്ചു, ഫോണ് പോകുന്നില്ല. തീർത്ഥഘട്ടത്തിൽ ഞങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു.
1: അപ്പൊ ഗൈഡോ അയാളെ പിന്നെ കണ്ടതേയില്ലേ?
0: ഇല്ല, ഞങ്ങൾക്ക് ആരെയും വിളിക്കാനും പറ്റിയില്ല. വാരണാസിയിൽ പുണ്യനദിയുടെ പടവുകളിൽ, ക്ഷേത്ര ഗോപുര നടയിൽ, സത്രത്തിൽ, ആശ്രമത്തിൽ ഞങ്ങൾ കഴിച്ചുകൂട്ടി. എവിടെയും ഒന്നും പറയേണ്ടി വന്നില്ല. സുഖം, സ്വസ്ഥം. സത്രം നടത്തിപ്പുകാരാ സായന്തനത്തിലെത്തിച്ചത്. വസുമതി അവിടെ തന്നെ സായന്തനത്തിലെ അന്തേവാസിയായി പല സ്ഥലങ്ങളിലും പോയി. വർഷങ്ങൾക്ക് ശേഷമാ ഇവിടെത്തിയത്.
1: അപ്പോ മകൻ ഈ രൂപത്തില് നിങ്ങളെ തിരിച്ചറിഞ്ഞിരുന്നോ?
0: കല്യാണം ക്ഷണിക്കാൻ വന്നപ്പോ സൂക്ഷിച്ചു നോക്കി കുറെ നേരം, ഒന്നും ചോദിച്ചില്ല. പക്ഷേ ക്ഷണക്കത്തിനകത്ത് രൂപയുണ്ടായിരുന്നു.
1: അല്ല, സായന്തനത്തിന് അമ്മാവനുണ്ടെന്ന് ദേവദാസ് സാർ എങ്ങനെ അറിഞ്ഞത്?
0: വന്നപ്പോ അറിഞ്ഞതായിരിക്കും.
1: അല്ല അമ്മാവ, അറിഞ്ഞപ്പോ വന്നതാവും.
0: മോളെ,
1: അതെ, ആര് ആരാണ് അറിയിച്ചത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കല്യാണത്തിന് പോകുന്ന മുന്നേ, അതായത് ഇവിടേക്ക് വന്ന സമയത്ത് ആരെങ്കിലും കൂടുതലായി അടുത്ത് സംസാരിച്ചിരുന്നോ?
0: അങ്ങനെ കൂടുതലായി ആരും സംസാരിച്ചില്ല.
1: ആരും പേര് ചോദിച്ചുല്ലേ?
0: പേരെല്ലാരും ചോദിക്കുമല്ലോ.
1: എല്ലാവരും എല്ലാവരോടും ചോദിച്ചോ? അമ്മാവനെ ഓർത്തു നോക്ക്.

0: അത്
1: കല്യാണം ക്ഷണിക്കാൻ വന്ന ദേവദാ സാറിന്റെ കൂടെ ആരെങ്കിലും ഒന്ന് ഓർത്തു നോക്ക്.
0: ആ വാനിന്റെ ഡ്രൈവർ ഉണ്ടായിരുന്നു.
1: ഓ, അയാളുടെ പേര്?
0: പേരൊന്നും അറിയില്ല. രണ്ടാം നമ്പർ വണ്ടിയാ, അതിലെ ഡ്രൈവറാ.
1: യെസ്, അപ്പോ അയാളായിരിക്കും പേര് ചോദിച്ചത് അല്ലേ?
0: ആ ശരിയായിരിക്കും, അയാള് തന്നെ.
1: അപ്പോ ശരി അമ്മാവ, ഞാനിപ്പോ ഉറങ്ങുക. ആ പിന്നെ ആ ടൂറിസ്റ്റ് ഗൈഡിന്റെ ഫോൺ നമ്പർ ഒന്ന് തരുവോ?
0: എന്തിനാ മോളെ?
1: വെറുതെ ചോദിച്ചതാ. ഓ, ഇപ്പൊ ഫോണൊന്നും കയ്യിലില്ലല്ലോ, നമ്പർ ഓർത്തിരിക്കുന്നുണ്ടാവില്ല അല്ലേ?
0: ഓർമ്മയുണ്ട്, അന്ന് ഞങ്ങളെ കൂട്ടാതെ ബസ് പോയ ദിവസം ഫോണിൽ നിന്നു ബൂത്തിൽ നിന്നു കൊറേ വിളിച്ചതാ, മറന്നിട്ടില്ല.
1: ആഹാ, നന്നായി നന്നായി.
0: കുഞ്ഞെ, കുഞ്ഞ് ശരിക്കും ആരാ?
1: ഞാനോ? ഞാൻ രാധിക.

0: ഞാൻ രാധിക, അഞ്ചാം ഭാഗം. ഈ ഭാഗത്ത് അഭിനയിച്ചവരും ശബ്ദം നൽകിയവരും: സിനി രാമദാസ് മട്ടന്നൂർ, ദേവദാസ്, രാമകൃഷ്ണൻ പഴശ്ശി, മാധവൻ നായർ, ബൈജു സുന്ദരൻ മട്ടന്നൂർ, അഡ്വക്കേറ്റ് മോഹൻ, ചന്ദ്രലേഖ മല്ലിശ്ശേരി, ദേവിക, അശ്വിനി കവണിശ്ശേരി, രാധിക, സൂര്യ എടവന, കമലം, ചിന്താമണി, വസുമതി. നാടകരചന കൃഷ്ണകുമാർ. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണിശ്ശേരി.
1: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയ

0: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ഇനി അടുത്ത ബുധനാഴ്ച ഉച്ചക്ക് 2 മണിക്ക്.
1: മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
1: കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. മൃഗയ എന്ന ചിത്രത്തിലെ ശ്രീകുമാരൻ തമ്പിയുടെ ഒരു ഗാനം. ശങ്കർ ഗണേഷാണ് സംഗീതം. യേശുദാസും ചിത്രയും ആലപിക്കുന്നു.

അനഘ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ജോസഫ് ഒഴുകയിലിൻ്റെ ഗാനരചന, കോഴിക്കോട് യേശുദാസിൻ്റെ സംഗീതം, ആലാപനം സിന്ധു ദേവിയും.

സീസൺ എന്ന ചിത്രത്തിലെ ചിത്ര ആലപിച്ച ഗാനമാണ് അടുത്തത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതത്തിൽ ഒരുങ്ങിയ ഗാനം സീസൺ എന്ന ചിത്രത്തിൽ നിന്ന്.

കേൾക്കാം ഉണ്ണിമേനോനും ആശാലതയും ആലപിച്ച ഞാറ്റുവേല എന്ന ചിത്രത്തിലെ ഗാനം. എം എസ് ഫ്രാൻസിസ് ആണ് ഗാനരചന. മോഹൻ സിത്താരയും ബേണി ഇഗ്നേഷ്യസുമാണ് ഗാനത്തിന് സംഗീതമൊരുക്കിയത്.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങളറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 345. മറ്റൊരു നമ്പർ 9495 532 542.
2: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
3: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140007025900018.
4: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

0: തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.
1: മദ്യാസക്തരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കൂട്ടായ്മയായ എലനോണിന്റെ പ്രവർത്തകർ സംസാരിക്കുന്നു ഇപ്പോൾ.
2: പ്രിയമുള്ളവരെ, ഞാനൊരു അലനോൺ അംഗം. അത്ഭുതകരമായ ഈ കൂട്ടായ്മയിലായതിനാലും ദൈവകൃപയാലും ഇന്ന് സമാധാനത്തോടെ ഇരിക്കുന്നു. 22 വർഷം മദ്യാസക്തനായ ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചതിന് ശേഷം 2022 അലനോൺ എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മയെ എനിക്ക് പരിചയപ്പെടാൻ ഭാഗ്യം കിട്ടിയത്. ആ ഒരു സമയമാകുമ്പോഴേക്കും ഞാൻ ശരിക്കും ശാരീരികമായും മാനസികമായും വളരെ തകർന്ന ഒരവസ്ഥയിലായിരുന്നു. ഒരു ദിവസം പോലും മുന്നോട്ട് ജീവിക്കാൻ, അല്ലെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിൽ ഞാൻ സ്റ്റക്കായി പോയൊരവസ്ഥയിലാണ് ഈ കൂട്ടായ്മ എന്നിലേക്ക് ദൈവം തന്നത് എന്നുള്ളത്. ആ ഒരു സമയത്ത് ഇതിനെ വളരെ കൃത്യതയോടെ എനിക്ക് മറ്റൊരു അലനോൺ അംഗം പറഞ്ഞു തന്നു. ഈ ഒരു കൂട്ടായ്മയെക്കുറിച്ചും ഒരു മദ്യാസക്ത കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നപ്പോഴാണ് ഈ ഒരു കൂട്ടായ്മയുടെ പ്രാധാന്യവും അത് ഒരു മദ്യാസക്ത കുടുംബാംഗം മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ എനിക്ക് മനസ്സിലായത്. ഈ ഒരു 22 വർഷം ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചിട്ട് ശരിക്കും ഞാൻ എങ്ങനെ ഒരു ഭാര്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയെ തരണം ചെയ്യണമെന്നും അമ്മയെന്ന് പറയുന്ന ആ ഒരു പദവി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അറിയാത്ത തരത്തിൽ എല്ലാവരും എന്ന് പറയുമ്പോൾ മക്കളോടും എൻ്റെ ഭർത്താവിനോടും മാത്രമേ എനിക്ക് ദേഷ്യം കാണിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. കാരണം മറ്റുള്ളവർ, പുറത്തുള്ള ആൾക്കാരുടെ അടുത്തൊന്നും ഞാൻ അങ്ങനെ മോശമായി പെരുമാറാറോ അല്ലെങ്കിൽ എൻ്റെ ഈ വിഷമങ്ങൾ തുറന്നു പറയാറോ ചെയ്യാറില്ല. അപ്പം അങ്ങനെ എൻ്റെ ഉള്ളു തുറക്കാൻ എനിക്ക് എൻ്റെ ഉള്ള അവസരങ്ങളൊക്കെ ഞാൻ കുട്ടിയടക്കുകയായിരുന്നു. ഒരു മദ്യാസക്തൻ്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു സ്വയം സഹതാപം എന്ന് പറയുന്ന ആ ഒരു പൊത്തിനുള്ളിൽ അടയിരിക്കുകയായിരുന്നു ഇത്രയും കാലം. അവരുടെ മദ്യപാനമാണ് എന്നെ ഇത്രത്തോളം മോശക്കാരിയാക്കിയത്, അല്ലെങ്കിൽ എൻ്റെ സാമർഥ്യമില്ലായ്മയാണ് അദ്ദേഹത്തെ ഇത്രയും വലിയൊരു മദ്യപാനിയാക്കിയത് എന്ന ആ ഒരു തിരിച്ചറിവില്ലായ്മയിലൂടെ ഓരോരോ ദിവസവും കടന്നുപോയി വീടും

മൊത്തം ബഹളമയമാക്കുക, എന്നും എപ്പോഴും ഇങ്ങനെ ക്ഷീണിതയായി കിടക്കുക, അത്യാവശ്യം കാര്യങ്ങളൊക്കെ വീട്ടിൽ മക്കൾക്കും അദ്ദേഹത്തിനൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ബാക്കി ഒരു തരത്തിലും എനിക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഉള്ള ഏറ്റവും വലിയൊരു വിഷമമെന്ന് പറഞ്ഞാൽ, വളരെ മനോഹരമായി പെരുമാറാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ഭർത്താവിനോട് വളരെ വളരെ മോശമായ രീതിയിൽ എങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുമെന്നുള്ള ഒരു റിസർച്ച് നടത്തുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നതാണ് എൻ്റെ ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥ. കാരണം അവർ കുടിച്ചു വരുമ്പോൾ ഏറ്റവും മോശമായ രീതിയിൽ അദ്ദേഹത്തോട് പെരുമാറുമ്പോൾ അദ്ദേഹം ആ എൻ്റെ ഒരു ഏതെങ്കിലും ഒരു വാക്ക് കേട്ടിട്ട് നാളെ മുതൽ കുടിക്കാതിരുന്നാലോ എന്ന എൻ്റെ വ്യാമോഹമായിരുന്നു എന്നെ അത്രത്തോളം മോശമായ രീതിയിൽ പെരുമാറാൻ എന്താ പറയുക പ്രാപ്തയാക്കിയത് എന്നുള്ളതാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഒരു മദ്യാസക്തൻ്റെ വൈകല്യങ്ങൾ എത്രത്തോളം വലുതാണെന്നും അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥ എത്രത്തോളം ദയനീയമാണെന്നും തിരിച്ചറിയാൻ പറ്റിയത് ഈ കൂട്ടായ്മയിലൂടെ വന്നപ്പോഴാണ്. അതുവരെ നിത്യേന ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹം പുറത്ത് ഓഫീസിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം അദ്ദേഹം തിരിച്ചു വരുന്നത് വരെ എൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തോട് വൈകുന്നേരം എങ്ങനെ പെരുമാറണം. അദ്ദേഹം നന്നായിട്ടാണ് കുടിച്ചു വരുന്നതെങ്കിൽ കൂടിയും ഞാൻ അന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം കുടിച്ചാലും, കാരണം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു 10-15 വർഷമൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച് എന്നെ കൊണ്ടാവുന്ന തരത്തിലൊക്കെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടി നിർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പലതരം പിന്നെ എന്താ പറയുക ചികിത്സാ രീതികൾ, ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, അതുകൂടാതെ അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഇദ്ദേഹം പലപ്പോഴും മിതമായി മദ്യപിക്കുന്ന സമയത്താണ് ഇത്തരം ഒരു തീരുമാനത്തിലൊക്കെ എൻ്റെ കൂടെ സഹകരിക്കുക. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ അതുമായിട്ട് സഹകരിച്ച് പോകാൻ അദ്ദേഹത്തിന് പറ്റുമായിരുന്നു. പക്ഷെ അതിനുശേഷം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോഴാണ് കൂടുതൽ വീട്ടിൽ അന്തരീക്ഷം ബഹളമയമാകുന്നതും വല്ലാതെ ദയനീയ അവസ്ഥയിലേക്കൊക്കെ വരുന്നത്. അതുവരെ ഒരു ഒരു നേരിയ ഒരേ ഒരേ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ജീവിതം ഇങ്ങനെ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മദ്യപിക്കുമ്പോൾ അത് വളരെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്ക് മാറുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇദ്ദേഹം ഒരു 3-4 വർഷത്തോളം ഇദ്ദേഹം എൻ്റെ ഈ സങ്കടങ്ങളും എൻ്റെ ഈ പെരുമാറ്റ രീതികളിൽ നിന്നൊക്കെ എന്നായിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തിനും തോന്നിത്തുടങ്ങി എൻ്റെ മദ്യപാനം കുറച്ച് വഷളാവുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ പല സ്ഥലത്ത് നിന്നും അദ്ദേഹത്തിന് സ്വയം ബോധ്യം വന്നിട്ടാണെന്ന് തോന്നുന്നു. അദ്ദേഹവും കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ശബരിമലയ്ക്ക് പോകാനുള്ള തീരുമാനങ്ങൾ 2-2.5 മാസത്തോളം വ്രതാനുഷ്ഠാനത്തോടുകൂടെ ഇങ്ങനെ പോവുക. അപ്പോൾ അതിനുശേഷം പിറ്റേ ദിവസം തന്നെ വീണ്ടും അമിതമായി മദ്യപിക്കുക. അതിങ്ങനെ ഒരു 4 വർഷം അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ എന്ത് പറഞ്ഞിട്ടും അദ്ദേഹത്തിന് കുടിക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ മനസ്സിലാക്കിയപ്പോഴെനിക്ക് തന്നെ തോന്നി, കാരണം എനിക്കിത് കൂടി നിർത്താൻ പറ്റില്ല, അദ്ദേഹത്തിനും കൂടി നിർത്താൻ പറ്റുന്നില്ല, എന്നെ കൊണ്ട് അദ്ദേഹത്തെ കൂടി നിർത്തിപ്പിക്കാനും പറ്റുന്നില്ല, അദ്ദേഹത്തിന് സ്വയം കുടി നിർത്താനും പറ്റുന്നില്ല. അപ്പോൾ ഒക്കെ ഞാൻ ചിന്തിക്കും എന്ന് വെച്ചാൽ ഇനിയെങ്കിലും അദ്ദേഹത്തോട് നല്ല രീതിയിൽ പെരുമാറാം. കാരണം ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടോ ഒന്നും ബുദ്ധിമുട്ടില്ല, ശാരീരികമായിട്ട് തന്നെ ഉപദ്രവിക്കാറില്ല, വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്, കുഞ്ഞുങ്ങളെ കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെയാണ് നോക്കാറ്. പക്ഷേങ്കിൽ അതിനൊക്കെ അപ്പുറത്ത് അദ്ദേഹത്തോട് എനിക്ക് നല്ല രീതിയിൽ പെരുമാറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മദ്യപിക്കാത്ത ദിവസങ്ങളിൽ വളരെ സ്നേഹത്തോടെയും കരുതലോടെയൊക്കെ അദ്ദേഹത്തോട് പെരുമാറുന്ന ഞാൻ അദ്ദേഹം കഴിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ശരിക്കും പറഞ്ഞ ഒരു ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങും വീട്ടിൽ. അത് കുഞ്ഞുങ്ങളെ എത്രത്തോളം ബാധിക്കുന്നു എന്നൊക്കെ കൂട്ടായ്മയിൽ വന്നപ്പോഴാണ് ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയത്. അന്നൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എൻ്റെ അവസ്ഥ അതായതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറുന്നത്, ഇല്ലായിരുന്നെങ്കിൽ ഇതിലും മനോഹരമായിട്ടൊക്കെ എനിക്ക് പെരുമാറാൻ പറ്റുമല്ലോ എന്നൊക്കെയുള്ള ഒരു അതൊക്കെ എൻ്റെ ഒരു സങ്കടമായിരുന്നു, അങ്ങനെയൊക്കെ ജീവിച്ചു പോയല്ലോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ഇദ്ദേഹം വരുമ്പോൾ നല്ല രീതിയിൽ പെരുമാറണമെന്നും നല്ല രീതിയിലൊക്കെ സംസാരിക്കണം എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും ഓരോരോ ദിവസവും ഞാൻ ഇദ്ദേഹത്തെ ഓഫീസിൽ നിന്നൊക്കെ വരുമ്പോൾ വീട്ട് വാതിൽ തുറന്നു കൊടുക്കുക. പക്ഷേങ്കിൽ ഒരു 5 മിനിറ്റിനപ്പുറത്തേക്ക് എനിക്ക് ആ എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ എനിക്ക് പറ്റുമായിരുന്നില്ല. അദ്ദേഹം കുടിച്ചിട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിൽ കൈവിട്ടു പോവുമായിരുന്നു എന്നെ. അതൊക്കെ എന്നെ എത്രത്തോളം വഷളാക്കുന്നുണ്ടെന്നുള്ള എൻ്റെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ എത്രത്തോളം
മോശമായ ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നൊന്നും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയങ്ങളിലൊക്കെ എനിക്ക് പല ശാരീരിക പ്രശ്നങ്ങളും വരാൻ തുടങ്ങി. വയറിനൊക്കെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ വന്നിട്ട് ഡോക്ടറെ കാണിക്കുക, മരുന്ന് കഴിക്കുക, ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അന്നത്തെ ഓരോരോ ദിവസങ്ങളും കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കുടിക്കുന്ന ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ എൻ്റെ അന്നത്തെ ഒരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും അത്യാവശ്യം എപ്പോഴെങ്കിലുമൊക്കെ ഒരു ചാൻസൊക്കെ കിട്ടിയാൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോ കൂടെയൊക്കെ പുറത്തു പോകും. അപ്പം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക, പോകുന്നതിൻ്റെ മുന്നേ ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുമായിരുന്നു അദ്ദേഹത്തോടും കുഞ്ഞുങ്ങളടുത്തൊക്കെ. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ തമ്മിൽ ബഹളം ഉണ്ടാവരുത്, പിന്നെ മോശമായ രീതിയിൽ പെരുമാറരുത്, നിങ്ങൾ മദ്യപിക്കാതെ വരണമെന്നൊക്കെയുള്ള മുൻകൂർ ജാമ്യമൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോകുക. അപ്പോൾ എൻ്റെ മനസ്സിൽ നിറയെ ചിരിക്കുകയൊന്നും ചെയ്യൂല ഞാൻ ആ സമയത്ത്. എനിക്ക് കൂട്ടുകാരുടെ കൂടെ അവരൊക്കെ പൊട്ടിച്ചിരിക്കുമ്പോൾ ചിരി വന്നാലും എൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ വൈകുന്നേരം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് കരച്ചലിലേക്കല്ലേ അവസാനിക്കും എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് അങ്ങനെയൊന്നും സന്തോഷിക്കൂല ഞാൻ. സന്തോഷിച്ചാൽ കരയണമെന്നുള്ള ചിന്ത എവിടെയോ എൻ്റെ ഉള്ളിൽ കയറിയത് കൊണ്ട് അതും ഞാൻ ചെയ്യാറില്ല. പക്ഷേ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് രീതിക്ക് ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാൽ പിന്നെ എൻ്റെ സന്തോഷങ്ങളൊക്കെ അവിടെ തീർന്നു എന്നൊരു ചിന്തയാണ്. അത് തന്നെയാണ് ആ ഒരു വലിയൊരു ചിന്തയാണ് എനിക്ക് ഇന്ന് മാറ്റം വന്നത് എൻ്റെ ജീവിതത്തിൽ. കാരണം എൻ്റെ സന്തോഷം എൻ്റെ കയ്യിലാണെന്നും അത് മറ്റൊരാൾ എനിക്ക് കൊണ്ടുത്തരേണ്ട ഒരു കാര്യമല്ല എന്നുമുള്ള വലിയൊരു തിരിച്ചറിവ് തന്നത് ഈ കൂട്ടായ്മയാണ്. കാരണം എൻ്റെ ഭർത്താവാണ് എൻ്റെ കുഞ്ഞുങ്ങളാണ് എന്നെ സന്തോഷിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു ചിന്തയായിരുന്നു എനിക്ക്. അത് തന്നെയായിരുന്നു ഞാൻ അവരിലൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അവരെ കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമില്ല, അവര് വീട്ടിലെ ബഹളം ഉണ്ടാക്കിയാൽ ഞാൻ അതിലേറെ ബഹളം ഉണ്ടാക്കണം, അങ്ങനെ ഉള്ള ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു. പിന്നെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ ഒരാളുടെ കൂടെ ആയിപ്പോയത് കൊണ്ട് തന്നെ ഞാൻ തോറ്റുപോയി എന്നുള്ളതാണ്. എൻ്റെ ജീവിതം ഇദ്ദേഹത്തിൻ്റെ കൂടെ ആയതുകൊണ്ടാണ് ഇങ്ങനെയായി പോയത്. അപ്പോൾ കിട്ടുന്ന അവസരങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ജയിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങളായി ഞാൻ അതിനെ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ എനിക്ക് ഇങ്ങനെയെങ്കിലും ഒന്ന് ജയിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഉള്ള കുറേ പൊട്ടത്തരങ്ങളും തെറ്റിദ്ധാരണകളും സ്വഭാവ വൈകല്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഒരു 4.5 വർഷത്തിന് മുന്നേ ഞാൻ ഈ കൂട്ടായ്മയെ കണ്ടുമുട്ടിയത്. കൂട്ടായ്മയെ കണ്ടുമുട്ടുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വളരെ തഴന്താഴ്ന്ന തരത്തിൽ പിന്നെ അവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് ഈ ഒരു കൂട്ടായ്മയെ പറഞ്ഞു തന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. പക്ഷെ അവൾ കൂട്ടായ്മയിൽ കുറച്ചൊക്കെ സഞ്ചരിച്ചു, പക്ഷെ അവൾ പിന്മാറി. അവൾക്കതിൽ നിൽക്കാനുള്ള ഒരു അവസരം ദൈവം കൊടുത്തില്ലെന്ന് തോന്നുന്നു. എന്നെ വിളിച്ച അലനോൺ സുഹൃത്ത് വളരെ നല്ല രീതിയിൽ ഇന്ന് ഒരു ദിവസം എന്ന രീതിയിൽ ഈ കൂട്ടായ്മയെ സ്വീകരിക്കാൻ പറഞ്ഞു. അന്നത്തെ ആ ദിവസം അദ്ദേഹം പുറത്തു പോയതായിരുന്നു, മദ്യപിക്കാൻ പോയതാണെന്ന് എനിക്ക് നന്ന ഉറപ്പുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ അംഗം പറഞ്ഞതുപോലെ, അലനോൺ അംഗം പറഞ്ഞതുപോലെ, ഞാൻ നല്ല രീതിയിൽ ഇദ്ദേഹത്തോട് പെരുമാറി. ഇദ്ദേഹം സാധനങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ ഞാൻ വേഗം പുറത്തിറങ്ങി അതൊക്കെ വാങ്ങി. അന്ന് അദ്ദേഹം എൻ്റെ പിന്നാലെ വന്നു. എൻ്റെ അടുക്കള വരെ അദ്ദേഹം വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കാണ്, നീ എന്നെ ഒന്ന് നിയന്ത്രിക്കണമെന്ന്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് ഞാൻ കേൾക്കുന്നത്. കാരണം അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മദ്യപാനത്തെ ഞാൻ നിയന്ത്രിക്കണമെന്നോ നീ എന്നെ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നതിനെയൊക്കെ എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം, നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ എന്നായിരുന്നു. അത് മാത്രമേ അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നുള്ളൂ. പക്ഷേങ്കിൽ അന്ന് അത് പറഞ്ഞപ്പോൾ എനിക്കതൊരു അത്ഭുതമായിട്ട് തോന്നി. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അനുഭവം നല്ല രീതിയിൽ എനിക്ക് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യാൻ പറ്റിയത്. കുടിച്ചു വന്നിട്ടും നല്ല രീതിയിൽ എനിക്ക് അദ്ദേഹത്തോട് പെരുമാറാൻ പറ്റിയത്. അത് വലിയൊരു ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു. കാരണം ഈ കൂട്ടായ്മയെ അത്രത്തോളം ബഹുമാനത്തോടെ സ്നേഹത്തോടെ എനിക്ക് സ്വീകരിക്കാൻ പറ്റി എന്നുള്ളതാണ്. അങ്ങനെ ഓരോരോ ദിവസവും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഒരു കൂട്ടായ്മയിൽ കൈപിടിച്ച് മുന്നോട്ട് നീങ്ങി. അദ്ദേഹത്തിനും അദ്ദേഹത്തിനും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഒരു മാസം, 1.5 മാസം, 2 മാസം, അതിനപ്പുറത്ത് വീണ്ടും അദ്ദേഹം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. 1.5 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ കൂട്ടായ്മയെ കണ്ടുമുട്ടിയിട്ട് 1.5 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു സമാധാനത്തോടെ കൂടി നിർത്താനും 1 വർഷത്തെ ടോക്കൺ വാങ്ങിക്കാനൊക്കെ പറ്റിയത്. ശരിക്കും 2.5 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ടോക്കൺ വാങ്ങിച്ചത്. അപ്പോൾ ആ ഒരു കാലത്തോളം, ആ ആദ്യത്തെ 1.5 വർഷക്കാലത്തോളം അദ്ദേഹം കുടിയുണ്ട് അദ്ദേഹത്തിന് വീട്ടിൽ. പക്ഷേ ഞാൻ കുറച്ച് കുറച്ച് എൻ്റെ പിന്നെ പെരുമാറ്റത്തിനൊക്കെ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി, ബഹളങ്ങൾ കുറയാൻ തുടങ്ങി.
അപ്പോൾ ആ ഒരു സമയത്താണ് ഈ കൂട്ടായ്മയിലൂടെ ഞാൻ സഞ്ചരിച്ച ആ ഒന്നര വർഷക്കാലമാണ് എൻ്റെ മദ്യാസക്തൻ്റെ മദ്യപാനത്തിൻ്റെ ആ ആസക്തി എത്രത്തോളം വലുതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഈ കൂട്ടായ്മയെ കണ്ടുമുട്ടി കുടി നിർത്തണമെന്ന് വന്നു. ശാരീരിക പ്രശ്നങ്ങൾ പലതും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചിട്ടും അദ്ദേഹത്തിന് കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തത്

0: വലിയൊരു രോഗത്തിനടിമയാണ് എൻ്റെ കൂടെ ജീവിക്കുന്ന ആളെന്നും എന്തെല്ലോ വൈകല്യങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നതും എന്നും എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത് ഈ ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഈ കൂട്ടായ്മയെ മുറുകെ പിടിക്കുകയും അദ്ദേഹത്തെ സഹതാപത്തോടും അനുകമ്പയോടും കൂടെ കൂട്ടാനും എനിക്ക് പറ്റി. അപ്പോൾ അതുവരെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എൻ്റെ സാമർഥ്യമില്ലായ്മയാണ്, എൻ്റെ കഴിവില്ലായ്മയാണ് ഇയാളുടെ കൂടെ ജീവിക്കേണ്ടി വന്നത് എന്ന ആ ഒരു തിരിച്ചറിവില്ലായ്മയെ, ആ ഒരു തെറ്റിദ്ധാരണയെ എൻ്റെ സാമർഥ്യം കൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇത്രയും വർഷം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയതെന്നും എൻ്റെ ആ സ്വയം സഹതാപത്തിൽ നിന്നും ഞാനൊരു വലിയൊരു സംഭവമാണെന്ന അവസ്ഥയിലേക്ക്, കാരണം ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് എൻ്റെ മനസ്സിനെ പാകപ്പെടുത്താൻ എനിക്ക് പറ്റിയത് വലിയൊരു കാര്യമാണെന്നുള്ള ആ ഒരു അഭിമാനം എന്നിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ ആ സ്വയം സഹതാപത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനും ഇന്ന് സന്തോഷമാണ് സമാധാനമാണ് എന്നൊക്കെ പറയാനൊക്കെ പറ്റിയത് ഈ കൂട്ടായ്മയിലൂടെ സഞ്ചരിച്ചത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ കുടിക്കുന്ന ഘട്ടങ്ങളിൽ അദ്ദേഹത്തെ ജീവിക്കാൻ ഞാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാനും ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു രീതിയിൽ നിന്നൊക്കെ ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക എന്ന് പറയുന്ന മഹത്തായ ഒരു രീതി എനിക്കിന്ന് പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരാളുടെ ജീവിതത്തിൽ കയറി ഇടപെട്ട് അവരുടെ ജീവിതവും എൻ്റെ ജീവിതവും വഷളാക്കുക എന്ന് പറയുന്ന ഒരു തരം അറ്റാച്ച്മെൻറ്റിൽ നിന്നൊക്കെ മാറി സ്നേഹത്തോടുകൂടെ മാറി നിന്നുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിക്കാനും എൻ്റെ ജീവിതത്തെ അതിലേറെ പരിഗണിക്കാനും ഇന്ന് എനിക്ക് പറ്റിയെന്നുള്ളതാണ്. എൻ്റെ സന്തോഷം എൻ്റെ കൈക്കുള്ളിലാണെന്നും മറ്റുള്ളവർക്ക് ഞാൻ കൊടുക്കേണ്ട ചില പരിഗണനകളും പ്രാധാന്യവും ബഹുമാനവും സ്വാതന്ത്ര്യവും ഉണ്ടെന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഈ കൂട്ടായ്മയിലൂടെ സഞ്ചരിച്ചപ്പോൾ നിത്യേന വളരെ വളരെ ചെറിയ ചെറിയ തിരിച്ചറിവുകളായിട്ട് എന്നിലേക്ക് വന്ന കാര്യങ്ങളാണ്. വലിയ തെറ്റിദ്ധാരണയിൽ നിന്ന് ഒരു വലിയ ഒരു തിരിച്ചറിവിലേക്ക് എന്നെ കൊണ്ടുവന്ന ഒരു കൂട്ടായ്മയാണിത്. ഇന്നിപ്പോൾ ഞങ്ങൾ കൂട്ടായ്മയിലൂടെ സഞ്ചരിച്ച് കുടിയിൽ നിന്ന് മാറി വലിയ 3 വർഷവും 5 മാസവുമായി എന്നുള്ളതാണ്. ഞാൻ ഈ കൂട്ടായ്മയിലൂടെ സഞ്ചരിച്ചതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം ഇന്ന് എൻ്റെ മക്കൾ അത് അനുഭവിക്കുന്നു എന്നുള്ളത്. ആ ഒരു സമാധാനം, സന്തോഷം, വീട്ടിലുണ്ടാവുന്ന ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി അവർക്ക് സമാധാനത്തോടെ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കൂട്ടായ്മ തന്ന ആ ഒരു ധൈര്യം. എൻ്റെ ആ അതുവരെ ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ട് നിന്നിരുന്ന ഞാൻ ഇന്ന് അഭിമാനത്തോടെ തലയുയർത്തി എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ എനിക്ക് ജീവിക്കാൻ എന്നെ സഹായിക്കുന്ന എൻ്റെ കൂട്ടായ്മയാണ് ആ ലെനോൺ കൂട്ടായ്മ എന്നുള്ളതാണ്. കൂട്ടായ്മയെ കണ്ടുമുട്ടിയപ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. കാരണം അന്നത്തെ എൻ്റെ ആ വൈകല്യങ്ങൾ കൊണ്ട് എനിക്കിതിനെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ആഗ്രഹിച്ച രീതിയാണ് കൂട്ടായ്മ പറഞ്ഞു തന്നത്, പക്ഷെ അതിനെ പ്രാക്ടീസ് ചെയ്യാനുള്ള മനക്കരുത്ത് എനിക്കുണ്ടായിരുന്നില്ല. എങ്കിൽ അതിനെ ഞാൻ വളരെ സ്നേഹത്തോടെ എൻ്റെ ഹൃദയത്തിൽ അന്ന് ഞാൻ സ്വീകരിച്ച് എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കത് വളരെ മനോഹരമായിട്ട് അതിനെ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുപോകാൻ പറ്റി. ഇന്ന് വളരെ സന്തോഷമാണ്, സമാധാനമാണ് എന്ന് പറയാൻ എന്നെ പ്രാപ്തയാക്കിയത് ഈ കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിലൂടെ സഞ്ചരിച്ച് എല്ലാ അലനോൻ സുഹൃത്തുക്കൾക്കും അധ്യാസക്ത കുടുംബാംഗങ്ങൾക്കൊക്കെ സമാധാനത്തോടെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.
1: മധ്യാസക്തരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കൂട്ടായ്മയായ അലനോണിന്റെ പ്രവർത്തകരാണ് ഇതുവരെ സംസാരിച്ചത്. മദ്യപാനം നിങ്ങൾക്ക് ഒരു പ്രശ്നമാണോ എങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. സൗജന്യ സഹായത്തിനായി വിളിക്കുക 9447169166 9447169166.
2: തിരികെ ജീവിതത്തിലേക്ക് മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

പ്രിയ ശ്രോതാക്കളെ, കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഇപ്പോൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകളും, 6:30 പ്രാദേശിക വാർത്തകളുമാണ് ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 നവഗ്രഹ കൃതികൾ നാലാം ദിവസം, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. 7:25 ശാസ്ത്രവീതി. 7:45 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിത്രപരിചയം. 9:00 ബാലൻ നമ്പ്യാർ സൺസ് ഹോം അപ്ലയൻസസ് അവതരിപ്പിക്കുന്ന നാട്ടിലെ പാട്ട്. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. റേഡിയോ മലബാറിൽ നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് ഇപ്പോൾ കേൾക്കാം. രാവിലെ 5:00 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. 6:05 മലബാർ ഡയറി, ഇതിലാദ്യം കേൾക്കാം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ഉള്ളൂരിന്റെ ഓമനെ നീയുറങ്ങൂ എന്ന കവിത കേൾക്കാം.

തുടർന്ന് ചരിത്രപദം വചനാമൃതം. 6:25 പത്രവിശേഷം. 6:35 നവഗ്രഹ കൃതികൾ അഞ്ചാം ദിവസം. 6:45 പ്രാദേശിക വാർത്തകളാണ്. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലൂടെ കേൾക്കാം. തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജയ് ജവാൻ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീതി. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം പത്രവിശേഷം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ബാലനമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് നാട്ടിലെ പാട്ട്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകളാണ് ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1:00 വാട്സ്ആപ്പ് സന്ദേശഗാനങ്ങൾ. 2:00 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ. തുടർന്ന് നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 6:20 സംസ്കൃതത്തിൽ വാർത്തകളാണ്. തുടർന്ന് പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നത്. 6:40 നവഗ്രഹ കൃതികൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 പായാരം പപ്പിനി. 8:00 വളയം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: ചേട്ടാ, എനിക്കെന്തോ വല്ലാത്ത ക്ഷീണം. ഈ വേദനയും എന്താണെന്നറിയില്ല.
1: പേടിക്കണ്ട, നമുക്ക് ഡോക്ടറെ കാണാം. നിന്റെ ആരോഗ്യം തന്നെയാ എനിക്ക് വലുത്.
2: സ്ത്രീകളുടെ ആരോഗ്യം ഒരു കുടുംബത്തിന്റെ സന്തോഷമാണ്. അവളുടെ ഓരോ വേദനയും തിരിച്ചറിയാനും ഓരോ ആശങ്കകൾക്കും കരുതലോടെ മറുപടി പറയാനും നിങ്ങളുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും കരുതലിന്റെ കരങ്ങളുമായി ന്യൂ ആശ്രയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. സ്ത്രീകളുടെ എല്ലാ പ്രായത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും വിദഗ്ധ പരിചരണം.
3: ഡോക്ടർ ശ്രുതി എ ജി, ഗൈനക്കോളജിസ്റ്റ്. പ്രസവശേഷമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, അണുബാധകൾ, മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ, ഗർഭാശയത്തിലെ അർബുദ സാധ്യതകൾ, ലൈംഗികാരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങി സ്ത്രീകളുടെ ആരോഗ്യത്തിന് ആവശ്യമായ പരിചരണം.
2: നിങ്ങളുടെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട, വിശ്വാസത്തോടെ വരൂ, കരുതലോടെ മടങ്ങൂ.
3: ന്യൂ ആശ്രയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, മട്ടന്നൂർ.
2: ഫോൺ 7508999555. ന്യൂ ആശ്രയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ.
3: നിങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ കരുതൽ.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647. സാർ.

മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

0: എന്ന സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് നാളെ മുതൽ പ്രത്യേക യജ്ഞം ആരംഭിക്കും. പാരമ്പര്യ നെൽവിത്ത് സംരക്ഷകൻ പത്മശ്രീ ചെറുവയൽ രാമൻ അന്തരിച്ചു. അനുശോചിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്കായി 53,428 കോടി രൂപയും അനുവദിച്ചു. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചത്. 11 ലക്ഷത്തിലധികം റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് ബോണസ് നൽകാനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഭിന്നശേഷി പെൻഷൻ ജനനം മുതൽ ബാധകമാക്കിയതിനു പുറമെ PM സാമാജിക് സഹായ യോജനയിൽ ഉൾപ്പെടുത്തിയതിനു വേണ്ട അംഗപരിമിതിയുടെ പരിധി 80-ൽ നിന്ന് 40% കുറച്ചു. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ചു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്നതിനുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ബില്ലിലുണ്ടെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ചർച്ചകൾക്കുശേഷം ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കയച്ചു. നികുതി അടയ്ക്കാതെ ഓടുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്ത് സൂക്ഷിക്കുന്നതിനായി എല്ലാ താലൂക്കുകളിലും പ്രത്യേക കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിനുൾപ്പെടുത്തിയുള്ള 2026 കേരള മോട്ടോർ വാഹന നികുതി ഭേദഗതി ബിൽ ഗതാഗത മന്ത്രി CP ജോൺ സഭയിൽ അവതരിപ്പിച്ചു. നിയമസഭയിൽ തുടർച്ചയായ 3ാം ദിവസവും പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയ.

0: കോഴിക്കോട്.
1: സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് ജി ആർ അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പ്രതിസന്ധി വർദ്ധിക്കാൻ കാരണം സർക്കാരിന്റെ കഴിവുകേടാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ പരിശ്രമവും നടത്തുന്നുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. അതേസമയം നെടുമ്പാശ്ശേരി വാഹനാപകടത്തിൽ 3 പേർ മരിച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല സബ്മിഷന് മറുപടിയായി പറഞ്ഞു. ജലാശയങ്ങളുടെ ആഴം കൂട്ടുന്ന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. വേമ്പനാട് കായലിൽ നിന്ന് നീരൊഴുക്ക് കുറയുന്ന വിഷയം പരിഹരിക്കാൻ പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു.
2: സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി നിലവിലെ ഭവന പദ്ധതികൾ ഏകോപിപ്പിച്ച് സമഗ്രമായ പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് ഫിഷറീസ് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ. ധനസഹായം വർദ്ധിപ്പിക്കുന്ന കാര്യവും പരിഗണനയിലാണെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് നാളെ മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. വയനാട്ടിലെ പരമ്പരാഗത കർഷകൻ ചെറുവയൽ രാമൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. ഇന്ന് രാത്രിയോടെ ഭൌതിക ശരീരം വീട്ടിലെത്തിക്കും. നാളെ രാവിലെ 9 മുതൽ 12 വരെ കമ്മന നവോദയ എൽ പി സ്കൂളിൽ ഭൌതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. 2 മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അന്യം നിന്നുപോകുമായിരുന്ന 50-ലധികം നാടൻ വെൽത്തിനങ്ങളെ സ്വന്തം കൃഷിയിടത്തിൽ സംരക്ഷിച്ചു പോന്നിരുന്ന അദ്ദേഹത്തെ കേരളത്തിന്റെ ജീവിക്കുന്ന നെൽവിത്ത് ബാങ്ക് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. കാർഷിക രംഗത്തെ നിസ്വാർത്ഥ സേവനങ്ങളെ മാനിച്ച് 2023 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. കേരള സർക്കാരിന്റെ കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരത്തിനും അർഹനായിട്ടുണ്ട്. ചെറുവയൽ രാമന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചനം രേഖപ്പെടുത്തി. നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർവോത്സവം സാംസ്കാരിക സമ്മേളനം മറ്റന്നാൾ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് പി ആർ രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർളേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് മറ്റന്നാൾ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. നാളെ വൈകുന്നേരം ഗതാഗത നിയന്ത്രണത്തിന്റെ റിഹേഴ്സൽ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്ത് നൂതനാശയങ്ങളുടെയും സംരംഭകത്വത്തിന്റെയും സംസ്കാരം വളർത്തുന്നതിന് 2016 നീതി ആയോഗ് ആരംഭിച്ച അടൽ ഇന്നവേഷൻ മിഷനെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസ്നേവനം പ്രത്യേക പരമ്പരയിൽ ഇന്ന്. കുട്ടികളിൽ ശാസ്ത്രബോധവും സർഗാത്മകതയും വളർത്തിയെടുക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് അടൽ ഇന്നവേഷൻ മിഷൻ. നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. വൈദ്യുതി കണക്ഷന്റെ നിരക്കുകളിൽ 90% വരെ കുറവ് വരുത്തിക്കൊണ്ട് പെർ KVA നിരക്കുകൾ പ്രകാരമുള്ള പുതിയ കോസ്റ്റ് ഡേറ്റ നിലവിൽ വന്നു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ സെപ്റ്റംബറിലെ ഉത്തരവ് പ്രകാരമാണ് KSEB ഉപഭോക്താക്കളുടെ വൈദ്യുതി കണക്ഷൻ നിരക്കുകൾ പുതുക്കി നിശ്ചയിച്ചത്. ഈ മാസം 12 മുതൽ പണമടയ്ക്കുന്നവർക്ക് പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ശബരിമല പൂങ്കാവനത്തിലെ നിർദ്ധരനായ 20 കുടുംബങ്ങൾക്ക് സ്വന്തം വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി നൽകുകയാണ് സാമൂഹ്യ പ്രവർത്തകയും കേന്ദ്ര നാരീശക്തി പുരസ്കാര ജേതാവുമായ സുനിൽ ടീച്ചർ. പത്തനംതിട്ടയിൽ നിന്ന് ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: റാന്നി ളാഹ നിലയ്ക്കൽ റോഡിന് സമീപമുള്ള വനമേഖലയിൽ മഞ്ഞത്തോടൂരിലെ ആദിവാസി വിഭാഗമായ 20 കുടുംബങ്ങൾക്കായുള്ള വീടുകളുടെ നിർമ്മാണമാണ് സുനിൽ ടീച്ചറുടെ നേതൃത്വത്തിൽ വേഗത്തിൽ പുരോഗമിക്കുന്നത്. ഒരു വർഷത്തിനിടെ 3 വീടുകളുടെ പണി പൂർത്തിയാക്കി താക്കോൽ നൽകി. വനത്തിനുള്ളിൽ പട്ടയഭൂമിയിൽ 2 നിലകളിലായി 3 മുറികളും ശുചിമുറിയും വരാന്തയും അടങ്ങിയ പരിസ്ഥിതി സൌഹൃദ മാതൃകാ ഭവനങ്ങളാണ് നിർമ്മിച്ചു വരുന്നത്. വനപ്രദേശത്തെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്.
2: സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മറ്റന്നാൾ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല തൂവൽ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. സഞ്ചാരികൾ മുങ്ങിമരിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലാ കലക്ടർ

നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വെള്ളച്ചാട്ടത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ പര്യാപ്തമല്ലാത്തതിനാൽ പൊതുജനങ്ങളുടെ പ്രവേശനം പൂർണ്ണമായും നിരോധിക്കണമെന്ന ഉടുമ്പൻചോല തഹസീൽദാരുടെ റിപ്പോർട്ട് കണക്കിലെടുത്താണ് നടപടി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17 നടക്കും. ഒരു മാസം നീണ്ടുനിന്ന ഹിന്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ നടന്നു. NCC കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് റിട്ടയർഡ് ഡയറക്ടർ കേണൽ PT രാജീവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിവിധ മത്സരങ്ങളുടെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും അദ്ദേഹം നിർവഹിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവിയും ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോക്ടർ AG ബൈജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർത്താവിഭാഗം മേധാവി ലെമിജി നായർ, പ്രോഗ്രാം മേധാവി PA ബിജു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ കാറിടിച്ച് 3 പേർ കൊല്ലപ്പെട്ട കേസിലെ പ്രതി സുഹൈൽ സജീവ്, കാറിൽ കൂടെയുണ്ടായിരുന്ന നിനവ്, ജോയൽ അമീൻ എന്നിവരെ നെടുമ്പാശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ വൈകിട്ട് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കേസിൽ എറണാകുളം റൂറൽ SPയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. തിരുവനന്തപുരം പത്മനാഭപുരത്ത് നിന്ന് എഴുന്നള്ളിച്ച സരസ്വതി വിഗ്രഹം പത്മതീർത്ഥക്കുളത്തിനരികെയുള്ള നവരാത്രി മണ്ഡപത്തിലും കുമാരസ്വാമിയെ ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലുമാണ് കുടിയിരുത്തിയിരിക്കുന്നത്. ശബരിമലയിൽ അരവണ നിർമ്മാണം ആരംഭിച്ചു. അരവണ നിർമ്മാണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കഴിഞ്ഞ ഒരു മാസക്കാലമായി നിർമ്മാണ പ്രവൃത്തികൾ നടത്തിവരികയായിരുന്നു. ഇന്ന് രാവിലെ മുതലാണ് അരവണ നിർമ്മാണം ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് നാളെ മുതൽ പ്രത്യേക യജ്ഞം ആരംഭിക്കും. പാരമ്പര്യ നെൽവിത്ത് സംരക്ഷകൻ പത്മശ്രീ ചെറുവയിൽ രാമൻ അന്തരിച്ചു. അനുശോചിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് റേഡിയോ മലബാർ പ്രക്ഷേപണം ചെയ്യുന്ന നവഗ്രഹ കൃതികൾ ആലാപനം കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസൻ ഭാഗവതർ, വയലിൻ എടപ്പള്ളി അജിത്, മൃദംഗം ബാലകൃഷ്ണ കമ്മത്ത്. നവഗ്രഹ കൃതികൾ നാലാം ദിവസം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് റേഡിയോ മലബാർ പ്രക്ഷേപണം ചെയ്യുന്ന നവഗ്രഹ കൃതികൾ. ആലാപനം കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസൻ ഭാഗവതർ, വയലിൻ എടപ്പള്ളി അജിത്, മൃദംഗം ബാലകൃഷ്ണ കമ്മത്ത്.
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
3: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്, ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
3: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
3: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
3: ഏയ് എനിക്കെന്താ പ്രശ്നം?
2: ആ പിന്നെന്നാ?
0: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോർസ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656948321.
2: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.0.

പ്രിയ ശ്രോതാക്കളെ, അന്തരിച്ച പത്മശ്രീ ചെറുവയൽ രാമനോടുള്ള ആദരസൂചകമായി റേഡിയോ മലബാറിന്റെ ശബ്ദശേഖരത്തിൽ നിന്നും അദ്ദേഹവുമായി നടത്തിയ അഭിമുഖത്തിന്റെ പുനഃപ്രക്ഷേപണം ഇപ്പോൾ കേൾക്കാം.

0: ഹരിത സമൃദ്ധി.
1: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമസ്കാരം. ആധുനിക കൃഷി സമ്പ്രദായങ്ങളിൽ നിന്ന് വേറിട്ട ചിന്താഗതിയോടെ തന്റെ കാർഷിക പ്രവർത്തനങ്ങളിൽ പുതുമയുടെ തെല്ലു ലാഞ്ചനകളില്ലാതെ ജൈവിക രീതിയിൽ കാർഷിക വൃത്തിയെ തൊട്ടറിഞ്ഞ് പരമ്പരാഗത കൃഷിയുടെ അന്തസത്ത ഒട്ടും ചോർന്നു പോകാതെ ജീവിക്കുന്ന ഒരു കർഷകനാണ് വയനാട്ടിലെ ശ്രീ ചെറുവയൽ രാമൻ.
1: ഇന്ന് നാം എല്ലാവരും കിട്ടുന്ന കാശ് മുഴുവൻ രോഗത്തിന് വേണ്ടി വിനിയോഗിക്കുമ്പോൾ ആ രോഗത്തിൽ നിന്ന് രക്ഷ നേടാൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നാം ഇന്ന് നൽകുന്ന സന്ദേശം. അതിന് നല്ല വെള്ളം, നല്ല മണ്ണ്, നല്ല വായു, നല്ല വിത്ത്, നല്ല കൃഷി ചെയ്ത് നല്ല ഭക്ഷണം പാകപ്പെടുത്തി അത് കഴിച്ച് നമ്മൾ ആരോഗ്യത്തിന് രക്ഷ നേടാൻ നിങ്ങളെല്ലാവരും ആ സന്ദേശം ഉൾക്കൊള്ളണം.
0: പ്രകൃതിയോട് ചേർന്ന് മണ്ണറിഞ്ഞ് കൃഷി ചെയ്യുന്ന രാമേട്ടന്റെ ശേഖരത്തിൽ 60 വയനാടിന്റെ തനത് വിത്തിനങ്ങൾ ഇന്നും സുരക്ഷിതമാണ് എന്നറിയുമ്പോൾ രാമൻ എന്ന ഈ കർഷകൻ എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു എന്നറിയാം.
1: 60-70 വയസ്സ് പ്രായമുള്ള ആളുകളുടെ കൃഷി നിന്നു പോയാൽ, അവർക്ക് പ്രായമായും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ ഇനി കൃഷി തുടർന്നു പോകുമെന്നുള്ള വിശ്വാസം നമുക്കില്ല. കാരണം മക്കൾ മുഴുവനൊന്നും ആതിലേക്ക് തിരയാൻ സാധ്യതയില്ല.
0: മഹത്തരമായ അദ്ദേഹത്തിന്റെ തനതു ശൈലിയും പ്രവർത്തനങ്ങൾക്കുമുള്ള അംഗീകാരമാണ് ഈ വർഷത്തെ പത്മശ്രീ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയത്. പത്മശ്രീ ചെറുവയൽ രാമൻ എന്ന വയനാടിന്റെ നെല്ലച്ഛന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഹരിതസമൃദ്ധിയിൽ.
2: ഇന്ന് ഭാരതത്തിന് തന്നെ ഏറെ അഭിമാനകരമായ ഒരു മഹത് വ്യക്തിത്വത്തെയാണ് നമ്മൾ റേഡിയോ മലബാറിലൂടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ നാടിനെ ഊട്ടാൻ വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ് പത്മശ്രീ ചെറുവയൽ രാമേട്ടൻ.
1: ഞാൻ വയനാട്ടിൽ ഒരു പരമ്പരാഗത കാർഷിക കുടുംബത്തിൻ്റെ അംഗമാണ്. പരമ്പരാഗത കാർഷിക കുടുംബം എന്ന് പറയുമ്പോൾ കുറച്ച് ഭാഗം ആണ് ഞങ്ങൾ. ഞങ്ങളുടെ മെയിനായിട്ട് കൃഷിയും കന്നാലിയും പിന്നെ പടത്തലവനായും നായാടി മൃഗങ്ങളെ വേട്ടയാടി ജീവിക്കുന്ന ഒരു വിഭാഗം കൂടിയാണ് ഞങ്ങൾ. ഇന്ന് എനിക്ക് 73 വയസ്സ് പ്രായമായി. 10 മുതലാണ് നമ്മൾ കൃഷിപ്പാടത്ത് ഇറങ്ങാൻ തുടങ്ങിയത്. 5 വിദ്യാഭ്യാസമേ ഉള്ളൂ. അന്ന് മുതൽ ഇന്ന് വരെ ഏകദേശം ഒരു 63 വർഷത്തെ പാരമ്പര്യവും കൃഷി അറിവുകളും ഒക്കെ ഈ രംഗത്തുണ്ട്. അപ്പോൾ തീർച്ചയായും നാടിന് അന്നം കൊടുത്ത് പോറ്റുന്ന ഒരു വിഭാഗമാനും അല്ലെങ്കിൽ കർഷകനുമാണ് ഞാൻ. നാടൻ നെൽവിത്തുകൾ, അതായത് പരമ്പരാഗതമായ വിത്തുകൾ കൃഷി ചെയ്യുക എന്നാണ് എൻ്റെ ഉദ്ദേശം. മാത്രമല്ല നമുക്ക് കൂടുതൽ ഉൽപാദനം കിട്ടാനും ദാരിദ്ര്യം മാറ്റുന്നതിന് വേണ്ടി നമ്മൾ ഹരിത വിപ്ലവം അവലംബിച്ചപ്പോൾ നമ്മൾ നാടൻ വിത്തുകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അത് എല്ലാ അർത്ഥത്തിലുള്ളതും, പഴങ്ങളും പച്ചക്കറികളും എന്ന് വേണ്ട ധാന്യങ്ങൾ ഒക്കെ. എന്തിനേറെ പറഞ്ഞു, ഇന്ന് ഇപ്പോൾ മത്സ്യം, മുട്ട, പാല്, മാംസം എന്ന് വേണ്ട സർവത്ര സാധനങ്ങളും മനുഷ്യന് ഭക്ഷ്യപദാർത്ഥങ്ങൾപ്പെട്ട എല്ലാ വസ്തുവും നമ്മളിന്ന് ഹൈബ്രിഡ് രൂപത്തിലേക്ക് പോയി, അതായത് യൂണിവേഴ്സിറ്റി മുഖേന ആയി മാറി. പ്രകൃതിയുടെ വരദാനമായി കിട്ടിയ ഒന്നും തന്നെ നമുക്കിന്ന് സ്വന്തമായി ഇല്ലയെന്ന് പറയേണ്ടി വരും. എല്ലാം ഹൈബ്രിഡുകൾ എന്ന് വെച്ചാൽ മനുഷ്യ നിർമ്മിത ഉൽപ്പന്നങ്ങളും വസ്തുക്കളായി മാറി. അത് കഴിക്കൊണ്ടുണ്ടാകുന്ന ദോഷഫലങ്ങളെപ്പറ്റി അന്ന് നമ്മൾ ചിന്തിച്ചില്ല, ഇന്ന് നമ്മളത് ചിന്തിക്കാനും തുടങ്ങി. അതുകൊണ്ടുണ്ടാകുന്ന ദോഷഫലങ്ങൾ, ദോഷഫലങ്ങൾ മറ്റൊന്നുമല്ല, ആരോഗ്യ പ്രശ്നമാണ് മെയിന്. മനുഷ്യൻ്റെ ഊർജ്ജം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, മനുഷ്യൻ്റെ കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ മനുഷ്യർ ഇന്നൊരു ബലഹീനതയെ നേരിടുന്ന ഈ അവസരത്തിലാണ് നിങ്ങളുമായി ഞാൻ ഒരു അഭിമുഖം നടത്താൻ തീരുമാനിച്ചു.
2: രാമേട്ടനടുത്ത് ഉള്ള നെൽവിത്തിനങ്ങളുടെ കുറിച്ചൊന്ന് പറയാം.
1: അതെ, എൻ്റെ അടുത്തുള്ള നെൽവിത്തുകൾ എന്ന് പറയുമ്പോൾ പലതരം നെൽവിത്തുകളാണ്. 180-200 ദിവസമുള്ള മൂപ്പിള നെല്ലുണ്ട്. അതിന് ഏതാണ്ട് 2 പൊക്കവും വരും. അതുപോലെ തന്നെ 150 ദിവസം മൂപ്പുള്ളത്, അതായത് വിത്തിട്ട് വിളവെടുക്കുന്ന ദിവസമാണ് 150. അതിനും ഏകദേശം 1.5 പൊക്കവും വരും. അങ്ങനെ 5, 6, 4, 3 ഇങ്ങനെയുള്ള നെൽവിത്തുകളാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അത് വെള്ളത്തവിടുള്ളതുണ്ട്, ചുവന്ന തവിടുള്ളതുണ്ട്. വെള്ളത്തവിടുള്ളത് വളരെ കുറവാണ്, ചുവന്ന തവിടാണ് കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോഴെപ്പോഴും ശരീരത്തിന് നല്ലത് ചുവന്ന തവിടുള്ള അരിയായിരിക്കണം നല്ലത്. അതായിരിക്കും നമുക്ക് ആവശ്യമായ.
2: ഇതൊക്കെ നമ്മൾ തന്നെ നട്ടു.
1: അതെ, ഇതൊക്കെ നമ്മൾ എല്ലാ വർഷവും ഞാൻ കൃഷി ചെയ്ത് സംരക്ഷിക്കണം, ഇല്ലെങ്കിൽ ഇത് വിത്തുകൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് കൃഷി ഏതും, അത് കാർഷിക ഉൽപ്പന്നങ്ങൾ ഏതും എല്ലാ വർഷവും ആവർത്തിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പം അതുകൊണ്ടാണ് ഇത് എല്ലാ വർഷവും ആവർത്തിക്കുന്നത്. കൂടുതലും ഞാൻ ചെയ്യുന്നില്ല. എല്ലാം നെൽവിത്താണെങ്കിലും ഒരു സെന്റ് വെച്ച് ആ വിത്ത് പോകാതെ മാത്രം നിലനിർത്തുന്ന ഏർപ്പാടാണ്. ആ വിത്ത് പോകാൻ പാടില്ല, വിത്ത് പോയാൽ നമുക്ക് പിന്നെ തിരിച്ചുകിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം അതുകൊണ്ടാണ് ഇതിനെ എന്ത് കഷ്ടം നഷ്ടം സഹിച്ചും ഇപ്പോൾ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 23 വർഷമായി ഞാൻ ഈ വിത്തുകൾ ഇങ്ങനെ കൂടുതൽ വിത്തുകൾ ശേഖരിച്ച് കൊണ്ടുപോകുന്നത്. എൻ്റെ മുന്നേ കൃഷി തന്നെ ആണ്, പക്ഷേ 23 വർഷമായി ഞാൻ ഈ വിത്തുകൾ കൂടുതൽ വയനാട്ടിലെ വിത്തുകൾ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഒട്ടനവധി നഷ്ടങ്ങളും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. എനിക്ക് കർഷകരുടെ നഷ്ടമുണ്ട്. ഇത് സംഘടന മുഖേനയോ അല്ലെങ്കിൽ വ്യക്തികളോ ഗവൺമെൻറ്റോ ഒന്നും തന്നെ സഹായിക്കുന്നില്ല. അപ്പം ആവശ്യക്കാർ കൊടുക്കാന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കും, 1 കിലോ 1 കിലോ വെച്ച് കൊടുക്കും. അത് ഞാൻ വില കൊടുക്കാറില്ല. അത് അവരോട് കൃഷി ചെയ്തിട്ട് എൻ്റെ വിത്ത് തിരിച്ചുതരാനാണ് ആവശ്യപ്പെടുന്നത്. അല്ലാതെ ഞാനത് വില കൊടുത്ത്
2: വിത്ത് സംരക്ഷിക്കുകയാണ് വേണ്ടത്.
1: ആ വിത്ത് സംരക്ഷിക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് അത് നമുക്ക് ഒരു ലാഭത്തിന് വേണ്ടിയല്ല.
2: ഇന്നത്തെ കാലത്ത് ഒരു കർഷകൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നഷ്ടമാണ്, ചെറുതായിട്ട് അല്ലേ?
1: ചെറുതായിട്ടല്ല, വലുതായിട്ടേ നഷ്ടമുണ്ട്. 60-70 വയസ്സ് പ്രായമുള്ള ആളുകളുടെ കൃഷി നിന്ന് പോയാൽ, അവർക്ക് പ്രായമായും ചെയ്യാൻ പറ്റാണ്ട അവസ്ഥ വന്നാൽ ഇനി കൃഷി തുടർന്ന് പോവുക സാധ്യമല്ല. തുടർന്ന് പോകുമെന്നുള്ള വിശ്വാസം നമുക്കില്ല. കാരണം മക്കൾ മുഴുവനൊന്നും ആ അതിലേക്ക് തിരയാൻ സാധ്യതയില്ല. കാരണം

0: രണ്ടോ മക്കളല്ലേ ഉള്ളൂ, അവരെ ഒരു ന്യായമായ തോതിൽ ജീവിക്കണം എന്നുള്ളത് കൊണ്ട് എല്ലാവരും അതിലോട്ട് അങ്ങ് പോകും.
1: മറ്റൊരു പ്രത്യേകത, ഈ വീടിന് ചുറ്റുമൊക്കെ മരങ്ങൾ ധാരാളം ഉണ്ട്, പ്രകൃതിയുടെ.
0: അതായത് ഞങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞത് ഒരു കാര്യം വിട്ടുപോയി, ഞങ്ങൾ 22 ഏക്കർ നെൽപ്പാടവും 18 ഏക്കർ കരഭൂമിയാണ് ഞങ്ങൾക്കുള്ളത്. ഏകദേശം ഒരു 40 ഏക്കർ ഭൂമിയോളം വരും. അത് ഇന്ന് നിലനിൽക്കുന്നുണ്ട്, എവിടെയും പോയില്ല. ഞങ്ങളുടെ കൂട്ടുകുടുംബ വ്യവസ്ഥ മാറിയതിൻ്റെ ശേഷം എല്ലാവരും അണുകുടുംബമായി മാറി. അണുകുടുംബമായി മാറുമ്പോൾ ഓരോരുത്തരുടെ പേരിൽ ഒരു സ്വന്തമായിട്ട് 1 ഏക്കർ 2 ഏക്കർ 3 ഏക്കർ വെച്ച് ഓരോരുത്തർ എടുക്കാൻ തുടങ്ങി. അങ്ങനെ എടുക്കുമ്പോൾ ഒരു 3 ഏക്കർ നെൽപ്പാടവും 3 ഏക്കർ കരഭൂമിയും എൻ്റെ സംരക്ഷണത്തിൽ വന്നു. ഇപ്പം 3 ഏക്കർ നെൽപ്പാടവും 3 ഏക്കർ കരഭൂമിയും എൻ്റെ കൈവശം.
1: ഇത് മുഴുവൻ കൃഷി?
0: അപ്പോൾ അതുണ്ട് ഉണ്ട്. കാരണം നെൽപ്പാടം മുഴുവൻ കൃഷി ചെയ്യുന്നുണ്ട്. ഈ 3 ഏക്കറ പറമ്പിലെ മരങ്ങളൊന്നും തന്നെ വിട്ടിട്ടില്ല, കൊടുത്തിട്ടുമില്ല. അത് കൊടുക്കുന്നതും അത് വെട്ടുന്നതും എനിക്കിഷ്ടമല്ല. അപ്പം അതുകൊണ്ടാണ് ആ മരങ്ങളൊക്കെ ഇങ്ങനെ നിലനിർത്തുന്നത്. പിന്നെ നമുക്ക് ഒരു മനസമാധാനമായി ജീവിക്കാനും നല്ലൊരു അന്തരീക്ഷത്തിൽ കൂടി ജീവിച്ച് മുന്നോട്ട് പോകണം, എത്ര കഷ്ടനഷ്ടം ഉണ്ടായാലും പോകണമെന്ന ഒരു ചിന്തയും ആശയുമാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഈ മരങ്ങളൊന്നും വെട്ടാതെ ഇങ്ങനെ കാത്ത് സംരക്ഷിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ ഒന്നത്. രണ്ടാമത്, ഇത് കാണാനും ഇത് കണ്ടു പഠിക്കാനും ഒത്തിരി കുട്ടികൾ വരാറുണ്ട്. കാരണം വീടിനെ സംബന്ധിച്ച്, കൃഷിയെ സംബന്ധിച്ച്, അതുപോലെ തന്നെ നാട്ടറിവുകളും കാട്ടറിവുകളും കാട്ടിലുണ്ടാവുന്ന വസ്തുക്കളെ സംബന്ധിച്ചും മണ്ണിനെ സംബന്ധിച്ചും അങ്ങനെ വയനാടിൻ്റെ ആവാസ വ്യവസ്ഥിതികളെ സംബന്ധിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി ഒത്തിരി ആളുകളും കുട്ടികളും കോളേജുകളും ഇപ്പോൾ വന്നുണ്ട്.
1: ഇപ്പോഴാണ് വരുന്നത് കൂടുതൽ ആളുകൾ, അതാണ് മുന്നേ വരാറുണ്ട്?
0: അല്ലല്ല, ഇത് പിന്നെ 2000 മുതൽ ഇത് പതുക്കെ പതുക്കെ പുറത്തേക്ക് പോകാൻ തുടങ്ങിയല്ലോ. അപ്പോൾ അത് പതുക്കെ പതുക്കെ പോകാൻ തുടങ്ങി. ഇന്നിപ്പോൾ അത് മുഴുവന് ലോകം മുഴുവനായി. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ പത്മശ്രീയൊക്കെ എനിക്ക് കിട്ടിയതിൻ്റെ ഉദ്ദേശം. അത് മാത്രമല്ല, ഇന്ന് അന്നത്തെ എൻ്റെ വിത്ത് സംരക്ഷണവും എൻ്റെ സന്ദേശവും ഇന്ന് ലോക രാജ്യങ്ങൾ മുഴുവൻ എടുത്തിരിക്കുന്നു. ഇന്ന് ലോക രാജ്യങ്ങൾ മുഴുവൻ ചിന്തിക്കാനും ആലോചിക്കാനും തുടങ്ങിയിരിക്കുന്നു. ഐക്യരാഷ്ട്ര സംഘടന പോലും ഇന്ന് നമ്മളെ ചെറുധാന്യങ്ങളെ ദിവസമായി ആഘോഷിക്കാനും അത് ഇനിയിപ്പോൾ പുനരുജ്ജീവനം കൊടുക്കണമെന്നും അവരും അതിന് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇന്ന് പ്രകൃതി കൊണ്ടുള്ള കാലാവസ്ഥ വ്യതിയാനം കൊണ്ടും മനുഷ്യൻ്റെ ആരോഗ്യസ്ഥിതി വെച്ച് ഉള്ള മനുഷ്യൻ്റെ വ്യതിയാനവും എല്ലാം ഇന്ന് വന്നപ്പോൾ ഒരു പുനർചിന്തന, ഒരു പുനരാലോചന ഇന്ന് എല്ലാ സമൂഹത്തിനും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏറ്റുകൊണ്ടിരിക്കുന്നുണ്ട്.
1: അതൊരു നന്മയുടെ ഭാഗമായി.
0: അതെ അതെ, അത് ലോക നന്മയ്ക്കുള്ള ഒരു ഭാഗമായി നമ്മളതിനെ കാണുന്നു. അതുകൊണ്ടാണ് ഇന്നിപ്പം പത്മശ്രീ എനിക്ക് കിട്ടുകയും ഒപ്പം തന്നെ ജനങ്ങളിൽ സന്തോഷത്തിൻ്റെ ദിവസം കൂടി വന്നിരിക്കുന്നു. കാരണം അതുകൊണ്ടാണ് ഇന്നിപ്പം എല്ലാവരും വിളിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ഒന്ന് ചെയ്യുന്നതിൻ്റെ ഒരു പ്രഥമ ദൃഷ്ടി
1: കാണുന്നുണ്ട്,
0: ഒരു സന്തോഷം കാണുന്നുണ്ട്. ഒരു കാലത്ത് ഞാൻ വളരെ ദുഃഖിതനായി നടന്ന ഒരാളായിരുന്നു. കാരണം ആരും തിരിഞ്ഞു നോക്കാനില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇയാൾ ഭട്ടനാണെന്നും ഭ്രാന്തനാണെന്നും നാരായണത്തെ ഭ്രാന്തൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നതെന്നൊക്കെ ആളുകൾ ആക്ഷേപിച്ച ആളുകൾ ഇന്നത് തിരിച്ചു പറയാൻ തുടങ്ങി. ഇതിലെന്തോ ഒരു കഴമ്പുണ്ടെന്നും ഇതെന്തോ ഒരു നന്മയുണ്ടെന്നും ഇത് സമൂഹത്തിന് എന്തെല്ലോ ഗുണങ്ങൾ ചെയ്യുന്നുണ്ടെന്നും ഒരു തിരിച്ചറിവ് വന്നതിന് ശേഷമാണ് ആളുകൾ എന്നെ സമീപിക്കാനും എൻ്റെ അടുത്ത് വരാനും ഒക്കെ തുടങ്ങിയത്. അപ്പം അതുകൊണ്ടാണല്ലോ അപ്പം നിങ്ങളുടെ മലബാർ റേഡിയോയും കൂടി എന്നെ സമീപിച്ചത്. തീർച്ചയായും ഈ മലബാർ പേര് റേഡിയോയ്ക്ക് പരമ്പരാഗത കർഷണം എന്ന നിലയ്ക്ക് പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം എന്നെ തേടി വന്നതിലും സന്തോഷമുണ്ട്.
1: പ്രകൃതിയോട് ചേർന്ന ഒരു ജീവിതം, അതിന് തക്കതായ രീതിയിൽ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പക്ഷിമൃഗാദികളെ സംരക്ഷിക്കുന്നുണ്ട് അല്ലേ?
0: സർക്കാർ പോലും ഗവൺമെന്റ് പോലും പച്ചത്തുരുത്ത്. എന്താണ് പച്ചത്തുരുത്ത്? എന്തിനാണ് പച്ചത്തുരുത്ത്? അതായത് നമുക്കറിയാവുന്ന കാർബൺ എന്താണ്, ഓസോൺ പാളിയ അപകടം സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ട് നമ്മൾ പരമാവധി മരങ്ങളും വെച്ച് പിടിപ്പിച്ച് കാർബണിനെ പരമാവധി ഒഴിവാക്കാൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന. ആരാണിതൊക്കെ ചെയ്യുന്നതും? മനുഷ്യരാണ് അല്ലേ? അപ്പം മനുഷ്യരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മളിന്ന് തിരിച്ചറിയുകയും അതിനെ പ്രതിരോധിക്കാനാണ് ഇന്ന് മനുഷ്യർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര കണ്ടത് പ്രതിരോധിക്കാൻ കഴിയുമെന്നും നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് മനുഷ്യർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ മാത്രമേ നമുക്കിത് മാറ്റാൻ സാധിക്കുള്ളൂ. അതിന് എത്ര കണ്ട് ആളുകൾ വിട്ടുവീഴ്ച ചെയ്യുമെന്നും എത്ര കണ്ട് നമുക്കത് നടത്താൻ സാധിക്കുമെന്നാണ് നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ടത്. കാരണം ഹരിത വിപ്ലവം വന്നപ്പോൾ ഒരു സിനിമ പാട്ടുണ്ട്, എന്താണെന്നറിയോ? വ്യത്യസ്തനാമൊരു ബാർബര ബാലനെ സത്യത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞില്ല. അപ്പം നമ്മൾ വ്യത്യസ്തമായ ഒരു കൃഷി രീതിയെ തിരിച്ചറിയാത്തതുകൊണ്ടുള്ള ഒരു ദോഷഫലമാണ് ഈ വന്നിട്ടുള്ളത്. കാരണം അങ്ങനെ ഒരു കൃഷി സമ്പ്രദായം കൊണ്ടുവരുമ്പോൾ നമുക്കത് അന്ന് അത് നമ്മൾ ആരുമല്ലെങ്കിൽ ദോഷക്കാരൻ ശാസ്ത്രജ്ഞനാണ്. കാരണം രാസവളങ്ങളും കീടനാശിനിയും ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കഴിക്കുന്ന മനുഷ്യക്കുണ്ടാകുന്ന ദോഷഫലങ്ങളും പ്രകൃതിയുണ്ടാവുന്ന ദോഷഫലങ്ങളും മണ്ണിനുണ്ടാവുന്ന ദോഷഫലങ്ങളും ഇത്ര കീടങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ ശാസ്ത്രജ്ഞർക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയൊന്നും സംഭവിക്കുമായിരുന്നില്ല എന്നാണ് എൻ്റെ നിഗമനം. അന്ന് എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് ഈ പ്രകൃതിക്കും കൃഷിക്കും അതുപോലെ തന്നെ അത് കഴിക്കുന്ന മനുഷ്യർക്കും ഹാനികരമല്ലാത്ത തരത്തിലൊരു സയൻസാണ് കണ്ടുപിടിച്ച് മുന്നോട്ട് നീങ്ങിയതെങ്കിൽ ഇത്ര അപകടം വരുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വ്യത്യസ്തനായ ഒരു കൃഷിയെ നമുക്ക് സത്യത്തിൽ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയാനും കൂടി ഈ അവസരത്ത് എനിക്ക് ഓർമ്മ വരുന്നത്.
1: നല്ലൊരു കൃഷിയുടെ പ്രചാരകനായി സമൂഹം അംഗീകരിച്ചൊരു നല്ല സമയമാണിത്. എന്ത് തോന്നുന്നു രാമേട്ടൻ,
0: ദേശീയ പുരസ്കാരത്തെ സംബന്ധിച്ച് എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ പഴയ തന്നെ. അതിനൊരു പ്രത്യേക ആർഭാടമോ പ്രത്യേക സന്തോഷമോ എന്റെ മനസ്സിൽ
1: ഇന്നുമില്ല.
0: മനുഷ്യൻ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നു, എന്നെ ബഹുമാനിക്കാത്ത ആളുകളുണ്ടാവില്ലേ? എന്നെ ബഹുമാനിക്കുന്ന ആളുകളോടല്ലേ ഞാനും ബഹുമാനിക്കൊണ്ടു. നിങ്ങൾ എന്നെ സ്നേഹിക്കുമ്പോൾ നിങ്ങളെ ഞാനും സ്നേഹിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ലേ ഞാനും സ്നേഹിക്കാനും പോകുന്നില്ല. കുടിയിൽ മുതൽ കൊട്ടാരം വരെ ചേരി നിവാസിയാണെങ്കിലും ഇനി മണിമാളിയിൽ താമസിക്കുന്ന ആളാണെങ്കിലും സ്നേഹിക്കുന്നവൻ മണിമാളിയിലല്ല ചേരിയിൽ താമസിക്കുന്ന ആളാണെങ്കിൽ അവനല്ലേ ഞാൻ സ്നേഹിക്കേണ്ടത്. മണിമാളിൽ സ്നേഹിക്കുന്ന ആളെ എന്നോട് സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ അയാളെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമുണ്ടോ? കാര്യമില്ല. അതാണ് എൻ്റെ നയം. അവൻ മോശപ്പെട്ടവനാണെന്നും അതുകൊണ്ട് അവനെ തിരിഞ്ഞു നോക്കാൻ പറ്റില്ലെന്നും ഇവനാണ് വേണ്ടപ്പെട്ടവൻ, ഇവൻ്റെ പുറകെ നടന്നാൽ കാശ് കിട്ടുമെന്നുള്ള ധാരണ, അങ്ങനെ ചിന്ത എൻ്റെ മനസ്സിലുമില്ല. എന്നെ ആര് സ്നേഹിക്കുന്നു അവനോടാണ് എൻ്റെ സ്നേഹം. പണത്തെയല്ല ഞാൻ സ്നേഹിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥയും സ്നേഹത്തിനോടാണ് ഞാൻ വില മതിക്കുന്നത്, അല്ലാതെ കാശിന് വില മതിക്കുന്നില്ല.
1: പഴയ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് നമ്മുടെ ആ ഒരു സംസ്കൃതിയെ കുറിച്ച്.
0: സംസ്കൃതി എന്ന് പറയുമ്പോൾ പിന്നെ വയനാട്ടിൽ ഞങ്ങൾ ഇന്നല്ല, പണ്ടുകാലത്തൊക്കെ വളരെ കൃത്യതയോടെ പോകുന്ന ഒരാളുകളായിരുന്നു, വളരെ സത്യസന്ധമായിട്ട് ഒരു ബന്ധത്തിന് ഒരു കോട്ടം തട്ടും തരത്തിലുള്ള ഒരു സംസ്കാരമോ ജീവിതമോ അല്ലെങ്കിൽ സംസാരമോ ഉണ്ടാവാത്ത ഒരാളുകളാണ് ഞങ്ങൾ, മനസ്സിലല്ലേ? അത്ര സത്യസന്ധമായി പോകുന്നൊരു സംസ്കാരമായിരുന്നു ഞങ്ങളുടെ സംസ്കാരം. ഇന്നത്തെ പരിഷ്കൃത ലോകത്തിൽ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഈ പിള്ളേരുടെ ഈ കാലഘട്ടത്തിലുള്ള ഈ സംസ്കാരത്തെ നമുക്ക് ഒട്ടനവധി കോട്ടം തട്ടിയിട്ടുണ്ട്. ഇന്ന് സംസ്കൃതി വളരെയേറെ മോശപ്പെട്ട തരത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം കുടുംബത്തിലും കുടുംബ ബന്ധത്തിലും സ്നേഹത്തിലും സ്നേഹബന്ധത്തിലും സംസാരത്തിലും ഭക്ഷണത്തിലും ഒക്കെ അന്ന് ഒരു തരത്തിലെ കളങ്കമില്ലാത്തൊരു ജീവിതമാണ്. കളങ്കമില്ല അന്ന് ജീവിതത്തിന്, കാരണം എല്ലാം നേരെ പോ നേരെ വാ. പിന്നെ മാത്രമല്ല ഒരാളുടെ അടുത്ത് ചോദിക്കാതെ എടുക്കുന്നത് ശരിയല്ല, ചോദിച്ചെടുക്കുക, അങ്ങനൊരു ശീലങ്ങളുണ്ട്. പട്ടിണിയാണെങ്കിൽ പട്ടിണിയാണ്, അത് നേരെ തുറന്നു പറയും. ഇന്നത്തെ പോലെ അത് മറച്ചു വെച്ച് സംസാരിക്കുന്ന വിഷയമില്ല. പട്ടിണി ഉണ്ടായിരുന്നു അന്ന് കാലത്തൊക്കെ, പട്ടിണിയൊക്കെ ഉണ്ട്. കാരണം അന്ന് കൊടുക്കൽ വാങ്ങലില്ലല്ലോ, എവിടെ നിന്നും കൊടുക്കാനില്ല, എവിടെ നിന്നും വാങ്ങാനില്ല. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ട്. കാരണം എന്തുകൊണ്ട് അറിയാം? അന്ന് നമുക്ക് ഗതാഗതങ്ങൾ ഇല്ലല്ലോ, കാരണം മറ്റ് ജില്ലയായി ബന്ധമില്ല, മറ്റ് സംസ്ഥാനങ്ങളായി ബന്ധമില്ല, ഇറക്കുമതിയില്ല, കയറ്റുമതിയില്ല, അങ്ങനെയുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ആ കാലഘട്ടത്ത് നമുക്ക് കിട്ടാവുന്ന സാധനങ്ങൾ മാത്രം ശേഖരിക്കുക, അത് തിന്നുക. അങ്ങനെയാണല്ലോ കാട്ടിൽ കൂടി കാട്ടിക്കിണങ്ങി എത്രയിട്ടെന്നും മനസ്സിലാക്കാനും കാട്ടിൽ നിന്ന് എന്തെല്ലാം എടുത്ത് തിന്നാൻ കാണിക്കും എന്ന് നമ്മൾ പഠിച്ചതൊക്കെ അങ്ങനെയായിരുന്നു, മനസ്സിലല്ലേ? കയ്യിലില്ലെങ്കിൽ കാട്ടിൽ പോയിട്ട് ശേഖരിക്കുക, അത് കഴിക്കുക, തിന്നുക, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ കാട്ടിൽ എന്തെല്ലാം തിന്നാനുള്ള വർഗമുണ്ടെന്ന് പഠിച്ചതും.
1: ഇനി നോക്ക് രാമേട്ടൻ്റെ അച്ഛനമ്മമാരെ, എന്തായാലും നമ്മുടെ ജന്മം തന്ന അവരാണല്ലോ ഏറ്റവും പുണ്യമമ്മ.
0: അതെ, എനിക്ക് ഞങ്ങളുടെ എന്ന് പറയുമ്പം അച്ഛൻ അമ്മ ഞങ്ങൾക്ക് പ്രധാന കുടുംബമാണ്, കാർണവറാണ്. അതായത് ഒരു കുലത്തിലെ കാർണവരായ അമ്മയുടെ ആങ്ങളാണ് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ആൾ. ഞങ്ങളുടെ കുലം കുലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങളങ്ങനെ 108 കുലം ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് വയനാട്ടിൽ. ഒരു കുലത്തിൽ എങ്ങനെയാണെങ്കിലും ഒരു 10-10-2000 അംഗങ്ങൾ കാണും ഒരു കുലത്തിലെ. അങ്ങനെയാണ് തലക്കറ എന്നൊരു കുലമാണ് ഞങ്ങൾ. കുലത്തിൽ ആരാണോ പ്രായം ചെന്നത് അവരാണ് കാർണവറാവുക. ഇന്നിപ്പോൾ കാർണവർ എന്ന് പറഞ്ഞാൽ ഏട്ടനുണ്ട്, പഴയ പോലെ 100 വയസ്സ് പ്രായമുള്ള കാർണവർമാർ ഇല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര വയസ്സിന് ചോദിച്ചാൽ 90, 100, 110 ഇങ്ങനെയൊക്കെയുള്ള പ്രായമാണെന്നത്തൊക്കെ. ഇന്നതില്ല, ഇന്നതിൽ നിന്നൊക്കെ വളരെ കുറഞ്ഞു. 50, 60, 70 വയസ്സ് പ്രായമാകുമ്പോഴേക്കും മരണപ്പെടാൻ തുടങ്ങി. ഇന്ന് വളരെ കുറഞ്ഞ പ്രായമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് അങ്ങനെ പറയുകയാണെങ്കിൽ കുറഞ്ഞ ആളുകൾ മാത്രമേ അംഗങ്ങളായിട്ടുള്ളൂ. ഒട്ടനവധി വംശനാശം ഞങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. കുടുംബം എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ഈ വീട്ടിൽ ഇപ്പോൾ ഉള്ളത് ഭാര്യയുണ്ട്, എനിക്ക് 4 മക്കളാണ്, 2 പെണ്ണും 2 ആണാണ്. അവര് രണ്ട് പെണ്ണിനെയും കല്യാണം

0: കഴിച്ചു കൊടുത്തു. രണ്ട് ചെക്കന്മാരും അവരും കല്യാണം കഴിഞ്ഞു. അവർ രണ്ട് പെണ്ണിനെ കൊടുക്കുകയും രണ്ട് പെങ്ങിനെ കൊണ്ടുവരനെ കൊണ്ടുവരികയും ചെയ്തു. അപ്പം അങ്ങനെ എന്തിനേർപ്പെടുത്തും, ഒരു കൊടുക്കൽ വാങ്ങൽ പോലെയാണ്. അപ്പോൾ അല്ലാതെ ഇപ്പോൾ അവരെ രണ്ട് പയ്യന്മാരുണ്ട്. അവർ രണ്ടുപേരും വീട് താമസം ആയില്ല, വീട് നിർമ്മിച്ചിട്ടുണ്ട്. അവരും ഇനി വീട് മാറി താമസിക്കും. വീട് മാറി താമസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പഴയ തറവാട് 152 വയസ്സ് പ്രായമുള്ള ഈ വീട് എങ്ങനെ നിലനിർത്തും, പിന്നെ എവിടെ പോകും, എന്ത് ചെയ്യും എന്നൊരു എത്തും പിടിയില്ലാന്ന് വരും. ഇനിയിപ്പം വരുന്ന ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞായിരുന്നല്ലോ, അവരിനെ നോക്കുമോ നോക്കില്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് അവരെ നോക്കുന്നുണ്ട്, നോക്കട്ടെ, സംരക്ഷണം സംരക്ഷിക്കട്ടെ എന്ന് മാത്രമേ ഈ അവസരം.
1: ഈ ഒരു വിത്തനങ്ങളുടെയൊക്കെ സംരക്ഷണം അവർക്ക് താല്പര്യമുണ്ടോ ഈ മേഖലയിൽ?
0: അല്ല, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം എന്താണെങ്കിലും ഒരു പൊതുസമൂഹം വരുന്നുണ്ടല്ലോ. അപ്പോൾ പൊതുവായി വരുമ്പം ആരുടെയെങ്കിലുമൊക്കെ പ്രേരണ കാണും ഇത് നിലനിർത്തണം എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പം നിലനിന്നുകൂടാന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം മറ്റുള്ള ആളുകൾ പ്രേരണ കൊണ്ട് ചിലപ്പോൾ ഇനി അങ്ങനെ നശിപ്പിച്ചുകൂടാ എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഈ വീടും ആ വിത്തൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഒന്നിലും കൂട്ടുകുടുംബം ഇല്ലെങ്കിൽ ഒരു കമ്മിറ്റിയെങ്കിലും രൂപത്തിലെങ്കിലും അത് രക്ഷപ്പെടുത്താനും സംരക്ഷിക്കാനും മുന്നോട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമുക്കതിന് ഭാവി നമുക്ക് ഇപ്പം നിർണ്ണയിക്കാൻ പറ്റില്ല.
1: തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഈ ഒരു പൈതൃകം സംരക്ഷിക്കാൻ രാമേട്ടൻ കാണിച്ച ഒരു ഉത്സാഹം ഉപരിയായിട്ട് വീണ്ടും ഉണ്ടാവട്ടെ. നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയധികം കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്ന രാമേട്ടൻ, റേഡിയോ മലബാറിൻ്റെ അഗൈതവമായ നന്ദി. വീണ്ടും ഞങ്ങൾ വരും രാമേട്ടനുമായിട്ട് ഒന്ന് സംവദിക്കാൻ വേണ്ടിയിട്ട്.
0: ആയിക്കോട്ടെ. ഏതായാലും പിന്നെ ഞാൻ റേഡിയോ മലബാറിന് വേണ്ടി ചെയ്തിട്ടുള്ള ഈ എൻ്റെ ഈ എളിയ പ്രഭാഷണം അത് അതിൻ്റെ ശ്രോതാക്കൾ റേഡിയോയിൽ കൂടി ശ്രവിക്കുമെന്നും അത് കുറച്ചൊക്കെ അവരെ മനസ്സിൽ വരുമെന്നും കുറച്ചൊക്കെ മാറ്റങ്ങളുണ്ടാവുമെന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവിധ ആശംസകളും

മണ്ണറിഞ്ഞ് കൃഷി ചെയ്താൽ മനം നിറയെ കൊയ്തെടുക്കാം. ഇതാണ് പ്രകൃതി നിയമം. ആധുനികതയുടെ അമിത വേഗത്തിനൊപ്പം കാലം പറയാതെ പറഞ്ഞുവെച്ച ഈ തത്വം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒട്ടേറെ കർഷകർ ഇന്നുമുണ്ട്. രാമേട്ടനെ പോലെ ആധുനിക സമൂഹം കാതോർത്തുകേട്ട് അനുവർത്തിക്കേണ്ട മഹത്തരമായ സന്ദേശമാണ് രാമേട്ടൻ തന്റെ ജീവിതത്തിലൂടെ നൽകുന്നത്. തീർച്ചയായും കാർഷിക കേരളത്തിന് മാതൃകയാക്കാവുന്ന ഈ മഹത് വ്യക്തിത്വത്തെ റേഡിയോ മലബാറിലൂടെ ശ്രോതാക്കളിൽ എത്തിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276240.
1: അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്കിരിക്കാവുന്ന സൗകര്യങ്ങൾ. 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140072599001818.
2: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
3: ആഹാ, അങ്ങനെ പറഞ്ഞാ?
2: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
3: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
4: മതി.
2: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
3: എടോ, 10-25 മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
2: അതെന്താ?
3: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
1: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
5: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്ര പദങ്ങളിലൂടെ ഒരു സഞ്ചാരം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശാസ്ത്രവീഥിയിലേക്ക് സ്വാഗതം. ഇന്ന് ശാസ്ത്രവീഥിയിലൂടെ ചില ജീവികൾ എങ്ങനെയാണ് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നത് എന്നതിനെ കുറിച്ച്
6: മനസ്സിലാക്കാം.
7: ഞാൻ ഇവിടെ ഒരു അത്യാവശ്യ പണിയില്ല, എന്താന്ന് പറ.
6: എന്ത്?
7: ഓ അങ്ങനെ, അതിനാണോ നീ കിടന്ന് നിലവിളിക്കുന്നത്? എന്ത് തോന്നാൻ, പല്ലിയല്ലേ അത്. എന്റെ ബുദ്ധൂസ്, കറക്റ്റായിട്ട് വിളിച്ചപ്പോ വിളി കേട്ടൂല്ലേ? അത് ഒരു സൂത്രപ്പണിയാണ്. ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയാണ് പല്ലി ഈ ഒരു സൂത്രം പ്രയോഗിക്കുന്നത്. പല്ലി രണ്ടായി മുറിഞ്ഞതല്ല, അത് സ്വയം അതിന്റെ വാല് മുറിച്ച് താഴെയിട്ടതാണ്. ഒന്ന് ശ്രമിച്ചു നോക്കുന്നോ? എന്റെ തക്കുടു, മനുഷ്യർക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല. തക്കുടുവിന് കൈമുറിയാറുണ്ടോ? അപ്പൊ വേദനിച്ചോ?
6: നല്ല വേദനയും ഉണ്ടായിരുന്നു, അത് മാത്രല്ല ചോരയും വന്നു, അമ്മ കണ്ടിട്ടില്ല.
7: ഞാൻ പറയുന്നത് കേൾക്ക്. ആ ചെറിയ മുറിവ് പറ്റിയപ്പോ നിനക്കത്രയും വേദനിച്ചുവെങ്കില് നിന്റെ ശരീരത്തിൽ വലിയ മുറിവുകൾ പറ്റിയാൽ എങ്ങനെയിരിക്കും? നല്ല
6: വേദനയുണ്ടാകും.
7: അല്പം പോലും പല്ലിക്ക് വേദനിക്കില്ല. പല്ലിയുടെ വാലിലേക്ക് നീങ്ങുന്ന നട്ടലിന്റെ ഭാഗം വളരെ ബലം കുറഞ്ഞതാണ്. പല്ലിയുടെ വാല് മുറിയുന്നത് ഈ ബലം കുറഞ്ഞ ഭാഗത്ത് വെച്ചിട്ടാ. അതെ, ഇവിടുത്തെ പേശികളും കൊഴുപ്പുപാളിയും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് മുറിയുന്ന ഭാഗത്തെ വേർതിരിച്ചുകൊണ്ടായിരിക്കും. പല്ലിയല്ല വീണത് തക്കുടു, പല്ലിയുടെ വാല് മുറിഞ്ഞു വീണപ്പോൾ.
6: അപ്പോ പല്ലിയുടെ വാല് മുറിഞ്ഞു വീണെന്ന് പറഞ്ഞു. ഓക്കേ, സമ്മതിച്ചു. ആ ടൈമില് അവർക്ക് ചോര വേണ്ടേ? പക്ഷെ അതിനൊട്ടും ചോര വന്നില്ല. ഞാൻ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ.
7: വാല് മുറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പല്ലിയിൽ സ്ഫിങ്ക്ടർ എന്ന പേരിൽ ഒരു പ്രത്യേക തരം പേശികളുണ്ട്. സ്ഫിങ്ക്ടർ എപ്പോഴാണോ പല്ലിയുടെ വാല് മുറിയുന്നത്, ഉടനെ തന്നെ ഈ സ്ഫിങ്ക്ടർ എന്ന പേശി രക്തക്കുഴലുകൾ അടയുന്നതിന് കാരണമാകുന്നു. പിന്നെ രക്തം പുറത്തേക്ക് വരുമോ? കാരണം രക്തക്കുഴൽ അടഞ്ഞു കഴിഞ്ഞു.
6: സാധനല്ല
7: തക്കുടു, വാലാണത്. വാൽ
6: ഓക്കേ, വാലേ വാൽ

0: മുറിഞ്ഞു വീണ വാൽക്കഷ്ണം അല്പനേരത്തേക്ക് പിടയ്ക്കാനുള്ള കാരണം പല്ലിയിൽ റിസ്നേഴ്സ് എന്ന നാഡീതന്തുക്കളുണ്ട്. ഇവയുടെ പ്രവർത്തനം കൊണ്ടാണ് ഈ പല്ലിയുടെ വാൽക്കഷണം പിടയ്ക്കുന്നത്. ഈ തന്തുക്കൾ മുറിയുമ്പോഴാണ് വാല് പിടച്ചുകൊണ്ടേയിരിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ അത് മറ്റൊരു പല്ലിയായി മാറുന്നില്ല. അതെ, ഈ വിദ്യക്ക് പറയുന്ന പേരാണ് ഓട്ടോട്ടമി.
1: ഓട്ടോട്ടമി അതായത് നമ്മുടെ വീടിന്റെ അപ്പുറത്തുള്ള റിച്ചാർഡിന്റെ ഓട്ടോ?
0: അയ്യോ, അങ്ങനെയല്ല. ഓട്ടോട്ടമി എന്നാൽ സ്വയം മുറിക്കൽ എന്നാണ് അർത്ഥം.
1: സ്വയം മുറിക്കൽ?
0: അതെ,
1: ഓട്ടോട്ടമി.
0: അതെ.
1: അപ്പോ ഈ പല്ലി മാത്രമേ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ?
0: അല്ല, പല്ലി വർഗത്തിൽപ്പെട്ട ജീവികളെ കൂടാതെ മറ്റു ചില ഒച്ചുകളും ഞണ്ടുകളും നക്ഷത്ര മത്സ്യങ്ങളും ഒക്കെ ഈ വിദ്യ പ്രയോഗിക്കാറുണ്ട്.
1: വാല് മുറിക്കുന്നതോ? അപ്പോ ഏട്ടാ, ഇതെന്തിനാ അവർ ചെയ്യുന്നത്?
0: പല്ലി സ്വയം ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനാണെന്ന് പറഞ്ഞില്ലേ? അതുപോലെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് ഈ ജീവികളെല്ലാം ഇങ്ങനെ ചെയ്യുന്നത്. അല്ല തക്കുടു, 16 ഇനം പല്ലികൾ ഉള്ളതിൽ 11 എണ്ണത്തിനെ വാൽ മുറിക്കുന്ന വിദ്യ അറിയുകയുള്ളൂ.
1: അപ്പോ ബാക്കിയുള്ള പല്ലികൾക്കൊന്നും അറിയില്ല?
0: ഇല്ല.
1: എന്നാലും ഏട്ടാ, എനിക്കൊരു സംശയം. അതായത് ഈ വാൽ മുറിച്ചു കളഞ്ഞാല് അവർക്ക് സങ്കടാവൂലേ? അവർക്ക് വാലുണ്ടാവോ?
0: വാൽ മുറിച്ചു കളഞ്ഞ പല്ലിയുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ് തക്കുടു. ഓടാനും ചുവരിലും മരത്തിലും കയറാനൊക്കെ വാല് വേണം ഇവർക്ക്. പക്ഷെ കുറച്ചു ദിവസത്തേക്കേ ഈ ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ.
1: പിന്നെ വാല് വരുമോ?
0: പഴയ പോലെ വലിപ്പവും ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഒരു പുതിയ വാല് ഏതാനും ദിവസങ്ങൾക്കകം മുറിഞ്ഞതിന്റെ സ്ഥാനത്ത് മുളച്ചു വരും. പക്ഷേ വയസ്സായ പല്ലിക്ക് കുറ്റി വാലേ മുളച്ചു വരികയുള്ളൂ.
1: അപ്പൊ അവരെ കാണാൻ ഒട്ടും ഭംഗി ഉണ്ടാവില്ല വാലില്ലാത്തതുകൊണ്ടല്ലേ?
0: അതെ, അതാണ് സംഭവം. ഇല്ല, ഒരു തവണ മാത്രമേ മുറിഞ്ഞ വാല് വീണ്ടും മുളച്ചു വരികയുള്ളൂ. പിന്നീട് മുറിഞ്ഞാൽ മുളച്ചു വരികയില്ല.
1: അയ്യോ, അപ്പോ ഇവർക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ എന്നേരം കഴിയത്തില്ലയോ?
0: അതിനവർ മറ്റു മാർഗങ്ങൾ കണ്ടെത്തണം.
1: ഏട്ടാ, ഏട്ടാ പറഞ്ഞു നേരത്തെ ഞണ്ടു അതേപോലെ ഓന്ത് ഒരുപാട് ജീവികളെ പറ്റി പറഞ്ഞില്ലേ, അവരൊക്കെ രക്ഷ നേടാറുണ്ട്. അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് രക്ഷ നേടുന്നത്? അത് മാത്രല്ല, എന്റെ ക്ലാസ്സിന്ന് കുട്ടികളൊക്കെ പറയാറുണ്ട് തക്കുടു എന്താ ഊന്തിനെപ്പോലെ ഊന്തിനെപ്പോലെ എന്ന്. അതെന്താ അവരങ്ങനെ പറയുന്നുണ്ടാവുക?
0: തക്കുടുവിനെ അവർക്ക് ശരിക്കും മനസ്സിലായത് കൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. നീ അതിനെ തെറ്റിദ്ധരിക്കണ്ട.
1: അപ്പൊ ഏട്ടനങ്ങനെ തന്നെയാണ് പറയുന്നത്? എന്തുകൊണ്ടാകാം ഏട്ടത്?
0: ഓന്തിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക തരം ഓന്തുണ്ട്, ഗെക്കോ എന്ന വിഭാഗത്തിൽ പെടുന്ന ഓന്ത്.
1: ഗെക്കോ?
0: ഗെക്കോ. ഈ ഓന്തിന് തന്റെ തലയൊഴികെ ഏത് ഭാഗവും മുറിച്ചു മാറ്റാൻ കഴിയുന്നു. പക്ഷെ ഇതും നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൂത്രമാണ് കേട്ടോ.
1: അപ്പോ ശരീരം മുറിച്ചു കളഞ്ഞാൽ എങ്ങനെയാ ഓന്ത് ജീവിക്കുക?
0: അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു സൂത്രമാണ്. ഇവ യഥാർത്ഥത്തിൽ ശരീരം മുറിക്കുകയല്ല ചെയ്യുന്നത്, അവരുടെ തലയണ പോലെയുള്ള തൊലിയുടെ ഒരു ഭാഗമുണ്ട്, ആ ഉറയാണ് ഇവ മുറിച്ചു കളയുന്നത്. ശത്രു പിടിക്കുന്ന ഭാഗത്തെ തൊലി മാത്രം മുരിപ്പോരും. അല്പ ദിവസങ്ങൾക്കകം ഈ തൊലിപ്പുതപ്പ് വീണ്ടും വളർന്ന് ശരീരത്തിന്റെ ഭാഗമാകും. അതുപോലെ സലമാൻഡർ എന്ന വിഭാഗത്തിൽപ്പെട്ട ഊന്തുകളും ഉണ്ട്. അതിൽ ആ ഊന്തുകൾ ഇതിലും വലിയ സൂത്രക്കാരനാണ്. ഈ വിഭാഗത്തിൽപ്പെട്ട ഊന്ത് ശത്രുവിനെ കണ്ടാൽ ശത്രുവിന് കടിക്കാൻ പാകത്തിന് തന്റെ വാല് നീട്ടിക്കൊടുക്കും. പൊട്ടനായതുകൊണ്ടല്ല, ബുദ്ധിമാനായതുകൊണ്ടാ. ആ സമയം ശത്രു ഓന്തിന്റെ മറ്റു ഭാഗങ്ങളൊന്നും ശ്രദ്ധിക്കാതെ വാല് കടിച്ചു പറിക്കാൻ നിൽക്കും. ആ വാലിന്റെ പ്രത്യേകത എന്താണെന്നറിയോ?
1: എന്താ പ്രത്യേകത?
0: ആ വാല് നിറയെ വിഷഗ്രന്ഥികളാൽ നിറഞ്ഞിരിക്കും.
1: അയ്യോ, അപ്പൊ ശത്രു?
0: ഈ വാൽ ഒരിക്കൽ തിന്നാൻ ശ്രമിച്ച ശത്രു പിന്നെ സലമാൻഡറിനെ തിന്നാൻ ആഗ്രഹിക്കില്ല. അതെ, സ്വന്തം ജീവൻ ഉപേക്ഷിച്ചിട്ട് ആരും ഭക്ഷണം കണ്ടെത്തില്ലല്ലോ. നക്ഷത്ര മത്സ്യങ്ങൾക്ക് ചുറ്റും കൈകൾ കാണാറുണ്ടോ? നക്ഷത്ര മത്സ്യം ഈ കൈകൾ മുറിച്ചാണ് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നത്. പിന്നെയും കൈകൾ വരും. ഒന്നോ രണ്ടോ കൈകൾ മുറിച്ചാലും ആ സ്ഥാനത്ത് പുതിയ കൈകൾ പെട്ടെന്ന് തന്നെ
1: വളരും.
0: അതെ, ചില സമയങ്ങളിൽ ഇത്തരം കൈകൾ മുറിക്കപ്പെടുമ്പോൾ വായുടെ ഭാഗം കൂടി അതിനോടൊപ്പം ചേർന്നാൽ അവ പുതിയ നക്ഷത്ര മത്സ്യമായി തീരുന്നു എന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്.
1: അപ്പോ ഞണ്ടിന്റെ കാര്യം എങ്ങനെയാട്ടാ?
0: ഞണ്ടുകൾ എങ്ങനെയാ നടക്കുന്നത്?
1: കാലുകൊണ്ട്.
0: അതെ, ഞണ്ടുകൾ അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ കാലുകൾ മിച്ചം വെച്ചിട്ട് ബാക്കിയെ ശത്രുക്കൾക്ക് മുമ്പിൽ
1: മുറിച്ചിടുകയുള്ളൂ.
0: അതെ, ഞണ്ടിന്റെ കുറുങ്ങ. നിന്നോട് ആരാ തോട്ടിൽ പോയി കൈയിടാൻ പറഞ്ഞത്? നിനക്ക് മാത്രം ജീവിച്ചാ മതിയോ ഞണ്ടിനെയും തിന്നിട്ട്? ഞണ്ടിനും ജീവിക്കണ്ടേ? പക്ഷേ ചില ഞണ്ടുകൾ അവർ തിരിച്ചാക്രമിക്കും. അതെ, അവ ശത്രുവിന്റെ പക്കലേക്ക് ചെന്ന് ശത്രുവിന്റെ ദേഹത്ത് ഒരു കാല് കുത്തിക്കയറ്റി ഒടിച്ചു വെക്കും.
1: എന്തൊരു ശക്തി ആദിത്യങ്ങൾക്ക് അല്ലേ? അതാറ്റ് എനിക്കാറ്റ് കുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ കാലിന്റെ ഒരു അവസ്ഥ.
0: ശരിയാണ്,
1: ഇനി ഞാൻ ഞണ്ടിനെ പിടിക്കാൻ പോകത്തില്ല.
0: ശത്രു വേദനിച്ച് പിടഞ്ഞ് ഈ കാലൂരിയെടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഞണ്ട് പമ്പ കടന്നിട്ടുണ്ടാവും.
1: അയ്യോ, അവരത്രക്ക് ദൂരം പോവോ പമ്പ വരെ?
0: പമ്പ ഒറിജിനൽ പമ്പയല്ല ഉദ്ദേശിച്ചത്.
1: പിന്നെ?
0: അതൊരു ചൊല്ലാണ്. പമ്പ കടക്കുമെന്നാൽ അത്രയും സമയം കൊണ്ട് അവർ പറ്റുന്നത്ര ദൂരത്തേക്ക് സഞ്ചരിച്ചിട്ടുണ്ടാവുമെന്നതാണ് ആ ചൊല്ലിന്റെ അർത്ഥം. അതെ, അന്ന് റിച്ചാർഡിന്റെ വീട്ടിലെ കോഴി നിന്നെ കൊത്തിയില്ലേ? അപ്പൊ നീ ഓടിയത് ഓർമ്മയുണ്ടോ? അപ്പുറത്തെ വല്യമ്മയുടെ വീട്ടിന്റെ ടെറസിലേക്ക്.
1: ഓ, നല്ല ഓർമ്മയുണ്ട് എന്റെ ദൈവമേ, എന്നെ എത്രയാ അത് ഓടിച്ചത്.
0: അതുപോലെയുള്ള ഓട്ടത്തിനാണ് പമ്പ കടക്കുക എന്ന് പറയുന്നത്. തക്കുടു, ഇന്ന് ഇത്രയും മതി. ട്യൂഷൻ എടുക്കാൻ സമയമായി, കുട്ടികൾ വന്നിട്ടുണ്ട്. ബാക്കി ഞാൻ നാളെ പറഞ്ഞുതരാം. നീ പല്ലി ഗവേഷണം നടത്താൻ പോവാണോ?
1: പല്ലി ഗവേഷണം നടത്തിയാ കൊള്ളാന്നുണ്ടേട്ടാ. സമയം കിട്ടുമ്പോൾ പല്ലിയെ കുറിച്ച് കൂടുതൽ പഠിപ്പിച്ചു തരുമോ?
0: തീർച്ചയായും. ഇപ്പൊ ഞാനൊന്ന് പോയിക്കോട്ടെ.
1: അപ്പോഴത്തേക്കും ഞാൻ പല്ലി എന്നതിൽ നോക്കിട്ട് വരാം.
2: ചില ജീവികൾ എങ്ങനെയെല്ലാമാണ് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ശാസ്ത്രവീഥിയിലൂടെ ശ്രോതാക്കൾ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ ശാസ്ത്രവീഥി ഇവിടെ പൂർണ്ണമാകുന്നു.
3: ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
4: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
5: അമ്മേ, ഞാൻ സ്കൂള് പോന്നില്ലേ?
6: നീ കളിക്കലേ?
5: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
7: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
6: മോള് സ്കൂള് പോന്നില്ല പോലും.
7: പോന്നില്ലേ, എന്തിട്ട്?
6: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കില് എല്ലാത്തിലും മാർക്കും കുറവ്.
7: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
6: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
7: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
6: എന്ത്?
7: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
6: ശരിക്കോ?
7: ആന്ന്.
2: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന

0: ഇതിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400111300, 9496974141.
1: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.

0: സ്വന്തം മകനായി സ്നേഹിച്ച ഹതിരതൻ എന്ന അച്ഛനെ സമ്മാനിച്ചതിന് മഹാറാണി കുന്തിദേവിയോട് ഈ മകൻ കടപ്പെട്ടിരിക്കുന്നു.
1: അർദ്ധരാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഉണ്ണികൾക്ക് മുത്തം നൽകാൻ ജനവേജയ അച്ഛന് പകരം നീ വേണം. ഇനി
2: നാടകാസ്വാദകർക്ക് മുന്നിൽ റേഡിയോ മലബാറിന്റെ രംഗവേദി ഉണരുകയാണ്.
3: തൃപ്തിയായില്ലേ നിനക്ക്? നിന്റെ ആഗ്രഹം പോലെയെല്ലാം നടന്നില്ലേ? നീയാണ്, നിന്റെ ശാപമാണ് എന്നെ വിധവയാക്കിയത്. എന്തൊരു
4: വിധിയാണിത്! കരങ്ങളിൽ വിഫലമാം സ്വപ്നങ്ങൾ.
2: നാടകങ്ങൾ, നാടക ഗാനങ്ങൾ.
5: ഒരു മകനെ പോലെ സ്നേഹിച്ചതല്ലേ എന്ന് ആ മനസ്സിന് മുറിവേൽപ്പിച്ച് ഈ മകനോട് ക്ഷമിച്ചു.
6: ക്ഷമിക്കാൻ മാത്രം നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ മകനെ.
2: ഒരാഴ്ച, ഒരു മണിക്കൂർ.
3: വെറുപ്പാണ്, വെറുപ്പാണ് നിങ്ങളോട് എനിക്ക്.
2: വാചികാഭിനയത്തിന്റെ വാതായനങ്ങളിൽ നാടകാവതരണത്തിന്റെ ശ്രവ്യാനുഭവം. നാടകനേരം.

0: ഭിന്നശേഷി പെൻഷൻ പദ്ധതി പ്രകാരം നൽകുന്ന ധനസഹായം ഇനി മുതൽ 79 വയസ്സ് വരെ 375 രൂപയും 80 വയസ്സ് മുതൽ 625 രൂപയുമായിരിക്കും. പ്രധാനമന്ത്രി സാമാജിക് സഹായ യോജനയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അംഗപരിമിതിയുടെ പരിധി 80% നിന്ന് 40% കുറച്ചതായും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഭിന്നശേഷി പെൻഷനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി ജനനം മുതലാക്കിയിട്ടുണ്ട്.
1: റെയിൽവേക്ക് കരീബ് 11,40,770 കർമ്മചാരിയോ കെ ലിയേ പെർഫോമൻസ് ലിങ്ക്ഡ് ബോണസ് 78 ദിനോ കാ ബോണസ് സാജ് കാബിനറ്റ് നെ അപ്രൂവ് കിയ. യേ ദീപാവലി കാ ഉപഹാര ഹൈ റെയിൽവേ കെ സഭി കർമ്മഠ കർമ്മചാരിയോ കെ ലിയേ ജോ ദിൻ രാത് മെഹനത് കർത്തേ ഹൈ. കരീബ് 2,009 കറോഡ് രൂപയേ കാ ടോട്ടൽ ബോണസ് ഹൈ.
0: 11 ലക്ഷത്തിലധികം റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ വേതനത്തിന് തുല്യമായ തുക പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് ബോണസായി നൽകുന്നതിനും കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി. IDBI ബാങ്കിന്റെ തന്ത്രപരമായ പുനഃസംഘടനയ്ക്കും കേന്ദ്രമന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. ഇതുവഴി ബാങ്കിലേക്ക് കൂടുതൽ മൂലധനം ലഭ്യമാക്കുമെന്നും പുതിയ ഘടനയിൽ കേന്ദ്ര സർക്കാരിനും LIC യ്ക്കുമായി 34% ഓഹരി പങ്കാളിത്തം ഉണ്ടായിരിക്കുമെന്നും ശ്രീ വൈഷ്ണവ് വ്യക്തമാക്കി. നൂറ്റാണ്ടുകൾ നീണ്ട സാംസ്കാരിക വിനിമയത്തിലൂടെയും അറിവുകളുടെ പങ്കുവയ്ക്കലിലൂടെയുമാണ് ഭാരതത്തിന്റെ നാഗരികത രൂപപ്പെട്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരതത്തിന്റെ ആഗോള സാംസ്കാരിക ബന്ധങ്ങൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഉദ്ഘാടന സന്ദേശത്തിലാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. നാഗരികതയുടെ സ്വാധീനത്തെ ഭൂമിശാസ്ത്രപരമായ അതിർത്തി കൊണ്ട് മാത്രം അളക്കാൻ കഴിയില്ലെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഗജേന്ദ്രസിംഗ് ശെഖാവത് പറഞ്ഞു. കഴിഞ്ഞ 4 വർഷത്തിനിടെ 38 വികസിത രാഷ്ട്രങ്ങളുമായി ഇന്ത്യ മുൻഗണനാ വ്യാപാര കരാറുകൾ ഒപ്പുവച്ചതായി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ബ്ലൂംബർഗ് ന്യൂ ഇക്കോണമി ഫോറത്തിൽ സംസാരിക്കും.

0: അനിത ആനന്ദുമായി പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും കനേഡിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിലെ ഇന്തോ കാനഡ സഹകരണത്തിന്റെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. സൌദി അറേബ്യയ്ക്ക് നേരെയുണ്ടായ തുടർച്ചയായ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. സിവിൽ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും ഇവ ഉടൻ അവസാനിപ്പിക്കണമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. സൌദി അറേബ്യൻ ഭരണകൂടത്തിനും ജനങ്ങൾക്കുമൊപ്പമാണ് ഇന്ത്യ നിലകൊള്ളുന്നത്. മേഖലയിലെ ഇന്ത്യൻ പൌരന്മാരുമായി റിയാദ് എംബസി നിരന്തരം ബന്ധപ്പെട്ടു വരികയാണെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. റിയാദ് വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ ആക്രമണങ്ങളെ തുടർന്ന് നിർത്തിവച്ചത് ഇന്ത്യൻ വിമാന കമ്പനികളെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തെ തുറമുഖ നഗരമായി മാറ്റാൻ ലക്ഷ്യമിടുന്ന കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സഭയിൽ അവതരിപ്പിച്ചു. ചർച്ചകൾക്ക് ശേഷം ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയച്ചു. കേരള മോട്ടോർ വാഹന നികുതി ഭേദഗതി ബിൽ ഗതാഗത മന്ത്രി സി പി ജോൺ സഭയിൽ അവതരിപ്പിച്ചു. നികുതി അടയ്ക്കാതെ ഓടുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്ത് സൂക്ഷിക്കുന്നതിനായി എല്ലാ താലൂക്കുകളിലും പ്രത്യേക കേന്ദ്രങ്ങൾ തുടങ്ങുന്നതുൾപ്പെടെയുള്ള വ്യവസ്ഥകൾ ബില്ലിലുണ്ട്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. വൈദ്യുതി പ്രതിസന്ധി വർദ്ധിക്കാൻ കാരണം സർക്കാരിന്റെ കഴിവുകേടാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ പരിശ്രമവും നടത്തുന്നുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ് സഭയെ അറിയിച്ചു. ഇന്ത്യയിൽ 2015 മുതൽ 2024 വരെയുള്ള കാലയളവിൽ ക്ഷയരോഗ ബാധിതരുടെ എണ്ണത്തിൽ 21% കുറവ് രേഖപ്പെടുത്തിയതായി ലോകാരോഗ്യ സംഘടന. ഇതേ കാലയളവിൽ ആഗോളതലത്തിൽ 12% കുറവ് മാത്രമാണ് രേഖപ്പെടുത്തിയതെന്നും ആഗോള ക്ഷയരോഗ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: ആഗോളതലത്തിൽ ക്ഷയരോഗ ചികിത്സാ കവറേജ് 78%, ഇന്ത്യയിലിത് 92%ത്തിലെത്തിക്കാനായതായി WHO റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. രോഗനിർണയ പരിശോധനകൾ വിപുലീകരിച്ചതിന് പുറമെ ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കേന്ദ്ര സർക്കാർ നടത്തിയ ക്ഷയരോഗ നിർമ്മാർജ്ജന ശ്രമങ്ങളും ഈ മുന്നേറ്റത്തിന് കാരണമായി. രാജ്യത്ത് ക്ഷയരോഗമുക്ത ഭാരത് അഭിയാന്റെ ഭാഗമായി 28 കോടിയിലധികം ആളുകളെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. 20 ലക്ഷത്തിലധികം പേർക്ക് പ്രതിരോധ ചികിത്സയും ഇതിന്റെ ഭാഗമായി നൽകി. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പദ്ധതി വഴി എല്ലാ സർക്കാർ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും സ്വകാര്യ ആശുപത്രികളിലും സൌജന്യ പരിശോധനയും ചികിത്സയും ലഭ്യമാക്കിയിട്ടുണ്ട്. ക്ഷയരോഗത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ജനപങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ജോയിന്റ് സ്ക്വാഡ് ഫോർ ഹെൽത്ത് അഥവാ ജോഷ് പദ്ധതിക്കും കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി സംഗ്രഹാലയ പോലുള്ള പദ്ധതികൾ ജനജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. 2022 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി സംഗ്രഹാലയം രാജ്യത്തിന്റെ വികസനത്തിൽ ഇതുവരെയുള്ള പ്രധാനമന്ത്രിമാർ നൽകിയ സംഭാവനകളെ ജനങ്ങൾക്ക് മുന്നിൽ വിശദമാക്കുന്നു. 2 കെട്ടിടങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന ഈ ആധുനിക ഡിജിറ്റൽ മ്യൂസിയം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ചും ജനാധിപത്യ പാരമ്പര്യങ്ങളെക്കുറിച്ചും വികസനയാത്രയെക്കുറിച്ചും സന്ദർശകർക്ക് അറിവ് നൽകുന്നു. ഡൽഹി ജന്തർമന്ദിറിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച കേസിൽ കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കളായ സൌരവ് ദാസിനെയും അശുതോഷ് റാങ്കയും ഡൽഹിയിലെ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കോടതി 5 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മറ്റൊരു നേതാവായ അജിങ്ക്യ ഷിൻഡെയെ വ്യക്തിഗത ജാമ്യത്തിൽ വിട്ടയച്ചു. CJP നേതാക്കളെ ഇന്നലെയാണ് ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മറ്റന്നാൾ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തുലാവർഷം തെക്കേ ഇന്ത്യയിൽ നാളെയോടെ എത്താൻ സാധ്യതയുണ്ട്. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഹൈദരാബാദിൽ പുരോഗമിക്കുന്നു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ വെസ്റ്റ്ഇൻഡീസ് നിലവിൽ 11ാം ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 118 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ ഇന്ത്യ വെൻഡീസിനെ ബാറ്റിംഗിനയക്കുകയായിരുന്നു. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17 നടക്കും. ഈ വർഷത്തെ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ കായിക സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ സംവദിക്കും. ജപ്പാനിലെ

ഡൈച്ചി നഗോയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണമടക്കം 85 മെഡലുകൾ നേടി ഇന്ത്യ 4 സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ച് കേന്ദ്രമന്ത്രിസഭായോഗം. റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ വേതനത്തിന് തുല്യമായ തുക ബോണസായി അനുവദിക്കാനും തീരുമാനം. നൂറ്റാണ്ടുകൾ നീണ്ട സാംസ്കാരിക വിനിമയത്തിലൂടെയും അറിവുകളുടെ പങ്കുവയ്ക്കലിലൂടെയുമാണ് ഭാരതത്തിന്റെ നാഗരികത രൂപപ്പെട്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൌദി അറേബ്യയ്ക്ക് നേരെയുണ്ടായ തുടർച്ചയായ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബില്ലും മോട്ടോർ വാഹന നികുതി ഭേദഗതി ബില്ലും സഭയിൽ ഇന്ന് അവതരിപ്പിച്ചു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഹൈദരാബാദിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ചിത്രപരിചയത്തിലേക്ക് സ്വാഗതം.
2: ചിത്രപരിചയം.
3: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
1: ഇന്ന് ചിത്രപരിചയത്തിൽ 1993 ശശി ശങ്കറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നാരായം എന്ന ചിത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ശശി ശങ്കറിന്റെ കഥയ്ക്ക് ജെ പള്ളാശ്ശേരി തിരക്കഥ, സംഭാഷണം എന്നിവ ഒരുക്കിയ ഈ ചിത്രത്തിൽ മുരളി, ജഗദീഷ്, ഉർവശി, കൽപ്പന എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ കുതിരവട്ടം പപ്പു, മാമുക്കോയ, എൻ എഫ് വർഗീസ്, ശാന്താദേവി, ശാന്തകുമാരി, പ്രതാപചന്ദ്രൻ, എം എസ് തൃപ്പൂണിത്തുറ, വി കെ ശ്രീരാമൻ, എം ആർ ഗോപകുമാർ, വിജയരാഘവൻ, പവിത്രൻ, രാജൻ പാടൂർ, സാലു കൂറ്റനാട്, നീനാ കുറുപ്പ്, കോഴിക്കോട് ശാരദ, ഷാനവാസ് കണ്ണംചേരി, അംജദ് മൂസ എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പാലക്കാടിനടുത്തുള്ള ഒരു ഗ്രാമം, അവിടുത്തെ അമ്പലത്തിലെ ശാന്തിക്കാരനായിരുന്നു ദാമോദരൻ നമ്പൂതിരി. ദാരിദ്ര്യത്തിൽ കഴിയുന്ന ദാമോദരൻ നമ്പൂതിരിക്ക് 5 പെൺമക്കളാണ്. ഭാര്യ മരിച്ച അയാൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ ശ്രദ്ധ നൽകി. വിവാഹപ്രായമായ ആദ്യത്തെ 2 പെൺകുട്ടികൾ വലിയ സ്ത്രീധനം നൽകി കല്യാണം കഴിപ്പിക്കാൻ അച്ഛൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കണ്ട് ആത്മഹത്യ ചെയ്തു. 3 മകൾ ഗായത്രി അറബി ഭാഷയിൽ പരിശീലനം നേടി ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു. അവൾക്ക് താഴെ വേറെയും 2 പെൺകുട്ടികൾ പഠിക്കുന്നു. നമ്പൂതിരിയുടെ സുഹൃത്ത് അയ്യർ കോഴിക്കോടിനടുത്ത് ഒരു ഹാജിയാരുടെ സ്കൂളിൽ അറബി അധ്യാപകന്റെ ഒഴിവുള്ള വിവരം നമ്പൂതിരിയെ അറിയിക്കുന്നു.
4: സ്ഥലം ഇത്തിരി ദൂരെ, കോഴിക്കോടിനടുത്താ. കോളേജിന്റെ ഒരു ആവശ്യത്തിന് അവിടം വരെ പോകേണ്ടി വന്നു. അപ്പോഴാ ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ടെന്ന് മനസ്സിലായത്. എന്റെ ഒരു പഴയ സ്റ്റുഡന്റ് ഉണ്ട് അവിടെ, ശേഖരൻ. സ്കൂളിന്റെ മാനേജറുമായിട്ട് അവന് നല്ല പരിചയ. തിരുമേനി എന്താ ആലോചിക്കണേ?
5: ഒരു ജോലി കിട്ടുമെന്ന് അറിയുമ്പോഴുള്ള സന്തോഷം കുറച്ചൊന്നും അല്ല. എന്നാലും അത്രയും ദൂരേക്കൊക്കെ കുട്ടിയെ ഒറ്റയ്ക്ക് പറഞ്ഞേക്കണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്.
4: ആ വട്ടത്തിൽ ജോലി കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? അതൊന്നും ഓർത്ത് തിരുമേനി വിഷമിക്കണ്ട. ആദ്യം കുട്ടിക്ക് സമ്മതമാണെന്നറിയാം.
6: ഇതൊരു ഭാഗ്യല്ലേ അച്ഛാ, ഏറെ 3 യാത്ര. അത്രയല്ലേ ഉള്ളൂ?
5: യാത്രയുടെ അല്ല, ഒറ്റയ്ക്ക് നീ അവിടെ.
6: അച്ഛ സമാധാനിക്ക, ഒരു ജോലിക്ക് വേണ്ടി കടലി കടന്ന് പോവാൻ വരെ ആളുകൾ തയ്യാറാവണം. ശ്രീമംഗലത്തെ സുഭദ്ര പോയില്ലേ ഗൾഫില്, ഭാര്യത്തെ ശ്രീദേവി ഡൽഹിയിലല്ലേ.
5: എന്തോ എനിക്കൊരു മനസമാധാനവും കിട്ടുന്നില്ല.
6: ആലോചിച്ച് മനസ്സ് വിഷമിക്കണ്ട അച്ഛൻ, ഒന്നും അറിയാതെ അയ്യര് സാർ പറയില്ലല്ലോ. എനിക്കൊരു ജോലിക്ക് വേണ്ടി നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ശ്രമിക്കുന്നതും അയ്യര് സാറല്ലേ. എവിടെ വെച്ച് കാണുമ്പോഴും പറയും നിന്റെ കാര്യം എപ്പോഴും എന്റെ ഓർമ്മയിലുണ്ടെന്ന്.
7: ഞങ്ങളെ കാണുമ്പോഴും ചോദിക്കാറുണ്ട് ചേച്ചിക്ക് ജോലിയൊന്നും തരാനില്ലെന്ന്.
6: അച്ഛൻ അയ്യര് സാറിനോട് വിവരം പറയും, പോകാൻ തയ്യാറാണെന്ന്.
4: ശേഖരൻ എന്റെ ഒരു സ്റ്റുഡന്റ് മാത്രമല്ല, ഒരു ഫ്രണ്ടും കൂടിയാ. കേട്ടിട്ടുണ്ടാവും, വലിയ സാഹിത്യകാരനാ. ഇടയ്ക്ക് പത്രങ്ങളിലൂടെ ചില ഒറ്റപ്പാടുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്.
8: പുള്ളിക്കാരൻ കോളേജ് ഉദ്യോഗം രാജിവെച്ചു എന്ന് കേട്ടു.
4: ആളൊരു

0: ടൈപ്പ അവന് ശരിയല്ലാന്ന് തോന്നുന്നത് മുഖത്ത് നോക്കി പറയാൻ ഒട്ടും മടിക്കില്ല. അതാരായാലും ശരി, ഇതങ്ങോട്ട് കൊടുക്ക, ഞാൻ വിളിച്ചു പറഞ്ഞോളാം.
1: ജോലിക്കായി ഇത്രയും അകലെ മകളെ അയക്കണോ എന്ന് ഒരു നിമിഷം ആലോചിച്ചുവെങ്കിലും മകളുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ നമ്പൂതിരി വഴങ്ങി. അങ്ങനെ അയ്യർ നൽകിയ കത്തുമായി ആ നാട്ടിലെ പുരോഗമനവാദിയും സർവസമ്മതനും എഴുത്തുകാരനുമായ അയ്യരുടെ പൂർവ വിദ്യാർത്ഥിയുമായ ശേഖരൻ മാഷിനെ പോയി കാണുന്നു.
2: ശേഖരൻ മാഷിന്റെ വീട്?
0: അതെ, ഇത് തന്നെയാ. എവിടന്നാ?
2: പാലക്കാട് നിന്ന് വരിക.
0: എന്താ വിശേഷിച്ച?
2: മാഷി ഒന്ന് കാണണമായിരുന്നു.
0: ഓഹോ, മാഷേ പരിചയമുണ്ടോ?
3: ഒരിക്കല് ഞങ്ങളുടെ നാട്ടിലൊരു മീറ്റിംഗിൽ പ്രസംഗിക്കണമെന്ന് കണ്ടിട്ടുണ്ട്.
0: അത്രയ്ക്ക് അങ്ങനെ പരിചയമുണ്ടോ അല്ലേ? വരിക വരിക.
2: മാഷിന്റെ ആരാണോ?
0: ജ്യേഷ്ഠനോ കൂട്ടുകാരനോ അമ്മാമനോ വേലക്കാരനോ എങ്ങനെ വേണമെങ്കിലും കൂട്ടാം. അതിന് പ്രത്യേകിച്ച് ഒരു വകുപ്പൊന്നും സ്ഥിരപ്പെടുത്തിയിട്ടില്ല. വരിക വരിക വരിക.
4: അതെ, നമ്മുടെ ആ പുസ്തകം ഔട്ട് ഓഫ് പ്രിന്റ് ആണെന്ന് അറിഞ്ഞു. പക്ഷേ കഴിഞ്ഞ പതിപ്പിന്റെ റോയൽറ്റി ഇതുവരെ എത്തിയിട്ടില്ല. വേണ്ട വേണ്ട, വേലയൊന്നും എന്റെ അടുത്ത് എടുക്കല്ലേ. തൽക്കാലം ഞാൻ വേന താഴ്ത്തി വെച്ചിട്ട് കുറുപടി എടുക്കുമെന്ന് വക്കച്ചനോടൊന്ന് പറഞ്ഞുതരും കേട്ടോ. എന്താണ്?
0: ഒന്നുമില്ല, പാലക്കാട്ടിൽ ഒരു സ്ത്രീ കാണാൻ എത്തിയിരിക്കുന്നു.
4: എന്നെ പാലക്കാട്?
0: കൂടെ ഒരു വയസ്സിനും ഉണ്ട്.
2: എന്റെ പേര് ദാമോദരൻ നമ്പൂരിന്നാ. ഇതെന്റെ മോളാ ഗായത്രി. അയ്യർ സാർ തന്നേച്ചതാ.
4: ഇരിക്കും.

0: അയ്യര് സാറ് സൂചിപ്പിച്ചിരുന്നു, പക്ഷേ അത് ഇങ്ങനൊരാളാവും തീരെ പ്രതീക്ഷിച്ചില്ല. എന്തേ അറബി ഭാഷ എടുത്തേക്ക് താല്പര്യം തോന്നാൻ?
1: ജോലി കിട്ടാൻ എളുപ്പമുണ്ടെന്ന് പറഞ്ഞത് കേട്ടാ തുടങ്ങിയത്. പിന്നെ പഠിക്കാൻ തുടങ്ങിയപ്പോ ഒരു ഹരായി. പാസ്സാകാനുള്ള മാത്രല്ല, കിട്ടാവുന്നൊക്കെ വായിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞ ഞാൻ ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുക.
2: കുട്ടിയുടെ നിർബന്ധമായിരുന്നു, അവക്കാര്യത്തിന് മുറുമുറുപ്പൊക്കെ ഉണ്ടാക്കി. പിന്നെ വിദ്യയല്ലേ സരസ്വതിയല്ലേ വെച്ചിട്ട് ഞാൻ തടഞ്ഞില്ല.
0: അങ്ങനെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു, പക്ഷെ ആളെ വെച്ചോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് എനിക്കിപ്പോ അറിയില്ല.
3: ജോലി കിട്ടിച്ച ഒരാശ്വാസമായിരുന്നു. ഇല്ലത്തെ കാര്യങ്ങൾ അത്രയ്ക്ക് സത്യം തുറന്നു പറയണേല് ദുരഭിമാനം നിരീക്ഷിച്ചിട്ട് കാര്യമല്ല കുട്ടി. അയ്യർ സാറിന്റെ ആളല്ലേ ഈശ്വരൻ എനിക്ക് തന്നത്. 5 പെൺകുട്ടികളെ, 3 രണ്ടാളെ എനിക്ക് കുരുതി കൊടുക്കേണ്ടി വന്നു. പഠിപ്പില്ലാഞ്ഞിട്ടോ സൗന്ദര്യമില്ലാഞ്ഞിട്ടോ അല്ല, ചോദിക്കണതൊക്കെ കൊടുത്ത് വിവാഹം ചെയ്ത് അയക്കാൻ നിവൃത്തിയില്ല. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാ പറയുക. ഞാൻ എന്റെ കുട്ടികൾക്ക് കൊടുത്തത് വിദ്യാധന. പഠിക്കാനുള്ള അവരുടെ ആഗ്രഹം കണ്ടപ്പോ മതിയെന്ന് പറയാൻ കഴിഞ്ഞില്ല. കടം മേടിച്ചു, ഒരിടം പണയപ്പെടുത്തിയിട്ടും ഒക്കെ പഠിപ്പിച്ചു. ഒരു ജോലി കിട്ടിയാൽ രക്ഷപ്പെടുമെന്ന് കരുതി കാത്തിരുന്നു കാത്തിരുന്നു. ഒടുവിൽ അവർ ആ കാത്തിരിപ്പ് അവസാനിപ്പിച്ചു. ഒരേ സാരി തുമ്പി കെട്ടിത്തൂങ്ങി എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു. അച്ഛന്റെ വിഷമം കാണാൻ വയ്യാഞ്ഞിട്ട് കുട്ടികളെന്നെ രക്ഷിച്ചു.
4: ഭാര്യയുടെ മരണശേഷം ചെറിയ കുട്ടിയായ മകളോടൊപ്പം ജീവിക്കുന്ന ശേഖരൻ നമ്പൂതിരിയുടെയും ഗായത്രിയുടെയും കഥകൾ കേട്ടപ്പോൾ അവരെ നേരെ സ്കൂൾ നടത്തിക്കുന്ന ഹാജിയാരുടെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശേഖരൻ മാഷ് പറഞ്ഞാൽ അത് പടി വിശ്വസിക്കുന്ന ഹാജിയാർ ഗായത്രിയെ അറബി അധ്യാപികയായി നിയമിച്ചു. പലർക്കും ഇത് അവിശ്വസനീയമായി തോന്നിയെങ്കിലും പിന്നീട് പൊരുത്തപ്പെട്ടു. ഒറ്റയ്ക്ക് താമസിക്കുന്ന സേതുലക്ഷ്മിയുടെ വീട്ടിൽ ഗായത്രി താമസം തുടങ്ങി.
0: നമ്മുടെ അയ്യർ സാർ പറഞ്ഞതാ, ഇത് ഗായത്രി, ഇദ്ദേഹം
2: ദാമോദരൻ നമ്പൂതിരി
0: ആയിരിക്കും. എന്തേ വിശേഷിച്ച്? അറബി മാഷിന്റെ ഒഴിവിലേക്ക് ആരും ആയില്ലല്ലോ.
5: ഇല്ല,
0: എന്നാൽ ആ ഒഴിവിലേക്ക് പറ്റിയ ഒരാളാണ് ഗായത്രി.
5: അല്ല മാഷേ, ഇത്
0: അതിനുള്ള പരീക്ഷയൊക്കെ പാസ്സായിട്ടുള്ള ആള് തന്നെയാ.
3: സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ട് മോളെ.
5: വേണ്ട, മാഷ് പറഞ്ഞാ പിന്നെ ഞമ്മക്കതിൽ അപ്പീലില്ല. പറ്റാത്തൊരാൾക്ക് വേണ്ടി മാഷ് പറയില്ല എന്ന് ഞമ്മക്ക് നല്ല വിശ്വാസമാണ്. എന്നാലും ഇങ്ങനൊരാളെ അറബി പഠിപ്പിക്കാൻ വന്നത് ഒരു പുതുമയാണ്, അതുകൊണ്ട് ചോദിച്ചതാ.
0: അറബി എന്ന് പറയുന്നത് മഹത്തായ ഒരു ഭാഷയാണ്.

0: മലയാളം, സംസ്കൃതം, തെലുങ്ക്, തമിഴ് എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷെ അതിനെ ഒരു മതത്തിൽ ഒതുക്കുന്നത് ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം.
1: അത് തന്നെയാണ് നമ്മളും പറയണത്. പക്ഷെങ്കിലും നമ്മുടെ ആൾക്കാർക്ക് ഇത് പറഞ്ഞാൽ തിരിയണ്ടേ?
0: ഇതൊരു തുടക്കമാണ്. അതും ഹാജിയുടെ ഭാഗത്തു നിന്നാവുമ്പോ അതിനെ എതിർക്കാൻ അങ്ങനെ ആരും ശ്രമിക്കില്ല.
1: അല്ലെങ്കിലും നമ്മുടെ കാരണവന്മാരായിട്ട് തന്നെ ഇച്ചിരി പുരോഗമനക്കാരാ. ഇന്ന് നാട്ടിൽ ആദ്യമായിട്ട് മുടി വളർത്തിയത് നമ്മുടെ ഉപ്പാപ്പയാണ്. അന്നൊരു മുസൽമാൻ മുടി വളർത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ കുറ്റ. എന്തായാലും മാഷി പറഞ്ഞു പോലെ ഇതൊരു തുടക്കാട്ടെ. എന്നാ നിങ്ങൾ ആ തന്നെ വന്നോളി.
2: ഉണ്ണിയുണ്ടാവും, ഒന്നും തരാനില്ല. മനസ്സ് നിറഞ്ഞുള്ള പ്രാർത്ഥന എന്നുണ്ടാവും.
3: സുബ്രഹ്മണ്യര് പറഞ്ഞോണ്ട് തന്നെ ഇവിടെ താമസിക്കാൻ ഞാൻ സമ്മതിച്ചെന്നെ. പേരുദോഷം ഉണ്ടാക്കാണ്ട് നിന്നാ എത്ര കാലം നിക്കണേന്ന് എനിക്ക് വിരോധമില്ല. അല്ലാച്ചാ വലിയ ബുദ്ധിമുട്ടാ.
2: കുട്ടിയും അങ്ങനത്തെ അനിഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയാ ഞാൻ വളർത്തിയിട്ടുള്ളത്.
3: അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ സേതുലക്ഷ്മി അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊന്നും പറയരുത്.
2: അറിയാം.
4: സ്കൂളിലെ പ്യൂണായ മൂസ ഗായത്രിയുമായി പെട്ടെന്നടുത്തത് അപരിചിതമായ നാട്ടിൽ അവൾക്കൊരു സഹായവുമായി. സ്കൂൾ വിദ്യാർത്ഥികൾക്കും മറ്റു അധ്യാപകർക്കും ഗായത്രിയെ വളരെ ഇഷ്ടമായി.
1: അസ്സലാമു അലൈക്കും. എന്റെ അറബി ടീച്ചർക്ക് ഒരു സലാം ഓർക്കാൻ അറിഞ്ഞു.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അല്ലാ, നമ്മളൊരു ടെസ്റ്റിംഗ് നടത്തിയതല്ലേ? ഫസ്റ്റ് ടെസ്റ്റ് തന്നെ നിങ്ങൾ പാസ്സായി.
3: ഇദ്രുനി സുഷ്മ
1: എങ്ങനെ എങ്ങനെ
3: താങ്കളുടെ പേരെന്താണെന്ന് ചോദിച്ചതാ?
1: അല്ലാ, അതിനെ നമുക്ക് ഹിന്ദി ഒന്നും അറിയില്ലോ.
3: ഹിന്ദിയല്ല, അറബിയാ.
1: മാപ്പാക്കണം. സലാം ചെല്ലാനും നിസ്കാരത്തിലുള്ള ദുഃഖം തോന്നി. അല്ലാതെ അറബിയിൽ നമുക്ക് വലിയ പിടിയൊന്നുമില്ല. നമ്മൾ ഇവിടുത്തെ സിയോൺ മാഷ മൂസ. സത്യം പറഞ്ഞ ഇന്നലെ വൈകുന്നേരം നമ്മൾ ആചാര അവിടെ വന്നതാ. അപ്പൊ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ പോയിട്ടേ ഉള്ളൂന്ന്. റോട്ടുമലി വന്ന് കണ്ടാലോ എന്ന് വിചാരിച്ചു. അപ്പോത്തിന് ആചാര കെട്ടോള് മൂസ, നീ ഒന്ന് കൊപ്പരക്കളം തരം പോയി വന്ന്. എന്ത് ചെയ്യും? അതുകൊണ്ടാ അന്നേരം കാണാൻ പറ്റാഞ്ഞ. വെറും തോന്നരുത് കേട്ടോ. അല്ല, നിങ്ങൾ നമ്മള് മാഷുമാരും ടീച്ചർമാരും ഒന്നും പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ആ വരി. പിന്നെ ടീച്ചർ ഇപ്പൊ എന്നോട് കുറച്ച് അറബിയിൽ ചോദിച്ചതുണ്ടല്ലോ, അതുപോലെ അറിയണ്ട. അത് നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി. വരി.
5: ക്രെഡിറ്റ് കാർഡ് ഉടനെ കിട്ടുമെന്നല്ലേ കേൾക്കുന്നത്?
6: ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെയായി. കാർഡ് കിട്ടിയിട്ട് ലോൺ എടുക്കാൻ കഴിയുമെന്നുള്ള പൂതി ഈ ജന്മം നടക്കാൻ പോണില്ല.
5: കേന്ദ്ര പാർട്ടി വരണു വരണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി?
6: കേരളത്തിന്റെ ആനുകൂല്യം കുറച്ചിട്ട് കേന്ദ്ര പാർട്ടി വരണോണ്ടൊന്നും വലിയ ഉപകാരമാണ് എനിക്ക് അഭിപ്രായമില്ല.
1: ഇതാണ് നമ്മളെ പുതിയ അറബി മുനിസിറ്റി.
5: മുനിറ്റിച്ചി അല്ലടോ, മുനിറ്റി എന്ന് പറയണം.
1: ആളെ മനസ്സിലായില്ലേ? മൂപ്പരാണ് മലയാളം മാഷ്. പേര് ജോസഫ്. ഇത് സുലോചന ടീച്ചർ. മൂപ്പര
5: ഞാൻ കമാലിത്. സയൻസ് ആണ് വിഷയം.
3: നമസ്കാരം.
5: എനിക്കങ്ങനെയുള്ള പരിമിതികളൊന്നുമില്ല. ഏത് വിഷയം ഞാൻ കൈകാര്യം ചെയ്യും.
7: നല്ല ഭംഗിയല്ലേ ടീച്ചറല്ലേ?
3: എന്താ? എന്റെ പേര് ഗായത്രി എന്നാ. എന്താ നിങ്ങളുടെയൊക്കെ പേര്?
6: ടീച്ചറുടെ വീട് എവിടെയാണെന്നാ ചോദിച്ചത്? ഇവിടുത്തെ ഭാഷ മനസ്സിലാക്കാൻ ടീച്ചർക്കൊന്ന് പഴകേണ്ടി വരും. ടീച്ചറുടെ വീട് പാലക്കാടാ.
3: എന്താ?
5: ടീച്ചറുടെ കല്യാണം കഴിഞ്ഞതാണോ എന്നാ അവര് ചോദിച്ചത്. ആണോ? മംഗലം കഴിഞ്ഞതല്ലാന്ന്. ഇനി വല്ല സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളി.
7: നിങ്ങളൊന്ന് പോയാട്ടെ മാഷ്, ആളെ സൂയിപ്പാക്കാതെ.
5: എന്താണ് ചിരിക്കുന്നത്? സൈലന്റ്, സൈലന്റ്.
8: എങ്ങോട്ടാ വളരെ ഓർമ്മ?
9: വായുവിളിയ വാങ്ങിക്കുന്നു പോണു. മേലെ
8: എന്താ
9: വിവരം? അറിഞ്ഞില്ലേ?
8: ഇല്ല.
9: ഏനി ഇതറിയാൻ ഈ ഭൂമി മലയാളത്തിൽ മേനെ മാത്രമേ ഉള്ളൂ.
8: കാര്യം എന്താണെന്ന് പറയൂ.
9: ആചാര്യന്റെ സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ ഒരു നമ്പൂരി പെൺകുട്ടി വന്നിരിക്കുന്നു.
8: ഒരു നമ്പൂരി പെൺകുട്ടി മേച്ചവശം പഠിപ്പിക്കേ? ഈ കഷ്ടം.
9: ആ ശേഖരൻ മാഷ് ശുപാർശയാണെന്നാ കേട്ടത്.
8: അയാളെ അങ്ങനെയൊക്കെ ചെയ്യൂ. ഈശനും ബ്രഹ്മനും ഇല്ലാത്ത ഭാഷകൾ.
9: നല്ല ചെത്തിപ്പൂവിന്റെ നിറവും പനങ്കല പോലത്തെ മുടി, ആ മുഖം കാണാൻ എന്തൊരു ഐശ്വര്യ.
8: താൻ കണ്ടോ?
9: ഇല്ല, കണ്ടില്ല. എന്നാലും നമ്പൂരി കുട്ടി എന്ന് പറയുന്നത് നമുക്കോട്ട് ഊഹിക്കാലോ. അല്ല മേനെ, എനിക്ക് സംശയം. ഇത് ഹാജിയാൽ മനഃപൂർവ്വം ചെയ്ത പണിയാണോ?
8: എങ്ങനെ?
9: അല്ല, മേനും ഹാജി

0: ഹിന്ദുക്കാരും തമ്മിൽ അത്ര സുഹൃത്തിലല്ലോ. അപ്പൊ ഹിന്ദുക്കളുടെ സഹതാപം പിടിച്ചു വച്ചാൽ ആചാര്യ കരിഞ്ഞിക്കൂട്ടി ചെയ്ത വല്ല ഏർപ്പാടുമായിരിക്കുമോ ഇത്?
1: പാലക്കാട് തങ്ങളുടെ വീടിനടുത്ത് താമസിച്ചിരുന്ന ആമിനിയെയും അവരുടെ മകൻ മീൻകാരൻ കുഞ്ഞാലിയെയും ആ നാട്ടിൽ വീണ്ടും കണ്ടുമുട്ടിയത് ഗായത്രിക്ക് ആശ്വാസവും ആത്മവിശ്വാസവുമേകി.
2: കുട്ടീനെ ഞാൻ എവിടെയോ കണ്ടിക്കണല്ലോ.
3: കണ്ടിക്കണ ഓളി മിണി കേൾക്കാൻ കാണുള്ള, പിന്നെ ഇങ്ങനെ നിങ്ങൾ കാണാം.
2: രാത്രി കുട്ടിയെ
4: ഇതാണ് ശരിക്കും ഞമ്മളെ നാട്.
3: നിങ്ങൾ പരിചയക്കാരാ?
4: ആണോന്നോ? ഇത് ഞമ്മളെ സ്വന്തം കുട്ടിയല്ലേ, രാത്രി കുട്ടി. ഇന്നലെ നടന്നോളി, വളർന്ന് വമ്പത്തെ ആയി പോയല്ല. എന്താണ് ഇങ്ങനെ കണ്ണും വിളിച്ച് നോക്കിയിരിക്കുന്നത്? വേഗം പോയി കൊണ്ട് ചായ ഉണ്ടാക്കി.
3: ഓ, ചായ ഒന്നും വേണ്ടമ്മ.
4: വേണ്ടാന്ന്? അതൊന്നും പറ്റൂല. ഞമ്മൾ ഇങ്ങനെ ജീവനോടെ നിൽക്കുന്നത് തന്നെ എന്റെ വാപ്പാന്റെ ഉപ്പും ചോറും കൊണ്ട്.
3: ഇതാരുമ്മ പുതിയ വിരുന്നാര്?
4: നിങ്ങൾക്കറിയോ, എന്റെ കുഞ്ഞാലിന്റെ ബാപ്പ മയ്യത്തായ ശേഷം സ്വന്തം കൂടപ്പറപ്പിനെ നോക്കി നടത്തിയ മാതിരി നോക്കി നടത്തുന്ന ആളുടെ മോളാത്.
3: ഓലിക്ക് സുഖം തന്നെയല്ലേ മോളെ?
4: നമ്മള് പോരുമ്പോ പാവാടിയിട്ട് നടക്കണ പ്രായ.
3: തുടച്ചോനെ,
4: ഈ ജന്മത്ത് കാണാൻ കഴിയുന്ന നിരീക്ഷതല്ല എന്റെ കുത്ത്.
3: കുഞ്ഞാലി എവിടെയമ്മ?
4: ഓനിപ്പം വലിയ കച്ചവടക്കാരനല്ലേ, മീൻ കച്ചവടം.

0: ഇത് ഇന്ന് നേരം വരെ എവിടെ പോയി കിടക്കേ നിന്റെ കുഞ്ഞാലിയെ?
1: ചെമ്മീൻ ഇല്ലാണ്ട് ഇങ്ങോട്ട് വന്നാല് ഒരേ കെറ്റില് നിങ്ങൾ പറഞ്ഞാ പിന്നെ നമ്മൾ എന്താക്കാനാ? എന്നാ പിടിച്ചോളി, ഇനി ചെമ്മീൻ കറി ഇല്ലാണ്ട് നിങ്ങൾക്ക് ചോറ് ഇറങ്ങാതിരിക്കും.
0: അറിഞ്ഞേ
1: എന്ത്?
0: പാലക്കാട് ഞമ്മളെ നമ്പൂരത്തിന്റെ മോള് വന്നിക്കണ്.
1: ഗാത്രക്കുട്ടിയാ? ആ ഇവിടെ വന്ന. എപ്പോ? എവിടുന്ന്? എങ്ങനെ?
0: ഞമ്മൾ ഇബ്രാഹിം ആജീന്റെ സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ ഒരു നമ്പൂരി കുട്ടി വന്നിക്കണെന്ന് കേട്ടില്ലേ? അതാരാന്നപ്പ എന്റെ വിചാരോ? ഞമ്മളെ ഗാത്രക്കുട്ടി.
1: എന്റെ റബ്ബേ, ഞമ്മൾ എന്തായി കേക്കണേ? എന്നിട്ട് എങ്ങോട്ടാ അമ്മ പോയത്?
0: പട്ടരി മഠത്തിൽ ചേതലക്ഷ്മി അമ്മന്റെ പേരല്ലേ താമസം.
1: പടച്ചോനെ, ഞമ്മക്ക് കാണാൻ കൊതിയാവണ്. ഓള് പറഞ്ഞിക്കണമ്മ.
0: താരെല്ലോടുത്ത് ബോംബൊത്തിയായിരിക്കണ്.
1: ഞമ്മൾ ഇപ്പൊ വരാം.
0: ഇന്ന് നേരത്തെ ഇനിയിപ്പോ പോണ്ട, നാളെ സുബേക്ക് പോയിക്കാം.
1: ഇല്ലമ്മ, ഞമ്മളൊന്ന് കണ്ടി ചോടി വരാം.
2: പ്രിയമുള്ള അച്ഛനും രുക്മിണിയും ശ്രീദേവിയും അറിയുവാൻ ഞാൻ വിചാരിച്ചതുപോലുള്ള ബുദ്ധിമുട്ടൊന്നും ക്ലാസ് എടുക്കാൻ ഉണ്ടായിരുന്നില്ല. കുട്ടികളുടെ ഭാഷ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്. പിന്നൊരു വിശേഷം, അവിടെ ഉണ്ടായിരുന്ന ആമിനിയമ്മയും കുഞ്ഞാലിയില്ലേ, ഇവിടെയാണ് താമസം. സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഞാൻ കണ്ടു. കുഞ്ഞാലിക്ക് കച്ചവടാണത്രേ. ആ അയ്യര് സാറിനോട്.
1: രാത്രിക്കുട്ടിക്ക് ഞമ്മളെ മനസ്സിലായ?
2: പിന്നെ കുഞ്ഞാലിയല്ലേ.
1: അപ്പൊ ഓർമ്മ ഉണ്ടല്ലേ.
2: എന്റെ ഈശ്വര, എത്ര വലിയ ആളായിപ്പോയി.
1: രാത്രിക്കുട്ടിയും പറഞ്ഞേക്കണ്, വിവരം അറിയാണ്ട് ബയലെങ്ങാനും വെച്ചാണ് കണ്ടിരുന്നെങ്കിൽ അല്ലാതെ നമുക്ക് തിരിയില്ല. വേണ്ട, ഉമ്മ കാത്തിരിക്കാണ്. കണ്ടിട്ട് ബെക്കം വരാന്ന് പറഞ്ഞ് ഞമ്മൾ ഓടിപ്പോന്നതാ. ബാപ്പാക്ക് സുഖാണ്. ആ ചേച്ചിമാരുടെ നിക്കാക്ക കഴിഞ്ഞ. ഉമ്മ എപ്പോഴും പറയാറുണ്ട് പഴയ വിശേഷങ്ങൾ. രാത്രിക്കുട്ടി പണ്ട് വെള്ളത്തിൽ വീണതും രക്ഷിക്കാൻ ഞാൻ ചാടിയേന് അമ്പലക്കുളം മേത്തച്ചെറുക്കം വിളക്കാക്കിയെന്നും പറഞ്ഞ് അമ്പലക്കാര് ഞമ്മളെ മരത്തമ്മേ കെട്ടി പുളിബാറിൽ അടിച്ചതും പുളിറുമ്പിന്റെ കൂടളക്കി തലയിലിട്ടതും ഒക്കെ മറന്നുപോയാ. ആ അതൊക്കെ പോട്ടെ, ആരാ ഇവിടെ കൊണ്ടാക്കിയത്? വന്നിട്ടുണ്ടായിരുന്ന പടച്ചോനെ ഞമ്മക്ക് കാണാൻ പറ്റിയില്ലല്ലോ. വരുമ്പോ ഞമ്മളുണ്ടായിട്ട് വേണ്ടേ? വെളുപ്പിനെ ഞമ്മൾ വണ്ടി ഷാർട്ടാക്കൂലേ? ഞമ്മളാണ്.

0: രാത്രിക്കുട്ടിനെ ഒന്ന് കാണാൻ വന്നതാ. വരട്ടെ, ഇനി ഇവിടെ ഉണ്ടല്ലോ, ഇടയ്ക്ക് കാണാം.
1: അയാൾ എന്തിനാ കുട്ടിയെ കാണാൻ വന്നേ?
2: പാലക്കാട് ഞങ്ങളുടെ അടുത്ത് താമസിച്ചിരുന്ന ആമിനിയമ്മയുടെ മോന. ഞങ്ങളൊക്കെ പെൺകുട്ടികളായതുകൊണ്ട് അച്ഛന് വലിയ കാര്യമായിരുന്നു ഈ കുഞ്ഞാലി.
1: ആരൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഇതൊന്നും ഇവിടെ പറ്റില്ല. കണ്ണി കണ്ട കീഴ്ജാതിക്കാരൊക്കെ ഇവിടെ കയറി അച്ഛതുവാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി എങ്ങാൻ അയാളോട് വന്നാ എന്റെ തനി സ്വഭാവം കുട്ടി കാണും. പറഞ്ഞില്ലെന്ന് വേണ്ട.
3: ഹാജിയാരെ ശത്രുവായി കാണുന്ന സ്ഥലത്തെ മറ്റൊരു പ്രമുഖനായിരുന്ന മേനോനും അയാളുടെ സഹായി വാര്യർ എന്നിവർക്കും ഒരു ഹിന്ദു സ്ത്രീ അറബി പഠിപ്പിക്കുന്നത് അത്ര കണ്ടിഷ്ടപ്പെട്ടില്ല. അവർ ഗായത്രിയുമായി വാക്കാൽ ഏറ്റുമുട്ടാൻ ചില ശ്രമങ്ങൾ നടത്തിയെങ്കിലും തക്ക സമയത്ത് ശേഖരൻ അവിടെ എത്തി അവളെ രക്ഷിച്ചു.
0: എന്ത് പണിയാണോ കാണിച്ചത്? അമ്പലത്തിന് തൊട്ടടുത്തുള്ള ഭൂമി വിൽക്കരുതെന്ന് കുട്ടപ്പൻ നായരോട് ഞങ്ങൾ പറഞ്ഞതാ. അയാൾ സമ്മതിച്ചതുവാ എന്ന് തിരിച്ചെവി അറിയാതെ അയാളെ പലതും പറഞ്ഞ് തിരികയറ്റി ആ ഭൂമി താ വാങ്ങിച്ചു.
4: അതും പോരാഞ്ഞിട്ട് ഞങ്ങളൊക്കെ മുഖത്ത് കരി കഴിച്ചേക്കാനായി ആ ഭൂമി ആചാരിക്ക് മറിച്ച് വിൽക്കുകയും ചെയ്തു.
0: അതിനെന്താന്ന്? ഏ, ഞങ്ങളെ ഏഴാം കുലികളാക്കരുത്. ആ സ്ഥലം ഹാജിയാരുടെ കയ്യിൽ വന്നാല് നാളെ അവിടെ എന്താ ഉണ്ടായതെന്ന് ആലോചിച്ചിട്ടുണ്ടോ?
5: ഉണ്ട്. നാളെ അവിടെ സ്കൂളിന് വേണ്ടി, അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നല്ല ഒന്നാന്തര ഒരു കളിസ്ഥലം ഉണ്ടാവും, അത്രേ ഉള്ളൂ.
0: നാളെ അവിടെ ഹാജിയാർ പള്ളി പണി, സംശയമുണ്ടോ? അമ്പലത്തിന് തൊട്ടടുത്ത് വേണോ തന്റെ ഈ കോപ്രായം?
5: ആ സ്ഥലത്ത് ആരും പള്ളി പണിയാനും നേർച്ച നടത്താനും പോണില്ല. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അമ്പലത്തിനടുത്തൊരു പ്ലേ ഗ്രൗണ്ട് വരുന്നോണ്ട് ഒരു ദോഷവുമില്ല. ഒരു ദൈവം അതുകൊണ്ട് കോപിക്കില്ല. അഥവാ ഇനി ഏതെങ്കിലും ദൈവം കോപിച്ചാൽ അപ്പോ നമുക്ക് അതിന് വഴി ഉണ്ടാക്കാം.
4: അതിന് നിന്റെ സമ്മതം വേണ്ടടോ?
5: വരെ ആലോചിച്ച് സംസാരിക്കണേ. എനിക്കിഷ്ടമുള്ള ഭൂമി ഞാൻ വാങ്ങും, തോന്നിയ ആൾക്ക് മറിച്ചു വിൽക്കും, പിന്നെയും വാങ്ങും, പിന്നെയും വിൽക്കും. നിങ്ങളാരും ചോദിക്കാൻ
0: തീക്കുള്ളി എടുത്താ നീ തല ചൊറിയും.
5: ഒന്ന് പോടോ അവിടുന്ന്. ഒരു കൂട്ടം ഏറാമൂളികളെയും കൂട്ടി ചോദിക്കാൻ വന്നിരിക്കുന്നു. എടോ മേന്നെ, തന്റെ ദുഷ്ടലാക്കാരും മനസ്സിലാക്കില്ലെന്ന വിചാരം. അമ്പലം ഹിന്ദു എന്നൊക്കെ പറഞ്ഞ് ആ പാവം കുട്ടപ്പൻ നായരെ വരട്ടി ചുളു വിലക്ക് ആ സ്ഥലം സ്വന്തമാക്കാനായിരുന്നില്ലേ തന്റെ പ്ലാൻ?
0: കണ്ടണ്ട,
5: താനും തന്റെ ചിങ്കിടികൾ നിൽക്കുന്നത് എന്റെ വീട്ടുമുറ്റത്തായി പോയി അല്ലേ കാണിച്ചിരുന്നു. ഏ, പിന്നൊരു കാര്യം എല്ലാ മഹാജനങ്ങളും കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്. മേലാൽ ഇമാതിരി അലവലാതി കേസുമായിട്ട് എന്റെ പടിക്കകത്ത് കടന്നാൽ മേനോനാണോ നമ്പീശനാണോ നായരാണോ എന്ന് ഞാൻ നോക്കിയില്ല. അറിയാലോ, ശേരം പറഞ്ഞ പറഞ്ഞാണ്.
3: ഹാജിയാരുടെ മരുമകൻ അസീസ് ചൂതുകളിയും പണം തിരിമറിയുമായി വലിയ ഒരു കടക്കണിയിലാണ് അകപ്പെട്ടിരിക്കുന്നത്. ഹാജിയാർക്ക് ഇത് അറിയാം. അവനെ പലതവണ ഗുണദോഷിച്ചുവെങ്കിലും അവൻ അവന്റെ ചെയ്തികൾ തുടർന്നുകൊണ്ടേയിരുന്നു. അറബി അധ്യാപക ജോലി വാഗ്ദാനം ചെയ്ത് അവൻ ഒരാളോട് പണം വാങ്ങിയിരുന്നു. ഇപ്പോൾ ഗായത്രിയെ ആ ജോലിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അസീസിന് പണം കൊടുത്ത വ്യക്തി പണം തിരിച്ചു തരാൻ ആവശ്യപ്പെട്ട് അസീസിനെ ശല്യം ചെയ്തു തുടങ്ങി.
1: എപ്പോഴും കളി തന്നെ.
6: അസീസ് വന്നില്ലേ?
1: ആരും കാണാൻ പോയിരിക്കാണ്.
6: അതെന്തിന്? പിന്നെയും വല്ല ഗുലുമാല ഉണ്ടാക്കിയ?
1: അങ്ങനെയൊന്നുമില്ല പാപ്പ.
6: നീ എങ്ങനെയല്ലേ പറയൂ, എന്റെ കെട്ടിയോനല്ലേ. ഓനോട് ഈ തട്ടിപ്പും തരികടയും ഒക്കെ മാറ്റി മര്യാദക്ക് ജീവിക്കാൻ പറ. പഴയതുപോലെ ഇനിയും പോലീസ് പിടിച്ചാ ജാമ്യം എടുക്കാൻ നമ്മളെ കിട്ടൂല. അരിമോന്റെ സ്വഭാവ ഗുണം കൊണ്ട് തലയെക്കെട്ടഴിച്ച് മോത്തിട്ട് കിടക്കേണ്ട ഗതിയിലാണ്.
1: ഞാൻ പറഞ്ഞു ഓരെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ. നിങ്ങൾക്ക് ഇതെന്താണ്? എപ്പോഴെങ്കിലും കൂടി അവള് പറഞ്ഞത് അപ്പോഴേക്ക് തുടങ്ങും. മോളി എന്ന തുണിയും കുപ്പായൊക്കെ മാറും. ഇനി ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞ് പോയാ മതി. ചെല്ലുമ്മ, ഞമ്മക്ക് ഇന്ന് തന്നെ പോണം.
6: ഇന്ന് തന്നെ മടങ്ങാനാണെങ്കിൽ എന്തോ കാര്യമായിട്ടുള്ള വരവാണല്ലേ.
1: സ്കൂളില് അവോക്രമാഷിന് പകരം വേറെ ആരെങ്കിലും വെച്ചിരിക്കണം ചോദിക്കാൻ പറഞ്ഞ.
6: പുടികിട്ടി ഈ സ്കൂളിൽ ജോലി കൊടുക്കാന്നും പറഞ്ഞ് ഓൻ ആരെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാണ്. വെറുതെ വേണ്ടാത്ത വരയും വണ്ടിക്കൊന്നും പോണ്ടാന്ന് ഓനോട് പറഞ്ഞു.
0: നീ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയാം. ആശയിലൊന്ന് അനക്ക് പോകാൻ വേറെ സ്ഥലം ഉണ്ടാവില്ലല്ലോ. ഈ കാര്യം എന്താ വെച്ചാ പറയും, നമ്മക്കൊരു തിരക്കുണ്ട്. പേരൊക്കെ അനക്ക് മാത്രമല്ല, എനിക്കുമുണ്ട്. അന്റെ കെട്ടികളുടെ ബാപ്പാന്റെ സ്കൂളാണ്, അറബി മാസ്റ്റർ ഒഴിവുണ്ട്. ജോലി എനിക്ക് തരാന്നൊക്കെ നീ ബാക്കി പറഞ്ഞില്ലേ? അസീസ് ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്. ജോലി നമ്മൾ തരും. എവിടെ? അന്റെ കെട്ടികളുടെ പറയലോ. സ്കൂളിൽ അറബി ടീച്ചറെ വെച്ച് ഒരു കാഫറച്ചീനെ.
7: എന്തും മണ്ടതറായി പറയണേ, അറബി ടീച്ചറെ വെച്ചാ നമ്മൾ അറിയണ്ട.
0: എല്ലാവരുടെയും ഈ പൊട്ടം കളിക്കല്ലേ. ഏ, നീ ഇനി എന്നെ സൂപ്പാക്കാൻ നോക്കണ്ട. ജോലി തരാമെന്നും വേണ്ടി എന്റെ ഒന്നും രണ്ടും അല്ല വാങ്ങിയിരിക്കുന്നത്, 75,000 രൂപയാ. എന്റെ പുരാണം പണയപ്പെടുത്ത് ഉണ്ടാക്കിയ പൈസയാ. എനിക്ക് ഇപ്പൊ കിട്ടണ എന്റെ പൈസ.
7: എന്റെ വീരാനെ, ഈ ഇറങ്ങാൻ ഉണ്ടാക്കല്ലേ. നീ പറഞ്ഞ മാതിരി നടന്നിട്ടുണ്ടല്ലേ. എന്റെ പൈസ അസീസ് തിരിച്ചു തരും. പടച്ചോനാണ് തിരിച്ചു തരും.
3: ഗായത്രിയെ ജോലിയിൽ നിന്ന്

0: തിരിച്ചുവിട്ട് ഒരു മുസ്ലിം യുവാവിന് ആ ജോലി നൽകണമെന്ന് അവൻ ഹാജിയാരോട് പറഞ്ഞു. പക്ഷേ ഹാജിയാർ അതിന് തയ്യാറായില്ല. ആ ശ്രമം പരാജയപ്പെട്ടപ്പോൾ അവൻ പള്ളിയിലെ ചില പ്രമുഖരെ കണ്ട് സംസാരിച്ചു. ഒരു ഹിന്ദു യുവതി അറബി പഠിപ്പിക്കുന്നതിലെ പ്രശ്നങ്ങൾ അവരോട് പറഞ്ഞു. അവരിൽ ചിലർ സ്കൂളിൽ പോയി ഗായത്രിയെ നേരിൽ കണ്ട് സംസാരിച്ചപ്പോൾ അവളുടെ കഴിവ് അംഗീകരിക്കാൻ അവർ തയ്യാറായി. മേനോനും ഗായത്രിക്കെതിരെ ചില ശ്രമങ്ങൾ പരീക്ഷിച്ചു, പക്ഷേ ഒന്നും ഫലം കണ്ടില്ല.
1: എന്റെ നാട്ടിലുള്ള ഏതെങ്കിലും സ്കൂളിലാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കൂല, നടക്കാൻ നമ്മൾ സമ്മതിക്കൂല. നമ്മുടെ കുട്ടികളെ അറബി പഠിപ്പിക്കുന്നത് ഒരു കാഫിറച്ചിയാണെന്ന് പറയാൻ ഇങ്ങൾക്ക് ഒരു ഉളുപ്പില്ലേ?
2: എന്റെ മാമാന്റെ സ്കൂള് ഹാജിയാരിക്കാണെങ്കിൽ ഖുരാനി നല്ല വിവരവും ഒന്നും അറിയാണ്ട് ഓലൊരാളെ ജോലിക്ക് വെക്കുവോ?
1: ഓലെ പറഞ്ഞ് തലതിരിച്ചല്ലേ മാഷ്.
3: ഏത് മാഷ്?
1: ആ ചായര മാഷ്.
3: ഓലെ കുറിച്ച് അസീസ് വേണ്ടാത്ത ഒന്നും പറയണ്ട. ഇന്നാട്ടിലെ ജാതി മതം നോക്കാതെ അത്യാപത്തിൽ ഓടിയെത്തുന്ന ആളാ മാഷ്.
1: എന്നാ നിങ്ങൾ ആ മാഷെ തല വെച്ചോളി. ഒടുക്ക നമ്മുടെ കുട്ടികളെ കണ്ടാല് തിരിച്ചറിയാണ്ടാവും. ഓള് തലയിൽ തട്ടയിടാതെ ഒട്ടും കുത്തി തോസീന്റെ ഇലയും ചൂടി വരണ കണ്ട് കണ്ട് നമ്മുടെ കുട്ടികളും അങ്ങനെ ആവില്ലെന്ന് ആര് കണ്ട്? ഈ അറബി മുൻഷിമാരും മൂസാ നബീന്റെ നൂഹ് നബീന്റെ ഒക്കെ കഥകൾ പറഞ്ഞു കൊടുക്കണ പോലെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ ഓലിക്ക് കഴിയുമോ? ഈ ശ്രീരാമന്റെ ജീതയുടെ എല്ലാം കഥകൾ പറഞ്ഞു കൊടുത്തു കൊടുത്ത് നമ്മുടെ കുട്ടികളുടെ ഗതി എന്താവും? അങ്ങനെ ഉണ്ടാവില്ല, ഇങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഈ നാട്ടിൽ നടക്കുന്നു നിങ്ങളും കാണുമല്ലേ.
2: ഇപ്പൊ എന്ത് വേണമെന്ന് ഈ പറയണത്?
1: ഇനി എന്താ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളി.
4: ടീച്ചറെ,
1: നിങ്ങളെ രാജേരെ വിളിക്കുന്നു.
4: ഒച്ചുണ്ടാക്കല്ലേ, ഞാനിപ്പോ വരാം.
2: ഇവർക്ക് ടീച്ചറോട് എന്താ ചോദിക്കാനുണ്ട് പോലും? വരി പോയിരിക്ക. എന്താ ചാ ചോദിച്ചോളി.
4: എന്തേ,
2: ഇനിയൊന്നും ചോദിക്കാനില്ലേ? ഇനി ടീച്ചർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളി.
4: കം സൂറത്ത് ഫിൽ ഖുർആൻ.
2: ഖുർആനിൽ എത്ര അധ്യായം ഉണ്ടെന്നാണ് ചോദിച്ചത്? ടീച്ചർ എന്ന്
4: പറയും.
2: ഇപ്പൊ ബോധ്യായ ഞങ്ങൾക്ക് ഒന്നും അറിയാത്ത ഒരാളെ നമ്മൾ വയ്ക്കൂലെന്ന്. എന്നാലും ടീച്ചർ വയ്ക്കോളി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അറബി എന്ന് പറയുന്നത് ഒരു ഭാഷയാണ്. അത് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരം ഉണ്ടായാലേ മുസ്ലിം മതത്തിന്റെ മഹത്തരങ്ങളായിട്ടുള്ള പൊരുളുകൾ ഇതര മതസ്ഥർക്ക് ബോധ്യാവുള്ളൂ. അതിന് നമ്മൾ തന്നെ തടസ്സം നിൽക്കരുത്.
5: മണി മണി പോലല്ലേ ടീച്ചർ മറുപടി പറഞ്ഞു കൊടുത്തത്? പിന്നല്ലാണ്ട് കൂട്ടത്തിന് നമ്മളെ പള്ളിക്കണ്ടിലെ മൊയ്തീമോലാക്ക ഇടുത്തിട്ട പോലെ ഒരു ചോദ്യം, നിസ്കാരം എത്ര ഉണ്ട്? പടച്ചവൻ ഇത് കേട്ടപ്പോ നമ്മൾ ഉള്ളൊന്ന് കിടുങ്ങി. ഞാവട്ടെ, ടീച്ചർ ലെവലേശം കുലുങ്ങില്ല, ഉടനെ മണി അടിച്ച പോലെ ടിങ് ടിങ് നന്ദി അഞ്ചീന്ന്. മാത്രല്ല ഓരോന്ന് ഓർത്തോത്താൻ വിശദീകരിച്ചും കൊടുത്തു. സ്കൂൾ പഠിപ്പിക്കുന്ന കിത്താവ് മാത്രല്ല ഓര് നമ്മള് ഖുർആനും പഠിച്ചിട്ടുണ്ടേ.
6: ഓള് പണ്ടേ പഠിക്കാൻ മെടുക്കത്തിയ. എന്റെ കുഞ്ഞാലീനെ ചെറുപ്പത്തിൽ കൂട്ടാനും കിഴിക്കാനും ഒക്കെ പഠിപ്പിച്ച ഓളല്ലേ.
5: അത് നന്നായി. അതുകൊണ്ട് ഇപ്പൊ മീൻ കച്ചവടത്തിനെങ്കിലും കൊണം കിട്ടി.
7: എങ്ങനെ എങ്ങനെ എങ്ങനെ?
5: അല്ല പൈസ തെറ്റാതെ എണ്ണി വാങ്ങാനോ?
7: അത് ശരി. അപ്പൊ എണ്ണം പഠിക്കാത്തണ്ടാ നിങ്ങള് മീൻ പേടിക്കുമ്പോ പൈസ പിന്നെ തരാ പിന്നെ തരാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണത്.
6: തുടങ്ങി മോശേ, നിങ്ങളല്ലാണ്ട് ഓനോട് വർത്താനം പറയാൻ നിക്കുക. കുഞ്ഞാലിയെ ഈ എന്റെ പണി നോക്കി
5: പോയിക്കോന്റെ
7: തമാശ അല്ല. വൈകുന്നേരം അങ്ങാടിയിൽ നിങ്ങൾ മീൻ പേടിക്കാൻ വരുമ്പോ എണ്ണം പഠിച്ചിട്ട് വന്നാ മതി. ടീച്ചർ വന്നാൽ ഇരിക്കാൻ പറയണ, നമ്മൾ വന്നിട്ട് പറഞ്ഞു വിട്ടാ മതി.
5: പഠിപ്പിച്ചതിന് കുരുത്തല്ല.
0: സ്ഥലത്തെ പ്രധാന രാഷ്ട്രീയ നേതാവായ ചേലക്കാടൻ മേനോനും അസീസും ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു ഐഡിയ നൽകി. ഗായത്രിക്കും ശേഖരനും അവിഹിത ബന്ധമുണ്ടെന്നും ഗായത്രി ഗർഭിണിയാണെന്നും പറഞ്ഞു പരത്തുക. സ്കൂളിലും നാട്ടിലും അവളെ പലരും പരിഹസിച്ചു. പക്ഷേ അതിനൊന്നും മറുപടി നൽകാതെ അവൾ പിടിച്ചു നിന്നു.
2: എന്താ സീസ്? ഒരു അത്യാവശ്യ കാര്യം പറയാനാ.
8: മീറ്റിംഗോലും ആണോ?
2: ഏയ്, ഞങ്ങളിവിടെ ദേശീയ സർവ്വദേശീയ പ്രശ്നങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തിയായിരുന്നു. ഒരു മിനിറ്റ്. എന്താടോ പ്രശ്നം? ഇയാളുടെ ഒരുമാതിരി വർത്താനം കേട്ടാല് പാർട്ടിയുടെ ഭാരം മുഴുവൻ തലയിലേറ്റി നടക്കാൻ തോന്നി.
9: ചേലക്കാരനെ അങ്ങനെ അങ്ങ് വച്ചാക്കി കാണണ്ട.
3: ഉരുട്ടു ബുദ്ധിക്കും കുതന്ത്രങ്ങൾക്കും ഇയാളെ കഴിഞ്ഞ് വേറെ ആളുള്ളൂ. അതാണ് എല്ലാ മന്ത്രിമാർക്കും ഇയാൾ വലിയ കാര്യം.
9: അപ്പൊ ടീച്ചർ സ്കൂളിൽ നിന്ന് പുറത്താക്കണം അല്ലേ? പക്ഷെ നിയമപരമായിട്ട് അതിനുള്ള വകുപ്പൊന്നും കാണുന്നില്ലല്ലോ അസീസേ. നമ്മുടെ വിദ്യാഭ്യാസ നയമനുസരിച്ച് അധ്യാപകരെ സംബന്ധിക്കുന്ന ചില പൊതു ചട്ടങ്ങളുണ്ട്. അതായത് മാനേജ്മെന്റിന് വിരുദ്ധമായി അച്ചടക്ക ലംഘനം നടത്തുകയോ അതിന് പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന ആളിനെ അവർക്ക് പറഞ്ഞുവിടാം. അല്ലെങ്കിൽ മദ്യപിച്ച് ബോധം കെട്ട് വഴി കിടക്കുകയും സ്ഥിരം വഴക്കുണ്ടാക്കുകയും അങ്ങനെ വിദ്യാലയത്തിനും കുട്ടികൾക്ക് നാണക്കേടുണ്ടാക്കുകയും ചെയ്യുന്ന ആളാണെങ്കിലും അവർക്ക് പിരിച്ചുവിടാം. പിന്നൊന്ന് ഇമ്മോറൽ ആക്ടിവിറ്റീസ്, അതായത് അസാൻമാർഗിക നടപടികൾ. അതിലേർപ്പെടുന്നവരെ പറഞ്ഞുവിടാനും KER വകുപ്പുണ്ട്. ഇവര് ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇതിലേത് സ്വീകരിക്കണമെന്ന് അസീസിന് ഞാൻ പറഞ്ഞു തന്നോ?
10: ഇവരറിയാൻ ഈ ഭൂമി മലയാളത്തിൽ മേനെ മാത്രം ബാക്കിയുള്ളൂ.
9: എന്താ
10: നമ്പൂതിരി ടീച്ചർക്ക് ഗർഭം?
9: ഗർഭം?
10: ശേഖരൻ മാഷും അവളും തമ്മിലേ നേരിട്ട് കണ്ട ആൾക്കാരുണ്ട്. അങ്ങാടിയില് അമ്പലപ്പറമ്പിൽ സ്കൂൾ പഠിച്ചൊക്കെ പോസ്റ്റ് ഒട്ടിച്ചിരിക്കണം. എനിക്ക് അവളെ കണ്ടപ്പോഴേ സംശയമുണ്ട്, ആള് തിരിപ്പേശകളാണെന്ന്.
9: അവക്ക് ഗർഭമുണ്ടെന്ന് ആരാ പറഞ്ഞത്?
10: ഇതൊക്കെ അറിഞ്ഞത് പറയണോന്ന് എന്നെ നമുക്കവിടെ ഊഹിച്ചൂടെ?
9: വലിയ നാണക്കേടായിപ്പോയി.
10: നിങ്ങൾക്ക് മാത്രല്ല എനിക്ക് നാണക്കേടാ. ഇതാ നോക്ക, കേട്ട് തൊഴിൽ രുചിയാ. ഇവള് കുട്ടികളെ പഠിപ്പിച്ച് എങ്ങനെ ചൊവ്വാകും? അല്ല, അവൾ പഠിപ്പിക്കുന്നത് മുസ്ലിം കുട്ടികളാണെങ്കിലും ആ സ്കൂളിൽ നമ്മളൊക്കെ പഠിക്കണില്ലേ? അല്ല, ആ കുറുപ്പും രാഗന്മാരൊന്നും ഈ വീട് അറിഞ്ഞാല ഞാൻ ഒന്ന് അറിയിച്ചിട്ട് വരാം. ഇതാ വരുന്നു.
0: ഒന്ന് രണ്ട് പ്രാവശ്യം ശേഖരനും കുഞ്ഞാലിയും ഗായത്രിയെ കാണാൻ അവൾ താമസിക്കുന്ന വീട്ടിൽ വന്നിരുന്നത് കൂടി കണക്കാക്കി അവളെ സംശയിച്ച് സേതുലക്ഷ്മി അവളെ ആട്ടി പുറത്താക്കിയെങ്കിലും ആമിനയും കുഞ്ഞാലിയും അവൾക്ക് അഭയം നൽകി. വാർത്തയറിഞ്ഞ് നമ്പൂതിരി ഓടിയെത്തി. പക്ഷേ ആമിനയോടൊപ്പമാണ് താമസമെന്നറിഞ്ഞപ്പോൾ നമ്പൂതിരിക്ക് ആശ്വാസമായി.
11: എടോ, ആണത്തും ഉണ്ടെങ്കില് ആണുങ്ങളോട് നേരിട്ട് പൊരുതണം, അല്ലാതെ പാതിരാത്രിക്ക് പതുങ്ങി നടന്ന് ഈ പോസ്റ്റ് ഒട്ടിക്കുന്ന പണിയുണ്ടല്ലോ, അത് രണ്ടും കെട്ട ഇടപാടാ.
3: നിങ്ങൾ എന്തായി പറയണേ?
11: ഓ, അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലല്ലേ എനിക്കൊരു ചുക്കും പോവാനില്ല. പക്ഷെ നീ കളിക്കുന്ന ഈ നാണക്കെട്ട കളിയുണ്ടല്ലോ, പാവപ്പെട്ട ഒരു പെണ്ണിന്റെ ജീവിതം അതാർക്കുന്നത്.
3: വേണ്ടാതിനെ കാണിക്കുന്ന പോസ്റ്റർ അല്ല, നാട്ടുകാർ ചിലപ്പോ നോട്ടീസ് അടിച്ചിറക്കും. അതിന് എന്ത് മെക്കറ്റ് കയറാൻ വന്നാണ്ടല്ല
11: നീ എന്ത്? നീ ആചാര മരുമനായിപ്പോയി അല്ലേ? നിന്നെയൊക്കെ തുണ്ടൻ തുണ്ടായിട്ട് മുറിക്കുന്നതിന് എനിക്ക് കൂലിക്ക് ആളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓർമ്മിച്ചോണേ, അത്
3: ഏതെങ്കിലും നാക്കിൽ എവിടെയെങ്കിലും കിടന്ന് കുലയ്ക്കണേ. നിങ്ങൾ വെറുതെ ഇടപെടണം എന്തിനാ? ഇന്നാട്ടിൽ ഒരു കുട്ടിയും നിങ്ങളെ കുറിച്ച് ദോഷം പറഞ്ഞാൽ വിശ്വസിക്കൂല.
11: എന്റെ കാര്യമല്ല, ആചാർക്കറിയാലോ സ്വന്തം കുടുംബം പുലർത്താൻ വേണ്ടി മറുനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ജീവിക്കുന്ന ഒരു കുട്ടിയാത്. നാളെ വേറെ കുടുംബത്തിലേക്ക് പോയേണ്ടതുമാ. അതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുത്തിയാൽ ഏൽക്കാൻ ആരെങ്കിലും ഉണ്ടാവും ആചാര്? അവരെ കണ്ട ഒരു ആശ്വാസ വാക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായി.
3: നിങ്ങൾ ഇങ്ങനെ ബേജാറായാലേ ഒന്ന് പേടിക്കാണ്ടിരിക്കും.
11: എനിക്കാരെയും പേടി ഉണ്ടായിട്ടല്ല, ഞാൻ തണ്ടനാണെന്നോ തെമ്മാടിയാണെന്നോ ആര് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അല്ലെ എഴുതി ഒട്ടിച്ചോട്ടെ. പക്ഷെ ഇതങ്ങനെയാണ്, ഒരേ സാരിയിൽ രണ്ട് പെൺമക്കൾ തൂങ്ങി നിൽക്കുന്നത് സ്വന്തം കൺമുമ്പിൽ കണ്ടിട്ടും ഭ്രാന്ത് പിടിക്കാതെ മനസ്സിനെ അടക്കി നിർത്തിയിരിക്കുന്ന ഒരു പാവൻ നമ്പൂരിയുടെ ഏക ആശ്രയമായി പെൺകുട്ടി. അതിന്റെ കണ്ണീര് വീഴ്ത്തിയാലുണ്ടല്ലോ അവനൊന്നും പിന്നെ ഏഴ് ജന്മത്തേക്ക് ശാമോഷം കിട്ടിയല്ല ആചാരെ.
12: ഇപ്പൊ ഇറങ്ങിക്കൊടുക, ഇവിടെ തോന്നിയ സ്ഥലത്താ ഞാൻ സമ്മതിക്കില്ല. വേണ്ട, വിസ്തരിക്കണ്ട. വന്ന അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ പോരട്ടയുടെ വരവും പോക്കും. അന്നേ ഞാൻ പറഞ്ഞില്ല ഇതൊന്നും ഇവിടെ നടത്തില്ലാന്ന്. പൊയ്ക്കോ, ഇറങ്ങിപ്പോയ്ക്കോ.
13: ഈ രാത്രി
12: എവിടെ പോയാലും വേണ്ടില്ല, എനിക്കതൊന്നും അറിയില്ല. ഇറങ്ങിക്കൊള്ളുക, നാണക്കേട് കാരണം ബാക്കിയുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. നിന്റെയൊക്കെ തോന്നിയ അത്രേ ഞാനും കൂടി കൂട്ടി നിൽക്കാറുണ്ട് ആളുകൾ പറയണത്. ഇറങ്ങിക്കൊള്ളുക.
3: ആ ടീച്ചറ്, മീങ്കാരൻ കുഞ്ഞാലിയുടെ വീട്ടിൽ താമസമാക്കി എന്ന് പറയാനല്ലേ താൻ വന്നത്?
10: അതെ.
3: ഈ ഭൂമി മലയാളത്തില് ഇനി ഇതറിയാൻ താൻ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ.
10: ഏതായാലും വലിയ മാനക്കറയിച്ചു. ഒരു ഹിന്ദു പെൺകുട്ടി മുസ്ലിമിന്റെ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞ അതൊരു മീൻകാരന്റെ വീട്ടില്. തത്വം മുണ്ടിട്ട് വേദവും മാറി അവനെ കൊണ്ട് കല്യാണം കഴിക്കാന്ന് വെച്ചാ
3: കല്യാണം കഴിച്ചോ?
10: അല്ല, ഇത്രയാസ്ഥിതിക്ക് നമുക്കതങ്ങോട്ട് ഊഹിക്കാനുള്ളൂ. എവിടെ നോക്ക, മതം മാറ്റി മാറ്റി ഒടുവിൽ നമ്മളെ പെൺകുട്ടികളെ മരുന്നിന് പോലും അരയ്ക്കാൻ കിട്ടാണ്ടാവും. അങ്ങനെ വല്ലതും സംഭവിച്ച എന്റെ ഭഗവാനെ, അമ്പലക്കിണറിൽ വേഷം കലക്കി നമ്മൾ കോഴി കുടിച്ച കൊടുത്താവുക. അതെ തരുള്ളൂ, മനസ്സിലായി?

0: എന്റെ മോൾ ഒന്നോണ്ടും വരകാറാണ്. വന്ന് എന്തെങ്കിലും കഴിക്ക്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിണ്ടാകും. വിജിലീസുകളെ പേടിച്ച് ജീവൻ കളയേണ്ട കാര്യമുണ്ട്.
1: രാത്രിക്കുട്ടിക്ക് ഇവിടെ താമസിക്കണേല് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോളി, നമ്മൾ വേറെ സ്ഥലം ഏർപ്പെടാക്കാം.
2: എന്താ കുഞ്ഞാലി, ഇത് ഇവിടെയാണല്ലോ എന്നുള്ള ആശ്വാസം എനിക്ക്.
1: അങ്ങനെയാണെങ്കിൽ ഏത് കൊലവമ്പം വന്ന് പറഞ്ഞാലും ഇവിടെ നിറങ്ങിപ്പോവാൻ ഞമ്മൾ പറയില്ല. കിടക്കാൻ ഒരിടല്ലാണ്ട് ഉമ്മയും ഞാനും ഒരുപാട് തെന്നിട്ടുണ്ട്. തലയിക്കെട്ട് നിസ്കാര തഴുമ്പോഴുള്ള സ്വന്തം ജാതിക്കാരാട്ടി ഇറക്കിയപ്പോ നമുക്കൊരിടം തന്നത് നിങ്ങളുടെ ബാപ്പയാണ്. പയതൊന്നും മറക്കാൻ നമ്മളെ കൊണ്ട് കഴിയും.
2: കുട്ടിക്ക് എന്താ വേണ്ടെച്ച പറഞ്ഞോളി. ഉമ്മാന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഉമ്മ നിറച്ചു തരാം.

0: എന്റെ കുട്ടി ഇങ്ങനെ തരല്ല. ഈ കണ്ണീര് കാണുമോ? ഉമ്മാടെ ചെന്താണ് പഠിക്കുന്നത്.
1: ടീച്ചറെ, ആചാര്യ വിളിക്കുന്നുണ്ട്, ഒന്ന് കാണണമെന്ന് പറഞ്ഞു.
2: കുഞ്ഞാലിയുടെ പോലെ നിക്കണേനെ, വലിച്ച ബുദ്ധിമുട്ടുണ്ടെങ്കില്.
0: ഇല്ല, എന്റെ സ്വന്തം വീട് പോലെയാ. ആമിനമ്മയ്ക്കും കുഞ്ഞാലിക്കും എന്നെ ശരിക്കും അറിയാം.
3: ഗായത്രി ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ പതറാതെ പിടിച്ചു നിൽക്കാൻ കഴിയാന്ന് പറയുന്നത് ഒരു കൊച്ചു കാര്യമല്ല. ഇതിൽ ഞങ്ങൾ എല്ലാവരും ഗായത്രി അഭിനന്ദിക്കുകയാണ്.
2: അതെ, മാഷ് പറഞ്ഞത് ശരിയാ. നല്ല അബദ്ധവും കാണിച്ചിരുന്നെങ്കിൽ പടച്ചുവരെ ഞമ്മക്കത് ഓർക്കാൻ കൂടെ കഴിയില്ല.
0: സഹിക്കാവുന്നതിനപ്പുറം വേദന സഹിച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ. ഇനി ആ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. എന്ത് ത്യാഗം സഹിച്ചിട്ടായാലും.
3: ആരെന്തു പറഞ്ഞാലും ഗായത്രി ശ്രദ്ധിക്കണ്ട. പറഞ്ഞു പറഞ്ഞു തളരുമ്പോ അവര് താനേ നിർത്തിക്കൊള്ളും. പഴയപോലെ സ്കൂളിൽ വരിക, ക്ലാസ് എടുക്കുക. ടീച്ചേഴ്സും ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കമന്റ്സ് പറഞ്ഞിരിക്കും, പക്ഷെ തളർന്നു പോകരുത്. ഇത്രയും പിടിച്ചു നിന്നത് തോക്കാൻ വേണ്ടിയല്ലോ. ഒരു തണം ഒരു ജയിക്കണം.
4: കാത്തുക്കുട്ടെ. ഓ, ഇത് മേടിക്കാൻ നമ്മൾ പെട്ട പാട് ചില്ലറൊന്നുമല്ല. അങ്ങാടിയിൽ അന്തോണി അപ്പിളയുടെ കടയിൽ ചെന്നപ്പോ അവിടെയുണ്ട് സുലൈമാൻ നിൽക്കുന്നത്. ഓന്റെ മുമ്പ് വെച്ചിത് മേടിക്കാൻ പറ്റുമോ? നേരെ അമ്പലത്തിനടുത്തേക്ക് വിട്ടു. വേലായംപിള്ളയുടെ കടയിൽ ചെന്നപ്പോ അവിടെയുണ്ട് കോട്ടയ്ക്കൽ അവോക്കർ നിൽക്കുന്നത്. ഒരു മുസൽമാനായ നമ്മളിത് വാങ്ങണ കണ്ടിട്ട് ഓലിക്കൊരു ഇടങ്ങേറ് തോന്നിട്ടാണ് പറ്റിട്ടാണ്. അല്ലാതെ ഓരെ പേടിച്ചിട്ടൊന്നുമല്ല. നോക്കി

0: ഞങ്ങളുടെ പടച്ചവന്മാരെല്ലാം കാണാൻ നല്ല ചന്തമുള്ള
1: വീനീന്റെ അകത്തേക്ക് കയറ്റത് എത്ര പ്രാവശ്യം പറഞ്ഞതാ. നാളെയും അടുക്കള കയറാൻ പറ്റുന്നില്ല.
0: അല്ലാതെ മുയനും കളഞ്ഞാ? നിങ്ങൾ പറഞ്ഞിട്ട് വാങ്ങി മീനല്ലേ അത്?
1: ആരി എപ്പോ പറഞ്ഞു?
0: ഇപ്പൊ അങ്ങനെ ആയാ?
1: മീൻ തിന്ന് തിന്ന് നാറിയിട്ട് ഓന്റെ അടുത്ത് നിൽക്കാൻ കഴിയണില്ല മോളെ. മീനില്ലാണ്ട് ഓന് ചോറിറങ്ങൂല. ഇനി മുതൽ കച്ചവടം കഴിഞ്ഞ് വന്ന കുളിച്ചിട്ട് വേണം പൊരേ കയറാൻ. മനസ്സിലായോ എനക്ക്?
2: തിരുമേനി വിഷമിക്കാതിരിക്കൂ.
3: എന്റെ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോ സഹിക്കാൻ കഴിയണില്ല. ഇങ്ങനെ ശിക്ഷിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്?
2: അതിനിപ്പോ അവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. അഥവാ ഉണ്ടായാ തന്നെ ആദ്യം ശേഖരൻ എന്നെ വിവരം അറിയിക്കാതിരിക്കോ.
3: ഏതായാലും എനിക്ക് എത്രത്തോളം ഒന്ന് പോണം, എന്റെ കുട്ടി ഒന്ന് കാണണം.
2: ആവാലോ, പോവുകയും ചെയ്യാം കുട്ടിയെ കാണുകയും ചെയ്യാം. പക്ഷേ ആദ്യം ആ ശേഖരനെ ഒന്ന് പോയി കാണുക.

0: കരയരുത്, ഒക്കെ ഈശ്വരന്റെ പരീക്ഷണങ്ങളാണ് കരുതിയാണ്. കടം വീട്ടുകയായിരിക്കും.
1: എന്താ ഇങ്ങനെ പറയണത്? നിങ്ങളോടുള്ള കടം വീട്ടിയാ തീരോ? എന്റെ കുഞ്ഞാനും ഞാനും വിശന്ന് പൊരിയുമ്പോ നിങ്ങൾ തന്നിട്ടോറാ നമുക്ക് ജീവൻ തന്നത്. സ്വന്തം ജാതിക്കാരാട്ടി ഇറക്കിയപ്പോ തല ചാക്കാൻ ഒരിടം തന്നത് നിങ്ങളാ. എങ്ങനെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ പഠിച്ചവനെ എന്നുള്ള സന്തോഷമാണ് ഞമ്മക്ക്. കുടിക്കാൻ അത് കേട്ടോ?
0: ഒന്നും വേണ്ട, സന്തോഷായി, മനസ്സ് നിറഞ്ഞു. ഓരോന്ന് കേട്ടപ്പോ നെഞ്ച് പിടച്ചിട്ട് ഓടി വന്നതാ.
2: വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇവിടെയാണ് താമസമെന്ന് അറിഞ്ഞാല് എന്താ വിചാരിക്കുന്നായിരുന്നു പേടി. ആമിനയുമ്മയും കുഞ്ഞാലിയെയും ഇല്ലത്തിന്റെ ചായപ്പില് താമസിപ്പിച്ചതിന് സ്വന്തം സമുദായക്കാരുണ്ടാക്കിയ പ്രശ്നങ്ങളെ തിരുമേനി നേരിട്ടത് അറിഞ്ഞപ്പോ സത്യത്തിൽ കാല് പിടിച്ച് നമസ്കരിക്കാനാ തോന്നി.
0: പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഈശ്വരനാണെന്നാ ഞാൻ പഠിച്ചിരിക്കുന്നത്. തൂണിലും തുരുമ്പിലും ഉള്ളത് ഈശ്വരനെ, അതിനെ നിന്ദിക്കുന്നവൻ മനുഷ്യനല്ല. ഇവളെ കൂട്ടിക്കൊണ്ടുപോവാച്ചിട്ടാ വന്നത്. മാഷ് പറഞ്ഞ വിവരങ്ങളൊക്കെ കേട്ടപ്പോ തോന്നി പാടില്ല.
1: സ്കൂളിൽ വീണ്ടും പോകാനുള്ള ധൈര്യം തന്ന മാഷ് തന്നെയാ. രുക്മിണി ശ്രീദേവിയൊക്കെ
0: കൂടെ പുറപ്പെടാൻ ഒരുങ്ങിയതാ. നിന്നെ കൂട്ടിക്കൊണ്ടില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കായിരുന്നു.
1: ഉണ്ടോന്നൂടെ ഞമ്മക്കൊന്ന് കാണായിരുന്നല്ലോ.
0: കുഞ്ഞാലി
1: ഓം വെളുപ്പിനെ ഇറങ്ങും. അച്ഛനെ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കയാ.
0: എനിക്ക് മകനെ പോലെയാ. എന്തായാലും സമാധാനായി, ഇനി വൈകുന്നില്ല, ഞാൻ ഇറങ്ങാ.
1: ഒന്നും വിചാരിക്കരുത്. രാത്രി കുട്ടിക്ക് വൃത്തിയും വെടുപ്പായിട്ട് ഞമ്മളൊരു മുറി ഒഴിച്ചു കൊടുത്തതിന് വിരോധമില്ലെങ്കിൽ ഇന്ന് വിടത്തങ്ങ.
0: വിരോധം ഉണ്ടായിട്ടല്ല, കുട്ടികളിവിടെ തനിച്ചേ ഉള്ളൂ. എന്തുണ്ടായാലും ഭഗവാനുള്ള പൂജ മുടക്കാൻ പറ്റില്ലല്ലോ.

0: പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും ഗായത്രി ജോലിയിൽ തുടരുന്നത് അസീസ് മേനോൻ കൂട്ടരെ നിരാശരാക്കി.
1: തനിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. വെറുതെ നാല് പോസ്റ്റർ എഴുതി ഒട്ടിച്ച് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ഓ, ആളുകളെയും കൂട്ടി മാഷ വീട്ടിൽ ചെന്ന് അവളെയും മാഷയും കയ്യോടെ പിടിച്ച് നാട്ടുകാരുടെ മുമ്പിലേക്ക് ഇറക്കണമായിരുന്നു. അങ്ങനെ അവരുടെ മുഖം മൂടി വലിച്ചു കീറണം.
2: മുഖം മൂടിയോ?
1: ഓ, അവരുടെ തനിനിറം വെളിച്ചത്താക്കണമായിരുന്നു. മനസ്സിലായോ?
2: എന്ന് പറഞ്ഞാൽ ഊര് തമ്മിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടെങ്കിലല്ലേ.
1: തന്റെ കയ്യിൽ പല വിളവുകൾ ഉണ്ടായിട്ടും ഈ കാര്യത്തിൽ താൻ വെറുമൊരു ഫൂളായി പോയല്ലോ.
2: ഇനിയിപ്പോ അടുത്ത പടി എന്താ ചെയ്യാൻ കഴിയുന്ന പറയും.
3: വഴിയുണ്ട്.

0: ചേലേക്കാടൻ പറഞ്ഞതനുസരിച്ച് ഓരോ വീട്ടിലും പോയി മാതാപിതാക്കളോട് കുട്ടികളെ സ്കൂളിൽ അയക്കരുതെന്ന് താക്കീത് നൽകി. കുട്ടികൾ സ്കൂളിൽ വരുന്നത് നിലച്ചു. താൻ കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസം നിലയ്ക്കരുതെന്ന് കരുതി ഗായത്രി നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ തയ്യാറായി.
1: ഗുഡ് മോർണിംഗ്. ഇന്നെന്താ വല്ല സ്പെഷ്യൽ ലീവ് ഉണ്ടോ? കുട്ടികളെ ആരെയും കാണാനില്ല. അപ്പൊ ടീച്ചറെ വിവരം അറിഞ്ഞില്ലേ? ഇല്ല. എന്താ?
2: അന്തർജനമാണ് അറിവ് പഠിപ്പിക്കുന്നതെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്നാണ് ചില രക്ഷകർത്താക്കൾ പറയണത്.
3: പറയുന്നതിൽ വേറൊന്നും തോന്നില്ല. ഇനിയും ഗായത്രി ടീച്ചർ ഇവിടെ വന്നാലും സ്കൂൾ ചിലപ്പോ പൂട്ടേണ്ടി വരും. ടീച്ചറായിട്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കണോ?
4: ഞാനൊക്കെ ആണെങ്കിൽ ആ പോസ്റ്ററിന്റെ പ്രശ്നം ഉണ്ടായപ്പോ തന്നെ രാജിവെച്ച് വീട്ടിൽ പോയേനെ.
5: ആൾക്കാർ കഴിഞ്ഞ ദിവസം ഓരോന്ന് ചോദിക്കുന്ന കേട്ടിട്ട് പേടിച്ച് പേടിച്ച സ്കൂളിലേക്ക് വരണത് തന്നെ.
3: അങ്ങനെ പേടിക്കാതെന്നാലും ഇവിടെ ഒളിക്കാൻ കാണുവേണ്ടേ? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ. വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ഇൻഗ്രാബ് വിളിച്ചാൽ നിങ്ങൾക്കൊക്കെ നാ ഉത്തരം നേടണ്ടല്ലോ. ഇവരുടെ ജാതിന്റെ പേരും പറഞ്ഞ് കച്ചറുണ്ടാക്കണം, നായ്ക്കളെ നിലക്ക് നിർത്താൻ നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കൂലേ? ബസ്സിന് 10 പൈസ കൂട്ടിയെന്നും പറഞ്ഞ് കുട്ടികളെ കുത്തിയിളക്കി ബസ് തടിപ്പിച്ച നിങ്ങൾ യൂണിയനിന്റെ കാര്യത്തിൽ തള്ളിമൂട്ടിയിരിക്കണേ.
2: ഇതങ്ങനെയൊന്നും അടങ്ങണ കാര്യമല്ല മൂത്തേ.
3: അടങ്ങാഞ്ഞിട്ടല്ല, മുണ്ടാല് ബോട്ടിന്റെ എണ്ണം കുറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടല്ലേ.
5: ഞങ്ങളൊക്കെ കുഞ്ഞുകുട്ടി പരാതിനക്കാരാ,
3: പച്ചാൾക്കാരാ. സ്വന്തം കാര്യം ചിന്താവാന്നുള്ള ഒറ്റ ചിന്ത അല്ലേ ഉള്ളൂ. അല്ലെ, ഇനിയിപ്പൊ നാളെ മുതൽ മുസ്ലിം സ്കൂൾ മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്നാലും നിങ്ങളൊക്കെ എന്താ ചെയ്യാ? രാജിച്ച് വീട്ടിൽ പോയി കുത്തിരിക്കും. എന്തേ ചിന്തിക്കണേ? രാജിവെച്ച് പോവാൻ പറയാൻ എളുപ്പാ. 75,000 100,000 ഒക്കെ കൊടുത്തിട്ടാണ് ഓരോരുത്തർ ഓരോ സ്കൂൾ കയറി പറ്റണേ. ആചാര്യന് നല്ല മനസ്സുണ്ട്, നിങ്ങളൊന്നും ആ വിഷമം അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ കണ്ണി ചോരല്ലാത്ത വർത്തമാനം പറയണേ.
6: മോളെ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച്.
1: എല്ലാം അറിയാവുന്ന ഉമ്മ തന്നെയാണോ ഈ പറയുന്നത്?
6: അറിയായിട്ടല്ല, എന്നാലും എന്റെ മോണ് പോവാന്ന് ഓർക്കുമ്പോ.
1: ഉമ്മ, ഞാൻ എത്ര ക്ഷമിച്ചു, എന്തൊക്കെ സഹിച്ചു, അവസാനം സ്കൂള് വരെ നിർത്തലാക്ക. ഒരു തെറ്റും ചെയ്യാത്ത കുട്ടികളുടെ ശാപം, ഇനി എന്ത് ചെയ്യണമെന്ന് വിഷമിക്കുന്ന രക്ഷിതാക്കളുടെ ശാപം. പോരെ, എനിക്കിത്രയൊക്കെ പോരെ.
6: ഓരോ രീതിയിലേക്കുകൾ പറക്കും, മനുഷ്യന്മാർക്ക് സ്വൈര കെടുത്താൻ
1: സാരല്ലുമ. എനിക്ക് പോയേ പറ്റും.
6: മോൾ ആചാരോടും മാഷോടും പറഞ്ഞില്ലേ?
1: ഇല്ല, പറഞ്ഞേ അവരെ സമ്മതിക്കില്ല. അവരുടെ മുഖത്ത് നോക്കി മറുത്തു പറയാൻ എനിക്കാവില്ല.
6: ഞാൻ എന്റെ കുഞ്ഞാലിയോടെങ്കിലും പറയണം, പറയാതെ പോയോ എന്ന് സഹിക്കൂല.
1: അയ്യമ്മ, കുഞ്ഞാലിയുടെ യാത്ര പറയാൻ എനിക്ക് വയ്യ. ഞാൻ പോയെന്ന് ഉമ്മ പറഞ്ഞാ മതി മോളെ.
0: ചേലേക്കാടൻ വഴി രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തി സ്കൂൾ ഏറ്റെടുക്കാൻ മേനോൻ പരിശ്രമിച്ചു. ശേഖരന്റെ വിദ്യാഭ്യാസ കാലത്തെ സുഹൃത്തു കൂടിയായ DEOയെ കണ്ട് ആ ഉദ്യമം മുളയിൽ തന്നെ നുള്ളിയെറിയാൻ ശേഖരനും ഹാജിയാർക്കും സാധിച്ചു.
7: നമ്മുടെ കുട്ടികളെ 4 അക്ഷരം പഠിപ്പിക്കുന്നതിന് എന്തിനാ ജാതിയും മതവും തടസ്സമാവുന്നത്? ആർക്കും ആരെയും പഠിപ്പിക്കാം, ആരുടെ കീഴിലും പഠിക്കാം. അക്ഷരാഭ്യാസത്തിന് വർഗവും മതവും ഒന്നുമില്ല. നമ്മളൊക്കെ കൂടി എത്രയോ ദിവസം ഈ സ്കൂളിന് വേണ്ടി അധ്വാനിച്ചു. പെട്രോമാക്സും കത്തിച്ചു വെച്ച് അർദ്ധരാത്രി വരെ കല്ലും മണ്ണും ചുമന്നില്ലേ? ഓട് വാങ്ങാനുള്ള കാശില്ലാത്തതുകൊണ്ട് നമ്മുടെ കുട്ടികളും പെണ്ണുങ്ങളും രാപ്പകലില്ലാതെ ഓലമറഞ്ഞെടുത്തില്ലേ? അന്നൊന്നും ആരും ജാതിയും അതോ ഓർത്തുമില്ല, പറഞ്ഞുമില്ല. ആർക്കു വേണ്ടിയാ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടത്? നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി. പഠിക്കാൻ നിങ്ങളിൽ പലർക്കും സാധിക്കാതെ പോയത് മോഹമില്ലാഞ്ഞിട്ടല്ലോ. ആ ഗതികേട് നമ്മുടെ കുട്ടികൾക്ക് വരരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലേ ഈ സ്കൂളിന് വേണ്ടി അധ്വാനിക്കാൻ നിങ്ങൾ തയ്യാറായത്? എല്ലാരോടുമായി ഞങ്ങൾക്ക് ഇതേ പറയാനുള്ളൂ, ഈ സ്കൂള് പൂട്ടിക്കാൻ നിങ്ങൾ കൂട്ടു നിൽക്കരുത്. നമ്മുടെ കുട്ടികളുടെ ഭാവി നശിപ്പിക്കരുത്. നിങ്ങളുടെ വിയർപ്പൊഴിക്ക് വളർത്തിയ സ്ഥാപനമാണത്.
8: അറബി പഠിപ്പിക്കണം, നമ്പൂരിച്ചു വന്നിരിക്കണം.
9: ഓഹോ, എങ്ങോട്ടാ?
8: അഹിന്ദുക്കൾക്ക് ഇതിന്റെ അകത്ത് പ്രവേശനമില്ല.
9: എന്താ പറഞ്ഞ മനസ്സിലായില്ലേ? 4ാം വേദക്കാരുടെ കൂട്ടത്തിൽ ചേർന്നവരെ ഇതിന്റെ അകത്ത് കയറ്റാൻ പറ്റില്ല.
1: ഞാൻ മതമാരിക്കൊന്നുമില്ല.
8: എങ്ങനെയാ വിശ്വസിക്കുക? മേച്ചഭാഷയല്ലേ പഠിപ്പിക്കണേ, മേത്തന്മാരുടെ വീട്ടിൽ താമസവും. അങ്ങനെയുള്ളവർ ഇതിനകത്ത് കയറിയ ക്ഷേത്രം അശുദ്ധാവുന്ന ആരെയുള്ളൂ?
9: ചിലപ്പോ ഭഗവാൻ ഇവിടുന്ന് ഇറങ്ങി പോയെന്നും വരും. ഇത് വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് തൊഴാനുള്ള സ്ഥലമാണ്, ഇതിനകം അശുദ്ധമാക്കാൻ സമ്മതിക്കില്ല.
7: ആരായി ഹിന്ദു? ഏത് പുരാണത്തിലാ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളത്? മഹാഭാരതത്തിലോ രാമായണത്തിലോ അതോ ഉപനിഷത്തുകളിലോ? ഏത് ഗ്രന്ഥത്തിലാ ഹിന്ദു എന്ന് എഴുതിയിട്ടുള്ളത്? നാമൊക്കെ മനുഷ്യരാണെന്നല്ലാതെ നമ്മളൊക്കെ ഹിന്ദുക്കളാണെന്നോ?

0: ആയിരുന്നു പറയാനും, ഒരു മുസൽമാന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് വിശ്വാസമാകെ അശുദ്ധമാകുമെന്ന് പറയാനും ഈശ്വരനെ കൂട്ടുപിടിക്കണ്ട. ഈശ്വരൻ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായി വീട് കെട്ടി താമസിക്കുന്ന ആളുമല്ല. ചെറുപ്പം മുതലേ ശീലിച്ചു പോയതുകൊണ്ടും വിശ്വസിച്ചു പോയതുകൊണ്ടാണ് ഈ കുട്ടി ഇവിടെ വന്നത്. മനസ്സു തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ, ഒന്ന് തൊഴാൻ, അല്ലാതെ ഭണ്ഡാരപ്പെട്ടിയിലെ കാണിക്കയുടെ പങ്കുവറ്റാനല്ല, അമ്പലവസ്തുക്കൾ കട്ടുമുടിക്കാനും അല്ല.
1: ചായക്കടയിലിരുന്ന് ശേഖരനെയും ഗായത്രിയെയും കുറിച്ച് പരദൂഷണം പറഞ്ഞവരെ കുഞ്ഞാലി തല്ലി. ഇതറിഞ്ഞ മേനോൻ തന്റെ ആൾക്കാരെ കൊണ്ട് കുഞ്ഞാലിയെ തിരിച്ചും തല്ലിച്ചു. അസീസ് ഇതൊരു വർഗീയ കലാപമാക്കി മാറ്റാൻ വേണ്ടതൊക്കെ ചെയ്തുവെങ്കിലും ശേഖരനും കുഞ്ഞാലിയും അവിടെയും ഇടപെട്ട് ഒരു വർഗീയ കലാപത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിച്ചു.
2: ഞമ്മക്കൊന്നും കേക്കണ്ട, ടീച്ചറെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയാൽ തിരിച്ചെടുക്കാൻ ഓരോ ആൾക്കാർ സംഘടിച്ചിരിക്കുന്നു. നാണോ ഉണ്ടോ നിങ്ങൾക്ക് ഇത് പറയാൻ? അന്ന് ഞമ്മൾ എന്നെ പറഞ്ഞതാണ് ഓലി സ്കൂളിൽ വന്നോണ്ടാവണ പ്രശ്നങ്ങളെ പറ്റി. അന്നൊന്നും ആർക്കും അസീസിനെ വേണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ പറയുന്നു അസീസ് പറഞ്ഞു ന്യായം ഉണ്ടെന്ന്.
3: ഞമ്മൾ അന്ന് എന്നോളം ചോദ്യം ചെയ്തില്ലേ?
2: ചോദ്യം ചെയ്യുന്ന നിങ്ങൾ ആര്? പോലീസാ? അല്ല വക്കീല? ഓല എവിടെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞു അന്നേ ഭയക്കൊണ്ടാക്കാൻ എന്ന് വേണ്ടത്?
3: ഞമ്മൾ കുട്ടികളെ സ്കൂളിൽ വിടാതെ തടുത്തില്ലേ?
2: എന്നിട്ട് കുട്ടികളെ പുരത്തെ നിർത്തിയോ? ആ മാഷ് എന്ന് പറഞ്ഞപ്പോ ഒരക്ഷരം പോലും ഉണ്ടാതെ കുട്ടികളെ സ്കൂളിൽ വിട്ടില്ലേ? ഇനിയും ഞമ്മൾ പറയണു, നിങ്ങൾ ഈ പോക്ക് പോയാല് അവസാനം ശ്വാസം വിടാൻ പോലും അവരുടെ അഭിപ്രായം ചോദിക്കേണ്ടി വരും. ചേരുമ്പോ അവരെല്ലാം ഒന്നാണ്. ആ ഒരു വിചാരം ഞമ്മക്കും വേണം.
3: എന്താ സി ഇങ്ങനെ പറയണേ? ആ വിചാരം ഇല്ലെങ്കിൽ ഞമ്മൾ ഇങ്ങനെ സഭ കൂടുവോ?
2: സഭ കൂടിയാൽ മാത്രം പോരെ മൈദീനെ, കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കറിയോ ആ മേനോനും ശേഖരൻ മാഷും ഒലക്കെട്ടാണ്.
4: മേനോനും മാഷും തമ്മിൽ
2: ഒലക്ക? ഒരു തമ്മിൽ ഒരു ഇടങ്ങേടുമില്ലെന്ന് ഉണ്ടെന്ന് വെറുതെ അഭിനയിക്കുകയാണ് ഞമ്മളെ പറ്റിക്കാൻ. ഈ ഗുലുമാലും മുയ്യും ഉണ്ടാക്കുന്നത് ആ മാഷ.
5: ഞമ്മളിപ്പോ എന്താണ് നിങ്ങൾ പറയണത്?
2: നിങ്ങൾ എന്ത് ചെയ്താലും ഞമ്മക്കൊന്നുമില്ല, ഞമ്മക്ക് ഇതുകൊണ്ടൊരു നേട്ടവും ഇല്ല. പക്ഷേ ഓല് കാരണം ഞമ്മളെ ആൾക്കാർക്കൊരു അപമാനം വന്ന അത് ഇന്നെ കൊണ്ട് പൊറുക്കാൻ കഴിയും. അതീതേ ആ ഒരു കാര്യത്തിൽ ഞമ്മക്കൊണ്ട് വാസി, ഭർത്താവിന് മാത്രം പോരെ വാസി. നിങ്ങൾക്ക് എന്ന് ആചാരോട് പറയാൻ പറ്റും ഓളെ പറഞ്ഞുവിടാൻ? നാട്ടിൽ കഷ്ടം ഉണ്ടായിരിക്കണമെങ്കിൽ ഓളെ പറഞ്ഞുവിടാതെ വേറെ ഭയില്ലെന്ന്.
6: നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സ്കൂൾ നടത്തിപ്പിൽപ്പെട്ട അതിന്റേതായ ചില നടപടിക്രമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട്.
3: ആചിയാര് തർക്കുത്തരം പറഞ്ഞ് നമ്മളെ തോപ്പിക്കണ്ട. ആ ടീച്ചറെ പറഞ്ഞു വിടാൻ പറ്റുകയില്ലേ? ഓള് അറബി പഠിപ്പിക്കണം നമുക്ക് നാണക്കേടാ.
6: ആണ് ആ എങ്കിൽ ഇസ്ലാമായ മാഷന്മാര് സംസ്കൃതം പഠിപ്പിക്കണ്ടല്ലോ, അത് ഹിന്ദുക്കൾക്ക് നാണക്കേടല്ലേ? അറബി വിദ്യാലയങ്ങളുടെ ചുമതല വഹിക്കുന്ന ക്രിസ്ത്യാനികളുണ്ടല്ലോ, അവർക്ക് നാണക്കേടല്ലേ? അവിടെ ഒന്നും ആരും ആരെയും പറഞ്ഞു വിടണം പിരിച്ചു വിടണം എന്നും പറഞ്ഞ് ബഹളം വയ്ക്കുന്നില്ല. ഇസ്ലാമി വിശ്വസിക്കില്ല നമ്മളെ, ഇസ്ലാമിന് ചേർന്ന രീതിയിൽ പ്രവർത്തിക്കണം. ആ കാര്യം ആചാര്യം മറക്കണ്ട.
7: മറന്നിട്ടില്ലല്ലേ, മറക്കൂല. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരു യഥാർത്ഥ ഇസ്ലാമായി ജീവിച്ച് മരിക്കണമെന്ന് തന്നെയാ എന്റെ മോഹം. ഇസ്ലാമിന് നിരക്കാത്ത യാതൊന്നും ഞാൻ ഓർക്കൂല, ചെയ്യൂല, പറയില്ല.
3: എന്നിട്ടാണ് ഇപ്പൊ ഈ ബേണ്ടായിനെ കാണിക്കണേ?
7: അത് നിങ്ങളാണ് ആലോചിക്കേണ്ടത്. ഏ, നിങ്ങളൊക്കെ ഖുറാൻ വായിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരല്ലേ? അനാഥരെയും അഭയം തേടി വന്നവരെയും സഹായിക്കരുത് എന്ന് ഖുറാനിൽ പറയണ്ട? നിരാലംബർക്ക് നീതിയും സഹായവും അനുവദിക്കരുതെന്ന് ഏത് ഹദീസിലാണ് പറഞ്ഞിരിക്കുന്നത്? മാനമായി ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയെ വയ്യാതാരാക്കണമെന്ന് ഇസ്ലാം പറയണ്ട? എന്തേ ആരൊന്നും ഉണ്ടാത്തത്? ഏ, എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ന്യായമായ കാര്യം എത്ര ചെറിയോം പറഞ്ഞാലും നമ്മൾ കേൾക്കും, അനുസരിക്കും. ആ ചേലിക്ക് തന്നെ അന്യായം എത്ര വലിയോം പറഞ്ഞാലും നമ്മൾ കേൾക്കൂല, വഴങ്ങൂല.
1: ശേഖരൻ മാഷ് മാതാപിതാക്കളെ കണ്ട് സംസാരിച്ച് അവരെ പറഞ്ഞു മനസ്സിലാക്കി കുട്ടികളെ സ്കൂളിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടതെല്ലാം ചെയ്തു. അങ്ങനെ എല്ലാ കുഴപ്പങ്ങളും പരിഹരിക്കപ്പെട്ടു. അപകടം തരണം ചെയ്തതുകൊണ്ട് സ്കൂൾ വാർഷികം വിപുലമായി ആഘോഷിക്കാൻ ഹാജിയാർ തീരുമാനമെടുത്തു. ഗായത്രിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ഒരു വിഭവ സമൃദ്ധമായ സസ്യാഹാര സദ്യ ഒരുക്കാൻ തീരുമാനിച്ചു. കൂടാതെ ഗായത്രിയുടെ വക പായസവും.
7: അപ്പൊ പറഞ്ഞ മാതിരി ഇത്തവണത്തെ സ്കൂൾ വാർഷികം ജോറാക്കണം.
0: ഗംഭീരമായിക്കളാം, പക്ഷേ ഹാജിയാരുടെ മനസ്സൊന്ന് തുറക്കണം.
7: തുറക്കാനൊന്നുമില്ല, ഇത്തവണ ആകപ്പാടെ പ്രശ്നങ്ങളൊക്കെ തീർന്ന സമയമാണല്ലോ. അപ്പൊ മനസമാധാനത്തോടെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലേ മാഷെ?
0: കൂള് കൂട്ടിക്കല്, തുറപ്പിക്കല്, പ്രക്ഷോഭം, അടിപിടി, എന്തൊക്കെ ബഹളമായിരുന്നു. ഏതായാലും എല്ലാം ഒന്ന് കെട്ടടങ്ങി. ടീച്ചർക്കും മനസ്സിന് സ്വസ്ഥയായില്ലേ?
7: പക്ഷേ ഇത്തവണ ഒരു പുതുമയിരിക്കട്ടെ, കുട്ടികൾക്ക് ഈ മിഠായി കൊടുക്കുന്നതിന് പകരം ഒരു സദ്യ ആയാലോ?
0: ആ അതും കൊള്ളാം.
2: ആ സദ്യ ആണെങ്കിൽ നല്ല ഒന്നാം തരം കോഴി ബിരിയാണി തന്നെ ആയിക്കോട്ടെ. കോഴിക്കോട് നല്ല
0: വെപ്പുകാരും. ബിരിയാണി ആരും കോഴിയൊന്നും വേണ്ട, നമുക്ക് ഒരു വെജിറ്റേറിയൻ സദ്യ ആയാലോ? എന്താ ടീച്ചറെ, ഒന്ന് ശ്രമിച്ചൂടെ?
8: അയ്യോ, ഞാൻ ഒറ്റയ്ക്ക്.
7: ഒറ്റയ്ക്കല്ലല്ലേ, മാഷില്ലേ, കുഞ്ഞാലിയില്ലേ,
2: എന്തിന് ഞാനില്ലേ?
7: അയ്യണ്ട്.
2: ആ ടീച്ചറിന്റെ ശ്രമമാണെങ്കിൽ തീർച്ചയായിട്ടും പായസം വേണം. ടീച്ചർ ഉണ്ടാക്കുന്ന പായസം കഴിച്ചാൽ കഴിച്ചെന്ന് തോന്നില്ല.
7: ഏഹ്,
2: കഴിച്ചാൽ കൊതിയില്ല.

0: എങ്കിൽ സദ്യയുടെ ചാർജ് ടീച്ചർക്ക് തന്നെ.
1: സദ്യ മാത്രം പോരാ, എന്തെങ്കിലും കലാപരിപാടികളും കൂടി.
0: അതൊക്കെ മാസ്റ്ററുടെ യുക്തം പോലെ ചെയ്തോളി.
2: ഒരു ഗാനമേള വേണ്ടേ? നാടൻ ഗാനമേള.
1: നീ പേടിക്കണ്ട കുഞ്ഞാലി, പാടാൻ നിനക്കൊരു ചാൻസ് തരാം.
3: പക്ഷേ അങ്ങനെയാണെങ്കിലും ഒടുക്കം പറയട്ടോ.
0: അതെന്താ?
3: മറ്റേത് ആളുകളെ നിയന്ത്രിക്കാൻ കഴിയില്ലേ?
4: എല്ലായിടത്തും പരാജയപ്പെട്ട അസീസ്, ചേലക്കാടൻ, മേനോൻ എന്നിവർ സ്കൂൾ വാർഷികം നശിപ്പിക്കാൻ പരിപാടികൾ ആസൂത്രണം ചെയ്തു. സംഭവബഹുലമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ചിത്രം കടന്നുപോകുന്നത്.
0: ഞങ്ങളുടെ ആൾക്കാരെ അടിക്കാൻ തയ്യാറാക്കി നിർത്തിയിരുന്നതാ. അപ്പോഴാ ശേഖരൻ കയറി ഇടപെട്ടത്.
5: എന്ത് ശേഖരൻ? പേരെ കത്തുമ്പോഴല്ലേ വാഴ വെട്ടേണ്ടത്. ഇത്രയും നല്ലൊരു അവസരം ഇനി ജീവിതത്തിൽ കിട്ടുമോ? ഒരു നാട് മുഴുവൻ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വെട്ടും കുത്തുമായി മാറിയാല് അതിന്റെ മറവിൽ നമുക്ക് എന്തൊക്കെ നേടായിരുന്നു? ഛേ, ഒക്കെ നിങ്ങൾ കളഞ്ഞു വിളിച്ചില്ലേ?
3: വേണമെങ്കിൽ ഒരടിയും കൊണ്ട് നടത്താം.
5: അതൊന്നും വേണ്ട, ഇനി അവരുടെ സ്കൂൾ ആഘോഷം പൊളിക്കണം. ആ വഴിക്കായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്.
3: ഇതെന്തിനാ?
1: നിനക്ക് കൊടുക്കാൻ. അങ്ങോട്ട്.
2: മാഷേ, എല്ലാം റെഡിയാ, കുട്ടികളെ ഉണ്ടാ വിളിക്കട്ടെ.
1: പിന്നെ ഇപ്പൊ തന്നെ നേരം വൈകി.
4: സ്കൂളിലെ ആഘോഷം പൊടിപൊടിക്കുകയാണ്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. എന്നാൽ അവരെ കാത്തിരിക്കുന്ന ചതി ആരും അറിഞ്ഞിരുന്നില്ല. ഗായത്രി ടീച്ചർ ഉണ്ടാക്കിയ പായസത്തിൽ ചേലക്കാടനും മേനോനും അസീസും കൂട്ടരും ചേർന്ന് വിഷം കലർത്തുകയും അത് കഴിച്ച് കുട്ടികൾക്ക് ഛർദിലും കുഴഞ്ഞു വീഴുകയും ചെയ്തതോടെ എല്ലാവരും പരിഭ്രാന്തരായി.
6: രാവിലെ 8 മണിക്ക് മേക്കപ്പെട്ട് നിൽക്കണമല്ലേ? ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു, അതിന്റെ ക്ഷീണം കൊണ്ടായിരിക്കും.
1: ഓ,
4: ഇതിനെല്ലാം കാരണം ഗായത്രി ടീച്ചറും ശേഖരൻ മാഷുമാണെന്ന് തെറ്റിദ്ധരിച്ച് അവരെ എല്ലാവരും കുറ്റപ്പെടുത്തി. ഒടുവിൽ ഇതിനു പിന്നിൽ ചേലേക്കാടനും മേനോനും അസീസും കൂട്ടരുമാണെന്ന് മനസ്സിലാക്കി അവരെ പിടികൂടി നാട്ടുകാരുടെ മുമ്പിൽ എത്തിക്കുകയും നാട്ടുകാരെല്ലാം ചേർന്ന് ഗായത്രി ടീച്ചറോടും ശേഖരൻ മാഷോടും ക്ഷമാപണം ചോദിക്കുകയും ചെയ്തു.
0: ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പേടിക്കാനൊന്നുമില്ല. ഫുഡ് പോയിസൺ തന്നെയാ, പായസത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്.

0: നിങ്ങളെല്ലാവരും എനിക്ക് മാപ്പ് തരണം. ഈ മേനും അസീസും പറഞ്ഞിട്ട ഞാൻ പായസത്തിൽ വിഷം കളിക്കിയത്.
1: സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മുമ്പിൽ ശത്രുത അഭിനയിക്കുന്ന ഇവർക്ക് വേണ്ടിയാണോ നമ്മളൊക്കെ തമ്മിലടിക്കേണ്ടത്? സുബുദ്ധി അവശേഷിക്കുന്നവരുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം. നമ്മുടെയൊക്കെ പിന്തുണയാണ് ഇവന്റെയൊക്കെ ശക്തി. അത് നഷ്ടപ്പെട്ടാലുണ്ടല്ലോ, ഇവനൊക്കെ വെറും പുല്ല്.
2: മാപ്പ് വരണം മാഷേ, അറിയാണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് വരണം.
3: മോളെ, ഞമ്മളെ വിവരം അറിയാണ്ട് എന്തൊക്കെയോ പറഞ്ഞതാ അന്നേരത്തെ ദശമത്തിന്. മാപ്പാക്കിന്ന് പറ, സാരമില്ലമ്മ.
4: അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തീരുകയും ഗായത്രി ടീച്ചർ പഴയതുപോലെ സ്കൂളിലേക്ക് പോവുകയും കുട്ടികളെല്ലാം ചേർന്ന് ഗായത്രി ടീച്ചറെ ചേർത്തു പിടിക്കുന്നിടത്ത് നാരായം എന്ന ഈ സിനിമയ്ക്ക് തിരശീല വീഴുന്നു. സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങളെയും ജാതി വ്യവസ്ഥയെയും ആചാരാനുഷ്ഠാനങ്ങളെയും തുറന്നു കാണിക്കുവാൻ ഈ ചിത്രത്തിലൂടെ ശശി ശങ്കർ എന്ന സംവിധായകന് സാധിച്ചു. അന്നും ഇന്നും ഈ ചിത്രത്തിന്റെ ആനുകാലിക പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നിസ്സംശയം പറയാം. ശാന്തിക്കാരൻ ദാമോദരൻ നമ്പൂതിരിയായി എം എൽ ഗോപകുമാറും ഗായത്രിയായി ഉർവശിയും നമ്പൂതിരിയുടെ സുഹൃത്തായ അയ്യരായി എം എസ് തൃപ്പൂണിത്തുറയും സ്കൂൾ നടത്തിപ്പുകാരനായ ഹാജിയാരായി ശ്രീരാമനും പുരോഗമനവാദിയും സർവസമ്മതനും എഴുത്തുകാരനുമായ ശേഖരനായി മുരളിയും സേതുലക്ഷ്മിയായി ശാന്തകുമാരിയും സ്കൂളിലെ പ്യൂണായ മൂസയായി മാമുക്കോയയും ആമിനിയായി കോഴിക്കോട് ശാന്താദേവിയും അവരുടെ മകനായ കുഞ്ഞാലിയായി ജഗദീഷും സ്ഥലത്തെ പ്രമുഖനായ വേഷമിട്ടിരിക്കുന്നത് പ്രതാപചന്ദ്രനും അയാളുടെ സഹായിയായ വാര്യരായി കുതിരവട്ടം പപ്പുവും ഹാജിയാരുടെ മകൻ അസീസായി വിജയരാഘവനും സ്ഥലത്തെ പ്രധാന രാഷ്ട്രീയ നേതാവായ ചേലക്കാടനെ അവതരിപ്പിച്ചിരിക്കുന്നത് എൻ എഫ് വർഗീസുമാണ്. ജെ പള്ളാശ്ശേരി തിരക്കഥയും സംഭാഷണവും ഒരുക്കി ശശിശങ്കർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സാലു ജോർജാണ്. ചമയം മോഹൻ, വസ്ത്രാലങ്കാരം എം എം കുമാർ, സിനിമയ്ക്കു വേണ്ടി പശ്ചാത്തല സംഗീതമൊരുക്കിയത് രാജാമണി, വാതിൽപ്പുറ ചിത്രീകരണം നിർവഹിച്ചത് ജൂബിലി സിനി യൂണിറ്റ്, എഡിറ്റിംഗ് എ സുകുമാരൻ, ഇഫക്ട്സ് മുരുകേഷ്, ലാബ് ജെമിനി കളർ ലാബ്, അസിസ്റ്റന്റ് കലാസംവിധാനം ഷാനവാസ് കണ്ണംചേരി, നിശ്ചല ഛായാഗ്രഹണം ഖാദർ കണ്ണൻ. പ്രിയ ശ്രോതാക്കളെ, 1993 ശശിശങ്കറിന്റെ കഥയ്ക്ക് ജെ പള്ളാശ്ശേരി തിരക്കഥാ സംഭാഷണം എന്നിവ ഒരുക്കി ശശിശങ്കർ സംവിധാനം ചെയ്ത നാരായം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളായിരുന്നു ചിത്രപരിചയത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: ചിത്രപരിചയം.
1: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: തമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ്
1: നാട്ടിലെ പാട്ട്
2: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ടീം ഇന്ന് എത്തിയിട്ടുള്ളത്
3: പുന്നാട്.
2: പ്രോപ്പർ പുന്നാടാണ്. പുന്നാട് പേരിന് എന്തെങ്കിലും അർത്ഥങ്ങളോ എന്തെങ്കിലും അതിനെ പറ്റിയിട്ടുള്ള പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ?
3: അതറിയില്ല.
2: എന്താ പേര്?
3: ശ്രുതി.
2: നല്ല പേരാണ്.
4: ആരും പറഞ്ഞിട്ടുണ്ടോ?
2: ശ്രുതി പോലെ തന്നെ പാട്ടെല്ലാം ഇഷ്ടപ്പെടുന്നയാണോ? പാട്ട് പാടുന്ന ആളാണോ?
3: ഇഷ്ടമാണ്. പാട്ട് പാടൂല.
2: ആരെങ്കിലും വീട്ടിൽ പാടുവോ?
3: ഇല്ല.
2: എന്താ ചെയ്യുന്നത്?
3: ഒന്നും ചെയ്യുന്നില്ല.
2: ഹൗസ് വൈഫാ. എത്ര മക്കളുള്ള?
3: രണ്ടാള്.
2: എവിടെ പഠിക്കുന്നവർ?
3: ഇടമീത്തലെ പുന്നാട് സ്കൂളിലും ഒരാള് നാലിലും.
2: ഉഷാറാണോ? ബുദ്ധിമുട്ടിക്കലുണ്ടോ?
3: ഇല്ല, കുഴപ്പമൊന്നുമില്ല.
2: സമാധാനം?
3: സമാധാനം.
2: വേറെ?
3: വേറെ സുഖം.
2: സ്വന്തം വീട്?
3: ഞാനും രണ്ടു മക്കളും ഭർത്താവും.
2: ഭർത്താവ് എന്താ ചെയ്യുന്നത്?
3: ഓട്ടോ ഡ്രൈവറ.
2: എവിടെ?
3: ഇവിടെ തന്നെ, പുന്നാട് തന്നെ. ടൗണ്.
2: മുന്നേ ഓട്ടോ ഡ്രൈവർ തന്നെയാണ്?
3: അല്ല, വാർപ്പിന് പണി. അന്നേരം ചൂടിന്റെ സമയം തന്നെ ഓട്ടോയിലേക്ക് മാറിയത്, ഡ്രൈവിങ്ങിലേക്ക് മാറി.
2: എങ്ങനെ ഓട്ടോ കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുമോ?
3: കുഴപ്പമില്ല, ഒപ്പിച്ച് പോകാ.
2: എന്തെങ്കിലും ജോലി ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ?
3: ജോലി ഇല്ല, എനിക്ക് വീട്ടിലിങ്ങനെ മക്കളെല്ലാം കാര്യങ്ങളെല്ലാം നോക്കി ഇരിക്കാനാ ഇഷ്ടം.
2: ഓക്കെ. മടിയാണ്?
3: മടിയാ. ഇവരെ കാര്യങ്ങൾ നോക്കാൻ തന്നെ വേണല്ലോ.
2: എവിടെയാ പഠിച്ചതൊക്കെ?
3: ഞാൻ ശിവൂർ സ്കൂളില്.
2: ഏതുവരെ പഠിച്ചു?
3: പ്ലസ് ടു.
2: പ്ലസ് ടു കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞു.
3: ഇല്ല, കുറച്ച് കമ്പ്യൂട്ടർ പഠിച്ചിന്.
2: ഹയർ സ്റ്റഡിക്ക് ഒന്നും പോവാ?
3: പിന്നെ പോയിട്ടില്ല.
2: വീട്ടിലാർക്കില്ലത്?
3: വീട്ടില് അമ്മയും അച്ഛനും അനിയത്തിയും.
2: അനിയത്തി ഇപ്പൊ എന്താ ചെയ്യുന്നത്?
3: അവള് കല്യാണം കഴിഞ്ഞു.
2: ആളും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അമ്മക്കും അച്ഛനെന്താ ജോലി എന്തെങ്കിലും?
3: ഇല്ല, അമ്മ തൊഴിലുറപ്പിനെല്ലാം പോകൂ, അച്ഛൻ ലോട്ടറി ഇപ്പം കണ്ടില്ലേ.
2: അച്ഛനിടക്കിടക്ക് വരും.
3: വരും, നമ്മളെ കാണാൻ വരും.
2: അനിയത്തിനെ എവിടെ ഉണ്ടായി?
3: അവളാ അന്ന് ഡോട്ടൊങ്ങുന്ന്.
2: എങ്ങനെയാണ് ഒരുമിച്ച് കാണണം എന്ന് തോന്നുമ്പോ എന്താ ചെയ്യാം?
3: എല്ലാരും ഒരുമിച്ച് കൂടും, വരും, വിളിക്കും. ഞാൻ വിളിക്കുമ്പോ ഓളും വരും. അങ്ങനെ.
2: ഇത് വീടെടുത്തിട്ട് എത്രയായി?
3: ഇതിപ്പം 5 കൊല്ലമായി.
2: മുന്നേ എവിടെയായിരുന്നു താമസം?
3: ഇത് ഇവിടെ തന്നെ. തറവാടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങോട്ടേക്ക് മാറിയതാ.
2: തറവാട്ടിലാരല്ലേ?
3: അവിടെ അച്ഛനും അമ്മയും.
2: നിങ്ങൾ എത്ര മക്കളുണ്ട്? ഹസ്ബൻഡിന്?
3: രണ്ടാള്. പെങ്ങളും.

0: പെങ്ങളിപ്പോ എവിടെയാ?
1: മോളിന്റെ അടുത്ത് തന്നെ കല്യാണം കഴിച്ചെ.
0: വർഷമില്ല, എല്ലാരും ഒരാവശ്യത്തിന് ഓടി എത്തും. എല്ലാ ദിവസവും ഓട്ടോ ഉണ്ടാവോ ഹസ്ബൻഡിന്?
1: ആ ഓട്ടോ ഉണ്ട്.
0: പേരെന്താ ഹസ്ബൻഡിന്റെ?
1: അഭിലാഷ്.
0: അഭിലാഷ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയും. എവിടെ വെക്കല്?
1: പുന്നാട്ടൗൺ.
0: എവിടെയൊക്കെ യാത്രക്ക് പോകാറുണ്ടോ പൊതുവെ?
1: യാത്ര ആ അമ്പലങ്ങളിലെല്ലാം പോകും, അല്ലാണ്ട് അങ്ങനെ
0: വീട്ടിൽ ഒതുങ്ങി കൂടാനാണ് ഇഷ്ടം. മക്കളൊക്കെ സ്കൂളിൽ പോയപ്പോഴ് പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാം?
1: അന്നേരം വീട്ടിലെ പണിയെല്ലാം എടുത്ത് ഇങ്ങനെ സമയം നോക്കും, വൈകുന്നേരം ആക്കും.
0: വീടുപണി ഇങ്ങനെ പെൻഡിങ്ങിലുണ്ട്, ചെയ്തുകൊണ്ടേ ഓരോന്നോരോന്ന് ചെയ്യാം. മക്കള് കുറച്ചും കൂടി വലുതായ നമുക്ക് ഭയങ്കര ലോൺലെസ് വരും. അപ്പം എന്തെങ്കിലും ജോലിയൊക്കെ നല്ലതല്ലേ?
1: ആ അപ്പം നോക്കണം എന്നുണ്ട്.
0: സിനിമയൊക്കെ കാണാൻ പോവാറുണ്ട?
1: കുറവാ.
0: ടിവി കാണും. പാട്ടിഷ്ട?
1: ആ പാട്ടിഷ്ട.
0: ഏത് കാലഘട്ടത്തെ പാട്ടാണ്?
1: അങ്ങനെ ചോദിച്ചാൽ ഇപ്പോഴേ കുറച്ചൊരു പഴയ മെലഡി ആയിട്ടുള്ള സോങ് ഇഷ്ടം.
0: ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കാൻ അവസരമുണ്ട്, നമ്മളിതിലൂടെ കേൾപ്പിക്കാം. ഏത് പാട്ടാണ് ഇപ്പം മനസ്സിൽ വരുന്നത്?
1: അങ്ങനെ ചോദിച്ചാ തിളക്കത്തിലെ ഒരു പാട്ടില്ലേ,
0: ആർക്ക് വേണ്ടിയിട്ടാണ് സമർപ്പിക്കുന്നത്?
1: ഭർത്താവിനും മക്കൾക്ക്
0: വേണ്ടിയിട്ടാണ്. അത് അവരെ വിട്ടിട്ടുള്ള ഒരു കളിയില്ല.
1: ഇല്ല.
0: പാചകത്തിനോടും ഭയങ്കര ഇഷ്ടമാണ്?
1: ആ ഇഷ്ടം.
0: പാചകം ചെയ്തിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് നന്നായി എന്ന് പറഞ്ഞ് ഏതാ ഐറ്റാണ്?
1: എല്ലാം ഇഷ്ടമാണ്. ഞാൻ വെച്ച എല്ലാ കറിയും നന്നായിട്ടെന്ന് പറയും. ചിക്കൻ കറിയും മീൻ കറിയും എല്ലാം ഇഷ്ടമാണ്.
0: അമ്മ അമ്മയുടെ കൈപ്പുണ്യം മോൾക്ക് കിട്ടിയിട്ടുണ്ടോ?
1: ആ അമ്മയും ചെയ്യും. കല്യാണം കഴിഞ്ഞു വരുന്ന സമയത്തൊന്നും അറിയില്ല, ഇനി ഇവിടെ വന്നേരം പഠിച്ചതാ.
0: വിഷമുണ്ടായിരുന്നു, അറിയാണ്ട് വരുമ്പോൾ പേടിയുണ്ടായിരുന്നു.
1: പേടിയുണ്ടേനു.
0: പക്ഷേ വീട്ടുകാർ നന്നായി സപ്പോർട്ട് ചെയ്തു.
1: അമ്മ അമ്മ അന്നെക്കൊണ്ട് തന്നെ എല്ലാം ചെയ്യിപ്പിക്കും. അന്നേരം അങ്ങനെ പഠിച്ച്
0: ഇപ്പം എക്സ്പെർട്ട് ആയി.
1: ഇപ്പൊ എല്ലാം വെക്കാൻ തൈരേ.
0: അമ്മയച്ഛന് ഫുഡ് ഇവിടെ തന്നെ കഴിക്കും? എങ്ങനെയാ?
1: ആ അവരെ ആടുന്ന് വെക്കും. പിന്നെ ഞാൻ കറിയെല്ലാം വെച്ചാൽ കൊണ്ടു
0: കൊടുക്കും. എക്സ്ചേഞ്ച് ചെയ്യും. എവിടെയെങ്കിലും പോണെന്നുണ്ടെങ്കിൽ മക്കളെ എവിടെയാ കിട്ടണോ?
1: ഇല്ല, ഞാൻ കൂട്ടിയിട്ട് പോകും. ഞാൻ എവിടെയും പോകുന്നുണ്ടെങ്കിൽ കൂട്ടിയിട്ടേ പോകും, എവിടെ ആക്കലൊന്നുമില്ല.
0: മക്കളെ എന്തായി തീരാൻ കാണാനാണ് ആഗ്രഹം? നമുക്കൊരു സ്വപ്നം ഉണ്ടാവില്ലേ മക്കളെ കുറിച്ച്? എന്തെങ്കിലും മനസ്സിൽ മോനിങ്ങനെ ആയാൽ നന്നായിരുന്നു അങ്ങനെ എന്തൊക്കെ ആഗ്രഹം ഉണ്ടോ?
1: അങ്ങനെ ചോദിച്ചാ അതിപ്പോ അവരിഷ്ടല്ല. അവര് വണ്ണം വെച്ചാൽ എന്താകണം എന്നുള്ളത്, നല്ല ജോലിയെല്ലാം അങ്ങനെ
0: കഷ്ടപ്പെടാണ് ജീവിക്കണം.
1: അതെ.
0: മൂത്തയാൾക്ക് എന്താ ഇൻട്രസ്റ്റ് പൊതുവെ?
1: ഓന് ഈ ബസ് ഇപ്പോഴത്തെ ഇത് പറയുന്ന അന്ന് ഈ ബസ്സിനോട് അങ്ങനെയല്ലാന്ന് ഭയങ്കര ഇൻട്രസ്റ്റ്. ഞാൻ മണ്ണോട് പറയും ഡ്രൈവർ ആകണം എന്നെല്ലാം പറയും.
0: അവർക്ക് ജോലിക്കും
1: ഉണ്ടല്ലോ. അളയാക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നും പറയലൊന്നുമില്ല. അഭിനയ് കൃഷ്ണ, ഋതുൽ കൃഷ്ണ. അമ്മേന്റെ പേര് അജിത, അച്ഛന്റെ പേര് സുനിൽ, അനിയത്തിന്റെ പേര് അശ്ന.
0: സുനിലേട്ടൻ കുറെ നാളായോ ലോട്ടറി കച്ചവടം?
1: ഇല്ല, ഇപ്പം കുറച്ചായല്ലോ. അച്ഛൻ ടേപ്പിംഗ് ചെയ്യും.
0: ഹസ്ബൻഡിന്റെ അമ്മയുടെ അച്ഛന്റെ പേര്?
1: അമ്മ രാധ, അച്ഛൻ ഭാസ്കരൻ, പെങ്ങള് അമൃത, പിന്നെ അളിയനുണ്ട് ലെനി, രണ്ട് മക്കളും, പിന്നെ അലിയ ലക്ഷ്മിയും, പിന്നെ അലൻ കൃഷ്ണൻ.
0: ഒരു മോളുണ്ട്,
1: എത്തിക്കൊണ്ട് ഒരു മോള്. ശ്രീപാർവതിയും അവർക്ക് മൂന്ന് മക്കളാ. ശ്രീപാർവതി, പ്രജ്വല്, രാംചരൺ. ഭർത്താവിന്റെ ഒരു ശിദ്ധി.
0: ആരും ഇനി വേണ്ട. എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട്, കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ട്.

0: നടന്ന് വരുമ്പോ നമ്മള് നല്ലൊരു പാട്ട് കേട്ടാരവേ. ആ പാട്ടാര പാടിയേ? ഞാൻ. ആരെ പഠിപ്പിച്ചെന്നെ?
1: ഞാൻ ടി വി കണ്ടു.
0: ഒറ്റക്ക് പാട്ട് പഠിക്കാൻ ഇഷ്ടാ? എങ്ങനെയുള്ള പാട്ട് പഠിക്കാൻ ഇഷ്ടാ?
1: ഇങ്ങനത്തെ
0: ഇപ്പോ ഏച്ചിക്ക് ഒരു പാട്ട് കൊടുത്തരാ. ഒരു പാട്ടടോ ഇപ്പൊ പാടി ആരും കേൾക്കൂല, ഞാനും ആരോ മാത്രമേ കേൾക്കൂ. പാടൂല?
1: എനിക്കറിയില്ല.
0: അപ്പൊ നേരത്തെ പാടിയതാരാ?
1: വെറുതെ പാടിയ.
0: അതുപോലെ വെറുതെ പാടിയാ മതി. ഇത് അമ്മ പറയുന്ന പകുതി പാടിയാ മതി, കുറച്ച് പാടിയാ മതി.
1: എനക്ക് അത്രയൊന്നും അറിയില്ലേ.
0: അറിയുന്ന അത്ര പാടിയാ മതി.
1: വരി അങ്ങനെ
0: ഒറ്റ വരി പാടിയാ മതി. ഇത് അമ്മ പറയുന്ന പാടാൻ പറയുന്ന.

0: പറയൂ.
1: ഇതെങ്ങനെ ഈ വരിയെല്ലാം ഒപ്പിച്ചെടുക്കുന്നേ?
0: ഞാൻ എഴുതാനും പാടാൻ മതി.
1: എവിടെ?
0: സ്കൂളിൽ നിന്ന് സബ്ജില്.
1: എന്റെ പ്രൈസ് കിട്ടിയാ? അപ്പൊ പാട്ടുകാരനാണ്. എന്നിട്ടാ പാട്ട് പഠിക്കാത്തെ?
0: ഞാൻ പാട്ട് പഠിക്കാൻ പോക്കുണ്ട്.
1: എവിടെ?
0: മട്ടന്നൂര്.
1: മട്ടന്നൂരില്?
0: ചിദംബരത്തിൽ.
1: ചിദംബരത്തിൽ പോക്കണ്ടാ?
0: ഇപ്പം പോക്കില്ല.
1: എന്താ പാട്ട് പഠിക്കുന്ന ഇഷ്ടല്ലേ, പിന്നെന്താ നിർത്തിക്കളഞ്ഞേ? മടിയനാണപ്പോ. പഠിക്കാൻ മടിയുണ്ടാ?
0: കൊറച്ച്.
1: പഠിക്കാനും മടിയ? എന്തില്ല മടി ഇല്ലാത്ത?
0: കളിക്കാൻ.
1: കളിക്കാൻ ഒരു മടിയും ഇല്ല. അമ്മ വഴക്ക് പറയാ പഠിക്കാണ്ടിക്കുമ്പോ? എന്നാ പറയാ?
0: പഠിക്കാൻ പറയാ.
1: അടിയാ പോരണ്ടാളു?
0: ഞാനെങ്ങോട്ടൊന്നും പറയല്ല, അമ്മ ഇങ്ങോട്ടും അറിയാം.
1: അമ്മ എന്താ പറയാ?
0: കൂട്ടം കിട്ടിട്ട് അടി കിട്ടും, എനിക്ക് പഠിക്കാനിരിക്കും.
1: അടി കിട്ടിട്ട് പഠിക്കാനിരിക്കും. എന്നാ പിന്നെ അടി കിട്ടുന്ന മുന്നേ പഠിക്കാനിരുന്ന പോരെ.
0: ഞാൻ ചില സമയം ഇരിക്കലുണ്ട്.
1: ചില സമയം അങ്ങ് മടി പിടിച്ചു. ഏത് സ്കൂളിലാ പഠിക്കുന്നേ?
0: ഞാൻ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ.
1: എത്രാം ക്ലാസ്സിലാ?
0: അഞ്ച്.
1: ക്ലാസ് ടീച്ചർ വരുന്ന?
0: സരിൻ മാഷി.
1: മാഷി എന്തെല്ലാം വിഷയാ പറഞ്ഞെടുത്ത്?
0: മാഷി സോഷ്യൽ എടുക്കല്.
1: മോന് പഠിക്കാൻ ഏതാ ഇഷ്ടോ?
0: എനക്ക് സോഷ്യൽ ഇഷ്ടാ.
1: ആ എന്താ?
0: അത് സിമ്പിളാ. കുറച്ച്
1: കണക്ക് ഇഷ്ടാന്നോ? കണക്ക് ടഫല്ല?
0: അത്ര ടഫൊന്നുമില്ല, ഈസി പറഞ്ഞു. ടഫാങ്കിലും മാഷി ഓരോട് കണ്ടുപിടുത്തം പറഞ്ഞു.
1: കണക്കാരാ എടുക്കുന്നേ?
0: അഖിലേഷ് മാഷി.
1: പിന്നെ ഏതെല്ലാം മാഷാ പഠിപ്പിക്കല്?
0: ശ്രീഷ്മ ടീച്ചർ അടിസ്ഥാന ശാസ്ത്രം. സംസ്കൃതത്തിന്റെ അറിയില്ല.
1: ഇത്രയായിട്ട് ചോദിച്ചിട്ടില്ല?
0: അങ്ങനെ ഓർമ്മ കിട്ടില്ല.
1: അപ്പൊ ക്ലാസ് ഒന്ന് മാഷ വിളിക്കണ്ടിക്കുന്ന ചെയ്യാം.
0: മാഷിനെ വിളിക്കുന്ന മാഷെന്ന് വിളിക്കേ.
1: രണ്ട് മാഷിമാരും ഒന്നിച്ച് നടന്നു പോന്ന് വിചാരിക്കേ. എന്നാലും ആ മാഷ വിളിക്കണ്ടിക്കുന്ന വിളിക്കുക.
0: ഞാൻ അടുത്ത് പോയിട്ട് വിളിക്കൂ.
1: തൊട്ട് വിളിക്കൂ. എന്നിട്ടും പേര് ചോദിച്ചിട്ടില്ല. നാളെ ചോദിക്കോ പോയിട്ടാകുമ്പോ. ഉറപ്പായിട്ടും. ഓക്കെ. സ്കൂളിൽ ആരാ ബെസ്റ്റ് ഫ്രണ്ട് ആരാ?
0: ശാൽവിൻ സി.
1: ശാൽവിന്റെ വീട് എവിടെയാ?

0: നടുവനാട്.
1: ശാലിൻ പഠിക്കുവാ? ശാലിൻ പാട്ട് പാടുവാ?
0: അതറിയില്ല.
1: ബെസ്റ്റ് ഫ്രണ്ടായിട്ട് പാട്ട് പാടുവെന്ന് അറിയില്ല? ശാൽവിൻ മാത്രമേ ഫ്രണ്ടായിട്ടുള്ളൂ?
0: പിന്നെ കൃത്തിക്കും.
1: കൃത്തിക്കിന്റെ വീടോ?
0: കാശിമുക്കിൽ.
1: എങ്ങനെ ഇവരെ രണ്ടാളി ഫ്രണ്ടായിട്ട് സെലക്ട് ചെയ്തേ?
0: ഞാൻ സ്കൂളിൽ പോയാൽ അവരെന്നോട് മിണ്ടി, അന്നേരം ഞാനും മിണ്ടി, അന്നേരം പേരെല്ലാം പറഞ്ഞേരം ഒരു സുഹൃത്ത്.
1: വേറെ ആരും മിണ്ടിയിട്ടില്ല? അന്നേരം അവര് ഫ്രണ്ട്സ് അല്ലേ? അന്നേരം എത്ര ഫ്രണ്ട്സ് ഉണ്ട്?
0: കൊറേ ഉണ്ട്.
1: ഒരുപാട് പേരുണ്ട്. ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാ?
0: സോഷ്യലിന്റെ നമ്മളെ ക്ലാസ് മാഷ്.
1: മാഷ് അടിക്കൂല, അതുകൊണ്ടാ?
0: അടിക്കലും ചെയ്യും, കൂട്ടം കിടും, പക്ഷെ നല്ല മാഷ.
1: അതുകൊണ്ടാന്നല്ലേ. പിന്നെ വേറെ നമ്മളെ കലോത്സവം എല്ലാം നടക്കുമ്പോൾ വേറെ എന്തെല്ലാം പരിപാടിക്കാ പങ്കെടുക്കല്?
0: ഞാൻ പാട്ടുപാടലിന് പങ്കെടുക്കല്.
1: സ്പോർട്സ് നിക്കില്ല?
0: സ്പോർട്സ് ഇപ്പൊ നമുക്കില്ല.
1: വീട്ടിലാരുള്ളേ?
0: വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനും ഉണ്ട്, അനിയനും ഉണ്ട്, ഞാനും ഉണ്ട്. ആർണവ് അനിയന്റെ, അമ്മേന്റെ സജിന, അച്ഛന്റെ രജീഷ് പി.
1: രജീഷ് പി. അപ്പോ ആരവ് പി ആണോ?
0: ആരവ് കൃഷ്ണ പി.
1: ആരവ് കൃഷ്ണ പി. അനിയന്റെ ആരാ അർണവ് എന്നുള്ള പേര് പറഞ്ഞുകൊടുത്ത ആരവാ? അനിയൻ ഇതാ ഓടി ഓടി കളിക്കുന്ന കുരുത്തക്കേടുണ്ടാ?
0: കുറച്ചുണ്ട്.
1: ആർക്കാ കുരുത്തക്കേട്? ആരവിനാന്നോ അർണവിനാന്നോ?
0: ഓനെ
1: അടിക്കുവാ?
0: മുടിയെല്ലാം പിടിച്ചിട്ട് ഉള്ളിലും ചെയ്യും.
1: എന്നിരുന്ന് ചെയ്യോ?
0: ഞാൻ അമ്മയോട് അറിയും.
1: അമ്മയോ?
0: അമ്മേനെ കൂട്ടം.
1: എന്നാലും ഇങ്ങനെ പറഞ്ഞു കൊടുത്താ പോരെ, ഇങ്ങനെ പിടിക്കുമ്പോ വേദന എടുക്കും, അതുകൊണ്ട് ഇങ്ങനെ പറയുമ്പോ കരയൂ. അപ്പൊ ആള് സൂത്രശാലിയല്ലേ. ഒരു പാട്ട് കേട്ടാലോ നമുക്ക്? ഏത് പാട്ടാ കേൾക്കാൻ ഇഷ്ടം?
0: എനിക്ക് ഏത് ഇഷ്ടം?
1: നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾപ്പിച്ചുതരാം. അങ്ങനെ ഒരു പാട്ട് കേൾപ്പിച്ചാല് ആർക്ക് വേണ്ടിയിട്ടാണ് ആരവത് ഡെഡിക്കേറ്റ് ചെയ്യാ?
0: അനിയന്.
1: അനിയനെ ഭയങ്കര ഇഷ്ടാന്ന് ഇത് പറയുമ്പോ ഇതാ അനിയൻ നോക്കുന്നുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ അനിയനോട്? കുരുത്തക്കട കളിക്കരുതെന്ന് പറയാനില്ല?
0: ചെലപ്പം പറയലുണ്ട്.
1: ഇപ്പൊ എന്തെങ്കിലും പറയാനുണ്ടാ? എന്നാ അനിയൻകുട്ടിനു വേണ്ടിട്ട് നമുക്ക് ആ പാട്ട് കേൾപ്പിക്കാം.
2: പച്ചപ്പുൽചാടി, മഞ്ഞപ്പുൽചാടി, ചമലപ്പുൽചാടി, പുള്ളിപ്പുൽചാടി.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം ഒരാൾ കൂടി ചേരുകയാണ്.
1: പേര് വിനോദ് എന്നാണ്. ഞാൻ ആലേശി ബാർബർ ഷോപ്പ് നടത്തുന്നതാണ്.
0: എത്ര വർഷമായി
1: ഇവിടെ? 3 വർഷമായിട്ട് ഇവിടെയാണ്. 1-2 വർഷമായിട്ട് വയനാട്ടിൽ മാനന്തവാടി ആയിരുന്നു. ഇപ്പം വീട്ടിൽ ആളില്ലാതുകൊണ്ട് ഇങ്ങോട്ട് ഒന്ന് ചെറുതായിട്ട് സെറ്റിൽ ആയതാണ്.
0: വീട് ഇവിടെ അടുത്ത് തന്നെയാണോ?
1: വീട് ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ. തലച്ചങ്ങാട് എന്ന് പറയും.
0: വീട്ടിലാരൊക്കെയാണ്
1: ഉള്ളത്? വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. ഏട്ടനുണ്ട്, അവര് പുറത്താണ്. പുറത്തെന്ന് വെച്ചാൽ വയനാട്ടിലാണ്. ഭാര്യൻ്റെ പേര് ലിമ എന്നാണ്. അവര് ജനൌഷധി മെഡിക്കൽ ഷോപ്പിൽ മട്ടന്നൂർ വർക്ക് ചെയ്യുന്നു. മൂത്ത കുട്ടി 8ാം ക്ലാസ് പഠിക്കുന്നു ചാവശ്ശേരിയിൽ. ആഗ്നേയ എന്നാണ് പേര്. ഇളയാള് 2.5 വയസ്സായിട്ടുള്ളൂ. അലൈക എന്നാ പേര്.
0: ഷോപ്പൊക്കെ എങ്ങനെ പോകുന്നു?
1: പണിയൊന്നും കുഴപ്പമില്ല. അങ്ങനെ ചെറിയ ഗ്രാമമായതുകൊണ്ട് ഉച്ചക്കൊന്നും ആരുണ്ടാവില്ല. രാവിലെയും വൈകുന്നേരവും പിന്നെ ശനി ഞായറും കൂടെ അങ്ങ് ഒപ്പിച്ച് അങ്ങ് പോവുക. അത്ര തന്നെ.
0: ഷോപ്പിലെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന ഫ്രീ ടൈം ഉണ്ടല്ലോ, ആ സമയം എങ്ങനെയാണ് ചെലവഴിക്കുന്നത്?
1: കുറച്ച് യൂട്യൂബ് നോക്കും, കുറച്ച് പാട്ട് കേൾക്കും. കാരണം അപ്പുറമൊക്കെ റേഡിയാണ്, എൻ്റെ തൊട്ടടുത്ത കടയിലൊക്കെ റേഡിയാണ്. ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ, പിന്നെ ഹോട്ടലിലാണെങ്കിൽ അവർ മൊബൈല് ഇഷ്ട ഗാനങ്ങൾ കേൾക്കും. അങ്ങനെ വല്ല പോയാടിയിരിക്കും. കുറച്ച് ടൈം ഫ്രീ ആണ്, അതുകൊണ്ട് അടുപ്പായിരിക്കും.
0: സിനിമയൊക്കെ കാണാൻ പോകാറുണ്ടോ?
1: സിനിമ ഇപ്പം കുറച്ചായിട്ട് കാണില്ല. അല്ലെങ്കിൽ ആദ്യം റിലീസ് മൊത്തം പോക്കുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ മറ്റേ ഓൺലൈനിൽ ബുക്കിങ്ങെല്ലാം ആയതുകൊണ്ട് അങ്ങനെ പോക്കില്ല. എന്നാലും പോരുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് കണ്ട് ഇതാണ്, ഇത് ദൃശ്യം. അത് കണ്ടിട്ടുള്ളൂ. ഓണത്തിന് ഇറങ്ങിയൊരു പടം കാണാൻ വേണ്ടി പ്ലാൻ ഇട്ടിരുന്നു, പക്ഷേ ടിക്കറ്റ് കിട്ടുന്നില്ല.
0: എല്ലാവരും ഇപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് ആയത് കാരണം അതിൻ്റെ ഒരു സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ.
1: മറ്റേന്ന് വെച്ചാൽ നമ്മൾ പോയിട്ട് ടിക്കറ്റ് എടുക്കുമല്ലോ വേണ്ടത്. അതുകൊണ്ട് അങ്ങനെ
0: ഓൺലൈനിൽ തന്നെ ഫുൾ ബുക്ക് ചെയ്യുന്നത് നമുക്ക് അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റാത്ത സ്ഥിതി അല്ലേ.
1: അതാണ് വിഷയം.
0: പാട്ടൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ട് ആളാന്ന് പറഞ്ഞു. എങ്ങനെയുള്ള പാട്ടുകളാണ് കൂടുതലും കേൾക്കുക?
1: നമ്മൾ തേനും പറയുമ്പോഴൊരു പാട്ടില്ലേ, അത് എപ്പോഴും നമുക്ക് കേൾക്കാൻ കേട്ടാൽ മതി, വരാതൊരു ഗാനമാണ്, അങ്ങനെ കേൾക്കാറുണ്ട്.
0: കാലത്ത് പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളിയുടെ മനസ്സിൽ എപ്പോഴും ആഴ്ന്നിറങ്ങിയിട്ടുള്ള പാട്ടുകളാണ്.
1: പിന്നെ വിസ്മയത്ത് 9 നല്ല മോഹൻലാലിൻ്റെ ഒരു പടമില്ലേ, അതിൽ നല്ലൊരു പാട്ടില്ലേ, അതെ, അങ്ങനെയുള്ള പാട്ടുകൾ. പിന്നെ യേശുദാസിൻ്റെ മെയിനായിട്ട് കേൾക്കുക. ആലുവപ്പുഴയോട് അഴകുള്ള പെണ്ണെ നമ്മുടെ ആകാനുള്ളൂ.
0: അങ്ങനെ പഴയ പാട്ടുകളോട് നല്ല താല്പര്യമുള്ള. ഇവിടുന്ന് വർക്കൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് വീട്ടിലെത്തുന്നത്?
1: ഞാൻ രാത്രി 8 മണിയാവും.
0: വീട്ടിൽ ചെന്നിട്ടാകുമ്പോൾ മക്കളെ ഇങ്ങനെ സിനിമക്ക് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിക്കാറുണ്ട്?
1: അങ്ങനെയില്ല. പിന്നെ വെച്ചാൽ ഇപ്പോഴത്തെ മക്കളെല്ലാം യൂട്യൂബും ഫോണും കൊണ്ട് കളിക്കുന്നതുകൊണ്ട് അതാണ് വിഷയം. എന്നാലും ഇപ്പോൾ നമ്മൾ ടി വിയിൽ രാവിലെ എല്ലാം ഇതുണ്ടല്ലോ, എന്നാൽ ചക്കരപ്പന്തൽ എന്ന് പറഞ്ഞ മാതൃഭൂമിയിലെ പരിപാടികളും ഉണ്ടല്ലോ, അങ്ങനത്തെ എല്ലാം പഴയ പാട്ടുകൾ കേട്ടിരിക്കും കുറച്ച് സമയം.
0: വൈഫ് എങ്ങനെയാണ് പാട്ടൊക്കെ?
1: അത്യാവശ്യം മൂടുന്ന കൂട്ടത്തിലാണ്.
0: പാടാറുണ്ട്.
1: അവരെ അവരെ ഫാമിലി മൊത്തം പാടുന്ന കൂട്ടത്തിലാണ്. ഭാര്യനോട് കൊയിലാണ്ടിയാണ് അവരെ.
0: എങ്ങനെയാണ് അങ്ങോട്ട് എത്തിയത്?
1: കണ്ണൂരായിരുന്നു കല്യാണം കഴിക്കുമ്പോൾ. നമ്മൾ ജില്ലാ ഹോസ്പിറ്റലിനടുത്ത് ഒരു ഉരുവച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്നായിരുന്നു കല്യാണം കഴിച്ചത്.
0: ആ സമയത്ത് അവരൊക്കെ അവിടെയായിരുന്നു സെറ്റിൽ ചെയ്തത്?
1: അന്നേരം ഇവരുടെയായിരുന്നു. ഇപ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഭാര്യൻ്റെ അമ്മേൻ്റെ വീട് കൊയിലാണ്ടിയാണ്. കൊയിലാണ്ടി അരങ്ങാടത്ത് എന്ന് പറയും. എല്ലാ പരിപാടിയിലും അമ്മേൻ്റെ ഏച്ചി അനിയത്തിമാർ പാടും. എല്ലാ ഓണാഘോഷ പരിപാടിയും അവർ ഫുൾ പാട്ട് തരാം.
0: ഈ ഒരു ഷോപ്പ് നിൽക്കുന്നത് ആലാച്ചി എന്ന ഒരു പ്രദേശത്താണ്. അതെ. ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത?
1: ഈ പ്രദേശം എന്ന് വെച്ചാൽ ഇവിടെ വൈകുന്നേരം ടൂറിസ്റ്റ് വരുന്ന ഒരു മേലെ ചിത്രവട്ടം വന്ന ഒരു വഴിക്ക് കുറച്ച് ടൂറിസ്റ്റ് കേന്ദ്രം പോലത്തെ സംവിധാനമുണ്ട്. വൈകുന്നേരമോ കോടം അഞ്ചു അങ്ങനത്തെ എല്ലാമായിട്ട് അങ്ങനെ ഉണ്ട്. റോഡ് കുറച്ച് മോശമാണ്, അല്ലെങ്കിൽ ആൾ ടൂറിസ്റ്റ് ഇനിയും കൂടുമായിരുന്നു. അപ്പോൾ ആ റോഡും കൂടി നന്നായി കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു പുരോഗമനം വരും. പിന്നെ ഗ്രാമമല്ലേ, അതുകൊണ്ട് എല്ലാവരും ഇങ്ങനത്തെ റേഡിയോ അങ്ങനത്തെ പോലത്തെ പരിപാടികളും കേട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും അധികം കൂടുതൽ.
0: ടൂറിസം വികസിക്കുമ്പോൾ നമ്മൾ ആ ഗ്രാമം കൂടി വികസിക്കുകയാണ്. അതെ, ടൗൺ ഒന്ന് വികസിക്കും.
1: അതിൻ്റെ താഴെ ഇപ്പോൾ നമ്മളെ ഒഴിച്ചിലും കാര്യങ്ങളെല്ലാം ഒരു പരിപാടി നോക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വിദേശികൾ വന്നിട്ട് 2-3 ആഴ്ച അവിടെ നിന്ന്
0: ഒഴിച്ചിലും കാര്യങ്ങളും
1: നല്ലൊരു സ്ഥലം.
0: അപ്പോൾ ഇനിയും നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ അവിടെ വരാനുണ്ട് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട്.
1: അതെ അതെ.
0: അപ്പോൾ അതൊക്കെ വരട്ടെ. നമ്മുടെ ഗ്രാമം ഒന്ന് അല്ലേ, നമ്മുടെ
1: ഉഷാറാകട്ടെ,
0: ഉഷാറാവട്ടെ. അതുപോലെ തന്നെ എല്ലാ നാട്ടിലും നമ്മുടെ പെരുമ അങ്ങത്തട്ടെ അല്ലേ.
1: എന്തായാലും ആവും, ഉഷാറാവും.
0: എന്തായാലും നമുക്ക് ആ ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോകാം.
1: അതായത്
0: ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. ഇഷ്ടപ്പെട്ട ഒരു പാട്ട്?
1: പുഴിയോ അഴകുള്ള പെണ്ണെന്ന് പറഞ്ഞിട്ട് യേശുദാസിന്
0: കല്ലും മാലയും മാറി ചേർത്തി
1: അവളൊരു പാവം ഭ്രാന്തി പെണ്ണ് എല്ലാം തുടങ്ങുന്ന ഒരു ഗാനം.
0: നല്ല മനോഹരമായ വരികളാണ്.
1: അതുപോലെ തന്നെ ഇവിടെ ഈ ഞാൻ പറഞ്ഞ ചിത്രവട്ടം എന്ന് പറഞ്ഞ പോകുന്ന സ്ഥലത്ത് ഒരു വെള്ളച്ചാട്ടം പോലത്തെ സംവിധാനമുണ്ട്, മഞ്ചക്കൽ എന്ന് പറയും. അവിടെല്ലാം പോയിരുന്ന് കേൾക്കാൻ നല്ല അടിപൊളി പാട്ടാണ്.
0: ഓക്കെ, എന്തായാലും ആവശ്യപ്പെട്ട ഈ മനോഹരമായിട്ടുള്ള ഗാനം നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം. പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.
1: ഓക്കെ, താങ്ക് യു, താങ്ക് യു.

0: റേഡിയോ മലബാറിലെ നാട്ടിലെ പാട്ടിൽ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മണക്കായി ഭാഗത്താണ്. ഒരു ചേച്ചി പരിചയപ്പെടാം, എന്താ പേര്?
1: ഷൈമ.
0: ഷൈമേച്ചി, ഈ ഹോട്ടൽ നടത്താൻ തുടങ്ങിയിട്ട് കുറെ വർഷമായോ?
1: 3 വർഷം.
0: എങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് വന്നത്?
1: ഭർത്താവ് ആദ്യം ഹോട്ടൽ പണി തന്നെ.
0: സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് 3 വർഷം?
1: 3 വർഷം. ആദ്യം പുറത്ത് കണ്ണൂര് ഭാരത റെസ്റ്റോറന്റ്, പിന്നെ കൊറോണ സമയത്ത് കുറച്ചാള് ഇവിടെ എടുത്ത് പിന്നെ
0: ഇവിടെ തന്നെ തുടങ്ങി. മെയിൻ റോഡാണിത്, അപ്പൊ ഒരുപാട് പേര് വരുന്നുണ്ടാവില്ലേ?
1: ആ ഉണ്ട്, ആളില്ലാണ്ടൊന്നുമില്ല.
0: എങ്ങനെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വെച്ചിട്ട്?
1: ഇവിടെ നിന്ന് തന്നെ വെക്കുവേ. വീട്ടിലൊന്നും ഭക്ഷണമില്ല, ഇവിടെ നിന്ന് വെച്ചാൽ എല്ലാവരും കഴിക്കണേ, വീട്ടിൽ വേറെ പാകം ചെയ്യുന്നു.
0: ഈ ഉച്ചക്കത്തെ ഭക്ഷണം മാത്രമേ ഉള്ളൂ?
1: അല്ല, രാത്രി വരെ ഉണ്ട്. പൊറോട്ട, മസാല ദോശ.
0: എത്ര സ്റ്റാഫുകള്?
1: ഞങ്ങള് മാത്രം,
0: അച്ഛനും മക്കളും.
1: അച്ഛനും മക്കളും ഇവര് ഇവള് പുറത്തുനിന്ന്, ഇവിടെ കുറച്ച് ഓപ്പറാണ്.
0: ഹോട്ടൽ തുടങ്ങിയിട്ട് സാറ്റിസ്ഫാക്ഷൻ അല്ലേ? ശരിക്കും പറഞ്ഞാല്
1: കുഴപ്പമില്ല.
0: എന്തൊക്കെ ഐറ്റംസ് ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്?
1: രാവിലെ പിട്ടി, പൂരി, പിന്നെ പത്തിൽ പൊറോട്ട, വെള്ളയപ്പം, ഉച്ചക്ക് ചോറും കറിയും, പിന്നെ വൈകുന്നേരം എണ്ണക്കടികൾ, പിന്നെ രാത്രി പൊറോട്ട, മസാല ദോശ.
0: ഇതൊക്കെ പാഴ്സലായിട്ടും കൊണ്ടുപോകുന്നുണ്ടോ?
1: ആ ഉണ്ട്, പൊറോട്ടയിൽ അധികം പാഴ്സൽ തന്നെ പോവാം.
0: ആരാണ് ഏട്ടനാണോ നന്നായിട്ട് ബുക്ക് ചെയ്യുന്നത്?
1: ഏട്ടൻ പൊറോട്ട, മസാല ദോശ തന്നെ ഏട്ടറെ, ചോറും കാര്യം നമ്മളെ ഉണ്ടാവും.
0: ചേച്ചി, ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നുള്ള പ്രോഗ്രാമാണ്. പാട്ടെല്ലാം ഇഷ്ടമല്ലേ?
1: ഇഷ്ടം.
0: പാട്ട് കേൾക്കാറുണ്ടാവുമായിരിക്കല്ലോ?
1: മോഹൻലാലിന്റെ
0: മോഹൻലാലിന്റെ പാട്ടാണ് ഇഷ്ടം. ഓക്കെ,
1: മോഹൻലാലിന്റെ പാട്ട്.
0: എങ്ങനെയാണ് സിനിമയൊക്കെ കാണാൻ പോവാ?
1: സിനിമയൊന്നും കാണാൻ പോക്കൊന്നുമില്ല.
0: റെസ്റ്റ് ഇല്ലാന്നുണ്ടല്ലേ?
1: ഞായറാഴ്ച ഉച്ചവരെ തുറക്കും, കുടുംബശ്രീക്കെല്ലാം പോയി വന്ന്
0: ണ്ടോ?
1: ഞാനും ഭർത്താവും രണ്ടു മക്കളും ഇതാണ്. ചേച്ചിയാ
0: ഹോബി എന്താണ്?

0: കഴിക്കുമ്പോ നമുക്ക് സന്തോഷം. അതല്ലേ,
1: എവിടെയെങ്കിലും ടൂറൊന്നും പോവാറൊന്നും ഉണ്ടാവില്ലല്ലോ ഈ തിരക്കിനിടയിൽ.
0: ഇല്ല,
1: കുറവാണ്.
0: കുറവാണ്.
1: മക്കൾ എന്താ പഠിക്കുന്നത്?
0: മക്കള് ഒരാള് ടി ടി സിക്ക്, ഒരാള് ഡിഗ്രി ഫസ്റ്റ് ഇയർ.
1: എവിടെയാണ്?
0: മട്ടന്നൂർ പി ആർ.
1: അപ്പൊ ചേച്ചി ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറഞ്ഞോളൂ, നമ്മളത് കേൾപ്പിച്ചു തരാം. പാട്ട്
0: മോഹൻലാലിന്റെ നല്ല പാട്ട് വെച്ചോ.
1: സിനിമയിലാണ് മോഹൻലാലിന്റെ
0: അത്ര ഇഷ്ടമാണ്.
1: ഓക്കെ, അപ്പൊ മോഹൻലാലിന്റെ സിനിമകളിൽ ഏതെങ്കിലും നല്ലൊരു പാട്ട് തന്നെ കേൾപ്പിച്ചു തരാം എല്ലാവർക്കും വേണ്ടിയിട്ട് അല്ലേ. ഓക്കെ, താങ്ക് യു ചേച്ചി.

0: നാട്ടിലെ പാട്ടില് ഇങ്ങനെ നാട്ടിൽ ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് അടുത്തത് ആരാന്ന് നോക്കാം. പേരെന്താട്ടാ?
1: പ്രഭാകരൻ.
0: ഈ നാട്ടിൽ തന്നെയാണോ? അച്ഛൻ്റെ എല്ലാം പേരെന്താ?
1: അച്ഛന്റെ പേര് കുട്ടിരാമൻ, അമ്മ മാധവി.
0: എത്ര മക്കളാ നിങ്ങള്?
1: നമ്മള് 9 മക്കളുണ്ട്.
0: എല്ലാരും അടുത്തടുത്തുണ്ടോ?
1: എല്ലാരും അടുത്തടുത്ത് തന്നെ. ഒരാൾ മരണപ്പെട്ടു.
0: എല്ലാരും എപ്പോഴാണ് ഒരുമിച്ച് കൂടാറുണ്ടോ?
1: ഒരുമിച്ച് കൂടുക. അച്ഛന്റെ അവരാവശ്യത്തിന് നമ്മളെല്ലാവരും കുടുംബം തേച്ച്
0: ഒന്നായിട്ട്. തറവാട് എവിടെ വരുന്നത്?
1: കനാലിന്റെ ഇറക്കങ്ങ്.
0: എല്ലാരും നാട്ടിൽ തന്നെയാണ്. മക്കളെല്ലാം പുറത്തുണ്ടാവും കുറെ
1: പേരല്ലോ? മക്കളെല്ലാം പല ഭാഗമായിട്ട് അങ്ങനെ.
0: എല്ലാരും നല്ല കണക്ഷൻ. എന്താ ചെയ്യുന്നത്?
1: ഞാൻ ചെറിയൊരു കച്ചവടം.
0: വ്യവസായോ കച്ചവടം?
1: 10 രൂപ 20 രൂപ.
0: ആദ്യം തന്നെ എന്താ ചെയ്തോണ്ടായത്?
1: ആദ്യം ഞണ്ട് ചെറുപ്പത്തിലെ കച്ചവടം തന്നെയേനു.
0: എന്താ കച്ചവടത്തിലേക്ക് വരാൻ കാരണം?
1: അത് അച്ഛന് കച്ചവടം ഉണ്ടായിരുന്നു, വേട്ടന് കച്ചവടം ഉണ്ടായിരുന്നു.
0: ഞാൻ പിന്നെ മാറി.
1: പിന്നെ അങ്ങനെ അതെ വരുന്നേ. പിന്നെ കുറച്ചു കാലം കല്ല് കുത്താൻ പോയി, നടുവിന് വേദന വന്ന് നാട്ടിൽ ഓപ്പറേഷൻ ചെയ്ത് മണിപ്പാലിൽ പോയിട്ട് അങ്ങനെയെല്ലാം കൂടി പിന്നെ കയ്യെല്ലാണ്ടായതിനു ശേഷം വീണ്ടും ഇപ്പം എന്നെ അടുത്ത് കച്ചവടം.
0: വേറെ
1: സഹായിക്കുന്നുണ്ട്. പൂട്ടിയിട്ട് ഉച്ചക്ക്
0: ചെറിയ കച്ചവടം.
1: ചെറിയ കച്ചവടം. ഇനി 3 മണിക്ക് വീട്ടു.
0: യാത്രക്ക് ഇഷ്ടമുണ്ടോ? എല്ലാരും കൂടെ, മക്കളെല്ലാം കൂടെ?
1: യാത്രക്കെല്ലാം നല്ല ഇഷ്ടമാണ്, പക്ഷെ പോവാൻ
0: നേരമില്ലാന്നേ.
1: അതൊരു കുറവേ ഉള്ളൂ.
0: അപ്പൊ ഇനി നമുക്ക് സമയം കണ്ടെത്തിട്ട് എന്തായാലും
1: പോണോ? നമ്മള് കൊല്ലത്തിൽ പോക്കുന്നത്. കൊല്ലത്തിൽ അങ്ങനെ പോക്കുന്നത്.
0: ലാസ്റ്റ് പോയത് എവിടെയാ?
1: ലാസ്റ്റ് പോയത് ഇടുക്കി ഗുരുവായൂർ. ആ ഇപ്പൊ ലാസ്റ്റ് ഗുരുവായൂർ. പിന്നെ കൊച്ചിക്കെല്ലാം പോയി എയർപോർട്ടില് പിള്ളേരിൽ.
0: എല്ലാരും കൂടി വലിയ വണ്ടി പിടിച്ചു.
1: ആ വലിയ വണ്ടി പിടിച്ചിട്ട്
0: അങ്ങനെ പോകും. സിനിമ ആണോ?
1: സിനിമ കാണലുണ്ട്. ഇപ്പം രാകേഷ് പോയി കാണില്ലേ? ഇപ്പം വീട്ടിൽ നിന്ന് കാണും.
0: പണ്ട് ടാക്കീസിൽ പോയി കണ്ട ലാസ്റ്റ് കണ്ട സിനിമ ഓർമ്മയും?
1: ലാസ്റ്റ് കണ്ടത് ഏതേനും തന്നെ എനിക്ക്. അതാ പുലപുരിക്കനായിട്ട് രാകേഷ് പോയി കണ്ടില്ല, പിന്നെ പോയിട്ടില്ല. പിന്നെ ഇടുന്ന് തന്നെ നമ്മള് ജിയോ സ്റ്റാറിലെല്ലാം വെച്ചിട്ട് അങ്ങനെ പുതിയ സിനിമ തന്നെ കാണും. അതാണ്
0: പിന്നെ മെനക്കെടണ്ടല്ലോ.
1: മെനക്കെട.
0: പണ്ട് ചെറുതാവുമ്പോഴും പോയിട്ട് ഫ്രണ്ട്സിന്റെ കൂടെയുള്ള സിനിമ കാണലുണ്ടോ?
1: ഓ
0: ഇഷ്ടമുണ്ടോ?
1: ഒരു സിനിമ എന്നെ 3 വട്ടം കാണും.
0: എന്റെ പതേത് സിനിമയാ
1: മേറ്റ്നി. മറ്റേ നാവും കഴിഞ്ഞിട്ട് വേറെ പശുവിനും പോവും. അല്ല അന്നേരം അങ്ങനെയല്ലേ. മറ്റന്നു സൈന ടാക്കീസ് ആയിരുന്നു. ടാക്കീസ് ആടാ പിന്നെ ഇഷ്ടം പോലെ ഇത് തന്നെ.
0: ഈ കൂട്ടിന് വരുന്ന ആരാ?
1: അത് നമ്മളൊരുപാട് ചങ്ങായി മാറും. അവരിലുണ്ട്
0: കൊറേ
1: മരണപ്പെട്ടു പോയി.
0: പിള്ളവരെ പേരൊന്നും പറയും.
1: പിള്ളവര് ഒന്ന് മോഹനെ, ഒന്ന് ബൽസെ, ഒന്ന് ഹുസൈന്. ഹുസൈന് കീഴൂരാള്. മോഹനൻ നെരുമ്പയ്യാള്. ബൽസൻ ഇടനാട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ആളുണ്ട്. നമ്മളൊരുപാട് ആളുണ്ടായിരുന്നു. ഉച്ചക്ക് 8 പിന്നെ രാത്രി ഒരു 8 മണിക്ക് ചോർന്ന് 9 മണിൻ്റെ സിനിമ കേക്ക് പായോ ഇടുന്ന് അവിടെ എത്തുമ്പോൾ തുടങ്ങുന്നുണ്ടാവും.
0: പാട്ടുണ്ടാവും.
1: നടന്നിട്ട് പാച്ച അന്ന് വണ്ടീൻ്റെ സൗകര്യം ഒന്നുമില്ല. ഓടുകയ്യ അവിടെ എത്തി അവർ സിനിമ കഴിഞ്ഞ ഒരു 12.5 കഴിഞ്ഞിട്ട് ആടെ ഇങ്ങോട്ട് നടക്കും.
0: അങ്ങനെ വഴക്കൊന്നും പറയില്ലേ?
1: അച്ഛനെല്ലാം അറിയാം. നമ്മളവിടെ പീടിയൊക്കെ കിടക്കുക, അച്ഛനുള്ള പീടിയൊക്കെ. അപ്പം തിരിയില്ലല്ലോ. അങ്ങനെയാണ്.
0: അതൊരു രസല്ലേ?
1: അതൊരു രസമാണ്.
0: മക്കൾക്ക് അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
1: ഓ മക്കളുടെ മണ്ണം വെച്ചേരെ പിന്നെ വീട്ടിൽ തന്നെ സിനിമയായില്ലേ. പിന്നെ അവർക്ക് പിന്നെ നമ്മളെ പഴയ സിനിമേന്റെ കഥയൊന്നും വേണ്ടല്ലോ. എല്ലാം പറഞ്ഞു കൊടുക്കലും ചെയ്യും, പാട്ടെല്ലാം പാടിക്കൊടുക്കും, അതെല്ലാം ചെയ്യും. അന്നത്തെ ഇന്ന തന്നെയല്ല.
0: കൊച്ചുമക്കളെല്ലാം കഥ പറഞ്ഞു തരാൻ പറയോ?
1: ഇല്ല ഇല്ല, അവർക്കെല്ലാം നമ്മളെ കഥയൊന്നും ഇപ്പം പിടിക്കൂല. അല്ല ഇംഗ്ലീഷിൽ ഇങ്ങോട്ട് പറഞ്ഞല്ലേ.
0: അത് ശരി. അങ്ങനെയാണോ മിഴി?
1: മിഴി ആ കുഞ്ഞാറ്റ മിഞ്ഞാന്ന് പറഞ്ഞ് അയാൾക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പിന്നെ അന്നേരം പറഞ്ഞ് +2, +1 എന്നിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു എന്നാ ആണ്ട് ചോദിച്ചു. അന്നേരം അവള് പറഞ്ഞ് എനിക്ക് ടീച്ചറായ ഞാൻ പറഞ്ഞ് ഡോക്ടർ ആയിക്കൂടെ ടീച്ചറായി വന്നു. എന്നിട്ട് കല്യാണം കഴിച്ച് സുഖമായിട്ട് ഞാനിവിടെ നിൽക്കും എന്ന് പറഞ്ഞു. ആ അപ്പോൾ ഞാൻ പറഞ്ഞ് അന്നേരം സുഖമായിട്ട് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അല്ല ജോലിക്ക് പോകാൻ കഴിയില്ലല്ലോ. അന്നേരം എന്നാ ജോലി വേണ്ട.
0: ആ
1: ഇത് ചെറുത് ജോലി വേണ്ട. ആ വീടേക്ക് തന്നെ അതാണ്. അവർക്ക് ഇങ്ങോട്ട് അങ്ങനെയാണ്.
0: നമ്മളെ പഴയ കാലഘട്ടം അല്ല, ഒരുപാട്
1: മാറി മാറി.
0: എന്താ പറയാനില്ല, നമ്മളെ മക്കളോടും രക്ഷിതാക്കളോടെല്ലാം ഇപ്പൊ ഈ ഒരു കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്.
1: നല്ല അച്ചടക്കത്തിലെല്ലാം കുട്ടികള് ജീവിക്കുക. ന്യൂ ജനറേഷന്റെ ഇതിൽ പോയിട്ട് വെറും ടിവിയും ഫോണും കണ്ടിട്ട്. ഫോൺ തന്നെയാണ് ഇവർ എയും മറ്റോ മറ്റോ ഇതാ ഇത് എഴുതിട്ട് അച്ചാച്ചൻ 10 കൊല്ലം കഴിഞ്ഞിട്ടാകുമ്പോൾ ഉള്ള കണ്ടോ എന്നോട് കാണിച്ചു തരിക ഇത്. ആ പിന്നെ ആ ഇങ്ങനെയല്ലുള്ള കാല ഇതാണ്. അപ്പോൾ അങ്ങനെയുള്ളതിലൊന്നും പോവാണ്ട് പഠിപ്പിൽ ശ്രദ്ധിക്കുക. എന്നിട്ട് എന്തെങ്കിലും ജോലിയോ ഇതെല്ലാം ആകുന്നത് വരെ
0: ആ
1: സെറ്റാകുക. അതാണ് വേണ്ടത്. കുഞ്ഞാറ്റയോട് മിഴിയോട് അങ്ങനെയാണ്.
0: പഴയ കാലത്ത് പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും. ഏത് ടൈപ്പ് പാട്ടോട കൂടുതൽ ഇഷ്ടം?
1: അല്ല പഴയ പാട്ടെല്ലാം നല്ല പാട്ട. ഓ
0: പാടിത്തരും എനിക്ക് രണ്ടുപേരെയും?
1: എനിക്ക് പാടാനാവില്ല. അത് മാത്രമില്ല.
0: മക്കളിൽ ആരാ പാട്ട് പാടുക?
1: ആരുമില്ല. ആരും അങ്ങനെ പാടുന്നു.
0: ആരും പാടുന്ന വരില്ല. കൊച്ചുമക്കൾ പാടൂലേ?
1: കൊച്ചുമക്കളെല്ലാം ഇത് കൂട്ടെല്ലാം പാടും. മിഴിയൊന്ന് പാടിക്കൊടുക്ക.
0: മിഴി അച്ചാച്ചിന് വേണ്ടിട്ട് ഒരു പാട്ട് പാടിത്തോ.
1: കുഞ്ഞാറ്റ ഇംഗ്ലീഷ് പാട്ട് പാടില്ലേ? അത് പാടിക്കോ. അമ്മമ്മേനോട് ചോദിച്ചാല്
0: ചോദിച്ചു,
1: അമ്മമ്മ പറഞ്ഞ സമ്മതിച്ചോ, സമ്മതിച്ചോ, പാടിക്കോളാം പറ
0: സമ്മതിക്കണം,
1: ആ സമ്മതിച്ചേ ഇവള് പാടും.
0: ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമ്മൾ ഇതിൽ കൂടി കേൾപ്പിച്ചുതരാം. ഏത് പാട്ടാ കേക്കണ്ടേ?
1: പഴയ പാട്ടുണ്ടാ,
0: എല്ലാം ഉണ്ടോ?
1: ഹരിശ്ചന്ദ്രത്തെ
0: കേൾക്കുക, ആസ്വദിക്കുക, നമ്മളെ റേഡിയോ മലബാറിന്റെ കൂടെ തുടരുക.
1: ആ

0: റേഡിയോ മുല പറഞ്ഞ നാട്ടിലെ പാട്ട് തുടരുകയാണ്. ഇപ്പൊ വേറൊരാളെ പരിചയപ്പെട്ടിട്ടുണ്ട്, പേര് പറഞ്ഞൂടെ?
1: വിജയലത.
0: വിജയലത, സാധാരണ വിജയലക്ഷ്മി എന്നൊക്കെ കേൾക്കാറുണ്ട്, വിജയലത എന്ന ആദ്യമായിട്ടാ കേൾക്കുന്നത്. എല്ലാരും എന്താ വിളിക്കുക?
1: വിജയ്.
0: ലത എന്ന് വിളിക്കുക ആരെങ്കിലും? എങ്ങനെ വിളിക്കുന്നത്? ഇഷ്ടം.
1: വിജയ്.
0: എവിടെ? സ്വന്തം സ്ഥലമൊക്കെ ഇവിടെ തന്നെ ആണോ?
1: അല്ല, ഇവിടെ കല്യാണം കഴിച്ചോണ്ടിരുന്ന നിർമ്മലേരി മട്ടൻ ഇവിടെ
0: കൂത്തുപറമ്പ് നിർമ്മലഗിരിന്ന്. ഏത് കൊല്ലം ഇങ്ങോട്ടേക്ക് വന്നേ?
1: 83.
0: 83 ഇങ്ങോട്ടേക്ക് വന്ന്. ആ, ഇപ്പൊ ആരൊക്കെ ഇവിടെ ഉള്ളേ?
1: ഓ, ഞാൻ എന്റെ രണ്ട് മക്കള്.
0: പേര് പറയാം അവരൊക്കെ?
1: സുജിൽ, ജിതിൽ.
0: എന്താ ചെയ്യുന്നവര്?
1: ഇവര് ഒരാള് കേബിളിന്റെ പണി കുത്തുപറമ്പ്, മറ്റാള് സ്റ്റീലിന്റെ പറമ്പ്.
0: രാവിലെ തന്നെ രണ്ടുപേരും പോവായിരിക്കും അല്ലേ? പിന്നെ എപ്പോഴാ തിരിച്ചു വരുന്നേ?
1: വൈകുന്നേരം.
0: അതുവരെ ഇവിടെ ഒറ്റക്ക് ഇരിക്കണ്ടേ?
1: ഒറ്റക്കൻ.
0: അപ്പുറം ഇപ്പുറം എല്ലാം പോവോ?
1: ഇല്ല,
0: ഇവിടെ തന്നെ.
1: തൊഴിലുറപ്പിലുണ്ട്, പോവും.
0: തുടങ്ങിയില്ല?
1: തുടങ്ങി, കയ്യിലേറ്റ് പോയില്ല.
0: പനിയെല്ലാം
1: വന്നോണ്ട്.
0: കുറവുണ്ടോ? ഇതെല്ലാം നട്ടുപിടിപ്പിക്കുന്നത് ആരാ?
1: ഇവിടെ ഇതൊന്നും വേറെ സ്ഥലമാണ്, എന്റെ സ്ഥലത്തല്ലോ. ഞാൻ തന്നെ.
0: ആ, ഇതൊക്കെ തന്നെ?
1: ഇതൊക്കെ ഞാൻ തന്നെ.
0: ഇപ്പൊ ഇതെല്ലാം ചെയ്യലുണ്ട്? പണ്ട് കൃഷി.
1: ഇല്ല, കൃഷി ഒന്നും ഇല്ല. സ്വന്തം ആവശ്യം അങ്ങനെ നമ്മള് പച്ചക്കറി അങ്ങനെയല്ലോ, പുറത്തെല്ലാം കുടുംബശ്രീന്നെല്ലാം തുള അങ്ങനെയെല്ലാം നടന്നു. ഇവിടെ സ്വന്തമായിട്ട് കുറച്ചെല്ലാം പച്ചക്കറി ഉണ്ട്. ഇവിടെ ഉള്ള സ്ഥലത്തെല്ലാം കുറച്ച് ബാക്കിൽ കപ്പയും അവിടെ വെള്ളയിലും ഉള്ള സ്ഥലത്തും മേലെ.
0: സാധാരണ എല്ലാടെയും പോയാല് ഉള്ളേനെയും കാണാം, കൂടുതൽ ഐറ്റംസ് ഇവിടെ കാണാൻ പറ്റുന്നത്. പാഷൻ ഫ്രൂട്ട് ഉണ്ട്, സപ്പോർട്ട് ഉണ്ട്, പിന്നെ പുറകിലില്ലേ ഒരു സാധനം, ഇതെല്ലാം അമ്മ എന്നെ ഒറ്റക്ക്
1: മോനെ നട്ടതാണ്. സപ്പോർട്ട് അല്ല, മറ്റുള്ള അങ്ങനെയല്ലല്ലോ മോ കൊണ്ടിരുന്നത്. അതിന് പേര് വലിക്കും. അത്ര വാഴ ഇങ്ങനെ പച്ചക്കറി അതല്ല. ഞാൻ തന്നെ.
0: വെള്ളം കോരുന്നല്ലാരാ?
1: ഞാൻ തന്നെ. മോനെ സമയം ഉണ്ടെങ്കിൽ നനക്കും. അവര്
0: രാവിലെ പോയാ പിന്നെ വൈകുന്നേരം.
1: ഈവല്ല ഉള്ള ദിവസം അവര് നനക്കും, അല്ലാത്ത ദിവസം ഞാൻ.
0: ചോറും കറിയെല്ലാം ആയാ?
1: കറി വെച്ച്. ചോറും കറിയെല്ലാം അതിന് മത്സ്യം വെക്കണം. രാത്രിത്തേക്ക് വേണ്ട തിരക്കില്ല.
0: ഉച്ചക്ക് അപ്പോ നമുക്ക് കഴിക്കണ്ടേ?
1: അന്നത്രല്ലേ ഉള്ളു കറിയെല്ലാം. അതിന് മീനെ വെക്കണ്ടു.
0: ടി വി കാണുവാ?
1: ടി വി തന്നെ കാര്യമായിട്ട്.
0: അതല്ലേ ഉള്ളു അല്ലേ? എവിടെയെങ്കിലും പോക്കുണ്ടാ വേറെ പുറത്തെവിടെയെങ്കിലും?
1: ഇല്ല, അങ്ങനെ മകളടുത്ത് പോകും, പിന്നെ ബന്ധുവീട്ടിൽ അങ്ങനെ മാത്രം.
0: മോളുണ്ടാ?
1: മോള് കല്യാണം കഴിച്ചു.
0: എന്താ പേര് മോളെ?
1: സുവിത.
0: എവിടെയാ കല്യാണം കഴിച്ചേ?
1: നായിക്കാലി.
0: നായിക്കാലി
1: ചോലത്തോട് നടന്നു.
0: വരുത്തണ്ട ഇങ്ങോട്ടേക്ക്?
1: അവള് വർക്ക് ചെയ്യുന്നാണ്, ലീവ് ഉള്ള സ്ഥലം വരും.
0: എന്നാ ചെയ്യുന്നത്?
1: ഐടിഎല്. വെക്കേഷൻ വരും.
0: അതെ. പാട്ടെല്ലാം പാടുവാ?
1: ഇല്ലപ്പൊ, പാട്ടൊന്നുമില്ല.
0: പാട്ട് കേൾക്കൂലേ?
1: ആ, പാട്ടെല്ലാം കേൾക്കും.
0: ഒരു പാട്ട് പറഞ്ഞാലേ ഞങ്ങളത് കേൾപ്പിച്ചു തരും. ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട്?
1: ഇഷ്ടപ്പെട്ട പാട്ടൊന്നും അങ്ങനെ കാര്യ. പഴയ പാട്ട് ഏതെങ്കിലും ആയാലും ഇത് പഴയ പാട്ടല്ലേ. ഇപ്പോഴത്തെ പാട്ടൊന്നും ആർക്കും അറിയില്ലല്ലോ.
0: പഴയ പാട്ടല്ലേ എല്ലാവർക്കും അറിയുന്നത്. പഴയ ഏത് പാട്ടായാലും കുഴപ്പമില്ല.
1: ഏതായാലും
0: ഏതെങ്കിലും ഒരു പാട്ട് കേൾപ്പിച്ചു തരാം.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം ഒരു അതിഥി കൂടി വന്നിട്ടുണ്ട്.
1: മുകുന്ദൻ വേങ്ങാട്.
0: എന്താണ് ചെയ്യുന്നത്?
1: ഞാൻ പെയിന്റിംഗ് ചെയ്യുകയാണ്.
0: ഇന്ന് അവധിയാണോ?
1: ഇന്ന് പോയിട്ടില്ല.
0: ഒറ്റയ്ക്കാണോ എടുക്കാറ്? അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടായിട്ടുള്ള?
1: അത് അങ്ങനെ മൊത്തം പണിയാണ്. നമ്മൾ കൂടാതെ മൂന്നാലാള് ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തം വർക്ക് ചെയ്യുന്നു.
0: ഇപ്പൊ ഏത് ഭാഗത്തായിട്ടാണ് ജോലി?
1: ഇതിപ്പോ നാട്ടിൽ തന്നെ വേങ്ങാട് പ്രദേശത്ത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: തീരാറായോ? വർക്ക് തീരാറായോ?
1: വർക്ക് ഏകദേശമായി. ഇനിയിപ്പം പുതിയ തുടങ്ങാനുണ്ട്.
0: പുതിയ വീടിന്റെ വർക്കുകളാണോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളാണോ?
1: വീടിന്റെ ഉണ്ട്, വീടിന്റെ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്ഥാപനങ്ങളും എടുക്കുന്നുണ്ട്. ഏത് കിട്ടുന്ന ഏറ്റവും അതുപോലെ.
0: വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്?
1: വീട്ടില് സഹോദരി, സഹോദരിയുടെ രണ്ട് മക്കള്. അങ്ങനെ കഴിയും.
0: ചേട്ടൻ ഒറ്റത്തടിയായിട്ടാണോ അങ്ങനെ പോകുന്നത്?
1: ആ, ഒറ്റത്തടിയായിട്ട് അങ്ങനെ പോകുന്നുണ്ട്.
0: എന്താണ് അങ്ങനെ ഒരു തോന്നാ?
1: അങ്ങനെയൊന്നുമില്ല, അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ആയിപ്പോയി. അങ്ങനെ പോയി, അത്രയേ ഉള്ളൂ.
0: സാഹചര്യങ്ങളാണ്
1: ഓരോ ആദ്യം സാഹചര്യ പ്രശ്നങ്ങളും കൊണ്ട് അങ്ങനെ.
0: ബാക്കി ആരൊക്കെയാണ് ഇവിടെ ഉള്ളത്?
1: വേറെ ആരുമില്ലപ്പ. ഒരു പെണ്ണുണ്ട്, അവര് കല്യാണം കഴിച്ചോളൂ. സഹോദരി മകള് മീന.
0: അവർക്ക് കുട്ടികളൊക്കെ?
1: അവര് രണ്ട്, ഒരാണോ ഒരു പെണ്ണും. രണ്ടാളും കല്യാണം കഴിഞ്ഞ്. മകളെ കല്യാണം കഴിച്ചുകൊണ്ടത് മാലൂരാണ്.
0: ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞു, വളരെ സന്തോഷമുണ്ട്. അപ്പൊ ചേട്ടനിപ്പം ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഒഴിവ് കിട്ടുന്ന സമയങ്ങളുണ്ടാവല്ലോ, ആ സമയങ്ങൾ എങ്ങനെയാണ്? സിനിമ ഒക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ? അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹോബി ഉണ്ടോ?
1: ഹോബി എന്ന് പറഞ്ഞാല് കുറച്ച് വാർത്ത കേൾക്കും. പാട്ട് റേഡിയോ പാടുന്ന പാട്ട് കേൾക്കാൻ വലിയ താല്പര്യമാണ്. റേഡിയോ ക്ലിയർ ആണെങ്കിൽ രാവിലെ കുറച്ച് ഭക്തിഗാനം വെച്ച്, പിന്നെ വരുന്ന സമയങ്ങളിൽ കുറച്ച് പാട്ടെല്ലാം കേട്ട്, പിന്നെ ജോലിക്ക് ഒരു 8 മണിയാകുമ്പോൾ ഒരു നേരം കഴിയുമ്പോൾ ജോലിക്ക് പോകും. റേഡിയോ പൊതുവെ താല്പര്യം തന്നെയാണ്, ഇഷ്ടം തന്നെയാണ്. സിനിമ കണ്ടിട്ടുള്ള ഒരു എത്രയോ വർഷമായി.
0: എന്നാലും പണ്ട് കാലത്ത് പോയ
1: ടാക്കീസ്.
0: ഇപ്പൊ തന്നെ നമ്മുടെ വേങ്ങാട് ഇപ്പം മുന്നേ ടാക്കീസ് ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ അതൊക്കെ നിന്ന് പോയല്ലോ.
1: ഇല്ല, പോയി.
0: ആ ഒരു കാലത്ത് സിനിമ കണ്ട ഓർമ്മകളൊക്കെ ഉണ്ടാവല്ലോ.
1: നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞ സിനിമ നല്ലൊരു സിനിമയാണ്. അതിലെ ഒരു പാട്ട് ആരെയും ഭാവഗായകനാക്കും.
0: ആത്മസൗന്ദര്യമാണ് നീ അല്ലേ? നല്ലൊരു പാട്ടാണ്, വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണെന്ന് മനസ്സിലായി. അപ്പൊ ഈ പാട്ട് നമ്മുടെ റേഡിയോ മലബാറിലോട്ട് കേട്ടാലോ?
1: കേൾക്കാം.
0: ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: മരുമകളും അവരുടെ മക്കൾക്കും അവരുടെ കുട്ടികൾക്കും. ചെറു മക്കളാണ് രണ്ട് ഇപ്പൊ അടുത്ത് പ്രസവിച്ച രണ്ട് കുട്ടികൾ. തിരിച്ചു
0: ചെറിയ രണ്ട് മക്കൾക്കും കൂടിയാണ് ഈ പാട്ട് അല്ലേ?

0: നമ്മുടെ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടാണ്. അടുത്ത ആള് പരിചയപ്പെടാം, പേര് പറഞ്ഞൂടെ.
1: ശൈലജ.
0: ശൈലജ ചേച്ചി, ആരൊക്കെയുള്ള വീട്ടില്?
1: വീട്ടില് ഭാര്യയും ഭർത്താവും മക്കളും.
0: തൊട്ടടുത്ത് തന്നെ ഉണ്ട് അല്ലേ? അവരടുത്ത് വേണമെന്നുള്ളതുകൊണ്ടാണോ അടുത്ത് തന്നെ വീടെടുത്തത്?
1: അല്ല, ഇത് പൊളിക്കാണ്ട് എടുത്തതാ വീട്. മോന്റിയെല്ലാം കല്യാണം കഴിഞ്ഞ വീട്. അതിന്റെ ശേഷം അവിടെ പോയിട്ട് എടുത്ത്.
0: അവിടെ മക്കളുണ്ട്, ഇവിടെ അമ്മ അച്ഛനുണ്ട്. എല്ലാവരുടെയും പേര് പറയാ.
1: മോന്റെ ഷമിൽ, ഭാര്യ എന്റെ വിജീഷ.
0: അവരെന്ത് ചെയ്യുന്ന?
1: ഓള് കച്ചവടം.
0: എവിടെ? അടുത്തന്നാ?
1: ഇന്ത്യ സൈഡ്, അങ്ങോട്ട് അറോഡ് സൈഡ്.
0: എന്ത് കച്ചവട?
1: സാധാരണ അനാദി കച്ചവടല്ലോ.
0: അതെയാ? അപ്പൊ വീട്ടില് വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്താ ചെയ്യാ?
1: വെറുതെ ഇരിക്കുമ്പോ വീട്ടില് ജോലി എടുക്കും.
0: അത് കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ സമയം ഉണ്ടാവില്ലോ. ഒന്നിനും പാട്ട് കേൾക്കുവോ?
1: ആ, പാട്ട് കേൾക്കും.
0: സിനിമ കാണോ?
1: സിനിമ.
0: ഏത് ചെയ്യാനാ കൂടുതൽ ഇഷ്ടം, പാട്ട് കേൾക്കാനാണോ അല്ലെ വർത്തമാനം പറഞ്ഞിരിക്കാനാണോ?
1: പാട്ട് രാവിലെ ചെല്ലുമ്പോ വെച്ച് കുറച്ച് സമയം അവിടെ കൂട്ടിയേക്കും, വേറെ ഒന്നും.
0: രാത്രിയോ?
1: രാത്രി ടി വി സീരിയലില്ലേ?
0: സീരിയല്. സീരിയലിന്റെ ആളാണ്.
1: സീരിയല് വെക്കും രാത്രി 7 മണിക്ക് തുറന്നു കഴിഞ്ഞാല്. പിന്നെ ഇവര് പീടി അടച്ചു വരുന്നവരെ 10:30 വരെ വെക്കും.
0: 10:30 പീടിയ ക്ലോസ് ചെയ്യുന്നേ. അപ്പൊ ടി വിയും പൂട്ടും. ഏതൊക്കെ സീരിയലാണ് മെയിനായിട്ട് കാണുന്നത്?
1: മെയിനായിട്ട് മഴ തോരും മുമ്പേ മറ്റേ ചെമ്പനീർ പൂവ് അങ്ങനെ എല്ലാം കാണും.
0: സീരിയല് കണ്ടിട്ട് കരയും ചിരിക്കലും ചെയ്യാ?
1: അങ്ങനെയൊന്നുമില്ലപ്പ.
0: ദേഷ്യം ഒന്നും വരൂല ചില കഥാപാത്രങ്ങൾ
1: കാണുമ്പോന്നും?
0: കണ്ടെങ്കിരിക്കും.
1: കണ്ടിട്ട് അവിടെ നേരം കൂടും.
0: സമയം പോവാൻ എന്തെങ്കിലും വേണ്ടേ അല്ലേ?
1: വേണ്ടേ. ജോലി ഉണ്ടാകുക, രാത്രി ഒന്നും ഇല്ലാലോ.
0: ഒരു പാട്ട് പറഞ്ഞാലേ ഞങ്ങൾ ഇപ്പൊ റേഡിയോയിൽ കൂടെ അത് കേൾപ്പിച്ചു തരും. നാട്ടിലെ പാട്ടിലൂടെ അത് കേൾപ്പിച്ചു തരും. ഏതെങ്കിലും ഒരു പാട്ട്
1: പറഞ്ഞുകൊടുക്കണേ. ശ്രീകുട്ടി
0: പറഞ്ഞെടുക്ക. ശ്രീകുട്ടി
1: നമ്മളെന്ത് പാട്ടാ?
0: റേഡിയോ കേൾക്കുന്ന ആളല്ലേ, അപ്പൊ ഏതെങ്കിലും ഒക്കെ പാട്ടുണ്ടാവല്ലോ മനസ്സിൽ. അപ്പൊ അമ്മമ്മക്ക് വേണ്ടി ശ്രീകുട്ടി ഒരു പാട്ട് പറയൂലേ? ശ്രീകുട്ടി എപ്പം കേൾക്കുന്ന ഒരു പാട്ട് ഏതാന്ന് പറഞ്ഞേ? ഇഷ്ടപ്പെട്ട ഒരു പാട്ട്?
2: ആവേശത്തിലോട്ട്.
0: ഇല്ലുമിനാട്ടി. ഇല്ലുമിനാട്ടിന്റെ ആളാ? ആ പാട്ടാ കൂടുതൽ ഇഷ്ടം. ആർക്കു വേണ്ടി പാട്ട് ചോദിച്ചേ?
2: അമ്മമ്മ.
0: അമ്മമ്മ പാട്ട് കേട്ടിട്ടുണ്ടാവുക. എന്നാ അമ്മമ്മക്ക് വേണ്ടി ഇനി പാട്ട് കേൾപ്പിച്ചു കൊടുക്കല്ലേ.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നമ്മൾ ഇന്ന് ഒരുപാട് പേരോട് സംസാരിച്ചു, ഒരുപാട് പാട്ടുകൾ ആസ്വദിച്ചു. വീണ്ടും കേട്ടുമുട്ടാം അടുത്ത ആഴ്ച നാട്ടിലെ പാട്ടിലൂടെ. അതുവരെ തുടരുക ഇത് റേഡിയോ മലബാർ 89.6 FM.
1: കെ ബാലനമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ്.
2: നാട്ടിലെ പാട്ട്.

0: റേഡിയോമിലെ വാഴ ഇഷ്ടങ്ങൾ ഈണങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. ഇന്ന് ഇഷ്ടഗാനങ്ങളുമായിട്ട് ഒരാൾ കൂടെ ഉണ്ട്, നമുക്ക് പരിചയപ്പെടാം. പേര് പറയോ?
1: നിതിന.
0: നിതിന, ഫുൾ നെയിം?
1: നിതിനായൻ.
0: നിതിനായൻ, എന്താ ചെയ്യുന്നത് നിതിന?
1: ഞാൻ ബിടെക് കഴിഞ്ഞിട്ടും.
0: ബിടെക് കഴിഞ്ഞു? എവിടുന്ന ബിടെക് കഴിഞ്ഞേ?
1: വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, ചെമ്പേരി.
0: ഈ വർഷം കഴിഞ്ഞാണോ?
1: 2025 പാസ് ഔട്ട്.
0: 2025 പാസ് ഔട്ട് ആണ്. ഒരു വർഷം?
1: ഒരു വർഷമാണ്.
0: അവനായി എന്തെങ്കിലും ചെയ്തോ, വർക്കോ കാര്യങ്ങളോ?
1: ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ട്.
0: ഓൺലൈനായിട്ട്, ഓക്കെ. പാട്ടുകളുടെ കയ്യിൽ കരുതിയിട്ടുണ്ട്? ആദ്യം ഒരു പാട്ട് കേൾപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഏതാണ്?
1: സിന്ദൂര സന്ധ്യ പറയൂ, ദീപസ്തംഭം മഹാശ്ചര്യം
0: എന്ന സിനിമയിലെ പാട്ടാണ്.
1: യൂസഫ് അലി കീച്ചേരി
0: എഴുതിയതാണ്.
1: മ്യൂസിക് കൊടുത്തത് മോഹൻ സിതാര, സിംഗേഴ്സ് കെ ജെ യേശുദാസ്.
0: എങ്ങനെയുള്ള പാട്ടുകളാണ് ഇഷ്ടം? പഴയ പാട്ടുകളാണോ?
1: രണ്ടും ഇഷ്ടമാണ്,
0: കേൾക്കാറുണ്ട്. ഈ ഒരു പാട്ട് നമുക്ക് ശ്രോതാക്കളെ കൂടെ കേൾപ്പിക്കാം.

0: റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. നിധിനയാണ് കൂടെയുള്ളത്. പാട്ട് പാടാറുണ്ടോ നിധിന?
1: ഇല്ല.
0: കേൾക്കാറുണ്ടോ?
1: കേൾക്കാറുണ്ട്.
0: ഏത് പാട്ടുകളാണ് കേൾക്കാറ്? ഏത് ലാംഗ്വേജ്?
1: ഹിന്ദി, തമിഴ്, മലയാളം കേൾക്കാറുണ്ട്.
0: കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്
1: ഹിന്ദി.
0: ഹിന്ദി, ഓക്കെ. അടുത്ത പാട്ട് ഏതാണ്?
1: വെള്ളാരം കിളികൾ. സിനിമ മാംഗല്യ സൂത്രം. മ്യൂസിക് ബേണി ഇഗ്നീഷ്യസ്. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി. പാടിയത് പി ജയചന്ദ്രൻ, സുജാത മോഹൻ.
0: ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈ പാട്ട്?
1: അമ്മക്ക് വേണ്ടി.
0: അമ്മ പഴയ പാട്ടിന്റെ കൂട്ടുകാരിയാണ്.
1: അമ്മയാണ് ഇതെല്ലാം കണ്ടുപിടിച്ചെന്ന്
0: സെലക്ട് ചെയ്തത്. ഓക്കെ, അമ്മയ്ക്ക് വേണ്ടി തന്നെ ഇരിക്കട്ടെ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇഷ്ടങ്ങളീണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിധിന അടുത്ത പാട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, ഏതാണ്?
1: തൊട്ടാൽ പോക്കും പോവോ, സിനിമ മോസ് ആൻഡ് കാറ്റ്, മ്യൂസിക് ഔസേപ്പച്ചൻ, ലിറിക്സ് കൈതപ്രം, സിംഗർ
0: ശ്വേത. പാട്ടാണോ അല്ലെ സിനിമയാണോ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്?
1: സിനിമ.
0: സിനിമ കാണാൻ ഇഷ്ടം. അതിൽ ചോയ്സ് ഉണ്ടോ ഹൊറർ, റൊമാൻറ്റിക്, അങ്ങനെ എന്തെങ്കിലും?
1: ഫീൽ ഗുഡ് ഫിലിംസ്.
0: ഫീൽ ഗുഡ് ഫിലിംസ്. അങ്ങനെ റീസെൻ്റ് ആയിട്ട് കണ്ട ഏതെങ്കിലും ഒരു ഫീൽ ഗുഡ് ഫിലിം?
1: വാഴ കണ്ടിട്ടുണ്ട്.
0: ഇഷ്ടമായോ?
1: ഇഷ്ടമായി.
0: പലരും പറഞ്ഞിട്ടുണ്ട് വാഴ കണ്ടാൽ സങ്കടം വരുന്നത്.
1: ലാസ്റ്റോടെ ചെറിയൊരു സങ്കടം വരും.
0: ഇമോഷണലി ടച്ച് ചെയ്യുന്ന ഫിലിമാണ്. ഓക്കെ, പിന്നെയോ?
1: നിവിൻ പോളിൻ്റെ ഒരു സിനിമ ഉണ്ടായിട്ടില്ലേ,
0: സർവമായ, അത് കണ്ടിട്ട് സങ്കടമായോ?
1: ഇല്ല,
0: അത്രത്തോളം ഇമോഷണലി ടച്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ പറഞ്ഞ പാട്ടുകൂടെ നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിക്കാം.

0: റേഡിയോ മലബാറിലൂടെ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. നിധിന, അതേതാണെന്ന് പറയും.
1: മഞ്ഞു പോലെ സിനിമ ദോസ്ത്, മ്യൂസിക് വിദ്യാസാഗർ, ലിറിക്സ് എസ് രമേശൻ നായർ, സിംഗർ ശ്രീനിവാസ്.
0: ഓക്കെ, ഈ പാട്ട് കേട്ടിട്ടുണ്ടോ?
1: ആ, കേട്ടിട്ടുണ്ട്.
0: ദോസ്ത് മൂവി കണ്ടിട്ടുണ്ടോ?
1: ആ, കണ്ടിട്ട്.
0: ഇഷ്ടമായോ?
1: ആ, ഇഷ്ടം.
0: ഇഷ്ടമാണ്. തിയേറ്ററിൽ പോയിട്ട് കാണാനാണോ ഇഷ്ടം, അല്ലെ വീട്ടിൽ നിന്ന് ടി വിയിൽ കാണാനോ?
1: വീട്ടിൽ നിന്ന് കാണാനോ.
0: അതെന്താ?
1: വീട്ടിൽ നിന്ന് ഒറ്റക്ക് കാണാനാണ് ഇഷ്ടം.
0: ഒറ്റക്ക് കാണാൻ. ഹൊറർ മൂവീസ് കാണാറുണ്ടോ?
1: ആ, കാണാറുണ്ട്.
0: ഒറ്റ
1: ആ
0: പേടിയാവില്ലേ? അത് കുഴപ്പമൊന്നുമില്ല.
1: കാണാൻ ഇഷ്ടം, തിയേറ്ററിനെ കാട്ടും.
0: ആ, ഒരു ഹൊറർ ഫിലിം ഒക്കെ നൈറ്റൊക്കെ കാണുന്നെങ്കിൽ ചിലപ്പം പേടിച്ചു പോകാൻ സാധ്യതയില്ലേ? ഒറ്റക്കേ കാണുള്ളൂ.
1: ഒറ്റക്കേ ഇഷ്ടം.
0: ഓക്കെ, അപ്പൊ ഒറ്റക്ക് സിനിമ കാണുന്ന ആൾക്ക് ഈ ഒരു പാട്ടുകൂടെ നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിക്കാം.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിൻ്റെ മധുരസ്വരം. മധുരതരമായിട്ടുള്ള പാട്ടുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിധിന സെലക്ട് ചെയ്ത അടുത്ത പാട്ട് ഏതാ നോക്കാം.
1: ഹരികൃഷ്ണൻസിലെ പൊന്നാമ്പൽ പുഴയിരമ്പിൽ
0: നമ്മൾ.
1: ഔസേപ്പച്ച മ്യൂസിക് ചെയ്തത്, ലിറിക്സ് കൈതപ്രം, സിംഗേഴ്സ് കെ ജെ യേശുദാസും കെ എസ് ചിത്രയും.
0: പാട്ട് കേൾക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഹിന്ദിയിലാണെന്ന് പറഞ്ഞല്ലോ. മൂവി ഏത് ലാംഗ്വേജ് ഇഷ്ടം?
1: മലയാളവും തമിഴും.
0: അത് ഹിന്ദി കാണാറില്ല?
1: എന്തില്ല, പിന്നെ ഇംഗ്ലീഷും ഇഷ്ടമാണ്.
0: മൂവി ഓക്കെ. അപ്പോൾ ലാംഗ്വേജ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ?
1: ആ പറ്റും,
0: കുഴപ്പമില്ല. നമ്മളൊരു സിനിമ കാണുമ്പോൾ അതിൽ ആക്ടേഴ്സിൻ്റെ ഡയലോഗ്സ് കൂടെ കറക്റ്റായി കിട്ടുമ്പോഴല്ലേ സിനിമയുടെ ആ ഒരു ഇമോഷൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പം ആ രീതിയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും.
1: മനസ്സിലാക്കാൻ പറ്റും.
0: ഓക്കെ, ഇപ്പോൾ പറഞ്ഞ പാട്ട് കൂടെ നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിക്കാം. ഇതിന് ഡെഡിക്കേഷൻ ഉണ്ടോ?
1: അനിയന്.
0: അനിയൻ്റെ പേര്
1: നിധിൻ.
0: ഓക്കെ.

0: റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങളിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. നിധിനെയാണ് പാട്ടുകളുമായിട്ട് കൂടെ ഉള്ളത്. വീട്ടിൽ ആരൊക്കെയാണുള്ളത്?
1: അമ്മ, അച്ഛൻ, ഞാനും അനിയനും.
0: അമ്മയുടെ അച്ഛൻ്റെ പേര്?
1: അമ്മേൻ്റെ പേര് നിഷ. അച്ഛൻ്റെ പേര് ദിനേശൻ.
0: എന്താ ചെയ്യുന്ന രണ്ടുപേരും?
1: അച്ഛൻ വർക്ക്ഷോപ്പിൽ സ്പ്രേ പെയിൻറിങ്,

0: അമ്മ ഹൗസ് വൈഫ്, അനിയൻ ഐ ടി ഐ പഠിക്കുന്നു,
1: ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുകയാണ്
0: ഫസ്റ്റ് ഇയർ.
1: രണ്ടുപേരും എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കാണ് കാലെടുത്ത് വെച്ചത്, എന്താണ് അതിന് കാരണം?
0: അവന് ഓട്ടോമൊബൈലെ ഇഷ്ടം, ഞാൻ AI ആൻഡ് ഡാറ്റ സയൻസ് ആണ് പഠിച്ചത്.
1: AI ആണ് പഠിച്ചത്, അത് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തിയാന്നോ?
0: അന്ന് ഇഷ്ടപ്പെട്ടിട്ടെടുത്തതല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് എടുത്തു.
1: അത് കേട്ടപ്പോ എന്തോ വലിയ സംഭവം
0: എന്തോ വിചാരിച്ച എടുത്തതാ.
1: എടുത്തതിന് ശേഷം?
0: അതിന് ശേഷം ഇപ്പം AI കാലല്ലേ.
1: അതെ,
0: അതുകൊണ്ട് വലിയ റിഗ്രറ്റ് തോന്നിയിട്ടില്ല.
1: നല്ലത് തന്നെയാണ്. അപ്പൊ ഇനി ആരെങ്കിലും ഒക്കെ AI ഡാറ്റാ സയൻസ് ഒക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവരോട് എന്താ പറയാനുള്ളത്?
0: ധൈര്യമായിട്ട് എടുത്തു, എന്തായാലും കൊറേ സ്കോപ്സ് ഉണ്ട്.
1: വീട്ടിലിരിക്കേണ്ടി വരില്ല.
0: ഇല്ല.
1: ഓക്കേ, അപ്പൊ ആ ധൈര്യത്തിൽ ഒരു പാട്ട് കൂടെ നമുക്ക് കേൾപ്പിക്കാം.
0: ആലില മഞ്ജലി, സിനിമ സൂര്യഗായത്രി, മ്യൂസിക് രവീന്ദ്രൻ, ലിറിക്സ് ONV കുറുപ്പ്, സിംഗേഴ്സ് KJ യേശുദാസും KS ചിത്രയും.

0: റേഡിയോ മലബാറിലൂടെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുകയാണ്. നമ്മൾ നിധിനയുടെ പാട്ട് വിശേഷങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. കോളേജ് വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു കോളേജ്?
1: കുഴപ്പമില്ല, നന്നായിരുന്നു.
0: പഠനത്തിനായിരുന്നു ഇമ്പോർട്ടൻസ് അല്ലേ? മറ്റേതെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടാവില്ലേ?
1: എനിക്കൊരു കഴിവില്ല.
0: എനിക്കൊരു കഴിവില്ല എന്നൊരാൾ ഇങ്ങനെ ആദ്യമായിട്ട് പറയുന്ന കേൾക്കുന്നേ. എഴുതുവോ?
1: ഇല്ല.
0: വരയ്ക്കോ?
1: അതാ ഞാൻ പറഞ്ഞു, എനിക്കൊരു കഴിവില്ല.
0: ഡാൻസ് ചെയ്യോ? സംസാരിക്കോ?
1: സംസാരിക്കാന്നറിയാം, എന്ന് വെച്ചിട്ട് ആവശ്യത്തിന്.
0: ആവശ്യത്തിന് സംസാരിക്കുന്നത് തന്നെ ഒരു കഴിവല്ലേ? അപ്പൊ എങ്ങനെയാണ് ഒരു കഴിവും ഇല്ലാന്ന് പറയാ? എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടാവില്ലേ. ബുക്സ് വായിക്കോ?
1: ബുക്സ് വായിക്കും.
0: ഇഷ്ടമാണ്? എങ്ങനെയുള്ള ബുക്സ് വായിക്കാൻ ഇഷ്ടം?
1: നോവല് അങ്ങനത്തെ ഒക്കെ വായിക്കാൻ ഇഷ്ടം.
0: മലയാളം തന്നെയാണോ വായിക്കുന്നത്?
1: ആ, മലയാളം വായിക്കും.
0: ഏതൊക്കെ ബുക്സ് വായിച്ചിട്ടുണ്ട്?
1: ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട്.
0: എന്നോട് വായിച്ചു ഏറ്റവും പ്രിയപ്പെട്ട?
1: അതും വായിച്ചു. പിന്നെ റാം കെയർ ഓഫ് ആനന്ദി, രാത്രി 12 ശേഷം. അത് പകുതി ഫുൾ വായിച്ചിട്ടില്ല, തുടങ്ങുന്നത്ര.
0: ഓക്കെ.
1: പിന്നെ നിമ്ന വിജയിൻ്റെ ഒരു ബുക്ക്, നനയുവാൻ ഞാൻ കടലാവുന്നു.
0: ഓക്കെ. പിന്നെ റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള ബുക്സാണ് വായിച്ചിട്ടുള്ളത്? അഖിൽ പി ധർമ്മജൻ, നിമ്ന. ഇതിൽ ഇമോഷണലി വല്ലാതെ ടച്ച് ചെയ്തൊരു ബുക്ക്?
1: ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്.
0: ആണ്?
1: അത് വായിച്ചിട്ട് എനിക്ക് നല്ല വിഷമമായി,
0: കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇമോഷണലി ടച്ച് ആവാൻ? ഹാർട്ട് ഫീലിംഗ് ആയി. ഒരാള് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭമാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. അത് ലൈഫായിട്ട് കണക്ട് ചെയ്തോ?
1: ഇല്ല, വായിച്ചിട്ട് വിഷമമായി.
0: വായിച്ചതുകൊണ്ടുള്ള വിഷമം മാത്രം. ഓക്കെ. അപ്പോ ആ വിഷമം തീർക്കാൻ വേണ്ടിട്ട് ഒരു പാട്ട്.
1: സന്യാസിനി നീ പുണ്യാശ്രമത്തിൽ, സിനിമ രാജഹംസം, മ്യൂസിക് ജി ദേവരാജൻ, ലിറിക്സ് വയലാർ, സിംഗർ കെ ജെ യേശുദാസ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ, ഇത് മലബാറിന്റെ മധുരസ്വരം. ഇനിയും നമുക്ക് പാട്ടുകൾ കേൾക്കാം. നിധിന ഏതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്?
1: ARM-ലെ മ്യൂസിക് ദീപു നൈനാൻ തോമസ്, ലിറിക്സ് മനു മഞ്ജിത്, സിംഗേഴ്സ് KS ഹരിശങ്കർ, അനില രാജീവ്.

0: നിധിനെയാണ് പാട്ടുവിശേഷങ്ങളുമായിട്ട് കൂടെയുള്ളത്. നിധിന, വീട്ടിൽ നിന്ന് എന്താ വിളിക്കുക?
1: മുത്ത്.
0: മുത്ത്, ആഹാ, ഇത്രയും നല്ല പേരുണ്ടല്ലോ. ഫ്രണ്ട്സ് എന്ത് വിളിക്കും?
1: ഫ്രണ്ട്സ് നിധി.
0: നിധി, രണ്ടു പേരിലും രണ്ടക്ഷരം മാത്രമേ ഉള്ളൂ. പുറത്തുനിന്ന് മുത്തേന്ന് വിളിക്കുന്ന ഇഷ്ടമാണോ?
1: ചില സമയത്ത്, സിറ്റുവേഷൻ അനുസരിച്ച്.
0: ഓക്കെ, വീട്ടിൽ നിന്ന് എല്ലാവരും മുത്തേ തന്നെ വിളിക്കുന്നത്. ഇപ്പൊ നമ്മൾ ടൗണിലേക്കൊക്കെ പോകുമ്പോ അമ്മയോ അച്ഛനോ ഒച്ചത്തിൽ മുത്തേന്ന് വിളിച്ചാല് അത് ഇഷ്ടാവോ?
1: ഇല്ല.
0: മുത്തുന്ന് വിളിക്കുമ്പോ കുഞ്ഞു കുട്ടിയായി പോകുന്നുണ്ടോ?
1: ചിലവരെ കളിയാക്കും, ഫ്രണ്ട്സ് ഒക്കെ.
0: ഇപ്പോഴും മുത്തേന്ന് വിളിക്കുന്നത്. ആരൊക്കെയാണ് ഫ്രണ്ട്സ്?
1: ഫ്രണ്ട്സ് നന്ദന, അസ്ന,
0: രണ്ടുപേര്,
1: അഞ്ജലി, അൻസില.
0: അപ്പൊ നാലു പേരായി.
1: നാലു പേര്?
0: നിങ്ങൾ അഞ്ചു പേര്. ഒരു ഗ്യാങ് ആണോ?
1: അല്ല, സ്കൂൾ ഫ്രണ്ട്സ്, കോളേജ് ഫ്രണ്ട്സ്, ഇപ്പം എല്ലാടുത്ത ഫ്രണ്ട്സ്.
0: ആഹാ,
1: അങ്ങനെ.
0: എവിടെയാ ഫ്രണ്ട്സ് കൂടുതൽ? ഇപ്പൊ വീട്ടിനടുത്താണോ അല്ലെ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണോ?
1: എന്റെ അടുത്ത് അധികം ഫ്രണ്ട്സ് ഇല്ല. സ്കൂളിൽ ഒന്നു തൊട്ടിട്ട് ഇപ്പൊ വരെയുള്ള ഫ്രണ്ട്സ് ഉണ്ട്, അഞ്ജലിയും അൻസിലിയും. അത് കഴിഞ്ഞ് കോളേജിലെത്തി നന്ദന വന്നു. അത് കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞാൽ വേറെ ഫ്രണ്ടിനെ കിട്ടി, അസ്ന.
0: അസ്നനെ എവിടെ നിന്ന് കിട്ടിയേ?
1: അസ്നനെ കണ്ണൂരത്ത് പരിചയപ്പെട്ടു.
0: പരിചയപ്പെടാനുണ്ടായ സാഹചര്യം?
1: കണ്ണൂരിൽ ഞാൻ ഇങ്ങനെ ഓറിയന്റേഷൻ ക്ലാസ്സിന് പോയിരുന്നു, അവിടെ കണ്ട് പരിചയപ്പെട്ടു. പിന്നെ ഇപ്പൊ കൂടി ഉണ്ട്.
0: നല്ല കമ്പനിയാണ്.
1: നല്ല കമ്പനിയാണ്.
0: അപ്പൊ ചെറുതായിരിക്കുന്ന സമയത്ത് വീടിന്റെ അപ്പുറം ഇപ്പുറം ഒന്നും കളിക്കാൻ പോവാറില്ല?
1: ആ, പോക്കുണ്ട്. അന്നേരം ഫ്രണ്ട്സ് ഉണ്ടായിനെ. പിന്നെ വലുതായാലും അവര് അവരെ ഇത് നോക്കി പഠിക്കാൻ പോയി, ഞാൻ എന്റെ വഴി നോക്കി.
0: എല്ലാവരും ഡിറ്റാച്ച്ഡ് ആയി. ഓക്കേ, അപ്പോ ഇപ്പൊ കൂടെയുള്ള ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഒരു പാട്ട് കേൾപ്പിച്ചു കൊടുത്താലോ?
1: മിന്നൽ വേള, മൂവി നരിവേട്ട, മ്യൂസിക് ജെയ്ക്സ് ബിജോയ്, ലിറിക്സ് കൈതപ്രം ദാമോദരൻ, സിംഗേഴ്സ് സിത് ശ്രീരാം, സിതാര, കൃഷ്ണകുമാർ.

0: റേഡിയോമല വാഴ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. പാട്ടുവിശേഷങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടങ്ങൾ ഈണങ്ങളാണ്. നിധിന അടുത്ത പാട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, ഏതാണ്?
1: ഓടും കുതിര ചാടും കുതിര സിനിമയിലെ ദുപ്പട്ട വാലി, മ്യൂസിക് ജോയ് ആന്റോൺ, ജസ്റ്റിൻ വർഗീസ്, ലിറിക്സ് സുഹേൽ കോയ, സിംഗേഴ്സ് സഞ്ജിത് ഹെച്ച്, അനില രാജീവ്.
0: കണ്ടിട്ടുണ്ടോ?
1: കണ്ടിട്ടില്ല, പക്ഷെ പാട്ട് കേട്ടിട്ടുണ്ട്.
0: പാട്ട് കേട്ടിട്ടുണ്ട്. സിനിമയുടെ റിവ്യൂ കേട്ടിട്ടുണ്ടോ?
1: ഫ്രണ്ട്സ് ഒക്കെ കണ്ടത് ഞാൻ ചോദിച്ചിന്.
0: ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് സിനിമ കാണാൻ പോകാറുണ്ടോ?
1: ആ, പോകാറുണ്ട്.
0: ഫാമിലിയുടെ കൂടെ?
1: ഫാമിലിയുടെ കൂടെ കുറവാ.
0: യാത്രകൾ ഇഷ്ടമാണോ? ഇങ്ങനെ ചിലവർക്ക് ഓരോ തോട്ട്സ് ഉണ്ടാവില്ലേ, ബസ്സിൽ ട്രാവൽ ചെയ്യാനാണ് ഇഷ്ടം, ചിലവർക്ക് കാറിൽ ദൂരങ്ങളിലേക്ക് പോകാൻ ഇഷ്ടം, ചിലവർക്ക് ടൂ വീലർ എടുത്ത് പോകാൻ ഇഷ്ടമുണ്ട്.
1: ബസ് പോകാനോ കുറച്ചും കൂടി ഇഷ്ടം,
0: കംഫർട്ട്. ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെ പോകാറുണ്ടോ ലോങ് ട്രിപ്പിനൊക്കെ?
1: ആ, പോകാറുണ്ട്.
0: എവിടെയൊക്കെ പോയിട്ടുണ്ട്?
1: കോളേജിൽ നിന്ന് ഐവിക്ക് പോയി.
0: ഐവിക്ക് എവിടെയാ പോയത്?
1: ഐവിക്ക് മണാലി പോയിട്ടുണ്ട്, ഗോവ പോയിട്ടുണ്ട്, പിന്നെ മൈസൂർ, പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇവിടെ നാട്ടിൽ പയ്യന്നൂർ, കണ്ണൂർ, അങ്ങനെയൊക്കെ തന്നെ
0: കറങ്ങാറുണ്ട്. ഇപ്പോൾ വീട്ടിൽ തന്നെയല്ലേ?
1: ആ, വീട്ടിൽ.
0: ബോറടി മാറ്റാൻ എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉണ്ടോ?
1: ബുക്ക് വായിക്കും, പിന്നെ ഫോണിൽ.
0: ഫോണിൽ തന്നെ? ഫോണിൽ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്?
1: ഇൻസ്റ്റ യൂസ് ചെയ്യും, യൂട്യൂബ് യൂസ് ചെയ്യും,
0: എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റയും യൂട്യൂബൊക്കെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ പാട്ടിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാവുമല്ലോ. യൂട്യൂബൊക്കെ യൂസ് ചെയ്യുന്ന ആളായതുകൊണ്ട് ഇപ്പോൾ ചോദിച്ചിട്ടുള്ള ഈ പാട്ട് കൂടെ നമുക്ക് ലിസണേഴ്സിന് വേണ്ടി കേൾപ്പിച്ചു കൊടുക്കാം.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നിധിനെയാണ്. നിധിനയ്ക്ക് കുറച്ച് സംസാരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ സംസാരിച്ചു വന്നപ്പോൾ കുറച്ചധികം സംസാരിച്ചില്ലേ?
1: ഇല്ല, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാ.
0: അത് എന്താ ഇങ്ങനെ ഇൻട്രോവേർട്ടാവാൻ?
1: ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാ.
0: സംസാരിക്കാൻ മടിയായിട്ടാണോ അല്ലെങ്കിൽ
1: സംസാരിക്കാനാവില്ല?
0: അതെന്താ അങ്ങനെ, പേടിച്ചിട്ടാണോ?
1: അറിയാതെ സംസാരിക്കാനാവില്ല.
0: അപ്പൊ പേടി വരും. ഇപ്പൊ സംസാരിച്ചിട്ട് എന്താ തോന്നുന്നേ?
1: കുറച്ച് കമ്പനി ആയി പിന്നെ സംസാരിക്കും. ആദ്യമായിട്ടാണ് എനിക്ക് സംസാരിക്കാനാവില്ല.
0: ഇപ്പോ ഒരു ഹാഫ് വേ കമ്പനി ആയോ?
1: ചെറുതായിട്ട്.
0: ഇപ്പോ കേൾപ്പിച്ച പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടോ?
1: ഇഷ്ടപ്പെട്ടു.
0: എന്താണ് നിധിനിക്ക് പറയാനുള്ളത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല.
1: ഓക്കെ,
0: നിധിന് എന്തായാലും ഒരു മണിക്കൂർ കേൾപ്പിച്ചതിൽ പുതിയ പാട്ടുകളുണ്ട്, പഴയ പാട്ടുകളുണ്ട്, എല്ലാം നമ്മുടെ ലിസണേഴ്സിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒപ്പം തന്നെ ഒരു മണിക്കൂർ ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ ഒത്തിരി സന്തോഷം.
1: താങ്ക് യു.
2: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണ നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ, ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ചേക്കാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202 കന്നി 29, ഹിജ്റാവർഷം 1448 ജമാദുൽ അവൽ 3, ശകവർഷം 1948 ആശ്വിനം 23, 2026 ഒക്ടോബർ 15 വ്യാഴാഴ്ച. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.